ശ്രോതാക്കളെ, ഏവർക്കും നല്ല നമസ്കാരം. ഇത് കരുണാസായി റേഡിയോ 91.2 FM. ശുഭകരമായൊരു നല്ല ദിനം ആശംസിച്ചുകൊണ്ട് ആരംഭിക്കുന്നു പ്രഭാത ശബ്ദം. സുതാര്യ സുന്ദരമായ സംഭവ വികാസങ്ങൾ കൊണ്ട് വിശാലവും മധുരോദാരവുമായിരിക്കട്ടെ ഈ ദിനം. സൗഹൃദത്തിന്റെ ചെമ്മനീർ പൂക്കൾ വിരിയട്ടെ. സ്നേഹത്തിന്റെ സംഗീതം ഭൂമിയാകെ പരക്കട്ടെ. കരുണാസായി റേഡിയോയിൽ കേൾക്കാം പ്രഭാത ശബ്ദം. പ്രഭാത ശബ്ദത്തിൽ ആദ്യം പ്രഭാതഗീതം.

0: പ്രഭാത ശബ്ദത്തിൽ ഇനി തളിരില.
1: ഒരു സുപ്രഭാതത്തിൽ മെഡിറ്ററേനിയൻ തുറമുഖത്ത് നിന്ന് ഒരു കപ്പൽ അമേരിക്കയിലേക്ക് പുറപ്പെട്ടു. ജിബ്രാൾട്ടർ കടന്ന് കപ്പൽ സ്വച്ഛന്ദം മുന്നോട്ട് നീങ്ങി. മുകളിൽ കാർമേഘത്തിന്റെ കരിപുരളാത്ത നീലാകാശം, താഴെ സൂര്യപ്രകാശം തട്ടി വെട്ടിത്തിളങ്ങുന്ന നീലജലപ്പരപ്പ്, സുന്ദരമായ കാലാവസ്ഥ. ഒരു യാത്രക്കാരൻ ക്യാപ്റ്റനോട് സംസാരിച്ചുകൊണ്ടിരിക്കുകയായിരുന്നു. നാം അങ്ങ് ചെല്ലുന്നതുവരെ ഇങ്ങനെ തന്നെ സുന്ദരമായിരിക്കുമോ കാലാവസ്ഥ? ആ യാത്രക്കാരൻ ചോദിച്ചു. ക്യാപ്റ്റൻ ഒരു ചാർട്ടെടുത്ത് മേശപ്പുറത്ത് നിവർത്തിവെച്ചുകൊണ്ട് പറഞ്ഞു, ഇതാ നോക്കൂ, ഇവിടെ ഫ്ലോറ എന്നൊരു ഉഗ്രൻ കൊടുങ്കാറ്റിനോട് നമുക്ക് ഏറ്റുമുട്ടേണ്ടി വരും. നമ്മുടെ കപ്പൽ 22 നോട്ട് വേഗത്തിൽ പടിഞ്ഞാറോട്ട് നീങ്ങിക്കൊണ്ടിരിക്കുകയാണ്. ഫ്ലോറ 7 നോട്ട് വേഗത്തിൽ വടക്കോട്ടും. അതിന്റെ ഗതിവേഗം വ്യത്യാസപ്പെടുന്നില്ലെങ്കിൽ വെള്ളിയാഴ്ച രാവിലെ നമ്മൾ ആ കൊടുങ്കാറ്റിനോട് ഏറ്റുമുട്ടും. അതിന്റെ ഒരു അരികിലായിരിക്കും നമ്മുടെ കപ്പൽ സന്ധിക്കുന്നത് അല്ലേ? യാത്രക്കാരൻ ചോദിച്ചു. അല്ല, അതിന്റെ നടുവിൽ കൂടിയാണ് നമുക്ക് കടന്നു പോകേണ്ടത്, ക്യാപ്റ്റൻ പറഞ്ഞു. എന്തിനാണ് അതിന്റെ നടുവിൽ കൂടി കടന്നു പോകുന്നത്? നല്ല സ്പീഡുള്ള കപ്പലല്ലേ ഇത്? ഫ്ലോറയെ ഒഴിഞ്ഞുമാറി കടന്നുപോയാൽ എന്ത്? ക്യാപ്റ്റൻ പറഞ്ഞു, 2 ദിവസം നമുക്ക് നഷ്ടപ്പെടും. നിശ്ചിത സമയത്ത് നമുക്കങ്ങ് എത്താൻ സാധ്യമല്ല. കൊടുങ്കാറ്റെന്ന് കേട്ട് പേടിക്കേണ്ടതില്ല. 150 മൈലിൽ കൂടുതലില്ല കൊടുങ്കാറ്റുള്ള മേഖലയുടെ ദൈർഘ്യം. അതിനപ്പുറത്ത് അതിസുന്ദരമായ കാലാവസ്ഥയാണ്. പോരെങ്കിൽ ഏത് കൊടുങ്കാറ്റിനെയും നേരിടാനുള്ള കരുത്ത് ഈ കപ്പലിനുണ്ട്. വെള്ളിയാഴ്ചയായി. കാറ്റിന്റെ ഉഗ്ര താണ്ഡവം ആരംഭിച്ചു കഴിഞ്ഞു. തിരമാലകളിൽ കപ്പൽ അമ്മാനമാടുവാൻ തുടങ്ങി. ആരെയും അമ്പരപ്പിക്കുന്ന കൊടുങ്കാറ്റിന്റെ മധ്യത്തിലൂടെ തന്നെ കപ്പൽ മുന്നേറി. ഫ്ലോറയുടെ പരാക്രമം പകൽ 2 മണിവരെ നീണ്ടുനിന്നു. അങ്ങനെ ആ അപകടമേഖല കടന്നു. രാത്രിയിൽ പൂർണ്ണചന്ദ്രൻ പ്രകാശിച്ചു. പ്രശാന്ത സുന്ദരമായ സമുദ്രത്തിന്റെ വിരിമാറിലൂടെ കപ്പൽ സ്വച്ഛന്ദം മുന്നോട്ട് നീങ്ങി. പിറ്റേ ദിവസം ക്യാപ്റ്റൻ പറഞ്ഞു, കടൽ ശാന്തമാണെങ്കിൽ അത് പ്രക്ഷുബ്ധമാകും, ക്ഷോഭിച്ചാൽ ശാന്തമാവുകയും ചെയ്യും. നമ്മുടെ ജീവിതവും നോക്കൂ, ഈ കപ്പൽ യാത്ര പോലെയാണ്. ശരിക്കും ഒരു ജീവിത തത്വശാസ്ത്രമാണിത്. പ്രതിസന്ധികളും പ്രതികൂല സാഹചര്യങ്ങളും മാത്രമേ ജീവിതത്തിലുള്ളൂ എന്ന് കരുതരുത്. ആത്മവിശ്വാസത്തോടെയാണെങ്കിൽ, മാനസിക ആരോഗ്യത്തോടെയാണെങ്കിൽ ഏത് പ്രതിസന്ധിയെയും അതിജീവിക്കാൻ മനുഷ്യന് സാധിക്കും. ഒറ്റയ്ക്കേയുള്ളൂ എന്ന് തോന്നാതിരിക്കുവാനാണ് മനുഷ്യൻ കുടുംബജീവിതം ആരംഭിച്ചത്. രണ്ടുപേർ ഒരുമിച്ച് നിന്ന് ജീവിതം പങ്കിടുകയാണ്, അതിജീവിക്കുകയാണ്, പരസ്പരം പിന്തുണയ്ക്കുകയാണ്. ധൈര്യമായിരിക്കെ, ഒപ്പമുണ്ട് ഞാൻ എന്ന വാക്കുകൾ കരുത്തേകുകയാണ്. വിഷമം തോന്നിയാൽ ചുമല് ചായാൻ ഒരിണ, കെട്ടിപ്പിടിച്ചാശ്വസിപ്പിക്കാൻ ഒരു തുണ. അങ്ങനെ ഒപ്പം നിന്നതുകൊണ്ടാണ് എത്രയോ ആളുകൾ ജീവിതത്തെ വെട്ടിപ്പിടിച്ചത്. അധ്വാനിക്കുന്ന മനുഷ്യന് എപ്പോഴും ഇണയുടെ സാമീപ്യവും സമാശ്വാസവും കരുത്തുപകരും, ആത്മവിശ്വാസമുണ്ടാക്കും, കൂടുതൽ അധ്വാനിക്കാൻ തോന്നും. ഇന്നും അങ്ങനെ പിന്തുണ നൽകുന്ന ഭവനങ്ങൾ ഏറെയുണ്ട്. അവിടെ കുറ്റപ്പെടുത്തലിന്റെ ഭാഷയില്ല, വഴക്കുകളുടെ വാൾമുനകളില്ല, പരസ്പരം ഭരിക്കലിന്റെ അധികാര സ്വരങ്ങളില്ല. മനസ്സിലാക്കലിന്റെ രസതന്ത്രമാണ് അവിടെയുള്ളത്. പിന്തുണകളുണ്ടെങ്കിൽ മനുഷ്യൻ ഏത് മലയും കീഴടക്കും, ഏതൊഴുക്കും നീന്തിക്കടക്കും. നമ്മൾ ചോദിക്കാറില്ലേ, കട്ടയ്ക്ക് കൂടെ നിൽക്കുമോ എന്ന്? കൂടെ നിൽക്കുക എന്നതേക്കാൾ വലിയ പിന്തുണ വേറെയില്ല. ആ പിന്തുണയേക്കാൾ വലിയ കരുത്തും വേറെയില്ല.
2: സൗമ്യവും ശാന്തവുമായി ചില പാട്ടുകൾ നമ്മുടെ ഹൃദയത്തിൽ തൊടും. ഇളങ്കാറ്റ് വീശുന്ന ഒരു കടൽ തീരത്തിരിക്കുന്നത് പോലെ ഹൃദ്യമായ പാട്ടുകൾ, ലളിതമായ ഗാനധാര. പ്രഭാത ശബ്ദത്തിൽ ഇനി ഒരു ലളിത ഗാനം.

0: പ്രഭാത ശബ്ദത്തിൽ ഇനി പ്രകാശ ചിന്തകൾ.
1: ഉറക്കമില്ലായ്മ ശാരീരിക ക്ഷീണം മാത്രമല്ല, മാനസിക ഉത്കണ്ഠയും പിരിമുറുക്കങ്ങളും ക്ഷണിച്ചു വരുത്തും. നിഷേധാത്മക ചിന്തകളോ ഭീതിപ്പെടുത്തുന്ന അനുഭവങ്ങളോ ആണ് സാധാരണഗതിക്ക് ഉറക്കമില്ലായ്മയ്ക്ക് കാരണമാകുന്നത്. രാത്രി മുഴുവൻ ഉണർന്നുകിടക്കുക എന്നത് അത്യന്തം ക്ലേശം നിറഞ്ഞ അനുഭവമാണ്. പകൽ സമയത്ത് സജീവമായി കാണപ്പെടുന്ന ചിലർ ഇരുട്ടായി കഴിയുമ്പോൾ നിഷേധാത്മക ചിന്തകളിലേക്ക് വഴുതി വീഴും. ഉറക്കം ലഭിക്കാത്തതുപോലെ ഉത്കണ്ഠയും ഭയവും അവരെ പിടികൂടും. ഇങ്ങനെയുള്ളവർ പകൽ സമയത്ത് ഉറങ്ങിപ്പോവുക സ്വാഭാവികമാണ്. വാഹനം ഓടിക്കുമ്പോഴും ഗൌരവമുള്ള കാര്യങ്ങൾ ചെയ്യുമ്പോഴും ഉറങ്ങിപ്പോകുവാനുള്ള സാധ്യത ഏറെയാണ്. ഉറക്കം പരിശീലിക്കുകയും പ്രസാദാത്മക ചിന്തകൾ പുലർത്തുകയുമാണ് ഇതിനുള്ള പ്രതിവിധി. നിദ്രാന്യൂനതകളിൽ കൂർക്കം വലി ഒരു പ്രധാന പങ്ക് വഹിക്കുന്നു. ഒപ്പം ഉറങ്ങുന്നവർക്കും തൊട്ടടുത്ത മുറികളിൽ ഉറങ്ങുന്നവർക്കും ഒരാളുടെ കൂർക്കം വലി അലോസരമുണ്ടാക്കും. കൂർക്കം വലി ഒരാൾ മനഃപൂർവ്വം ചെയ്യുന്ന കാര്യമല്ല. ശ്വാസതടസ്സമുള്ളവരിലും അമിത വണ്ണമുള്ളവരിലുമാണ് സാധാരണയായി കൂർക്കം വലി കണ്ടുവരുന്നത്. കിടക്കുന്ന പൊസിഷൻ ശരിയല്ലെങ്കിൽ കൂർക്കം വലി ഉണ്ടാകും. ഉറക്കത്തിൽ ചിരിക്കുന്നവരുമുണ്ട്. ചിലർ ചിരിക്കുകയും അട്ടഹസിക്കുകയും നിലവിളിക്കുകയും ചെയ്യും. സ്വപ്നങ്ങളോടനുബന്ധമായോ അടിച്ചമർത്തപ്പെട്ട വികാരങ്ങളുടെ ബഹിസ്ഫുരണമായോ ഇതിനെ കാണാവുന്നതാണ്. ഗാഢനിദ്രയിൽ നിന്ന് വിളിച്ചുണർത്തുമ്പോൾ അസ്വസ്ഥപ്പെടുകയും അക്രമാസക്തമാവുകയും ചെയ്യുന്നവരുണ്ട്. ഇത്തരം ന്യൂനതകളെല്ലാം വിദഗ്ധമായി മനഃശാസ്ത്ര ചികിത്സയിലൂടെ മാറ്റിയെടുക്കാവുന്നതാണ്. സോമനാംബുലിസം എന്ന പേരിൽ അറിയപ്പെടുന്ന ഉറക്കത്തിൽ എഴുന്നേറ്റ് നടക്കുന്നതും നിദ്രാന്യൂനതയുടെ ഒരു വകഭേദമാണ്. ഇത്തരത്തിലുള്ള നിദ്രാന്യൂനതകളുടെ പരിഹാരത്തിന് താഴെ പറയുന്ന കാര്യങ്ങൾ ശ്രദ്ധിക്കുകയും പരിശീലിക്കുകയും ഗൌരവമായി അനുവർത്തിക്കുകയും ചെയ്യണം. മനുഷ്യന്റെ ജൈവഘടികാരം ക്രമീകൃതമാക്കുക. ഓരോ കാര്യങ്ങൾക്കും വേർതിരിച്ചിരിക്കുന്ന സമയം ക്രമീകരിക്കുക. ഉറക്കത്തിന് ആവശ്യമായ സമയം വേർതിരിക്കണം. സാമൂഹ്യ മര്യാദകൾ പാലിക്കുകയും സാമൂഹ്യക്രമം നിലനിർത്തുവാനും ശ്രമിക്കുമ്പോൾ ജൈവഘടികാരം താളം തെറ്റാതെ സൂക്ഷിക്കുക. രാത്രി ഭക്ഷണം നേരത്തെ കഴിക്കുക. ഭക്ഷണം കഴിഞ്ഞ് ഉടനെ ഉറങ്ങരുത്. അമിത ഭക്ഷണശീലം ഉപേക്ഷിക്കുക. പ്രത്യേകിച്ച് രാത്രി വളരെ മിതമായി കഴിക്കുക. ഉറങ്ങാൻ കിടക്കുന്ന സമയം പരമാവധി നിജപ്പെടുത്തുക. ചിലപ്പോൾ വ്യത്യാസങ്ങൾ വന്നാലും അത് പരിഹരിച്ച് മുന്നോട്ട് പോവുക. ചെറിയ ധ്യാനത്തോടുകൂടി കിടക്കിലേക്ക് പോവുക. കിടക്കുന്നതിന് മുൻപ് മനസ്സ് ശാന്തമാക്കുന്നതും പ്രാർത്ഥിക്കുന്നതുമായ സംഗീതം താഴ്ന്ന ശബ്ദത്തിൽ ശ്രവിക്കുന്നതും നല്ല ഉറക്കം കിട്ടാൻ സഹായകരമാണ്. ഉറക്കം കുറവാണ് എന്നത് മനസ്സിന്റെ ഭാരമായി മാറരുത്. ഒരു രാത്രി ഉറക്കം കിട്ടിയില്ലെങ്കിൽ അത് ഉത്കണ്ഠയായി തീരരുത്. ഉണർന്നതിന് ശേഷം കിടക്കയിൽ അധികനേരം ചുരുണ്ടുകൂടി കിടക്കരുത്. പെട്ടെന്ന് ചാടി എഴുന്നേൽക്കുകയും അരുത്. ഉണരുമ്പോൾ മനസ്സിന്റെ ശാന്തത നിലനിർത്തുവാൻ പ്രാർത്ഥനയും ശരീരത്തിന്റെ ശുചിത്വം നിലനിർത്തുവാനുള്ള പരിപാലനവും വേണം.
0: ഒരു കപ്പ് ചായ അല്ലെങ്കിൽ ഒരു കോഫി, പിന്നെ പാട്ടും സല്ലാപവുമായി റേഡിയോയുടെ കൂട്ട് ഒരു പ്രഭാതം ആരംഭിക്കുകയാണ്. മനസ്സൊന്നുഷാറാകാൻ ചായയ്ക്കൊപ്പം ചന്തമുള്ളൊരു പാട്ട്.

ശ്രോതാക്കൾ കേട്ടുകൊണ്ടിരിക്കുന്നത് കരുണാസൈ റേഡിയോ 91.2 FM. കാതോർത്ത് കേൾക്കൂ, കാത്തിരുന്ന് കേൾക്കൂ, ഒരു ദേശത്തിൻ്റെ സ്വന്തം റേഡിയോ. ജീവിത പാഠങ്ങളുടെ ശ്രവ്യാവിഷ്കാരം കരുണാസൈ റേഡിയോ 91.2 FM.

0: പ്രാദേശിക വാർത്തകൾ വായിക്കുന്നത് വി കെ സുരേഷ്. പ്രധാന വാർത്തകൾ. ലഡാക്കിൽ 3,350 കോടി രൂപയുടെ 5 പ്രധാന വികസന പദ്ധതികൾ പ്രധാനമന്ത്രി നരേന്ദ്രമോദി ഇന്ന് ഉദ്ഘാടനം ചെയ്യും. നവരാത്രി സർഗോത്സവത്തിൽ പങ്കെടുക്കാൻ ഉപരാഷ്ട്രപതി സി പി രാധാകൃഷ്ണൻ നാളെ കോഴിക്കോട്ടെത്തും. സാമ്പത്തിക പ്രതിസന്ധിയിലായിരുന്ന കെ എസ് ആർ ടി സിയുടെ നഷ്ടം കുറഞ്ഞു വരികയാണെന്ന് മന്ത്രി സി പി ജോൺ. വോട്ടർ പട്ടികയിൽ പേര് ചേർക്കാനും തിരുത്തലിനും സംസ്ഥാനത്ത് ഇന്നു മുതൽ പ്രത്യേക യജ്ഞം. ഇന്ന് അന്താരാഷ്ട്ര വൈറ്റ് കെയിൻ ദിനം. ഹൈദരാബാദിൽ അന്താരാഷ്ട്ര 2020 പുരുഷ ക്രിക്കറ്റിൽ വെസ്റ്റിൻഡീസ് ഇന്ത്യയെ തോൽപ്പിച്ചു. വാർത്തകൾ വിശദമായി. ലഡാക്കിൽ 3,350 കോടി രൂപയുടെ 5 പ്രധാന വികസന പദ്ധതികൾ പ്രധാനമന്ത്രി നരേന്ദ്രമോദി ഇന്ന് വീഡിയോ കോൺഫറൻസിംഗിലൂടെ ഉദ്ഘാടനം ചെയ്യും. മേഖലയിലെ ഗതാഗത വാർത്താവിനിമയ ബന്ധങ്ങൾ ശക്തിപ്പെടുത്തുക, ഊർജ്ജ അടിസ്ഥാന സൌകര്യങ്ങൾ മെച്ചപ്പെടുത്തുക, സാംസ്കാരിക പൈതൃകം സംരക്ഷിക്കുക, ജലസുരക്ഷ ഉറപ്പാക്കുക എന്നിവയാണ് പദ്ധതികളുടെ ലക്ഷ്യം. നവരാത്രി സർഗോത്സവത്തിൽ പങ്കെടുക്കാൻ ഉപരാഷ്ട്രപതി സി പി രാധാകൃഷ്ണൻ നാളെ കോഴിക്കോട്ടെത്തും. കേസരി ഭവനിൽ സർഗോത്സവത്തിന്റെ സാംസ്കാരിക സമ്മേളനം ഉപരാഷ്ട്രപതി ഉദ്ഘാടനം ചെയ്യും. ചിത്രകലാരംഗത്തെ സമഗ്ര സംഭാവനകൾ മുൻനിർത്തി സർഗോത്സവ സമിതി ഏർപ്പെടുത്തിയ പ്രഥമ സർഗകേസരി പുരസ്കാരം ആർട്ടിസ്റ്റ് പി ആർ രാജേന്ദ്രന് ഉപരാഷ്ട്രപതി സമർപ്പിക്കും. ഗവർണർ രാജേന്ദ്ര വിശ്വനാഥ് ആർലേക്കർ ചടങ്ങിൽ സംബന്ധിക്കും. ഉപരാഷ്ട്രപതിയുടെ സന്ദർശനത്തോടനുബന്ധിച്ച് കോഴിക്കോട് നഗരത്തിൽ ഇന്നും നാളെയും വൈകിട്ട് 4 മുതൽ ഗതാഗത നിയന്ത്രണം ഏർപ്പെടുത്തി. എയർപോർട്ട്, റെയിൽവേ സ്റ്റേഷൻ എന്നിവിടങ്ങളിലേക്ക് പോകേണ്ട യാത്രക്കാർ നേരത്തെ പുറപ്പെടണമെന്ന് പോലീസ് അറിയിച്ചു. കരിമ്പ് കർഷകരുടെ പ്രശ്നങ്ങൾക്ക് പരിഹാരമാർഗങ്ങൾ നിർദ്ദേശിക്കാൻ കേന്ദ്ര ഗവൺമെന്റ് ഉന്നതതല സമിതിക്ക് രൂപം നൽകി. കർണാടക, മഹാരാഷ്ട്ര എന്നീ സംസ്ഥാനങ്ങളിലെ കർഷക പ്രതിനിധികളുമായി കേന്ദ്രമന്ത്രിമാർ നടത്തിയ ചർച്ചയ്ക്ക് ശേഷമാണ് സമിതിയെ നിയോഗിച്ചത്. നിതി ആയോഗ് മുൻ അംഗം പ്രൊഫസർ രമേശ് ചന്ദ് അധ്യക്ഷനായ സമിതിയിൽ കൃഷി, ഭക്ഷ്യ, പൊതുവിതരണ, ഉപഭോക്തൃ വകുപ്പുകളിലെ മുതിർന്ന ഉദ്യോഗസ്ഥർ അംഗങ്ങളാണ്. രാജ്യത്തെ കാർഷിക മേഖലയിലെ സ്ത്രീകളുടെ സംഭാവനകളെ അംഗീകരിക്കുന്നതിന് കൃഷി കർഷക ക്ഷേമ മന്ത്രാലയം ഇന്ന് ന്യൂഡൽഹിയിൽ മഹിളാ കിസാൻ ദിവസ് 2026 ദേശീയതല ആഘോഷം സംഘടിപ്പിക്കും. വികസിത കൃഷിയും വികസിത ഇന്ത്യയും കെട്ടിപ്പടുക്കുന്നതിൽ വനിതാ കർഷകരുടെ പങ്ക് എന്ന പ്രമേയത്തിൽ ഐക്യരാഷ്ട്രസഭ ആചരിക്കുന്ന അന്താരാഷ്ട്ര ഗ്രാമീണ വനിതാ ദിനത്തോട് അനുബന്ധിച്ചാണ് പരിപാടി നടത്തുന്നത്. കേരളത്തെ തുറമുഖ നഗരമാക്കി മാറ്റുന്ന മിഷൻ സമുദ്ര പദ്ധതിക്ക് അടിത്തറപാകുന്ന കേരള മാരിടൈം ബോർഡ് ഭേദഗതി ബിൽ മുഖ്യമന്ത്രി വി ഡി സതീശൻ നിയമസഭയിൽ അവതരിപ്പിച്ചു. ഭാവി കേരളത്തിന്റെ വികസന കുതിപ്പായി ഇത് മാറുമെന്ന് ബിൽ അവതരിപ്പിച്ച മുഖ്യമന്ത്രി പറഞ്ഞു. സാമ്പത്തിക പ്രതിസന്ധിയിലായിരുന്ന കെ എസ് ആർ ടി സിയുടെ നഷ്ടം കുറഞ്ഞു വരികയാണെന്ന് മന്ത്രി സി പി ജോൺ. കുടിശ്ശികകളും കടങ്ങളും തീർക്കാൻ കഴിയുന്ന അവസ്ഥയിലേക്ക് കോർപ്പറേഷൻ വരികയാണെന്നും അദ്ദേഹം നിയമസഭയിൽ വ്യക്തമാക്കി. പുതിയ ബസ്സുകൾ നിരത്തിലിറക്കാൻ എം എൽ എ മാർ ഉൾപ്പെടെ സഹായിക്കണമെന്നും ഓരോ എം എൽ എ മാരും കുറഞ്ഞത് 2 ബസ്സുകൾ വീതമെങ്കിലും നൽകാൻ തയ്യാറാകണമെന്നും മന്ത്രി നിർദ്ദേശിച്ചു. വ്യക്തികളും സ്ഥാപനങ്ങളും കെ എസ് ആർ ടി സിക്ക് ബസ്സുകൾ നൽകാൻ സ്വമേധയാ മുന്നോട്ട് വരുന്നുണ്ടെന്നും സി പി ജോൺ അറിയിച്ചു. വോട്ടർ പട്ടികയിൽ പേര് ചേർക്കുന്നതിനും ഒഴിവാക്കുന്നതിനും തിരുത്തലുകൾ വരുത്തുന്നതിനും സംസ്ഥാനത്ത് ഇന്നു മുതൽ ഈ മാസം 31 വരെ പ്രത്യേക യജ്ഞം നടത്തും. വില്ലേജ് ഓഫീസുകൾ കേന്ദ്രീകരിച്ച് അപേക്ഷാ ഫോമുകളും വോട്ടർ പട്ടികയിൽ ഉൾപ്പെടാത്തവർക്കും 2027 ജനുവരി 1 18 വയസ്സ് പൂർത്തിയാകുന്നവർക്കും പേര് ചേർക്കുന്നതിന് അവസരം ലഭിക്കും. പ്രധാനമന്ത്രി നരേന്ദ്രമോദി പൊതുപ്രവർത്തനത്തിൽ 25 വർഷം പൂർത്തിയാക്കി. അദ്ദേഹത്തിന്റെ നേതൃത്വത്തിൽ കേന്ദ്ര ഗവൺമെന്റ് ഇന്ത്യയെ 2047 വികസിത രാജ്യമാക്കി മാറ്റുന്ന പ്രയത്നത്തിലാണ്. ഇതോടനുബന്ധിച്ച് ആകാശവാണി തയ്യാറാക്കുന്ന പ്രത്യേക റിപ്പോർട്ട് ഇന്ന് റിയൽ എസ്റ്റേറ്റ് റെഗുലേറ്ററി അതോറിറ്റിയെക്കുറിച്ചാണ്.
1: 2016 പാർലമെന്റ് റിയൽ എസ്റ്റേറ്റ് റെഗുലേഷൻ ആൻഡ് ഡെവലപ്മെന്റ് നിയമം വഴി സാധിച്ചു. നിയമപ്രകാരം വസ്തുവകകൾ ഡെവലപ്പർമാർക്ക് പരസ്യം ചെയ്യാനോ വിൽക്കാനോ കഴിയുന്നതിനു മുമ്പ് അതോറിറ്റിയിൽ രജിസ്റ്റർ ചെയ്യാം. നിയമം നൽകുന്ന സംരക്ഷണത്തിന്റെയും മുൻകരുതലിന്റെയും ഭാഗമായി ഡെവലപ്പർമാരും വീട് വാങ്ങുന്നവരും തമ്മിലെ തർക്കങ്ങൾ പരിഹരിക്കുന്നതിന് നിയന്ത്രണ സംവിധാനങ്ങൾ കൊണ്ടുവന്നു. വിൽക്കുന്നവരും വാങ്ങുന്നവരും തമ്മിൽ വിശ്വാസം ശക്തിപ്പെടുത്താൻ നിയമത്തിന് സാധിച്ചെന്ന് പ്രധാനമന്ത്രി നരേന്ദ്രമോദി പറഞ്ഞു.
0: പാരമ്പര്യ നെൽവിത്തുകളുടെ സംരക്ഷകൻ ഇന്നലെ അന്തരിച്ച ചെറുവയൽ രാമന്റെ സംസ്കാരം ഉച്ചയ്ക്ക് 2 ചെറുവയലിലെ കുറിച്യ സമുദായ ശ്മശാനത്തിൽ ഔദ്യോഗിക ബഹുമതികളോടെ നടത്തും. ഇന്നലെ രാത്രി 8:30 ഭൗതികദേഹം വീട്ടിലെത്തിച്ചു. രാവിലെ 9 മുതൽ ഉച്ചയ്ക്ക് 12 വരെ കമ്മന നവോദയ സ്കൂളിൽ പൊതുദർശനം ഉണ്ടാകും. തുടർന്ന് സംസ്കാര ചടങ്ങുകൾ ആരംഭിക്കും. മന്ത്രിമാരും രാഷ്ട്രീയ സാംസ്കാരിക സാമൂഹിക മേഖലകളിലെ പ്രമുഖരും സംസ്കാര ചടങ്ങുകളിൽ പങ്കെടുക്കും. വാർദ്ധക്യ സഹജമായ അസുഖങ്ങളെ തുടർന്ന് കോഴിക്കോട് മെഡിക്കൽ കോളേജ് ആശുപത്രിയിൽ ചികിത്സയിൽ കഴിയവേ ഇന്നലെ വൈകിട്ടാണ് ചെറുവയൽ രാമൻ അന്തരിച്ചത്. 2023 രാജ്യം പത്മശ്രീ നൽകി അദ്ദേഹത്തെ ആദരിച്ചു. പ്രാദേശിക വാർത്തകളാണ് കേൾക്കുന്നത്. ഇന്ന് അന്താരാഷ്ട്ര വൈറ്റ് കെയിൻ ദിനം. കാഴ്ചയില്ലാത്തവർ നേരിടുന്ന പ്രശ്നങ്ങളിലേക്കും കാഴ്ചയില്ലാത്തവരുടെ കഴിവുകളിലേക്കും സമൂഹത്തിന്റെയും ഗവൺമെന്റിന്റെയും ശ്രദ്ധയാകർഷിക്കുക എന്നതാണ് ദിനാചരണ ലക്ഷ്യം. കേരള ഫെഡറേഷൻ ഓഫ് ദി ബ്ലൈൻഡ് തിരുവനന്തപുരത്തെ ആസ്ഥാന കേന്ദ്രത്തിൽ ഇന്ന് കാഴ്ചയില്ലാത്തവർക്ക് വൈറ്റ് കെയിൻ ബാങ്കിന്റെ വിപുലീകരണത്തിന് ധനസമാഹരണം നടത്തും. പരിപാടി സിറ്റി പോലീസ് കമ്മീഷണർ ഡോക്ടർ അരുൾ ആർ ബി കൃഷ്ണ ഉദ്ഘാടനം ചെയ്യും. കേരള ഫെഡറേഷൻ ഓഫ് ദി ബ്ലൈൻഡ് വിവിധ ജില്ലാ കമ്മിറ്റികളുടെ ആഭിമുഖ്യത്തിലും ദിനാചരണം സംഘടിപ്പിച്ചിട്ടുണ്ട്. 2026 ഏഷ്യൻ ഗെയിംസിൽ പങ്കെടുത്ത ഇന്ത്യൻ സംഘവുമായി പ്രധാനമന്ത്രി നരേന്ദ്രമോദി ഇന്ന് ന്യൂഡൽഹിയിൽ കൂടിക്കാഴ്ച നടത്തും. ചടങ്ങിൽ പ്രധാനമന്ത്രി സദസ്സിനെ അഭിസംബോധന ചെയ്യും. ഹൈദരാബാദിൽ അന്താരാഷ്ട്ര 2020 പുരുഷ ക്രിക്കറ്റ് വെസ്റ്റിൻഡീസ് ഇന്ത്യയെ 24 റൺസിന് തോൽപ്പിച്ചു. ടോസ് നേടി ബാറ്റിംഗ് തെരഞ്ഞെടുത്ത വെസ്റ്റിൻഡീസിന്റെ 248 റൺസ് വിജയലക്ഷ്യം പിന്തുടർന്ന ഇന്ത്യക്ക് 19.3 ഓവറിൽ 9 വിക്കറ്റിന് 223 റൺസ് എടുക്കാനേ കഴിഞ്ഞുള്ളൂ. ഇന്ത്യക്കായി മലയാളി താരം സഞ്ജു സാംസൺ 56 റൺസ് നേടി ടോപ് സ്കോററായി. 5 മത്സര പരമ്പരയിൽ ഇരു ടീമുകളും 2 കളികൾ ജയിച്ച് ഒപ്പത്തിനൊപ്പമാണ്. പരമ്പരയിലെ അവസാന മത്സരം മറ്റന്നാൾ ബംഗളൂരു ചിന്നസ്വാമി ക്രിക്കറ്റ് സ്റ്റേഡിയത്തിലാണ്. സൗദി അറേബ്യയിലെ അടിയന്തര സാഹചര്യങ്ങൾ കണക്കിലെടുത്ത് ഇന്ത്യൻ പൌരന്മാർക്ക് റിയാദിലെ ഇന്ത്യൻ എംബസി ജാഗ്രതാ നിർദ്ദേശം നൽകി. പ്രാദേശിക ഭരണകൂടത്തിന്റെ നിർദ്ദേശങ്ങൾ കർശനമായി പാലിക്കണമെന്നും വ്യോമാക്രമണ മുന്നറിയിപ്പ് ഘട്ടങ്ങളിൽ വീടുകളിൽ സുരക്ഷിതരായി ഇരിക്കണമെന്നും എംബസി അഭ്യർത്ഥിച്ചു. സംഭവങ്ങളുമായി ബന്ധപ്പെട്ട ദൃശ്യങ്ങളോ വ്യാജ വാർത്തകളോ സാമൂഹിക മാധ്യമങ്ങളിൽ പങ്കുവെക്കുകയോ പ്രചരിപ്പിക്കുകയോ ചെയ്യരുത്. ആക്രമണങ്ങളിൽ പരിക്കേറ്റ ഇന്ത്യൻ പൌരന്മാരിൽ 7 പേർ ചികിത്സയിലാണ്. റിയാദ് കിംഗ് ഖാലിദ് അന്താരാഷ്ട്ര വിമാനത്താവളത്തിലെ സർവീസുകൾ താൽക്കാലികമായി നിർത്തിവെച്ചു. ദമാം, ജിദ്ദ, മദീന എന്നിവിടങ്ങളിലെ സർവീസുകൾ ഭാഗികമായി തുടരുന്നുണ്ട്. സുരക്ഷാ മുൻകരുതലിന്റെ ഭാഗമായി പ്രമുഖ ഇന്ത്യൻ വിമാന കമ്പനികൾ സൌദി അറേബ്യയിലേക്കും തിരിച്ചും സർവീസുകൾ ഈ മാസം 17 വരെ താൽക്കാലികമായി റദ്ദാക്കിയിട്ടുണ്ട്. കടലിൽ കാണാതാകുന്നവർക്ക് മരണ സർട്ടിഫിക്കറ്റ് ലഭിക്കുന്നതിന് 7 വർഷത്തെ കാത്തിരിപ്പ് കാലാവധി കുറയ്ക്കണമെന്ന് കേന്ദ്ര ഗവൺമെന്റിനോട് ആവശ്യപ്പെട്ടതായി മന്ത്രി വി അബ്ദുൽ ഗഫൂർ അറിയിച്ചു. ഇതിന് നിയമ ഭേദഗതി വരുത്തണമെന്ന് കേന്ദ്രത്തോട് ഔദ്യോഗികമായി ആവശ്യപ്പെട്ടിട്ടുണ്ടെന്നും കപ്പൽ അപകടങ്ങളിൽപ്പെട്ട മത്സ്യത്തൊഴിലാളികൾക്ക് നഷ്ടപരിഹാരം ഉറപ്പാക്കാൻ അടിയന്തര ഇടപെടൽ നടത്തണമെന്നും അദ്ദേഹം നിയമസഭയിൽ ചോദ്യോത്തരവേളയിൽ വ്യക്തമാക്കി. ചലച്ചിത്ര നടൻ പ്രേം നസീറിന്റെ ജന്മശതാബ്ദി വിപുലമായി ആഘോഷിക്കാൻ മന്ത്രി പി സി വിഷ്ണുനാഥിന്റെ നേതൃത്വത്തിൽ ചേർന്ന സിനിമാ സംഘടനകളുടെ യോഗം തീരുമാനിച്ചു. December 11 ആരംഭിക്കുന്ന അന്താരാഷ്ട്ര ചലച്ചിത്രോത്സവത്തിൽ പ്രേം നസീറിന് ആദരമർപ്പിച്ചായിരിക്കും ആഘോഷങ്ങളുടെ തുടക്കം. അടുത്ത വർഷം April 7 പ്രേം നസീറിന്റെ 100ാം ജന്മദിനത്തിൽ തിരുവനന്തപുരം സെൻട്രൽ സ്റ്റേഡിയത്തിൽ വിപുലമായ പരിപാടികളോടെ ആഘോഷങ്ങൾക്ക് സമാപനമാകും. വികസന വിരോധികളായ പ്രതിപക്ഷ പാർട്ടികൾ ഏതുതരം പ്രതിഷേധവുമായി മുന്നോട്ടു പോയാലും വോട്ടർ പട്ടികയുടെ ശുദ്ധീകരണം തുടരുമെന്ന് BJP മുൻ സംസ്ഥാന പ്രസിഡന്റ് കുമ്മനം രാജശേഖരൻ പറഞ്ഞു. BJP കോഴിക്കോട് സിറ്റി ജില്ലാ കമ്മിറ്റി സംഘടിപ്പിച്ച പ്രതിഷേധ ജനസഭ ഉദ്ഘാടനം ചെയ്യുകയായിരുന്നു അദ്ദേഹം. കണ്ണൂർ പിലാത്തറ പാപ്പിനിശ്ശേരി KSTP റോഡിലെ താവം പാപ്പിനിശ്ശേരി മേൽപ്പാലങ്ങളുടെ പ്രശ്നങ്ങൾക്ക് ശാശ്വത പരിഹാരം കാണുന്നതിന് അടിയന്തര മന്ത്രിതല യോഗം വിളിച്ചു ചേർക്കുമെന്ന് മന്ത്രി PK ബഷീർ അറിയിച്ചു. പ്രശ്നങ്ങൾക്ക് പരിഹാരം ആവശ്യപ്പെട്ട് MLA മാരായ MVിജിൻ, KV സുമേഷ് എന്നിവർ മന്ത്രിയുമായി നടത്തിയ കൂടിക്കാഴ്ചയിലാണ് തീരുമാനം. നഷ്ടപ്പെട്ടു പോകുന്ന മനുഷ്യസ്നേഹബന്ധത്തെ തിരിച്ചുപിടിക്കാൻ കണ്ണൂർ ദസറ പോലെ പരിപാടികൾക്ക് സാധിക്കുമെന്ന് MK രാഘവൻ MP പറഞ്ഞു. കണ്ണൂർ ദസറയുടെ ഭാഗമായ സാംസ്കാരിക സമ്മേളനം ഉദ്ഘാടനം ചെയ്യുകയായിരുന്നു അദ്ദേഹം. പ്രധാന വാർത്തകൾ വീണ്ടും. ലഡാക്കിൽ 3,350 കോടി രൂപയുടെ 5 പ്രധാന വികസന പദ്ധതികൾ പ്രധാനമന്ത്രി നരേന്ദ്രമോദി ഇന്ന് ഉദ്ഘാടനം ചെയ്യും. നവരാത്രി സർഗോത്സവത്തിൽ പങ്കെടുക്കാൻ ഉപരാഷ്ട്രപതി CP രാധാകൃഷ്ണൻ നാളെ കോഴിക്കോട്ടെത്തും. സാമ്പത്തിക പ്രതിസന്ധിയിലായിരുന്ന KSRTCയുടെ നഷ്ടം കുറഞ്ഞു വരികയാണെന്ന് മന്ത്രി CP ജോൺ. വോട്ടർ പട്ടികയിൽ പേര് ചേർക്കാനും തിരുത്തലിനും സംസ്ഥാനത്ത് ഇന്നു മുതൽ പ്രത്യേക യജ്ഞം. ഇന്ന് അന്താരാഷ്ട്ര വൈറ്റ് കെയിൻ ദിനം. ഹൈദരാബാദിൽ അന്താരാഷ്ട്ര 2020 പുരുഷ ക്രിക്കറ്റിൽ വെസ്റ്റ് ഇന്ത്യയെ തോൽപ്പിച്ചു. പ്രാദേശിക വാർത്തകൾ കഴിഞ്ഞു.

ശ്രോതാക്കൾ കേട്ടുകൊണ്ടിരിക്കുന്നത് കരുണാസായി റേഡിയോ 91.2 FM. കരുണാസായി റേഡിയോ ഒരു ദേശത്തിന്റെ സ്വന്തം റേഡിയോ. ജീവിത പാഠങ്ങളുടെ ശ്രവ്യ ആവിഷ്കാരം.

ശ്രോതാക്കളെ, നമസ്തേ മലയാളം ആരംഭിക്കുന്നു. രാവുടുങ്ങി, ഒരു പകൽ പിറക്കുകയാണ്. നിറമുള്ള പൂവുകൾ പരിശോഭിക്കാൻ തുടങ്ങുന്നു. ചലനാത്മകമായി തുടങ്ങുന്ന തെരുവുകൾ, കിളികൾ ഉണർന്ന് ആകാശങ്ങൾ തേടി പറന്നുകഴിഞ്ഞു. കൂടണയാൻ തിരികെ എത്തും വരെ അതിരുകളില്ലാതെ പറന്നുകൊണ്ടേയിരിക്കുന്ന പക്ഷികൾ, എങ്ങും എവിടെയും ചലനം, ജീവിതത്തെ ഉണർത്തുന്ന, ജീവിതത്തെ ഉയർത്തുന്ന തുടിതാളമേളങ്ങൾ. ഹർഷോന്മാദമായ ഈ ഭൂമികയിൽ സജീവമായിരിക്കാൻ കഴിയുന്നതേക്കാൾ ഹൃദ്യമായി മറ്റെന്തിരിക്കുന്നു? മധുരോദാരമായ ജീവിതം, അത് സജീവമായിരിക്കുന്നതിനേക്കാൾ ഉന്മത്തമായി മറ്റെന്തിരിക്കുന്നു? പ്രിയ ശ്രോതാക്കളെ, നിരാശയുടെ പുതപ്പുകൾ വലിച്ചെറിയൂ, ഉണരൂ, എഴുന്നേൽക്കൂ. സുഖദുഃഖ മഞ്ചാടി മണി കോർത്തൊരു പല്ലാങ്കുഴി കളിക്കുന്നു നാം എന്ന കവിവാക്യം ഓർമ്മിപ്പിച്ചുകൊണ്ട് പറയുകയാണ്, ജീവിതത്തിൽ ബുദ്ധിമുട്ടുകളോ പ്രയാസങ്ങളോ ദുഃഖങ്ങളോ അനുഭവിക്കാത്തവരായി ആരുമില്ല. അതൊക്കെ ഉണ്ടാവും, നിരാശയുടെ മഞ്ഞു മുടരുതെന്നേയുള്ളൂ. നോക്കൂ, നടനേറുവാൻ ഇനിയുമുണ്ട് ഏറെ ദൂരങ്ങൾ. ഉണരാം, എഴുന്നേൽക്കാം, കർമ്മോത്സുകരാകാം. കേൾക്കാം നമസ്തേ മലയാളത്തിൽ ഒരു പ്രഭാതഗീതം.

0: മഴയായാലും വെയിലായാലും പ്രഭാതത്തിന് അതിൻ്റെതായ ഒരു ചാരുതയുണ്ട്. പൊന്നുള്ളി തൂകിയെത്തുന്ന പ്രഭാതങ്ങൾക്കാണ് ഭംഗി കൂടുതൽ എന്ന് പറയുന്നത് ശരി തന്നെയാണ്. എന്നാലും മഴ തൂകി നിൽക്കുന്ന വെളുപ്പാൻ കാലങ്ങൾക്കുമുണ്ട് കാവ്യാത്മകമായ ഒരു ഭംഗി. അപ്പൊ ചോദിക്കും, മഞ്ഞണിഞ്ഞ പ്രഭാതങ്ങൾക്കോ എന്ന്. പിന്നെ അതിന്റെ ഭംഗി ഒന്ന് വേറെ തന്നെയാണ്. കോടമഞ്ഞണിഞ്ഞ പ്രഭാതങ്ങൾ കണ്ടിട്ടുണ്ടോ? അറിയാതെ പാടിപ്പോകും നീലഗിരിയുടെ സഖികളെ, ജ്വാലാമുഖികളെ എന്ന്. ജ്യോതിർമയ്യാം ഉഷസിനെ വെള്ളിച്ചാമരം വീശും മേഘങ്ങളെ എന്ന കവിഭാവന. അതേക്കാൾ സുന്ദരമായി പ്രഭാതത്തെ വർണ്ണിക്കുന്നത് എങ്ങനെയാണ്? ഒന്നോർത്തു നോക്കൂ. സത്യത്തിൽ കവിതകളാണ് കാലാതീത സൗന്ദര്യാത്മകമായി പ്രഭാതങ്ങളെ മനസ്സിൽ മാസ്മരികമായി നിറച്ചു തന്നത്. നമസ്തേ മലയാളത്തിൽ ഇനി കേൾക്കാം ശ്രേഷ്ഠ മലയാളം.
1: ശ്രേഷ്ഠ മലയാളം.

0: ശ്രേഷ്ഠ മലയാളത്തിൽ ഇന്ന് ആർഷ അഭിലാഷ് രചിച്ച കാത്തിരിക്കുന്നവർക്കായി എന്ന കഥ കേൾക്കാം. പലവരും വായിച്ച് മനഃപ്പാഠമാക്കിക്കഴിഞ്ഞ ആമുഖത്തിലേക്ക് അവൾ ഒരിക്കൽ കൂടി നോക്കി. ജീവിതമെന്ന മരുഭൂമിയിലെ മരപ്പച്ചകളാണ് കാത്തിരിപ്പ്. എന്തിനെങ്കിലുമൊക്കെ വേണ്ടി കാത്തിരുന്ന് ദിനരാത്രങ്ങളെ നാം തള്ളി നീക്കുന്നു. മടങ്ങി വരാതെ പോയ ബാല്യത്തിനു വേണ്ടിയോ, സ്വപ്നങ്ങളിലെ രാജകുമാരന്മാർക്ക് വേണ്ടിയോ, നല്ല നാളേക്ക് വേണ്ടിയോ, അസ്തിത്വത്തിന്റെ തിരിച്ചറിവിന് വേണ്ടിയോ എല്ലാവരും കാത്തിരിക്കുന്നു. ഞാനും എന്റെ ഈ കഥയും ഈ കാത്തിരിപ്പിനെ കുറിച്ചാണ്. അതുകൊണ്ട് തന്നെ ഇത് ഞാൻ സമർപ്പിക്കുന്നതും നിങ്ങൾക്ക് വേണ്ടിയാണ്, കാത്തിരിക്കുന്നവർക്ക് വേണ്ടി. നിങ്ങളുടെ സ്വന്തം മാളവിക, തോളത്ത് നനഞ്ഞൊരു വിരൽ, ആൻ നിനക്കെന്താ ഇന്ന് ഓഫീസില്ലേ, മമ്മിയുടെ പതിഞ്ഞ ശബ്ദം കേട്ട് ഞെട്ടിയുണർന്ന് ആൻ ചുവർ ഘടികാരത്തിലേക്ക് നോക്കി. ഈശോയെ, സമയം പോയത് അറിഞ്ഞതേയില്ലല്ലോ. പ്രിയപ്പെട്ട കഥാകാരിക്ക് അവാർഡ് കിട്ടിയ കൃതികളിൽ ലയിച്ചിരുന്ന് ഇന്നത്തെ ദിവസത്തിന്റെ ആസ്വാദ്യത കളഞ്ഞു. ഇനി കാൽപ്പനികമായി നീങ്ങാനുള്ള നേരമില്ല. ആരാധിക്കുന്ന കഥാകാരിയെ ഇന്റർവ്യൂ ചെയ്യേണ്ടതാ. വൈകിച്ചെന്ന് എന്തിനു വെറുതെ ഇംപ്രഷൻ കളയുന്നു, കണ്ണാടിയിൽ കണ്ട തന്നോട് തന്നെ പറഞ്ഞവൾ. ഈ മമ്മിക്ക് എന്തായിരുന്നു ഇച്ചിരി നേരത്തെ വിളിച്ചാലെന്ന് വൈകിയതിന്റെ അരിശം അമ്മയോട് തീർത്ത് സ്കൂട്ടിയുടെ കീയുമായി ഓടവേ പുറകിൽ നിന്നുള്ള ടിഫിൻ വേണ്ടേ വിളി അവൾ തീർത്തും അവഗണിച്ചു. 10 മിനിറ്റിലെ കഠിന പ്രയത്നത്തിന് ശേഷം മയിൽവാഹനം അനങ്ങാതെയായപ്പോൾ തൊട്ടടുത്തുള്ള ബസ് സ്റ്റോപ്പിലേക്ക് ആൻ ധൃതിയിൽ നീങ്ങി. അവിടെ ചെന്ന് ബസ്സിന് വേണ്ടി കാത്തു നിൽക്കവേ അവൾക്ക് തോന്നി, മാളവിക നമ്പ്യാർ എത്ര സത്യമാണ് എഴുതിയത്. നമ്മൾ ഓരോ നിമിഷവും എന്തിനെങ്കിലുമൊക്കെ വേണ്ടി കാത്തിരിക്കുന്നു. ബസ്സിന് വേണ്ടിയാണെങ്കിലും കാത്തിരിപ്പ് കാത്തിരിപ്പ് തന്നെയാണല്ലോ. തീരെ ബോധമില്ലെന്ന് മമ്മി പറയാറുള്ള ആ പൊട്ടിച്ചിരിച്ചിരിക്കാൻ വെമ്പലുണ്ടായെങ്കിലും ബസ് സ്റ്റോപ്പിലെ മോശമല്ലാത്ത തിരക്ക് അവളെ തടഞ്ഞു. ഹോട്ടൽ ഐലൻഡ് ടെമ്പിൾ റോഡ് കാലിയായി വന്ന ഓട്ടോക്കാരനെ മറ്റാരും കൊണ്ടുപോകാതെ ആർക്കെങ്കിലും അങ്ങനെ ഒരു ഉദ്ദേശം ഉണ്ടായിരുന്നോ എന്ന് തന്നെ ചിന്തിക്കാതെ ആവശ്യത്തിൽ കൂടുതൽ ഉച്ചത്തിൽ പോകേണ്ട സ്ഥലം വിളിച്ചു പറഞ്ഞ് ഒറ്റച്ചാട്ടത്തിന് ആൻ ഓട്ടോയ്ക്കകത്തെത്തി. ഹോ ഭാഗ്യം, ഈ ചേട്ടച്ചാർക്ക് ഇതുവഴി വരാൻ തോന്നിയത്. 10 മിനിറ്റ് ലേറ്റ് ആയാലും ട്രാഫിക് ജാമിൽ കുറ്റം ചുമത്താം. ഈ മാളവിക നമ്പ്യാർ എങ്ങനെയാവും? അവരുടെ സമന്വയത്തിലെ ദേവിയെപ്പോലെ ഗൗരവക്കാരിയാകുമോ? അതോ ഗൃഹാതുര ദുരവസ്ഥകളിലെ ഊർമിളയെപ്പോലെ ശാന്തഗംഭീരയാകുമോ? ഏയ്, ആവില്ല. അവർ തീർച്ചയായും കാത്തിരിക്കുന്നവർക്കായാലെ ബാലയെപ്പോലെയാകും, മിഴി നിറയുമ്പോഴും ചിരിക്കുന്നവൾ. ഈശോയെ, ഇനി ഇതൊന്നുമല്ലാതെ അവാർഡിന്റെ ഭാരം തലയ്ക്ക് മുകളിൽ നിന്നിറങ്ങാത്ത ജാഡറാണി ആയിരിക്കുമോ അവർ? എങ്കിൽ തൊലഞ്ഞു. ലൈസൻസ് ഇല്ലാത്ത ഈ നാക്ക് എന്നെ മിക്കവാറും നാളെ എഡിറ്ററിന് മുമ്പിൽ ചമ്മി നിൽക്കാനിടയാക്കിയേക്കും. സ്ഥലമെത്തി പെങ്ങളെ, ഓട്ടോ ഡ്രൈവറുടെ പരുഷ ശബ്ദം ചിന്തകളിൽ നിന്നുണർത്തുമ്പോൾ ഇന്നത്തെ ദിവസം ശരിയായില്ലെന്നവൾ വീണ്ടും വീണ്ടും ഓർത്തുപോയി. ചില്ലറയില്ലെന്ന് പറഞ്ഞ് ബാക്കി തരാതെ ഓട്ടോ സ്റ്റാർട്ടാക്കിയ ഡ്രൈവറെ സാധാരണഗതിയിൽ പിടിച്ചു നിർത്തി വഴക്കിടേണ്ടതാണെങ്കിലും അന്നത്തെ ദിവസം അങ്ങനെ കൂടി കുളമാക്കേണ്ടെന്ന ചിന്ത അവളെ തടഞ്ഞു. എക്സ്ക്യൂസ് മീ മാം, ഐ ആം ആൻ മറിയം ജോൺ ഫ്രം സിറ്റി ടൈംസ്. ഇന്ന് 10 മണിക്ക് ഒരു അപ്പോയിന്റ്മെന്റ് ഉണ്ടായിരുന്നു. ഓക്കെ, താങ്ക്സ് മാം, ഒറ്റ ശ്വാസത്തിൽ പറഞ്ഞു നിർത്തി ഫോൺ തിരികെ വെക്കുമ്പോൾ അമ്പരം നിന്ന് റിസപ്ഷനിസ്റ്റിനെ നോക്കി ഒന്ന് ചിരിക്കാൻ ശ്രമിച്ച് ആൻ ചോദിച്ചു, റൂം നമ്പർ 101? വാതിൽ മൃദുവായി മുട്ടി കാത്തു നിൽക്കവേ അവൾക്ക് തോന്നി, ഇതാ പിന്നെയും കാത്തിരിപ്പ്. കയറി വന്നോളൂ, കതവ് തുറന്നു തന്നെയാണ് എന്ന മൃദുസ്വരം അവളെ മമ്മിയെ ഓർമ്മിപ്പിച്ചു. ആൻ മറിയം ജോർജ് അല്ലേ, ഇരിക്കൂ. ഒറ്റ നോട്ടത്തിൽ കണ്ണിൽ പതിഞ്ഞത് വിഷാദ ചവിയുള്ള കണ്ണുകളാണ്. ഒതുക്കി ചീകിയ മുടിയിടകളിൽ ഒന്നോ രണ്ടോ വെള്ളിക്കമ്പികളുടെ തിളക്കം. അലങ്കാരങ്ങളില്ലാത്ത മുഖത്ത് പ്രായക്കൂടുതൽ തോന്നിക്കുന്ന വലിയ കണ്ണട. ഇതിലും ലളിതമാകാൻ കഴിയില്ലെന്ന് വിളിച്ചോതുന്ന ഇളം നിറത്തിലെ സാരി. ശബ്ദത്തിൽ മാത്രമല്ല, ഛായയിൽ പോലും മമ്മിയുമായി സാമ്യമുള്ള എന്തോ ഒന്ന് മാളവിക നമ്പ്യാരിലുണ്ടല്ലോ എന്നാലോചിക്കവേ, മിസ് ആൻ, എനിക്ക് 11 മണിക്ക് ഒരിടം വരെ പോകാനുണ്ട്, നമുക്കൊരല്പം വേഗത്തിൽ തീർത്താൽ നന്നായിരുന്നു എന്ന വാക്കുകൾ അവളെ കർമ്മനിരതയാക്കി. ഒപ്പം ജാള്യതയോടെ ഉള്ളിലോർത്തു, ഒന്നിൽ പിഴച്ചാൽ 3, എത്ര കൃത്യം. പതിവ് ചോദ്യങ്ങളുടെ ചട്ടക്കൂടിനെ വേഗം തീർത്ത് അവൾ തനിക്ക് വേണ്ടി മാത്രം കരുതിയെന്ന് ചോദ്യം ചോദിച്ചു, എന്തുകൊണ്ടാണ് ഈ ബുക്ക് കാത്തിരിക്കുന്നവർക്കായി സമർപ്പിച്ചത്? നനുത്തൊരു പുഞ്ചിരിയാണ് ആദ്യമെത്തിയത്. കൂടെ എന്താ, ആൻ ഒന്നിനു വേണ്ടിയും കാത്തിരിക്കാറില്ലേ? അതോ എന്തിനു വേണ്ടിയെങ്കിലും കാത്തിരുന്ന് മടുത്തോ? കാത്തിരിപ്പ് അതിൽ പറഞ്ഞിരിക്കുന്നതുപോലെ നമ്മുടെയൊക്കെ ജീവശ്വാസമാണ് കുട്ടി. എന്നെ ഏറ്റവും കൂടുതൽ സ്പർശിച്ചിട്ടുള്ളത് MD മഞ്ഞാണ്. അതിനേക്കാൾ ഗംഭീരമായ ഒരുപാട് കൃതികൾ വായിച്ചിട്ടും നീതി കുറിച്ചിട്ട് നിമിഷത്തിന് വേണ്ടി കാത്തിരിക്കുന്ന വിമല ടീച്ചറോളം ഞാൻ ആരെയും ചെറുപ്പത്തിൽ ഇഷ്ടപ്പെട്ടിരുന്നില്ല. കൗമാര കുതൂഹലങ്ങൾ വർണ്ണക്കൂട്ടുകൾ തേടുന്ന പ്രായത്തിലാണ് ഞാനത് വായിച്ചത്. അന്നു മുതൽ എന്തോ കാത്തിരിപ്പ് എനിക്ക് ഒരുപാട് ഒരുപാട് ഇഷ്ടമാണ്. വിഷാദം നിറഞ്ഞൊഴുകിയേക്കുമെന്ന് തോന്നുന്ന മിഴിയിണകൾ ചിമ്മി പതിഞ്ഞ ശബ്ദത്തിൽ അവർ പറയുമ്പോൾ, ഒരു താരാട്ട് പോലെ അവരുടെ ശബ്ദം ആ മുറിക്കുള്ളിൽ നിറയുമ്പോൾ ആനിന് മനസ്സിലായി മമ്മിയുടെ വാക്കുകളിലെ കാത്തിരിപ്പിന്റെ തണുപ്പ് ഇവരുടെ വാക്കുകളിലുമുണ്ടെന്ന്. മാം ചോദിച്ചാൽ തെറ്റിദ്ധരിക്കരുത്, എന്തിനെങ്കിലും വേണ്ടി മാം കാത്തിരിക്കുന്നുണ്ടോ? അവിവാഹിതയായി കഴിയുന്ന മാളവിക നമ്പ്യാർക്ക് പറയാനൊരു പ്രണയ പരാജയത്തിന്റെ കഥയുണ്ടോ എന്ന ഉത്കണ്ഠ തനിക്കില്ലെന്ന് തന്നോട് തന്നെ പറഞ്ഞുകൊണ്ടാണ് അവളത് ചോദിച്ചത്. പ്രതീക്ഷിച്ചതുപോലെ ആ മുഖം മങ്ങിയില്ല. ഒരു പ്രണയ പരാജയത്തിന്റെ വിളർത്ത ചിരി ചുണ്ടുകളിൽ വിളർത്താൻ അവർ ശ്രമിച്ചുമില്ല. ഉവല്ലോ കുട്ടി, കാത്തിരിപ്പില്ലാതെ എന്ത് ജീവിതം? ഞാൻ ഓരോ നിമിഷവും അടുത്ത നിമിഷത്തിനായി കാത്തിരിക്കുകയാണ്. ഓരോ രാത്രിയും അടുത്ത പകലിനു വേണ്ടി കാത്തിരിക്കുകയാണ്. ഓരോ ശിശിരത്തിലും അടുത്ത വസന്തത്തിനു വേണ്ടി കാത്തിരിക്കുകയാണ്. അങ്ങനെ അനന്തമായ ഒരു കാത്തിരിപ്പിലാണ് ഞാൻ. കാണുന്ന ഓരോ മുഖങ്ങളിലും കണ്ടുമറന്ന ഏതോ ഒരു മുഖത്തിനെ കാത്തിരിക്കുകയാണ് ഞാൻ. എന്തിനു വേണ്ടിയെന്നോ ആർക്കു വേണ്ടിയെന്നോ ഇന്നെനിക്ക് നിശ്ചയമില്ല. ബട്ട് ഐ ആം സ്റ്റിൽ വെയിറ്റിംഗ് ഫോർ. പൂർത്തിയാക്കാത്ത വാചകത്തിനൊടുവിൽ ചെറുചിരിയോടെ മാളവിക നമ്പ്യാർ അവളോട് ചോദിച്ചു, ആനിന് കാത്തിരിപ്പിനോട് എന്തോ ഒരു പ്രത്യേകതയുള്ളത് പോലെ, ഇഷ്ടമാണോ വെറുപ്പാണോ എന്ന് മനസ്സിലാകാത്ത ഒരു പ്രത്യേകത. എന്തിനെയെങ്കിലും കാത്തിരിക്കുന്ന ആളാവുമല്ലേ? ഉത്തരം മറുചിരിയിലൊതുക്കി ഇത്രയും സമയം സിറ്റി ടൈംസിന് വേണ്ടി ചെലവഴിച്ചതിൽ നന്ദി പറഞ്ഞു മടങ്ങവേ ഞാൻ ഓർത്തു, ഉവ്വ് ഞാനും കാത്തിരിക്കുന്നു. എവിടേക്കെന്ന് പറയാതെ, യാത്ര ചോദിക്കാതെ, എന്നെ തിരികെ വരുമെന്ന് പറയാതെ ഇറങ്ങിപ്പോയ പപ്പേ, വർഷങ്ങൾ മണ്ണടരുകൾ പോലെ ഇളകി അടരുമ്പോൾ കുട്ടി ഫ്രോക്കുമിട്ട് വഴിയിലേക്ക് കണ്ണുനട്ട് മമ്മിയുടെ മടിയിൽ കിടന്ന കുട്ടി വളർന്നിരിക്കുന്നു. അവളോടൊപ്പം അവളുടെ കാത്തിരിപ്പ്. എന്നും പ്രതീക്ഷക്കുമ്മളയെ ഊതി ഊതി വീർപ്പിച്ച് പൊട്ടിക്കാതെ സൂക്ഷിക്കുമ്പോൾ മനസ്സിനുള്ളിൽ ആ പഴയ ഫ്രോക്കുകാരി മുഷിഞ്ഞ് ചിണുങ്ങുന്നു. കാത്തിരിപ്പ് ഇത്രയും നാൾ ഞാൻ വേദനിച്ചറിയുകയായിരുന്നു, വെറുക്കുകയായിരുന്നു കാത്തിരിപ്പിനെ. ഇന്നു മുതൽ മാളവിക നമ്പ്യാർ പറഞ്ഞതുപോലെ വരും വരുമെന്നുള്ള കാത്തിരിപ്പിനെ ഞാനും ആസ്വദിക്കാൻ ശ്രമിക്കും. ജീവിതത്തിലെ ഏറ്റവും നല്ല മുഹൂർത്തത്തിന് വേണ്ടി ഞാനും മമ്മിയും കാത്തിരിക്കാനാവും എന്ന് വരുമെന്ന് പറയാതെ പപ്പ പോയത്. അതെ, പപ്പ വരും, ഇന്നല്ലെങ്കിൽ നാളെ. ഞങ്ങൾ കാത്തിരിക്കുകയാണ് ആ മടങ്ങി വരവിനായി. ആദ്യം കിട്ടിയ വണ്ടിയിൽ വീട്ടിലേക്ക് തിരിക്കുമ്പോൾ ആനിന് അമ്മയുടെ നരച്ച സാരിത്തുമ്പ് കയ്യിൽ ചുരുട്ടിപ്പിടിച്ച് കിടന്നുറങ്ങണം എന്ന് മാത്രമാണ് തോന്നിയത്. ചിരിമായാതെ ഉറങ്ങണമെന്ന് മാത്രം.
1: ശ്രേഷ്ഠ മലയാളം അവതരണം ബിജു മാത്യു. തയ്യാറാക്കിയത് എല്ലാർ മധു.

ഉയർന്നു നിൽക്കുന്ന മലനിരകൾ, ആഴമേറിയ താഴ്വരകൾ, ലക്ഷ്യമില്ലാതെ ഒഴുകി നടക്കുന്ന ഒരു മേഘത്തെ പോലെയായിരുന്നു ഞാൻ. അങ്ങനെയായിരുന്നു എന്റെ യാത്ര. അതിനിടയിൽ എപ്പോഴും ആണ് ഒരു ജനക്കൂട്ടം ഞാൻ കാണുന്നത്. എന്നാൽ അത് മനുഷ്യരായിരുന്നില്ല, നർത്തകികളായിരുന്നു. താനും കാവ്യഭംഗിയുടെ കമനീയത മുഴുവൻ വരികളിൽ ആവാഹിച്ച വേർഡ്സ്വർത്തിന്റെ ഡാഫുഡൽസ് പൂക്കൾ. തടാകത്തിന്റെ തീരത്തും പച്ചമരങ്ങൾക്കിടയിലും അവ നിറഞ്ഞു നിൽക്കുന്നു. ഇളങ്കാറ്റിന്റെ താളത്തിനൊത്ത് അവ ഉല്ലസിച്ച് പറക്കുന്നു, ആനന്ദ നൃത്തമാടുന്നു. ആകാശഗംഗയിലെ തിളങ്ങുന്ന താരങ്ങളെ പോലെ പൂക്കളുടെ നിരകൾ അനന്തമായി നീണ്ടുപോകുന്നു. കായൽക്കരയുടെ ഓരത്ത് ഒരൊറ്റ നോട്ടത്തിൽ പതിനായിരക്കണക്കിന് പൂക്കൾ, തിരച്ചാർത്തുകൾ. ഇത്രയേറെ ആനന്ദത്തിന്റെ കൂട്ടായ്മയിൽ ആർക്കാണ് പ്രസന്നവദനർ ആകാതിരിക്കാനാവുന്നത്? ധന്യതയാർന്ന് പ്രശാന്തമാകാതിരിക്കാനാവുന്നത്? അത്രമേൽ അനവധ്യമായി ഹൃദയത്തെ സ്പന്ദിക്കാനാവുന്ന പാട്ടുകളിലും ധന്യതയാർന്ന് പോവില്ലേ? നമസ്തെ മലയാളത്തിൽ ഇനി കേൾക്കാം കമനീയതയുടെ കരൾ മുഴുവൻ കടമായി വാങ്ങി വിരചിച്ച ഒരു ഗാനത്തിന്റെ സുഖദ ശ്രവ്യത.

0: ഈ ദിനത്തിലേക്ക് കൺതുറക്കൂ. ഇതല്ലോ ജീവിതത്തിന്റെ അന്തസത്ത. ഹ്രസ്വമായ ഈ യാത്രയിൽ ഒളിഞ്ഞിരിക്കുന്നത് എത്ര നിഗൂഢ തത്വങ്ങൾ, പൊരുളുകൾ! ഇതിലുണ്ട് അന്തർലീനം, ധന്യതയും കർമ്മത്തിൻ തേജസ്സും വിജയത്തിന് ശക്തിസാരവും. ഇന്നലെ എന്നത് വെറുമൊരു സ്വപ്നമായി മാഞ്ഞുപോയി. നാളെ എന്നതോ കേവലമൊരു കാഴ്ച മാത്രം. ഇന്ന് സുകൃതമായാൽ ഓരോ ഇന്നലെയും ആനന്ദ സ്വപ്നം, ഓരോ നാളെയും പ്രത്യാശയുടെ ദർശനം. സുഹൃത്തെ, കൂട്ടുകാരി,
1: നമസ്കാരം. വാർത്തകൾ വായിക്കുന്നത് അശ്വതി. പ്രധാന വാർത്തകൾ. ഏഷ്യൻ ഗെയിംസിൽ പങ്കെടുത്ത ഇന്ത്യൻ കായിക താരങ്ങളുമായി പ്രധാനമന്ത്രി നരേന്ദ്രമോദി ഇന്ന് ന്യൂഡൽഹിയിൽ സംവദിക്കും. ദേശീയ സാമൂഹിക സുരക്ഷാ പദ്ധതി 53,428 കോടി രൂപ ചെലവിൽ 5 വർഷത്തേക്ക് കൂടി നീട്ടാൻ കേന്ദ്രമന്ത്രിസഭാ തീരുമാനം. ലഡാക്കിൽ 3,350 കോടി രൂപയുടെ 5 വികസന പദ്ധതികൾക്ക് പ്രധാനമന്ത്രി നരേന്ദ്രമോദി വീഡിയോ കോൺഫറൻസിംഗിലൂടെ ഇന്ന് തുടക്കം കുറിക്കും. വോട്ടർപട്ടികയിൽ തിരുത്തലുകൾ വരുത്തുന്നതിനുള്ള പ്രത്യേക യജ്ഞത്തിന് ഇന്ന് സംസ്ഥാനത്ത് തുടക്കമാകും. കേരളത്തിൽ ഇന്ന് മുതൽ മഴ ശക്തി പ്രാപിക്കും. പത്തനംതിട്ട, കോട്ടയം, എറണാകുളം, ഇടുക്കി ജില്ലകളിൽ ഓറഞ്ച് ജാഗ്രത. ഇന്ത്യക്കെതിരായ 2020 ക്രിക്കറ്റ് പരമ്പരയിലെ 4 മത്സരത്തിൽ വെസ്റ്റിൻഡീസിന് ജയം. വാർത്തകൾ വിശദമായി. രാഷ്ട്രപതി ദ്രൌപദി മുർമു ഇന്ന് വിജയവാഡയിൽ നാഷണൽ സരസ് മേള 2026 ഉദ്ഘാടനം ചെയ്യും. 2 ദിവസത്തെ സന്ദർശനത്തിനായി ഇന്നലെയാണ് രാഷ്ട്രപതി ആന്ധ്രാപ്രദേശിലെത്തിയത്. വിജയവാഡയിൽ ശ്രീ ദുർഗാ മല്ലേശ്വര സ്വാമി ക്ഷേത്രത്തിൽ ശ്രീമതി ദ്രൌപദി മുർമു സന്ദർശനം നടത്തി. 2026 ഏഷ്യൻ ഗെയിംസിൽ പങ്കെടുത്ത ഇന്ത്യൻ സംഘവുമായി പ്രധാനമന്ത്രി നരേന്ദ്രമോദി ഇന്ന് ന്യൂഡൽഹിയിൽ സംവദിക്കും. ജപ്പാനിൽ നടന്ന ഏഷ്യൻ ഗെയിംസിൽ 21 സ്വർണവും 27 വെള്ളിയും 37 വെങ്കലവും ഉൾപ്പെടെ 85 മെഡലുകൾ നേടിയ ഇന്ത്യ മെഡൽ പട്ടികയിൽ 4ാം സ്ഥാനത്തെത്തിയിരുന്നു. ഏഷ്യൻ ഗെയിംസിൽ തുടർച്ചയായി 2ാം തവണയാണ് ഇന്ത്യ ആദ്യ 5 സ്ഥാനങ്ങളിൽ ഇടം പിടിക്കുന്നത്. ദേശീയ സാമൂഹിക സുരക്ഷാ പദ്ധതി 53,428 കോടി രൂപ ചെലവിൽ 5 വർഷത്തേക്ക് കൂടി തുടരുന്നതിന് കേന്ദ്രമന്ത്രിസഭയുടെ അനുമതി. ഭിന്നശേഷി പെൻഷൻ പദ്ധതി പ്രകാരം നൽകുന്ന ധനസഹായം ഇനി മുതൽ 79 വയസ്സുവരെ 375 രൂപയും 80 വയസ്സുമുതൽ 625 രൂപയുമായിരിക്കുമെന്നും കേന്ദ്ര വാർത്താ വിതരണ പ്രക്ഷേപണ മന്ത്രി അശ്വിനി വൈഷ്ണവ് അറിയിച്ചു. പ്രധാനമന്ത്രി സാമാജിക് സഹായ യോജനയിൽ ഉൾപ്പെടുത്തുന്നതിനു വേണ്ടിയുള്ള അംഗപരിമിതിയുടെ പരിധി 80% നിന്ന് 40% കുറച്ചു. ഭിന്നശേഷി പെൻഷൻ പ്രായപരിധി ജനനം മുതൽ ബാധകമാക്കിയിട്ടുണ്ടെന്നും കേന്ദ്രമന്ത്രി അറിയിച്ചു. കരിമ്പ് കർഷകർ ഉന്നയിക്കുന്ന പ്രശ്നങ്ങൾ പരിശോധിക്കുന്നതിനും അവരുടെ ആശങ്കകൾ പരിഹരിക്കുന്നതിനുമായി കമ്മിറ്റി രൂപീകരിച്ച് കേന്ദ്ര സർക്കാർ. നീതി ആയോഗിന്റെ മുൻ അംഗം രമേശ് ചന്ദ് കമ്മിറ്റിയുടെ അധ്യക്ഷനാകും. കരിമ്പ് കർഷകരുടെ പ്രതിനിധികളും കേന്ദ്രമന്ത്രിമാരും പങ്കെടുത്ത യോഗത്തിലെടുത്ത തീരുമാനങ്ങളുടെ അടിസ്ഥാനത്തിലാണ് കമ്മിറ്റി രൂപീകരിച്ചത്. പ്രധാനമന്ത്രി നരേന്ദ്രമോദി ലഡാക്കിൽ ഏകദേശം 3,350 കോടി രൂപയുടെ 5 പ്രധാന വികസന പദ്ധതികൾ വീഡിയോ കോൺഫറൻസിംഗിലൂടെ ഇന്ന് ഉദ്ഘാടനം ചെയ്യും. മേഖലയിലെ ഗതാഗത, ഊർജ്ജ, അടിസ്ഥാന സൌകര്യങ്ങൾ മെച്ചപ്പെടുത്തുക, സാംസ്കാരിക പൈതൃകം സംരക്ഷിക്കുക, ജലസുരക്ഷ ഉറപ്പാക്കുക എന്നിവയാണ് ഈ പദ്ധതികളുടെ ലക്ഷ്യം. ലേയിലെ കുശോക് ബഗുല റിംപോച്ചെ വിമാനത്താവളത്തിൽ 640 കോടി രൂപ ചെലവിൽ നിർമ്മിച്ച പുതിയ പാസഞ്ചർ ടെർമിനൽ കെട്ടിടം പ്രധാനമന്ത്രി ഉദ്ഘാടനം ചെയ്യും. സൌദി അറേബ്യയിലെ നിലവിലെ സാഹചര്യങ്ങൾ കണക്കിലെടുത്ത് ഇന്ത്യൻ പൌരന്മാർ പ്രാദേശിക അധികൃതരുടെ നിർദ്ദേശങ്ങൾ തുടർന്നും പാലിക്കണമെന്ന് റിയാദിലെ ഇന്ത്യൻ എംബസിയുടെ മുന്നറിയിപ്പ്. വ്യോമാക്രമണം ഉണ്ടായാൽ വീടുകളിൽ തന്നെ കഴിയണമെന്നും ആക്രമണങ്ങളുമായി ബന്ധപ്പെട്ട് തെറ്റിദ്ധരിപ്പിക്കുന്ന വീഡിയോകളോ വാർത്തകളോ പ്രചരിപ്പിക്കരുതെന്നും എംബസി അഭ്യർത്ഥിച്ചു. ഈ മാസം 17 വരെ ഇന്ത്യൻ വിമാനക്കമ്പനികൾ സൌദി അറേബ്യയിലേക്കും തിരിച്ചുമുള്ള സർവീസുകൾ നിർത്തിവച്ചിരിക്കുകയാണ്. സൌദിക്ക് നേരെയുണ്ടായ ആക്രമണങ്ങളിൽ ഇന്ത്യ ശക്തമായി അപലപിക്കുന്നതായി വിദേശകാര്യ മന്ത്രാലയ വക്താവ് രൺധീർ ജയ്സ്വാൾ പറഞ്ഞു.
2: Yesterday also there was attack on Aramco headquarters. We condemn all such attacks on civilian infrastructure in Saudi Arabia, and we feel that such attacks need to cease immediately. They are totally unacceptable. We stand in solidarity with the people and government of Saudi Arabia in defense of their sovereignty, and we hope there is return to peace and normalcy in the region soon.
1: കാർഷിക മേഖലയിൽ സ്ത്രീകൾ നൽകുന്ന സംഭാവനകൾ അംഗീകരിക്കുന്നതിനായി കൃഷി കർഷക ക്ഷേമ മന്ത്രാലയം ഇന്ന് ന്യൂഡൽഹിയിൽ മഹിളാ കിസാൻ ദിവസ് ആഘോഷിക്കും. ഐക്യരാഷ്ട്രസഭയുടെ അന്താരാഷ്ട്ര ഗ്രാമീണ വനിതാ ദിനത്തോടനുബന്ധിച്ചാണ് പരിപാടി സംഘടിപ്പിക്കുന്നത്. വികസിത കാർഷിക മേഖലയും വികസിത ഇന്ത്യയും കെട്ടിപ്പടുക്കുന്നതിൽ വനിതാ കർഷകരുടെ പങ്ക് എന്നതാണ് ഈ വർഷത്തെ പ്രമേയം. പ്രധാനമന്ത്രി നരേന്ദ്രമോദി ഭരണ നേതൃത്വത്തിൽ 25 വർഷം പൂർത്തിയാക്കിയതിന്റെ ഭാഗമായി രാജ്യമെമ്പാടും വിവിധ പരിപാടികൾ പുരോഗമിക്കുന്നു. ഏക് ഭാരത് ശ്രേഷ്ഠ് ഭാരത് സംരംഭത്തെക്കുറിച്ചാണ് ജനസേവനമാണ് ദേശസേവനമെന്ന ആകാശവാണി പ്രത്യേക പരമ്പരയിൽ ഇന്ന്. സർദാർ വല്ലഭായ് പട്ടേലിന്റെ ജന്മവാർഷികത്തോടനുബന്ധിച്ച് 2015 ഒക്ടോബർ 31 പദ്ധതി ആരംഭിച്ചത്. ഇന്ത്യയുടെ വൈവിധ്യത്തെ ഏറ്റവും മികച്ച രീതിയിൽ മനസ്സിലാക്കാനുള്ള അവസരമാണിതെന്ന് പ്രധാനമന്ത്രി നരേന്ദ്രമോദി വ്യക്തമാക്കിയിരുന്നു.
3: एक साल भर हरियाणा में तमिलनाडु चलता रहे और तमिलनाडु में हरियाणा चलता रहे, देश की एकता को जोड़ने का, देश के अन्य राज्यों को पहचानने का, अन्य भाषाओं को जानने का एक सहज उपक्रम बनेगा.
1: ഇന്ത്യയിലെയും കാനഡയിലെയും ജനങ്ങൾക്ക് പ്രകടമായ നേട്ടങ്ങൾ ലഭ്യമാക്കുന്നതിനായി കാനഡയുമായി ക്രിയാത്മകവും തന്ത്രപ്രധാനമായ പങ്കാളിത്തം കെട്ടിപ്പടുക്കുന്നതിനുള്ള ഇന്ത്യയുടെ പ്രതിബദ്ധത ആവർത്തിച്ച് പ്രധാനമന്ത്രി നരേന്ദ്രമോദി. ന്യൂഡൽഹിയിൽ കനേഡിയൻ വിദേശകാര്യമന്ത്രി അനിത ആനന്ദുമായി കൂടിക്കാഴ്ച നടത്തുകയായിരുന്നു അദ്ദേഹം. ഉഭയകക്ഷി ബന്ധം ശക്തിപ്പെടുത്തുന്നതിനായി നടന്നുവരുന്ന പ്രവർത്തനങ്ങൾ ഇരുവരും അവലോകനം ചെയ്തു. വ്യാപാരം, സാങ്കേതിക വിദ്യ, സുരക്ഷ, ഊർജ്ജം, വിദ്യാഭ്യാസം തുടങ്ങിയ സുപ്രധാന മേഖലകളിൽ സഹകരണം വർദ്ധിപ്പിക്കുന്നതിനെക്കുറിച്ച് ഇരുപക്ഷവും ചർച്ച ചെയ്തു.
4: ആകാശവാണി വാർത്തകളും വാർത്താധിഷ്ഠിത പരിപാടികളും ഓൾ ഇന്ത്യ റേഡിയോ ന്യൂസ് തിരുവനന്തപുരം യൂട്യൂബ് ചാനലിലും @ തിരുവനന്തപുരം ഇൻസ്റ്റാഗ്രാം അക്കൌണ്ടിലും @AER News_
1: നവരാത്രിയോടനുബന്ധിച്ച് കോഴിക്കോട് നടക്കുന്ന നവരാത്രി സർഗോത്സവം സാംസ്കാരിക സമ്മേളനം നാളെ ഉപരാഷ്ട്രപതി സി ഭവനങ്ങൾ മുൻനിർത്തി സർഗോത്സവ സമിതി ഏർപ്പെടുത്തിയ പ്രഥമ സർഗകേസരി പുരസ്കാരം ആർട്ടിസ്റ്റ് PR രാജേന്ദ്രന് ഉപരാഷ്ട്രപതി സമ്മാനിക്കും. ഗവർണർ രാജേന്ദ്ര വിശ്വനാഥ് അർലേക്കർ ചടങ്ങിൽ സംബന്ധിക്കും. ഉപരാഷ്ട്രപതിയുടെ സന്ദർശനത്തോടനുബന്ധിച്ച് നാളെ വൈകിട്ട് 4 കോഴിക്കോട് നഗരത്തിൽ ഗതാഗത നിയന്ത്രണം ഏർപ്പെടുത്തും. 16 കേരള നിയമസഭയുടെ 2 സമ്മേളനം പുരോഗമിക്കുന്നു. കിഫ്ബി പുനഃസംഘടിപ്പിക്കുന്നതിനുള്ള സമിതിയുടെ റിപ്പോർട്ട് മുഖ്യമന്ത്രി VD സതീശൻ ഇന്ന് സഭയുടെ മേശപ്പുറത്ത് വയ്ക്കും. സരൾ കേരളം ബില്ലിന്റെ അവതരണവും ഇന്ന് നടത്തും. പാലക്കാട് റെയിൽവേ ഡിവിഷൻ വിഭജനം, UPI ഇടപാടുകൾക്കുള്ള കമ്മീഷൻ തുടങ്ങിയ വിഷയങ്ങളിലെ ചർച്ച, പരിസ്ഥിതി ലോല പ്രദേശങ്ങൾ സംബന്ധിച്ച് സർക്കാർ കൊണ്ടുവരുന്ന പ്രമേയത്തിന്മേലുള്ള ചർച്ച തുടങ്ങിയവയും ഇന്നത്തെ കാര്യപരിപാടികളിൽ ഉൾപ്പെടുന്നു. വോട്ടർപട്ടികയിൽ പേര് ചേർക്കുന്നതിനും ഒഴിവാക്കുന്നതിനും തിരുത്തലുകൾ വരുത്തുന്നതിനുമായി സംസ്ഥാനത്ത് ഇന്ന് മുതൽ ഈ മാസം 31 പ്രത്യേക യജ്ഞം നടത്തും. വില്ലേജ് ഓഫീസുകൾ കേന്ദ്രീകരിച്ച് അപേക്ഷാ ഫോമുകളും ഡിജിറ്റൽ ഹെൽപ്പ് ഡെസ്കുകളും സജ്ജീകരിക്കും. സംസ്ഥാനത്ത് ഇന്ന് മുതൽ മഴ ശക്തി പ്രാപിക്കും. പത്തനംതിട്ട, കോട്ടയം, എറണാകുളം, ഇടുക്കി ജില്ലകളിൽ ഇന്ന് ഓറഞ്ച് ജാഗ്രതയാണ്. 8 ജില്ലകളിൽ മഞ്ഞ ജാഗ്രതാ നിർദ്ദേശവും നൽകിയിട്ടുണ്ട്. തുലാവർഷം തെക്കേ ഇന്ത്യയിൽ ഇന്ന് എത്താൻ സാധ്യതയുണ്ടെന്നും കേന്ദ്ര കാലാവസ്ഥാ വകുപ്പ് അറിയിച്ചു. ഇന്ത്യ വെസ്റ്റിൻഡീസ് 2020 ക്രിക്കറ്റ് പരമ്പരയിലെ 4 മത്സരത്തിൽ വെസ്റ്റിൻഡീസിന് ജയം. ഇന്നലെ ഹൈദരാബാദിൽ നടന്ന മത്സരത്തിൽ ഇന്ത്യയെ 24 വെസ്റ്റിൻഡീസ് പരാജയപ്പെടുത്തിയത്. വിൻഡീസ് ഉയർത്തിയ 248 വിജയലക്ഷ്യം പിന്തുടർന്ന ഇന്ത്യയ്ക്ക് 19.3 ഓവറിൽ 9 വിക്കറ്റ് നഷ്ടത്തിൽ 223 നേടാനേ സാധിച്ചുള്ളൂ. 5 മത്സരങ്ങളടങ്ങിയ പരമ്പര 2-2 സമനിലയിലാണ്. പരമ്പരയിലെ അവസാന മത്സരം ശനിയാഴ്ച ബംഗളൂരുവിൽ നടക്കും. ഇന്ന് ലോക വൈറ്റ് കെയിൻ ദിനം. കാഴ്ച പരിമിതിയുള്ളവരുടെ സ്വതന്ത്രവും സുരക്ഷിതവുമായ സഞ്ചാരത്തിന്റെ പ്രാധാന്യം ഓർമ്മിപ്പിക്കുന്നതിനാണ് ദിനാചരണം. കൂടുതൽ വിവരങ്ങളുമായി തിരുവനന്തപുരത്ത് നിന്ന് ആകാശവാണി ലേഖകൻ സ്മിതി എം പള്ളുരുത്തി.
5: കാഴ്ച പരിമിതിയുള്ളവർക്ക് വഴിയിലെ തടസ്സങ്ങൾ തിരിച്ചറിയാനും സുരക്ഷിതമായി സഞ്ചരിക്കാനും സഹായിക്കുന്ന വെളുത്ത വടി അവരുടെ സ്വാതന്ത്ര്യത്തിന്റെയും ആത്മവിശ്വാസത്തിന്റെയും പ്രതീകം കൂടിയാണ്. കാഴ്ച പരിമിതിയുള്ളവരുടെ അവകാശങ്ങളെയും സമൂഹത്തിൽ അവർ നേരിടുന്ന വെല്ലുവിളികളെയും കുറിച്ച് അവബോധം വളർത്തുക എന്ന ലക്ഷ്യവുമായി സംസ്ഥാനത്തിന്റെ വിവിധ ഭാഗങ്ങളിൽ ഇന്ന് നിരവധി പരിപാടികൾ നടത്തുന്നുണ്ട്. കേരള ഫെഡറേഷൻ ഓഫ് ദി ബ്ലൈൻഡ് തിരുവനന്തപുരം, മലപ്പുറം അടക്കം വിവിധ ജില്ലകളിൽ വൈറ്റ് കെയിൻ റാലി സംഘടിപ്പിക്കും.
1: മുൻ രാഷ്ട്രപതി APJ അബ്ദുൾ കലാമിന്റെ ജന്മവാർഷിക ദിനം ഇന്ന്. 1931 ഒക്ടോബർ 15 തമിഴ്നാട്ടിലെ

നാഥ്, ജർമ്മനിയിലെ പടിഞ്ഞാറൻ നഗരമായ ബഹുമൂല്യ റെസിഡൻഷ്യൽ അപ്പാർട്ട്മെന്റിൽ സമുച്ചയത്തിലുണ്ടായ തീപിടുത്തത്തിലാണ് മൂന്നുപേർ കൊല്ലപ്പെട്ടത്. പ്രധാന വാർത്തകൾ വീണ്ടും. ഏഷ്യൻ ഗെയിംസിൽ പങ്കെടുത്ത ഇന്ത്യൻ കായിക താരങ്ങളുമായി പ്രധാനമന്ത്രി നരേന്ദ്രമോദി ഇന്ന് ന്യൂഡൽഹിയിൽ സംവദിക്കും. ദേശീയ സാമൂഹിക സുരക്ഷാ പദ്ധതി 53,428 കോടി രൂപ ചെലവിൽ 5 വർഷത്തേക്ക് കൂടി നീട്ടാൻ കേന്ദ്രമന്ത്രിസഭാ തീരുമാനം. ലഡാക്കിൽ 3,350 കോടി രൂപയുടെ 5 വികസന പദ്ധതികൾക്ക് പ്രധാനമന്ത്രി നരേന്ദ്രമോദി വീഡിയോ കോൺഫറൻസിംഗിലൂടെ ഇന്ന് തുടക്കം കുറിക്കും. വോട്ടർപട്ടികയിൽ തിരുത്തലുകൾ വരുത്തുന്നതിനുള്ള പ്രത്യേക യജ്ഞത്തിന് ഇന്ന് സംസ്ഥാനത്ത് തുടക്കമാകും. കേരളത്തിൽ ഇന്ന് മുതൽ മഴ ശക്തി പ്രാപിക്കും. പത്തനംതിട്ട, കോട്ടയം, എറണാകുളം, ഇടുക്കി ജില്ലകളിൽ ഓറഞ്ച് ജാഗ്രത. ഇന്ത്യക്കെതിരായ 2020 ക്രിക്കറ്റ് പരമ്പരയിലെ 4-ാം മത്സരത്തിൽ വെസ്റ്റ് ഇൻഡീസിന് ജയം. വാർത്തകൾ കഴിഞ്ഞു. അടുത്ത വാർത്ത.

അടുക്കള. അടുക്കളയിലേക്ക് സ്വാഗതം. വീട്ടിലെ എല്ലാവരുടെയും കാര്യങ്ങൾ ഞാൻ ആലോചിക്കും, പക്ഷെ എനിക്ക് എന്താണ് വേണ്ടതെന്ന് ഞാൻ തന്നെ ചിന്തിക്കാറില്ല. ഈ ഒരു വാചകത്തിനുള്ളിൽ അനേകം സ്ത്രീകളുടെ ജീവിതത്തിന്റെ വലിയൊരു ഭാഗം ഒളിഞ്ഞുകിടപ്പുണ്ട്. രാവിലെ എഴുന്നേറ്റാൽ വീട്ടിലെ ഓരോരുത്തരുടെയും ആവശ്യങ്ങൾ ഓർക്കുന്ന ഒരാൾ. കുട്ടിയുടെ സ്കൂൾ, ഭർത്താവിന്റെ ഭക്ഷണം, മാതാപിതാക്കളുടെ മരുന്ന്, വീട്ടിലെ സാധനങ്ങൾ, ബന്ധുക്കളുടെ കാര്യങ്ങൾ, നാളത്തെ പരിപാടി എല്ലാം അവളുടെ മനസ്സിൽ കൃത്യമായി ഉണ്ടാകും. പക്ഷെ ഒരിക്കൽ അവളോട് നിനക്ക് എന്താണ് വേണ്ടത് എന്ന് ചോദിച്ചാൽ അവൾ ഒരു നിമിഷം നിശബ്ദയായേക്കാം. എനിക്ക് പ്രത്യേകിച്ചൊന്നും വേണ്ട. അത് ചിലപ്പോൾ യഥാർത്ഥമായ മറുപടിയല്ല, സ്വന്തം ആഗ്രഹങ്ങളെ തിരിച്ചറിയാൻ പോലും സമയം ലഭിക്കാത്ത ഒരു ജീവിതത്തിന്റെ മറുപടിയാണ്. സ്ത്രീകൾ മറ്റുള്ളവരെക്കുറിച്ച് ചിന്തിക്കുന്നവരായി മാത്രം വളരുന്നില്ല, സ്വന്തം കാര്യങ്ങളെക്കുറിച്ച് ആദ്യം ചിന്തിക്കരുത് എന്നൊരു സാമൂഹിക പാഠവും അവൾക്ക് ചെറുപ്പം മുതൽ ലഭിക്കുന്നു. മറ്റുള്ളവരുടെ വിശപ്പ് മനസ്സിലാക്കുക, മറ്റുള്ളവരുടെ വിഷമം തിരിച്ചറിയുക, മറ്റുള്ളവരെ ആശ്വസിപ്പിക്കുക, വീട്ടിലെ പ്രശ്നങ്ങളിൽ ഒത്തുതീർപ്പ് കണ്ടെത്തുക, സ്വന്തം ഇഷ്ടം മാറ്റിവെച്ച് എല്ലാവരെയും സന്തോഷിപ്പിക്കുക, ഇവയെല്ലാം നല്ല പെൺകുട്ടി, നല്ല ഭാര്യ, നല്ല അമ്മ എന്നീ വിശേഷണങ്ങളുമായി ബന്ധിപ്പിക്കപ്പെടുന്നു. അങ്ങനെ പതുക്കെ ഒരു വിചിത്രമായ ജീവിത പാഠം രൂപപ്പെടുന്നു. മറ്റുള്ളവരുടെ ആവശ്യങ്ങൾ ആവശ്യങ്ങളാണ്, സ്വന്തം ആവശ്യങ്ങൾ ആഡംബരങ്ങളാണ്. ഇത് ഒരു കുടുംബത്തിന്റെ മാത്രം പ്രശ്നമല്ല, ലിംഗപരമായ സാമൂഹികവൽക്കരണത്തിലൂടെ തലമുറകളായി രൂപപ്പെട്ട ഒരു വലിയ സാംസ്കാരിക ശീലമാണിത്. പെൺകുട്ടി കരയുമ്പോൾ അവളോട് കരയരുത് എന്ന് പറയുന്നത് പോലെ തന്നെ അവൾ സ്വന്തം ഇഷ്ടം പ്രകടിപ്പിക്കുമ്പോൾ അത്ര വാശി വേണ്ട എന്ന് പഠിപ്പിക്കപ്പെടുന്നു. അവൾക്ക് എന്ത് കളിക്കണം, എങ്ങനെ വസ്ത്രം ധരിക്കണം, എത്ര ശബ്ദത്തിൽ സംസാരിക്കണം, ആരോടെങ്ങനെ പെരുമാറണം, എപ്പോൾ വീട്ടിലെത്തണം, എന്താണ് നല്ല പെരുമാറ്റം, എല്ലാറ്റിനും ചുറ്റുമൊരു അദൃശ്യവേലി പണിയപ്പെടുന്നു. ആൺകുട്ടി വളരുമ്പോൾ നിനക്ക് എന്താകണം എന്ന ചോദ്യം പലപ്പോഴും കേൾക്കുന്നു. പെൺകുട്ടിയോട് അതേ ചോദ്യം ചോദിക്കുമ്പോഴും അതിന്റെ പിന്നിൽ പലപ്പോഴും മറ്റൊരു ചോദ്യം ഒളിഞ്ഞിരിക്കും, നീ എങ്ങനെയുള്ളൊരു സ്ത്രീ ആകണം. ഇവിടെയാണ് പ്രശ്നത്തിന്റെ വേരുകളിൽ ഒന്ന്. ഒരു പെൺകുട്ടിയോട് ഡോക്ടറാകാം, ശാസ്ത്രജ്ഞയാകാം, കലാകാരിയാകാം, അധ്യാപികയാകാം, സംരംഭകയാകാം എന്ന് പറയുന്നതിന് തുല്യമായി സ്വന്തം ജീവിതത്തെക്കുറിച്ച് തീരുമാനമെടുക്കുന്ന ഒരാളാകാം എന്നും പറയേണ്ടതുണ്ട്. കാരണം ജോലി തിരഞ്ഞെടുക്കാനുള്ള സ്വാതന്ത്ര്യം മാത്രം സ്വാതന്ത്ര്യമല്ല. ആരെ സ്നേഹിക്കണം, എപ്പോൾ വിവാഹം കഴിക്കണം, വിവാഹം വേണമോ, കുട്ടികൾ വേണമോ, എവിടെ ജീവിക്കണം, എങ്ങനെ ജീവിക്കണം, എത്ര സമയം സ്വന്തം കാര്യങ്ങൾക്ക് മാറ്റിവെക്കണം, ഇത്തരം ചോദ്യങ്ങളിലും അവൾക്ക് സ്വന്തം ശബ്ദമുണ്ടാകണം. ഇവിടെ അധികാരം എന്ന വാക്കിനെക്കുറിച്ചുള്ള നമ്മുടെ ധാരണയും മാറണം. അധികാരം ആഗ്രഹിക്കുക എന്നത് മറ്റൊരാളുടെ മേൽ ആധിപത്യം സ്ഥാപിക്കുക എന്നല്ല, സ്വന്തം ജീവിതത്തെക്കുറിച്ച് തീരുമാനിക്കാനുള്ള അവകാശം ആഗ്രഹിക്കുക എന്നതാണ്. സ്വന്തം സമയത്തിന്മേലുള്ള അധികാരം, സ്വന്തം ശരീരത്തിന്മേലുള്ള അധികാരം, സ്വന്തം വരുമാനത്തിന്മേലുള്ള അധികാരം, സ്വന്തം ചിന്തകൾക്ക് മേലുള്ള അധികാരം, സ്വന്തം ഭാവിയെക്കുറിച്ച് തീരുമാനിക്കാനുള്ള അധികാരം. ഒരു സ്ത്രീ ഇന്നെനിക്ക് വിശ്രമിക്കണം എന്ന് പറയുമ്പോൾ അത് സ്വാർത്ഥതയല്ല, ഇതെനിക്കിഷ്ടമല്ല എന്ന് പറയുമ്പോൾ അത് അഹങ്കാരമല്ല, ഈ ജോലി ഞാൻ ചെയ്യാൻ തയ്യാറല്ല എന്ന് പറയുമ്പോൾ അത് കുടുംബവിരുദ്ധതയല്ല, എന്റെ ജീവിതത്തെക്കുറിച്ച് ഞാൻ തന്നെ തീരുമാനിക്കും എന്ന് പറയുമ്പോൾ അത് അനുസരണക്കേടല്ല. ഇവയെല്ലാം ഒരു മനുഷ്യന്റെ സ്വാഭാവികമായ സ്വയംഭരണ അവകാശത്തിന്റെ പ്രകടനങ്ങളാണ്.

ഇന്ത്യയിലെ സ്ത്രീകളുടെ ജീവിതത്തെക്കുറിച്ചുള്ള ഔദ്യോഗിക കണക്കുകൾ പോലും വീട്ടുജോലിയും പരിചരണ ചുമതലകളും സ്ത്രീകളുടെ സമയത്തെ എത്രമാത്രം പിടിച്ചെടുക്കുന്നു എന്ന് കാണിക്കുന്നു. കേന്ദ്ര സ്റ്റാറ്റിസ്റ്റിക്സ് ആൻഡ് പ്രോഗ്രാം ഇംപ്ലിമെന്റേഷൻ മന്ത്രാലയത്തിന്റെ ടൈം യൂസ് സർവേയിൽ 15 മുതൽ 59 വരെ പ്രായത്തിലുള്ള സ്ത്രീകളിൽ 41% പേർ വീട്ടംഗങ്ങളുടെ പരിചരണ പ്രവർത്തനങ്ങളിൽ പങ്കെടുത്തപ്പോൾ പുരുഷന്മാരിൽ അത് 21.4%. പരിചരണത്തിൽ പങ്കെടുത്ത സ്ത്രീകൾ ശരാശരി 140 മിനിറ്റ് ചെലവഴിച്ചപ്പോൾ പുരുഷന്മാർ 74 മിനിറ്റാണ് ചെലവഴിച്ചത്. ഇത് വെറും അക്കങ്ങളല്ല, ഒരു സ്ത്രീയുടെ ദിവസത്തിൽ നിന്ന് അപ്രത്യക്ഷമാകുന്ന സമയമാണ്. മറ്റൊരാളുടെ ജീവിതം സുഗമമാക്കാൻ ചെലവഴിക്കുന്ന സമയം, സ്വന്തം പഠനത്തിനും വിശ്രമത്തിനും സുഹൃത്തുക്കൾക്കും വായനയ്ക്കും യാത്രയ്ക്കും ചിന്തയ്ക്കും സൃഷ്ടിപരമായ പ്രവർത്തനങ്ങൾക്കും ചെലവഴിക്കാമായിരുന്ന സമയം. 2024 ഇന്ത്യയിലെ ടൈം യൂസ് സർവേ സംബന്ധിച്ച സർക്കാർ വിവരങ്ങളും സ്ത്രീകൾ ഇപ്പോഴും പുരുഷന്മാരെക്കാൾ വളരെ കൂടുതലായി വീട്ടിലെ പ്രതിഫലം ലഭിക്കാത്ത ജോലികളിൽ ഏർപ്പെടുന്നു എന്ന് കാണിക്കുന്നു. അതുകൊണ്ട് തന്നെ അവൾ വീട്ടിൽ തന്നെയല്ലേ എന്ന ചോദ്യം തന്നെ തെറ്റായിരിക്കാം. അവൾ വീട്ടിലാണ് എന്നത് അവൾ ഒന്നും ചെയ്യുന്നില്ല എന്നല്ല. പലപ്പോഴും അവൾ ചെയ്യുന്ന ജോലിക്ക് ശമ്പളമില്ല, അവധിയില്ല, വിരമിക്കൽ പ്രായമില്ല, ഔദ്യോഗിക അംഗീകാരമില്ല. അതിലും പ്രധാനമായി അവളുടെ ജോലിയെ ജോലി എന്നുപോലും കാണാതിരിക്കാനുള്ള ഒരു സാമൂഹിക ശീലമുണ്ട്. അടുക്കളയിൽ പാചകം ചെയ്യുന്നത് മാത്രമല്ല ജോലി, വീട്ടിലെ അരി തീരാറായി നോർക്കുന്നതും ജോലി തന്നെയാണ്. കുട്ടിയുടെ പരീക്ഷ എപ്പോഴാണ് നോർക്കുന്നതും ജോലി തന്നെയാണ്. അച്ഛന്റെ മരുന്ന് വാങ്ങേണ്ട ദിവസം ഓർക്കുന്നതും ജോലി തന്നെയാണ്. ആരുടെ ജന്മദിനമാണ് വരുന്നതെന്ന് ഓർക്കുന്നതും ജോലി തന്നെയാണ്. ബന്ധുക്കൾ തമ്മിലുള്ള പ്രശ്നം വഷളാകാതിരിക്കാൻ വാക്കുകൾ സൂക്ഷിക്കുന്നതും ജോലി തന്നെയാണ്. ഇതിനെയാണ് ഇന്ന് പലപ്പോഴും മെന്റൽ ലോഡ് എന്ന് വിളിക്കുന്നത്. വീട്ടിലെ കാര്യങ്ങൾ ചെയ്യുന്നതിനേക്കാൾ മുമ്പ് അവയെ നിരന്തരം മനസ്സിൽ വഹിക്കുന്ന അദൃശ്യ ഭാരം. അതിനാൽ ഒരു പുരുഷൻ എന്ത് ചെയ്യണമെന്ന് പറഞ്ഞാൽ ഞാൻ ചെയ്യും എന്ന് പറയുമ്പോൾ സ്ത്രീയുടെ മേൽ മുഴുവൻ ഉത്തരവാദിത്വവും തന്നെ തുടരാം. കാരണം എന്ത് ചെയ്യണമെന്ന് തീരുമാനിക്കുന്നതും ഒരു ജോലിയാണ്. ഒരു വീട്ടിൽ യഥാർത്ഥ പങ്കാളിത്തം ഉണ്ടാകണമെങ്കിൽ ഞാൻ സഹായിക്കാം എന്ന മനോഭാവത്തിൽ നിന്ന് ഇത് നമ്മുടെ രണ്ടുപേരുടെ ഉത്തരവാദിത്വമാണ് എന്ന മനോഭാവത്തിലേക്ക് മാറണം. പരിചരണ ചുമതല സ്ത്രീയുടെ സ്വാഭാവിക കടമയല്ല, കുടുംബത്തിന്റെയും സമൂഹത്തിന്റെയും പങ്കിട്ട ഉത്തരവാദിത്വമാണ് എന്നതാണ് അന്താരാഷ്ട്ര നയചർച്ചകളിലും ഇപ്പോൾ കൂടുതൽ ശക്തമായി മുന്നോട്ടു വരുന്ന ആശയം. യു എൻ വിമൻ പോലും അൺപെയ്ഡ് കെയർ വർക്ക് തിരിച്ചറിയുക, കുറയ്ക്കുക, പങ്കുവയ്ക്കുക എന്ന സമീപനത്തെ പ്രധാനമായും മുന്നോട്ട് വയ്ക്കുന്നു. പക്ഷേ പ്രശ്നം വീട്ടിലെ ജോലികളുടെ വിഭജനം മാത്രമല്ല, അതിനേക്കാൾ ആഴത്തിൽ മറ്റൊന്ന് സംഭവിക്കുന്നുണ്ട്. സ്ത്രീയുടെ മനസ്സിൽ തന്നെ ഒരു കാവൽക്കാരൻ വളരുന്നു. ഇങ്ങനെ ആഗ്രഹിക്കുന്നത് ശരിയാണോ? എനിക്ക് വേണ്ടി ഇത്ര പണം ചെലവാക്കുന്നത് വേണ്ടേ? കുട്ടികളെ വിട്ട് ഞാൻ യാത്ര പോകുന്നത് ശരിയാണോ? ഭർത്താവിന് ഇഷ്ടമല്ലെങ്കിൽ ഞാൻ ഈ ജോലി തുടരണമോ? എന്റെ അമ്മയെ നോക്കേണ്ടത് എന്റെ കടമയല്ലേ? എനിക്ക് സന്തോഷം വേണമെന്ന് പറയുന്നത് സ്വാർത്ഥതയാണോ? ഇത്തരം ചോദ്യങ്ങൾ പലപ്പോഴും പുറത്തുനിന്ന് ആരും ചോദിക്കേണ്ട ആവശ്യമില്ല, സ്ത്രീ തന്നെ തന്റെ ഉള്ളിൽ ചോദിച്ചുകൊണ്ടിരിക്കും. ഇതാണ് സാമൂഹിക നിയന്ത്രണം ഏറ്റവും വിജയകരമായി പ്രവർത്തിക്കുന്ന നിമിഷം. കാരണം പുറത്തുനിന്നുള്ള ഒരു കാവൽക്കാരനെ എതിർക്കാൻ എളുപ്പമാണ്, പക്ഷേ സ്വന്തം ഉള്ളിൽ തന്നെ സ്ഥാപിക്കപ്പെട്ട കാവൽക്കാരനെ തിരിച്ചറിയുക വളരെ പ്രയാസമാണ്. ഒരു സ്ത്രീക്ക് സ്വന്തം ആഗ്രഹം തിരിച്ചറിയാൻ പോലും കുറ്റബോധം തോന്നുന്നുവെങ്കിൽ അവളുടെ സ്വാതന്ത്ര്യത്തെ നിയന്ത്രിക്കാൻ ഇനി ആരും അവളുടെ മുന്നിൽ നിൽക്കേണ്ടതില്ല, അവൾ തന്നെ തന്നെ നിയന്ത്രിച്ചുകൊള്ളും. അതുകൊണ്ടാണ് സ്ത്രീ വിമോചനത്തെ വെറും പുറത്തുള്ള വിലക്കുകൾ പൊളിക്കുന്നതിലൂടെ മാത്രം മനസ്സിലാക്കാൻ കഴിയാത്തത്. ആന്തരിക വിമോചനവും അത്ര തന്നെ പ്രധാനമാണ്. എനിക്കെന്താണ് വേണ്ടത് എന്ന ചോദ്യം ചോദിക്കാൻ പഠിക്കുന്നതിലാണ് അതിന്റെ തുടക്കം. ഈ ചോദ്യം വളരെ സാധാരണമായി തോന്നാം, പക്ഷെ പല സ്ത്രീകൾക്കും അതൊരു വിപ്ലവമാണ്. കാരണം ആ ചോദ്യം ചോദിക്കുമ്പോൾ ആദ്യമായി സ്വന്തം ജീവിതത്തെ മറ്റുള്ളവരുടെ കണ്ണുകളിലൂടെയല്ല, സ്വന്തം കണ്ണുകളിലൂടെ കാണാൻ തുടങ്ങുന്നു.

എന്റെ മകൾക്ക് എന്താണ് വേണ്ടത് എന്ന് ചിന്തിക്കുന്ന അമ്മ ഒരിക്കൽ എനിക്കെന്താണ് വേണ്ടത് എന്നും ചോദിക്കണം. ഭർത്താവിന് എന്താണ് വേണ്ടത് എന്ന് ചിന്തിക്കുന്ന ഭാര്യ എനിക്കെന്താണ് വേണ്ടത് എന്നും ചോദിക്കണം. കുട്ടികൾക്ക് എന്താണ് വേണ്ടത് എന്ന് ചിന്തിക്കുന്ന സ്ത്രീ എന്റെ ശരീരത്തിന് എന്താണ് വേണ്ടത്, എന്റെ മനസ്സിനെന്താണ് വേണ്ടത്, എന്റെ ജീവിതത്തിന് എന്താണ് വേണ്ടത് എന്നും ചോദിക്കണം. ഇത് കുടുംബത്തെ തകർക്കുന്ന ചിന്തയല്ല, മറിച്ച് ആരോഗ്യകരമായ കുടുംബത്തിന്റെ അടിത്തറ അതാണ്. കാരണം ഒരാളുടെ മാത്രം ത്യാഗത്തിൽ നിലനിൽക്കുന്ന കുടുംബം യഥാർത്ഥത്തിൽ സമതുലിതമായ കുടുംബമല്ല. ഒരാൾ നിരന്തരം കൊടുക്കുകയും മറ്റുള്ളവർ നിരന്തരം സ്വീകരിക്കുകയും ചെയ്യുന്നിടത്ത് സ്നേഹത്തിന്റെ ഭാഷ പോലും പതുക്കെ അധികാരത്തിന്റെ ഭാഷയായി മാറാം. സ്നേഹം എന്നത് സ്വന്തം വ്യക്തിത്വം ഇല്ലാതാക്കുക എന്നല്ല, പരിചരണം എന്നത് സ്വയം മറക്കുക എന്നല്ല, മാതൃത്വം എന്നത് സ്വന്തം ജീവിതത്തിന്റെ അവസാനം എന്നല്ല, വിവാഹം എന്നത് വ്യക്തിത്വത്തിന്റെ കൈമാറ്റമല്ല. കുടുംബം എന്നത് ഒരാളുടെ ജീവിതത്തെ മറ്റുള്ളവരുടെ ആവശ്യങ്ങൾക്കായി സ്ഥിരമായി മാറ്റിവെക്കുന്ന സ്ഥാപനമാകരുത്. നമ്മുടെ പെൺകുട്ടികളെ പഠിപ്പിക്കേണ്ട ഒരു പുതിയ വാക്യം ഇതാണ്: മറ്റുള്ളവരെ സ്നേഹിക്കൂ, പക്ഷേ നിന്നെയും സ്നേഹിക്കൂ. മറ്റുള്ളവരെ പരിചരിക്കൂ, പക്ഷേ നിന്നെയും പരിചരിക്കൂ. കുടുംബത്തെക്കുറിച്ച് ചിന്തിക്കൂ, പക്ഷെ നിന്റെ ജീവിതത്തെക്കുറിച്ചും ചിന്തിക്കൂ. ഇതോടൊപ്പം ആൺകുട്ടികളെയും മാറ്റി പഠിപ്പിക്കണം. പെൺകുട്ടിക്ക് സ്വാതന്ത്ര്യം കൊടുക്കുക എന്നതുകൊണ്ട് മാത്രം പ്രശ്നം പരിഹരിക്കപ്പെടില്ല. ആൺകുട്ടിക്ക് വീട്ടുജോലി പഠിപ്പിക്കണം, പരിചരണം പഠിപ്പിക്കണം, മറ്റൊരാളുടെ ഇല്ല ബഹുമാനിക്കാൻ പഠിപ്പിക്കണം, വികാരങ്ങൾ പ്രകടിപ്പിക്കുന്നത് ദൗർബല്യമല്ലെന്ന് പഠിപ്പിക്കണം, സ്ത്രീയുടെ ആഗ്രഹങ്ങൾക്കും സ്വന്തം ആഗ്രഹങ്ങൾക്ക് തുല്യമായ വിലയുണ്ടെന്ന് പഠിപ്പിക്കണം. ഒരു പെൺകുട്ടിയോട് നല്ല ഭാര്യയാകണം എന്ന് മാത്രം പറയുന്ന വിദ്യാഭ്യാസം അപൂർണമാണ്. നല്ല മനുഷ്യനായി ജീവിക്കണം, സ്വന്തം തീരുമാനങ്ങൾ എടുക്കണം, തെറ്റുകൾ ചെയ്യാനും അവയിൽ നിന്ന് പഠിക്കാനും അവകാശമുണ്ട് എന്നുകൂടി അവളെ പഠിപ്പിക്കണം. അപ്പോൾ മാത്രമേ നല്ല സ്ത്രീ എന്ന പഴയ നിർവചനത്തിന്റെ അതിരുകൾ മാറുകയുള്ളൂ. സ്ത്രീയുടെ ജീവിതത്തിൽ ആഗ്രഹങ്ങൾക്കിടം നൽകുക എന്നത് കുടുംബത്തെ തകർക്കുകയല്ല, മറിച്ച് കുടുംബത്തിൽ മനുഷ്യരെ തുല്യരാക്കുകയാണ്. അവൾക്ക് വിശ്രമിക്കാനുള്ള അവകാശമുണ്ട്, അവൾക്ക് ഏകാന്തത വേണമെന്ന് പറയാനുള്ള അവകാശമുണ്ട്, അവൾക്ക് ജോലി തിരഞ്ഞെടുക്കാനുള്ള അവകാശമുണ്ട്, അവൾക്ക് പണം സമ്പാദിക്കാനും സ്വന്തം പണം എങ്ങനെ ഉപയോഗിക്കണമെന്ന് തീരുമാനിക്കാനും അവകാശമുണ്ട്, അവൾക്ക് പ്രണയിക്കാനും പ്രണയിക്കാതിരിക്കാനും അവകാശമുണ്ട്, വിവാഹം കഴിക്കാനും വിവാഹം കഴിക്കാതിരിക്കാനും അവകാശമുണ്ട്, അമ്മയാകാനും അമ്മയാകാതിരിക്കാനും അവകാശമുണ്ട്, ബന്ധത്തിൽ തുടരാനും അനീതി നേരിടുമ്പോൾ അതിൽ നിന്ന് പുറത്തു വരാനും അവകാശമുണ്ട്. ഇവയെല്ലാം അധിക സ്വാതന്ത്ര്യങ്ങളല്ല, ഒരു പ്രായപൂർത്തിയായ മനുഷ്യന്റെ സ്വാഭാവിക അവകാശങ്ങളാണ്. സ്ത്രീയുടെ സ്വാതന്ത്ര്യം കുടുംബത്തിനെതിരായ പ്രഖ്യാപനമല്ല, സ്വന്തം ജീവിതത്തിൽ തനിക്കും ഒരു സ്ഥാനം വേണമെന്നുള്ള പ്രഖ്യാപനമാണ്. അതുകൊണ്ട് ഇനി നമ്മുടെ പെൺമക്കളോട് എല്ലാവരെയും നോക്കണം എന്ന് പറയുന്നതിനൊപ്പം മറ്റൊരു ചോദ്യം കൂടി ചോദിക്കാം: നിനക്കെന്താണ് വേണ്ടത്? അവൾ പറയുന്നത് ശ്രദ്ധയോടെ കേൾക്കാം. അവളുടെ മറുപടി കുടുംബത്തിന്റെ പ്രതീക്ഷകൾക്ക് യോജിച്ചില്ലെങ്കിൽ കേൾക്കാം. അവൾക്ക് തെറ്റിപ്പോകാൻ പോലും ഇടം നൽകാം. കാരണം ഒരു പെൺകുട്ടിയെ ജീവിതം മുഴുവൻ മറ്റുള്ളവരുടെ ആവശ്യങ്ങൾ മനസ്സിലാക്കുന്ന ഒരാളാക്കി വളർത്തുന്നതിനേക്കാൾ വലിയ വിദ്യാഭ്യാസം സ്വന്തം ആവശ്യം തിരിച്ചറിയുന്ന ഒരാളായി വളർത്തുക എന്നതാണ്. ഒരു ദിവസം ഒരു സ്ത്രീ കണ്ണാടിക്ക് മുന്നിൽ നിന്ന് എല്ലാവരും സന്തോഷമായിരിക്കണം എന്നതിനൊപ്പം ഞാനും സന്തോഷമായിരിക്കണം എന്ന് പറയുന്ന നിമിഷത്തിലാണ് ഒരു പുതിയ സാമൂഹിക ചരിത്രം ആരംഭിക്കുന്നത്. സ്ത്രീക്ക് മറ്റുള്ളവർക്കായി ജീവിക്കാനുള്ള അവകാശം തീർച്ചയായും ഉണ്ട്, പക്ഷേ മറ്റുള്ളവർക്കായി മാത്രം ജീവിക്കേണ്ട ബാധ്യത അവൾക്കില്ല. അവൾക്ക് സ്വന്തം ജീവിതമുണ്ട്, ആ ജീവിതത്തിന് സ്വന്തം സ്വപ്നങ്ങളുണ്ട്, ആ സ്വപ്നങ്ങൾക്ക് സ്വന്തം വിലയുണ്ട്. അതുകൊണ്ട് സ്ത്രീത്വത്തിന്റെ ഭാഗമായി പഠിപ്പിക്കേണ്ടത് അനുസരണം മാത്രമല്ല, ആഗ്രഹിക്കാനുള്ള ധൈര്യവും ചോദ്യം ചെയ്യാനുള്ള ബുദ്ധിയും ഇല്ല എന്ന് പറയാനുള്ള അവകാശബോധവും സ്വന്തം ജീവിതത്തിന് മേൽ അധികാരം ആവശ്യപ്പെടാനുള്ള ആത്മവിശ്വാസവുമാണ്. അവിടെ നിന്നാണ് ഒരു സ്ത്രീ മറ്റുള്ളവരുടെ ജീവിതത്തിലെ ഒരു കഥാപാത്രം മാത്രമല്ലെന്നും സ്വന്തം ജീവിതത്തിന്റെ കർത്താവാണെന്നും തിരിച്ചറിയുന്നത്. അതാണ് യഥാർത്ഥ സ്വാതന്ത്ര്യത്തിന്റെ ആദ്യപടി. നേരം ഒരുപാടായി, അടുക്കളയിൽ നിന്നിറങ്ങാനുള്ള സമയമായി. മറ്റൊരു വിഷയവുമായി നാളെ വീണ്ടും കേൾക്കാം.

0: വാക്ക് എന്തൊരു അത്ഭുത ശക്തിയാണ്! വാക്കുകൾ നമ്മെ ഉണർത്തുന്നു, താരാട്ടിലൂടെ അത് നമ്മെ പാടിയുറക്കുന്നു. വാക്കുകളുടെ പ്രകാശം, വർണ്ണങ്ങളുടെ സംഗീതം, ചിന്തകളുടെ നക്ഷത്രങ്ങൾ. ചിലപ്പോൾ അത് നിലാവ് പോലെ സൗമ്യം, മറ്റു ചിലപ്പോൾ അത് സൗരതേജസ്സിനേക്കാൾ തിളക്കം, ചിന്തകളുടെ നവരത്ന ശോഭ. കേൾക്കാം നമസ്തേ മലയാളത്തിൽ ഇനി തളിരില.
1: പുലർകാലത്തിലെ ഒരു തളിരില പോലെ ഉന്മേഷവും നന്മയും നിറഞ്ഞ ഒരു ദിനം. ഓരോ ദിവസവും പുതിയ പ്രതീക്ഷകൾ, പ്രതീക്ഷകൾക്ക് ചിറക് നൽകാൻ അധ്വാനത്തിന്റെ നൈരന്തര്യം. ഒരു കൊച്ചു പുഴയുണ്ടായിരുന്നു. അവൾക്ക് കടലിലെത്താൻ ഒരുപാട് ദൂരമുണ്ടായിരുന്നു. പോകുന്ന വഴിയിൽ അവൾ ഒരുപാട് തടസ്സങ്ങൾ കണ്ടു. വലിയ പാറകളും കുന്നുകളും ഇടതൂർന്ന കാടുകളും. ആദ്യമൊക്കെ അവൾ ഭയന്നു, കാരണം ലക്ഷ്യത്തിലെത്താൻ ഒരുപാട് പ്രതിബന്ധങ്ങളുണ്ട്. പക്ഷേ അവൾ നിർത്താതെ മുന്നോട്ടൊഴുകി. പാറകളെ ചുറ്റി, കുന്നുകൾക്ക് താഴെ കൂടി, കാടുകൾക്കിടയിലൂടെ അവൾ മുന്നോട്ട് പോയിക്കൊണ്ടേയിരുന്നു. ഒടുവിൽ അവൾ കടലിലെത്തി. അപ്പോൾ അവൾ മനസ്സിലാക്കി, തടസ്സങ്ങൾ ഒരു ലക്ഷ്യത്തിലേക്കുള്ള യാത്രയുടെ ഭാഗം മാത്രമാണെന്ന്. അവയെ മറികടക്കുമ്പോൾ നമ്മൾ കൂടുതൽ ശക്തരാകുന്നു. മാർഗങ്ങൾ ചുറ്റിച്ചേക്കാം, ലക്ഷ്യത്തിലെത്തുക എന്നതാണ് പ്രധാനം. നമ്മുടെ ജീവിതവും അങ്ങനെയാണ്. ഒരുപാട് തടസ്സങ്ങൾ നമ്മുടെ മുന്നിലുണ്ടാകാം, പക്ഷേ നമ്മുടെ ലക്ഷ്യത്തിൽ നിന്ന് നമ്മൾ പിന്തിരിയാൻ പാടില്ല. എല്ലാ തടസ്സങ്ങളും കൂടുതൽ കരുത്തരാക്കുന്നു. വീഴ്ചകളുണ്ടെങ്കിൽ പേടിക്കാതെ, തളരാതെ മുന്നോട്ട് നീങ്ങുക. ലക്ഷ്യമുണ്ട് നിനക്കെന്നും അറിയുക, മനസ്സിന്റെ ചിറകുകൾ വിരിക്കുക എന്ന് കവിവാക്യം. സന്തോഷമെന്നത് വലിയ കാര്യങ്ങളിലല്ല, മറിച്ച് ചെറിയ കാര്യങ്ങളിലുമുണ്ട്. ഒരു തുള്ളി മഞ്ഞ്, ഒരു പൂവിന്റെ മണം, ഒരു കുട്ടിയുടെ ചിരി, ഈ ചെറിയ കാര്യങ്ങളിൽ സന്തോഷം കണ്ടെത്താൻ നമുക്ക് കഴിയണം. കാരണം ഈ ചെറിയ സന്തോഷങ്ങളാണ് പലപ്പോഴും നമ്മുടെ ജീവിതത്തെ മനോഹരമാക്കുന്നത്. ഒരു കുഞ്ഞാടുണ്ടായിരുന്നു. അവന് പറക്കാൻ വലിയ ആഗ്രഹമായിരുന്നു. മറ്റു മൃഗങ്ങളെല്ലാം അവനെ കളിയാക്കി. നീ ഒരു ആടാണ്, നിനക്ക് പറക്കാൻ കഴിയില്ല എന്നവർ പറഞ്ഞു. പക്ഷെ അവൻ തളർന്നില്ല. അവൻ ഉയരമുള്ള കുന്നുകളിൽ കയറുകയും മലകൾക്ക് മുകളിൽ നിന്ന് ചാടാൻ ശ്രമിക്കുകയും ചെയ്തു. പലപ്പോഴും അവൻ വീണു, പക്ഷേ അവന്റെ ആഗ്രഹം അവൻ ഉപേക്ഷിച്ചില്ല. ഒരു ദിവസം അവൻ വലിയൊരു പാറക്കെട്ടിൽ നിന്ന് താഴേക്ക് നോക്കി. അവിടെ ഒരു പക്ഷിക്കൂട് കണ്ടു. ആ പക്ഷിക്കൂട്ടിൽ നിന്ന് താഴേക്ക് വീണ ഒരു മുട്ട അവനെ പഠിപ്പിച്ചു. സ്വന്തം ചിറകുകൾ ഉപയോഗിച്ചാണ് പക്ഷികൾ പറക്കുന്നതെന്ന് അപ്പോൾ അവൻ മനസ്സിലാക്കി. അവനൊരു പക്ഷിയല്ല, പക്ഷേ അവന്റെ സ്വപ്നം വലുതാണ്. അവന്റെ മനസ്സാണ് അവന്റെ ചിറകുകൾ. ഓരോ സ്വപ്നത്തിനും അതിന്റേതായ വഴികളുണ്ട്. നമ്മൾ നമ്മുടെ സ്വപ്നങ്ങൾക്ക് ചിറകുകൾ നൽകിയാൽ അവ തീർച്ചയായും ആകാശത്തേക്ക് പറക്കുക തന്നെ ചെയ്യും.

നമസ്തേ മലയാളം തുടരുന്നു. പൂക്കൾ വിടരുന്നത് കാണാനാകുമോ? ഓരോ ദളങ്ങളായി മെല്ലെ മെല്ലെ വിടരുന്നത് ഇല്ല തന്നെ. അത്രയേറെ അതിസൂക്ഷ്മവും അങ്ങേയറ്റം സമ്മോഹനവുമായ ഒരു ചലനമായിരിക്കുന്നു അത്. അതുപോലെ ഹൃദ്യമായ ചലനമായാണ് ഒരു പാട്ടിന്റെ പിറവിയും. വാക്കുവരിയായി, വരികൾ പല്ലവികളായി, പിന്നെ അനുപല്ലവികളായി മെല്ലെ മെല്ലെ വിടർന്നു വരുന്ന പാട്ടിന്റെ പൂക്കൾ, വാക്കുകളുടെ രാസ സംവേദനങ്ങൾ, ഹൃദയത്തിന്റെ രാഗ തടാകങ്ങളിൽ പാട്ടിന്റെ പ്രണയഹംസങ്ങൾ, എത്രയെത്ര എഴുത്തുകാർ, എത്രയെത്ര വർണ്ണനകൾ! അഭയദേവും തിരുനയനാർ കുറിച്ചിയും പി ഭാസ്കരനും വയലാറും ശ്രീകുമാരൻ തമ്പിയും ഒ എൻ വിയും ഉവച്ചൽ ഖാദറും, അങ്ങനെ നീളുന്ന നിര. ഗിരീഷ് പുത്തഞ്ചേരിയും കൈതപ്രവും അൻവർ അലിയും റഫീഖ് അഹമ്മദും, ഇനിയുമുണ്ടാകും വാക്കുകൾ കൊണ്ട് വിസ്മയം തീർക്കുന്ന ഗാനരചയിതാക്കൾ. അവരൊരുക്കിയ ഗാനത്തിന്റെ മഹാസമുദ്രങ്ങൾ, അവിടെ നിന്ന് കോരിയെടുത്ത രണ്ട് കൈക്കുടന്ന ഗാനധാരകളാണ് നമസ്തേ മലയാളത്തിൽ ഇനി.

0: കൊട്ടകയിൽ ഏറ്റവും മുന്നിൽ നിലത്തിരുന്ന് കണ്ടു തുടങ്ങിയ കൗതുകമാണ്. തറട്ടിക്കറ്റ് എന്ന് കൂട്ടുകാർ കളിയാക്കി വിളിച്ചിട്ടും തീർന്നില്ല ആ കൗതുകം. പോക്കറ്റ് മണി ഒട്ടുമില്ലാതിരുന്ന കൗമാരം, കോളേജുകാലം, എന്നിട്ടും കണ്ടുതീർത്ത ചലച്ചിത്രങ്ങൾ, മനസ്സിലെന്നും മാഞ്ഞു പോകാതെ നിൽക്കുന്ന എത്രയെത്ര ചിത്രങ്ങൾ. പിറവി രേവതിക്കൊരു പാവക്കുട്ടി, കബനി നദി ചുവന്നപ്പോൾ കൊടിയേറ്റം, ഉത്സവ പിറ്റേന്ന്, വാസ്തുഹാര, കഥാവശേഷം, ഒരു ചെറു പുഞ്ചിരി, തൂവാനത്തുമ്പികൾ, ഇരകൾ, നിദ്ര, അമ്മയറിയാൻ, അങ്ങനെ മറക്കാനാകാത്ത എത്രയെത്ര ചലച്ചിത്രങ്ങൾ. അങ്ങനെ ഓർമ്മയുടെ തിരുവരങ്ങുകളിൽ നിന്ന് മാഞ്ഞുപോകാത്ത വിധം എഴുതി പിടിപ്പിച്ച കഥകൾ, തിരക്കഥകൾ, ചിന്തിപ്പിച്ച്, ചിരിപ്പിച്ച്, കരയിപ്പിച്ച്, വിസ്മയിപ്പിച്ച്, ഹരം കൊള്ളിച്ച് എഴുതി തയ്യാറാക്കിയ തിരക്കഥകൾ. നമസ്തേ മലയാളത്തിൽ ഇനി കേൾക്കാം ഒരു ചലച്ചിത്ര ഭാഷ്യം.
1: വീട് തന്നെയല്ലേ?
2: അതെ.
1: അപ്പൊ സാധനങ്ങൾ ഇറക്കട്ടെ സാർ?
2: വരട്ടെ, ആളുണ്ടോ നോക്കട്ടെ.
1: ഓ,
3: ആരാ? ഓ, ഷോക്ക് അടിച്ചതായിരിക്കും. സ്വിച്ച് കേടാ.
1: സ്വിച്ച് കേടാണെങ്കിൽ മാറ്റാത്തത് എന്ത്?
3: മനഃപൂർവ്വം മാറ്റാത്തതാ.
1: അതെന്ത്?
3: അതങ്ങനെയാ. പിന്നെ താസിൽദാരെ കാണാനാണെങ്കിൽ ആഫീസ് ചെല്ലണം.
2: ഞാൻ പുതിയ താസിൽദാരാ. പേര് രാമകൃഷ്ണൻ. പ്രിയദർശിനി അമ്മ താസിൽദാര് വീട് ഒഴിഞ്ഞില്ലേ? ഞാൻ പെട്ടി സാധനങ്ങളൊക്കെ ആയിട്ടാണ് വന്നിരിക്കുന്നത്.
1: പെട്ടികൾ ഇറക്കട്ടെ സാർ.
2: ഞാൻ പറയാടോ?
4: വീടൊഴിപ്പിക്കാൻ വന്ന മഹാനാരാ? ഞാനാ ഇപ്പോഴും ഇവിടുത്തെ താസിൽദാർ.
2: പ്രിയദർശിനി അമ്മ?
4: അമ്മയും ചേച്ചിയൊന്നുമല്ല. യെസ്, പ്രിയദർശിനി.
2: മേഡം ഇത്ര ചെറുപ്പാണെന്ന് ഞാൻ അറിഞ്ഞില്ല.
4: അതിവിടെ പ്രസക്തമായ ഒരു കാര്യമല്ല. തൽക്കാലം ചാർജ് ഒഴിയാൻ ഞാൻ തീരുമാനിച്ചിട്ടില്ല. അതുപോലെ തന്നെ ഈ വീടും.
2: എന്നെ ഇവിടെ പോസ്റ്റ് ചെയ്തിരിക്കുകയാണ് മേഡം.
4: ഒരു കസേരയിൽ രണ്ടുപേർക്ക് ഇരിക്കാൻ ബുദ്ധിമുട്ടായിരിക്കും.
2: മേഡത്തിന് ഇവിടുത്തെ ട്രാൻസ്ഫറും എനിക്കിവിടെ പോസ്റ്റിംഗും.
4: എന്റെ ട്രാൻസ്ഫറിന്റെ കാര്യം നിങ്ങളല്ലല്ലോ തീരുമാനിക്കേണ്ടത്.
2: എന്റെ പോസ്റ്റിംഗിന്റെ കാര്യം എനിക്ക് തീരുമാനിക്കാമല്ലോ.
4: ബോർഡിലുള്ള പ്രമാണിമാർക്ക് നിങ്ങളുടെ പോസ്റ്റിംഗിനേക്കാൾ പ്രധാനം എന്റെ ട്രാൻസ്ഫർ ആണെന്ന് എനിക്കറിയാം. അധികാരികളുടെ വിടുപണി ചെയ്യാൻ പ്രിയദർശിനെ കിട്ടില്ലെന്ന് മനസ്സിലായപ്പോ കൂടുതൽ സംസാരിക്കാൻ എനിക്ക് താല്പര്യമില്ല.
1: പെട്ടിയിൽ ഇറക്കാറായോ?
2: ഒരേ ഡിപ്പാർട്ട്മെന്റിൽ ജോലി ചെയ്യുന്ന ഒരു സഹജീവിയാണ് ഞാനെന്നുള്ള പരിഗണന വേണ്ട. ഞാനൊരു മനുഷ്യജീവിയല്ലേ? എനിക്ക് പറയാനുള്ളത് മുഴുവൻ പറഞ്ഞു തീരും മുമ്പ് മുഖത്തടിച്ചതുപോലെ വാതില് കൊട്ടിയടച്ചത് ധിക്കാരമാണ്. ഇവിടെ റവന്യൂ ബോർഡുണ്ട്, ഈ ഡിസ്ട്രിക്റ്റിൽ ഒരു കളക്ടറുണ്ട്, സംസ്ഥാനത്ത് വകുപ്പ് മന്ത്രിയുണ്ട്, ഭരണകൂടമുണ്ട്. കേവലം ഒരു താസിൽദാരായ നിങ്ങൾ എന്നെ പേടിപ്പിക്കാൻ നോക്കുകയാണോ? ഞാൻ ടാക്സി പിടിച്ച് പെട്ടി സാധനങ്ങളുമായിട്ടാണ് വന്നിരിക്കുന്നത്. അരമണിക്കൂർ സമയം തരുന്നു. അതിനു മുമ്പ് വീട് ഒഴിഞ്ഞില്ലെങ്കിൽ. ജനലടക്കം ഞാൻ സമ്മതിക്കില്ല. മര്യാദക്ക് വീട് ഒഴിയുന്നതാ നല്ലത്.
3: സമ്മതിക്കേ
2: പെണ്ണുമ്പിളെ, എന്റെ ദേഷ്യം കൂടും തോറും നിങ്ങൾക്ക് ഉണ്ടാവാൻ പോകുന്ന ഭവിഷ്യത്തിന്റെ ആക്കം കൂടുകയുള്ളൂ എന്ന് മനസ്സിലാക്കുന്നത് നന്നായി.
5: ഗുഡ് മോർണിംഗ്.
1: ഗുഡ് മോർണിംഗ് മാഡം.
5: ഗുഡ് മോർണിംഗ്.
4: ആ തങ്കപ്പമ്പിളോ വന്നോ?
1: വരാറായി.
4: അപ്പൊ വന്നില്ല, വന്ന ഉടനെ എന്നെ കാണാൻ പറയും.
1: ഓ, വെട്ടിയും സാധനങ്ങൾ ഇറക്കട്ടെ സാർ.
2: താസിൽദാർ അകത്തുണ്ടോ?
1: എന്താ കാര്യം?
2: കാര്യം, ഞാൻ കണ്ണപുരത്ത് ഡെപ്യൂട്ടി താസിൽദാരായിരുന്നു, ഇപ്പൊ ഇങ്ങോട്ട് ട്രാൻസ്ഫർ ആയി താസിൽദാരായിട്ട്.
1: ആ സാർ, ഇരിക്കും.
2: ഇരിക്കണമെന്നില്ല, ഞാൻ മേഡത്തിനൊന്ന് കാണട്ടെ. ആളെത്തിയല്ലോ അല്ലേ?
1: സാർ, അതാണ് മുറി.
2: ഞാൻ മാപ്പ് പറയാൻ വന്നതാണ്. ഞാനങ്ങനെ ക്ഷോഭിച്ച് സംസാരിക്കാൻ പാടില്ലായിരുന്നു, പ്രത്യേകിച്ചും ഒരു സ്ത്രീയോട്. ഞാൻ കാരണം ഒരു ഗ്ലാസും പൊട്ടി. ഗ്ലാസ് ഞാൻ വാങ്ങിച്ചു തന്നേക്കാം. എവിടെ നാട്?
4: നാട് ഇന്ത്യ.
2: അയ്യോ മേഡം, ഭയങ്കര തമാശക്കാരിയാണല്ലോ. ഇത്രയും ഞാൻ പ്രതീക്ഷിച്ചില്ല.
4: പുറത്തു പോണം, ഞാൻ ഡ്യൂട്ടിയിലാണ്. ഇന്ററപ്റ്റ് ചെയ്യാൻ ഒരാളെയും ഞാൻ സമ്മതിക്കാറില്ല.
2: മേഡം എന്നോട് ഇത്തിരി ദയവ് കാട്ടണം. എന്റെ രണ്ട് പെങ്ങന്മാർക്ക് ഇവിടുത്തെ കോളേജിൽ അഡ്മിഷൻ പറഞ്ഞു വെച്ചിരിക്കുക. വീട്ടു സാധനങ്ങളൊക്കെ പാക്ക് ചെയ്ത് അമ്മ നാട്ടിൽ കാത്തിരിക്കുക. താസിൽദാരായി പ്രൊമോഷൻ ആയിട്ട് എന്റെ ആദ്യത്തെ പോസ്റ്റിംഗ് ആണിത്. മേഡം നല്ല മനസ്സ് വിചാരിച്ച് എനിക്ക് ചാർജ് ഒഴിഞ്ഞു തന്നില്ലെങ്കിൽ എന്റെ കാര്യം.
4: ഇതൊക്കെ കോമൺ സെൻസ് അല്ലേ? കാര്യം പറഞ്ഞ മനസ്സിലാവില്ലേ? പുറത്തു പോവാൻ.
2: മേഡം ഞാൻ,
4: ഇയാൾ എന്നെ ജോലി ചെയ്യാൻ സമ്മതിക്കുന്നില്ല.
2: മേഡം ഞാൻ,
4: ഗെറ്റ് ലോസ്റ്റ്.
1: പെട്ടിയും സാധനങ്ങളൊക്കെ ഇറക്കട്ടെ സാർ.
2: ഇയാൾ പെട്ടിയും സാധനങ്ങളൊക്കെ തീയിലിട്ട് ചുടറോ.
6: സാർ ഇവിടെ പോസ്റ്റിംഗ് കിട്ടി വന്നാലേ, ചുമ്മാ ആ സ്ത്രീയുടെ മുമ്പിൽ താണു കൊടുക്കേണ്ട കാര്യം എന്താ? സാറ് ചെന്ന് കളക്ടറെ കണ്ട് വിവരം പറ.
2: അത് ഞാൻ ആലോചിക്കുകയല്ല, പക്ഷെ ഒരു തർക്കം വരുമ്പോ ഒരു കോംപ്രമൈസ് വേണ്ടി വരും. അങ്ങനെ എന്നെ വല്ലിടത്തേക്കും തൽക്കാലത്തേക്ക് മാറ്റിയാൽ എന്റെ പരിപാടി മൊത്തം പൊളിയും.
1: എങ്കിൽ കോടതി പോണം.
2: അത് കൂടുതൽ പ്രശ്നമാണ്. ഒരു വിധി കിട്ടാൻ കാലതാമസം വന്നാൽ എന്റെ സിസ്റ്റേഴ്സിന് ഇവിടുത്തെ കോളേജിൽ അഡ്മിഷന് പറഞ്ഞിരിക്കുക.
7: ഈ വന്യജീവിയെ ആക്രമിക്കാതെ കീഴടക്കം പാടാ സാറേ. കീഴ്ജീവനക്കാരൊക്കെ അവരുടെ വീട്ടുജോലിക്കാരാന്ന വിചാരം.
6: കീഴ്ജീവനക്കാരുടെ കാര്യം പോട്ടെ, കളക്ടർ പറഞ്ഞാലും മന്ത്രിമാരിടപെട്ടാലും ഇവർക്ക് തോന്നുന്ന മട്ടിലെ കാര്യങ്ങൾ ചെയ്യും.
1: കഴിഞ്ഞ ആഴ്ച റവന്യൂ റിക്കവറി കേസ് ഉണ്ടായിരുന്നു. ചിരി സാവകാശം കൊടുക്കണമെന്നും പറഞ്ഞ് പല ഭാഗത്തുനിന്നും വിളി വന്നതാ. അനുസരിച്ചില്ല. ഫൈറ്റ് ചെയ്യാൻ സാർ റെഡിയാണെങ്കിൽ ഞങ്ങളൊക്കെ സാറിന്റെ പുറകിലുണ്ട്.
2: ഈ സത്വം ഏത് നാട്ടുകാരിയാ?
7: ഒരു സൗഹൃദ സംഭാഷണത്തിന് സൗകര്യം കിട്ടിയാലല്ലേ അതൊക്കെ അറിയാൻ നോക്കൂ.
2: എന്തായാലും എനിക്കിവിടെ തന്നെ പോസ്റ്റിംഗ് കിട്ടിയേ പറ്റൂ. കാര്യങ്ങൾ ശരിയാവുന്നതുവരെ ഒന്ന് കേറി താമസിക്കാൻ ഒരു സ്ഥലം കിട്ടിയ നന്നായിരുന്നു.
1: സ്ഥലമൊക്കെ കണ്ടുപിടിക്കാം. പക്ഷെ ആ സ്ത്രീയെ ഇവിടുന്ന് കെട്ടുകെട്ടിക്കുന്ന കാര്യത്തിൽ സാർ ഒരു വിട്ടുവീഴ്ചയും കാണിക്കുന്നു.

മാനസിക പിരിമുറുക്കങ്ങളുടെ ഒരു കാലത്താണ് നാം ജീവിക്കുന്നത്. ഇതിനെ ഒറ്റ വാക്കിൽ സമ്മർദ്ദമെന്ന് വിളിക്കാം. സമ്മർദ്ദത്തെ ഫലപ്രദമായി കൈകാര്യം ചെയ്യുന്നതിന് സമ്മർദ്ദം എന്താണെന്നും അത് ഏതളവിൽ നമ്മെ പിടികൂടിയിരിക്കുന്നു എന്നും അതിന്റെ ശക്തി എത്രമാത്രമുണ്ട് എന്നും മനസ്സിലാക്കേണ്ടത് ആവശ്യമാണ്. നമ്മുടെ നിത്യേനയുള്ള അനുഭവങ്ങളിൽ മാനസിക സമ്മർദ്ദം സാധാരണമാണ്. ഒരു പരിധിവരെ സമ്മർദ്ദം നമുക്ക് ആവശ്യമാണ്. കാര്യങ്ങളെ ഗൗരവമായി നിർവഹിക്കുവാൻ ഇത്തരത്തിലുള്ള സമ്മർദ്ദം അനിവാര്യമാണ്. ഇതിന് ടെൻഷൻ എന്ന് നാം പൊതുവെ പറയാറുണ്ട്. ഈ വിധ സമ്മർദ്ദത്തെ സ്വീകാര്യ സമ്മർദ്ദമെന്നും വിളിക്കാം. സമ്മർദ്ദം നമ്മുടെ ദൈനംദിന ക്രിയകളെ ബാധിക്കുകയും ഒരുപക്ഷെ നമ്മെ നിഷ്ക്രിയരാക്കും വിധം സ്വഭാവ വൈകല്യങ്ങളിലേക്ക് നയിക്കുകയും ചെയ്താൽ അത് ക്ലേശ സമ്മർദ്ദമാണ്. സമ്മർദ്ദത്തോടുള്ള പ്രതികരണങ്ങളാണ് അതിനെ ലഘൂകരിക്കുന്നതും വർദ്ധിപ്പിക്കുന്നതും. സംഭവിച്ച കാര്യങ്ങളെക്കുറിച്ചോ സംഭവിക്കുമെന്ന് ഭയപ്പെടുന്ന കാര്യങ്ങളെക്കുറിച്ചോ ഉള്ള അധികരിച്ച ചിന്തയാണ് സമ്മർദ്ദത്തിന് കാരണം. സംഭവത്തിന് തൃപ്തികരമായ ഒരു നിഗമനം കണ്ടെത്തും വരെ മനസ്സ് അസ്വസ്ഥമായിക്കൊണ്ടിരിക്കും. ഇതൊരുവന്റെ ആന്തരിക ചിന്തകളുടെ സ്വകാര്യതയിൽ സംഭവിക്കുന്നതാണ്. സമ്മർദ്ദം അനുഭവിക്കുന്നവർ അവരുടെ ആന്തരിക സംവാദങ്ങൾ ആരോടും പങ്കുവയ്ക്കുകയില്ല. ഫലമോ, അവ അധികരിക്കുന്നു. ഇങ്ങനെ സ്വകാര്യമായി സൂക്ഷിക്കുന്ന ചിന്തകൾ അവർ വീണ്ടും വീണ്ടും വർദ്ധിപ്പിച്ച് ഒടുവിൽ വല്ലാത്ത മാനസിക പിരിമുറുക്കത്തിലാകുന്നു. അതിൽ നിന്ന് ഉരുവാകുന്ന പ്രതികരണങ്ങൾ തീർച്ചയായും സമ്മർദ്ദം വർദ്ധിപ്പിക്കുന്നതോ ഒരുപക്ഷെ ജീവിതം തന്നെ തകർത്തു കളയുന്നതോ ആയിരിക്കും. മറ്റാരോടെങ്കിലും തന്റെ ആന്തരിക സംഘർഷത്തെക്കുറിച്ച് പറഞ്ഞാൽ അവരത് നിസ്സാരവൽക്കരിക്കുകയോ കളിയാക്കുകയോ ചെയ്യും. കാരണം തന്നോട് ബന്ധപ്പെട്ടിരിക്കുന്ന അനുഭവങ്ങൾക്ക് അർത്ഥം കണ്ടെത്തുവാനുള്ള പരിശ്രമമാണ് തന്റെ ആന്തരിക സംഘർഷം. താൻ കണ്ടെത്തുന്ന അർത്ഥതലങ്ങൾ മറ്റാർക്കും മനസ്സിലായെന്ന് വരില്ല. ഇത് ഭയത്തിലേക്കും കോപത്തിലേക്കും മറ്റു സ്വഭാവ പ്രത്യേകതകളിലേക്കും ഒരുവനെ നയിക്കും. മാനസികാരോഗ്യ നില തന്നെ തകരാറിലാക്കുവാൻ മാനസിക പിരിമുറുക്കത്തിന് സാധിക്കും. നമ്മുടെ പ്രതീക്ഷകൾക്കനുസരിച്ച് കാര്യങ്ങൾ കൃത്യതയോടെ നടക്കാതെ വരുമ്പോൾ

ിക്കുകയും ചെയ്യും. ഇതെല്ലാം സമ്മർദ്ദ വിനിമയ തന്ത്രങ്ങളാണ്. സമ്മർദ്ദ പരിഹാരത്തിനും ലഘൂകരണത്തിനുമുള്ള മാർഗങ്ങളാണ് നാം തേടേണ്ടത്. താൻ അനുഭവിക്കുന്ന സമ്മർദ്ദത്തെക്കുറിച്ച് ബോധമുണ്ടാവുകയാണ് ഒന്നാമത്തെ പടി. ഇത് ആദ്യമായി മാറാതെ പ്രത്യേകം ശ്രദ്ധിക്കണം. താൻ ചെയ്യുവാൻ ഉദ്ദേശിക്കുന്ന കാര്യങ്ങളെക്കുറിച്ച് വ്യക്തമായ ധാരണയുണ്ടാവണം. അങ്ങനെ പ്രവർത്തിച്ചാൽ ഉണ്ടാകുന്ന വരും വരായികളെക്കുറിച്ച് മനസ്സിലാക്കുകയാണ് രണ്ടാമത്തെ കാര്യം. ഇതാണ് ശരിയായ വഴിയെന്ന് ആദ്യം തോന്നുന്നതിലേക്ക് ചാടി പുറപ്പെടരുത്. ശരിയായ പോംവഴി കണ്ടെത്തുവാൻ സമയമെടുക്കണം. നമ്മുടെ നിയന്ത്രണത്തിനതീതമായ കാര്യങ്ങളിലാണ് സമ്മർദ്ദമുണ്ടാക്കുന്നത് എന്നതിനാൽ എടുത്തുചാട്ടം അപകടം ക്ഷണിച്ചു വരുത്തും. മുന്നിലുള്ള സാധ്യതകളെ ആരായണം, കണ്ടെത്തണം. സമ്മർദ്ദകാരണമായ കാര്യങ്ങളെ ഒരു കഥാരൂപത്തിൽ ചിന്തിക്കുവാനും അതെഴുതുവാനും ശ്രദ്ധിക്കണം. അത് വരുത്തിവച്ച പ്രശ്നങ്ങളെ അപഗ്രഥിക്കുന്നതിനോടൊപ്പം സമ്മർദ്ദത്തെ ഒഴിവാക്കി മുന്നോട്ട് പോകുമ്പോഴുള്ള ഗുണങ്ങൾ ഭാവനയിൽ കാണണം. കഴിയുമെങ്കിൽ അതും വിശദമായി എഴുതണം. സമ്മർദ്ദം, തലവേദന, ഛർദിൽ, കൊടിഞ്ഞിക്കുത്ത്, ഉദരസംബന്ധമായ രോഗങ്ങൾ മുതലായവയ്ക്ക് കാരണമാകുന്നു എന്നറിയുമ്പോഴാണ് അധിക മാനസിക പിരിമുറുക്കം നമ്മുടെ ജീവിതത്തെ എത്രമാത്രം സ്വാധീനിക്കുമെന്ന് മനസ്സിലാകുന്നത്. സമ്മർദ്ദം എന്റെ ജീവിതത്തിന്റെ ഭാഗമാണ് എന്ന് ചിന്തിച്ചുകൊണ്ടിരിക്കാതെ പിരിമുറുക്കം നൽകുന്ന സാഹചര്യങ്ങളെ അതിജീവിക്കുന്നതിനെക്കുറിച്ച് സ്വപ്നം കാണുക. അവിടേക്ക് നടന്നു കയറുവാനുള്ള പദ്ധതികൾ ആവിഷ്കരിക്കുക. ധൈര്യത്തോടെ ശാന്തമായി മുന്നേറുക.

പാരമ്പര്യത്താൽ ബന്ധിതവും പാരമ്പര്യ വഴിക്ക് സംക്രമണം ചെയ്യപ്പെട്ടതുമായ പാരമ്പര്യ സംസ്കാരം, നാടൻ സംസ്കാരം, അവയിൽ നിന്ന് പിറവിയെടുത്ത വാമൊഴിക്കലകൾ, നിത്യജീവിതാനുഭവങ്ങൾ, സംഭവങ്ങൾ, അവയെല്ലാം ഇഴുകുചേർന്ന സംസ്കാര പൈതൃക ഗീതികൾ, നാടൻ പാട്ടുകൾ, വാഗ്മയ സംസ്കാരത്തിന്റെ തനി പകർപ്പുകൾ, നിസർഗജമായ സൗന്ദര്യം അവയെ ശാശ്വതമാക്കുന്നു. കാലമെത്ര കഴിഞ്ഞാലും കടലാസിലേക്ക് പകരേണ്ടതില്ലാത്ത ജീവിതഗാഥകൾ, നാടൻ പാട്ടുകൾ, ജീവിതത്തിന്റെ സർവരംഗങ്ങളുമായും ബന്ധപ്പെട്ടിരിക്കുന്ന പാട്ടുകൾ അതാതുകാലത്തെ ജീവിതത്തെ പ്രതിഫലിച്ചു കാട്ടുന്നു. നമസ്തേ മലയാളത്തിൽ ഇനി കേൾക്കാം ഒരു നാടൻ പാട്ട്.

0: നേതം മസ്തിഷ്കത്തെ കുറിച്ചുള്ള പ്രത്യേക പരിപാടി.
1: നമ്മുടെ ജീവിതം നാം വസിക്കുന്ന ഇടങ്ങളുടെയും നമ്മെ പൊതിഞ്ഞു നിൽക്കുന്ന സാഹചര്യങ്ങളുടെയും ഒരു പ്രതിഫലനമാണ്. നാം ശ്വസിക്കുന്ന വായുവും നാം കാണുന്ന കാഴ്ചകളും പോലെ തന്നെ പ്രധാനമാണ് നമ്മുടെ നാഡീവ്യൂഹത്തിന് ലഭിക്കുന്ന സുരക്ഷിതത്വത്തിന്റെ സൂചനകൾ. വിട്ടൊഴിയാത്ത സമ്മർദ്ദവും മറ്റുള്ളവരാൽ വിധി കൽപ്പിക്കപ്പെടുമെന്ന ഭയവും എപ്പോഴും എന്തോ തെറ്റ് സംഭവിക്കുമെന്ന ഉത്കണ്ഠയും നിറഞ്ഞ ഒരു സാഹചര്യത്തിലാണ് നാം കഴിയുന്നതെങ്കിൽ നമ്മുടെ തലച്ചോർ അറിയാതെ തന്നെ ഒരു അതിജീവന യുദ്ധത്തിലേക്ക് വഴുതി വീഴുന്നു. ഇത് വെറുമൊരു മാനസികാവസ്ഥയല്ല, മറിച്ച് നമ്മുടെ ശരീരത്തിലെ കോടിക്കണക്കിന് കോശങ്ങളെ ബാധിക്കുന്ന ഒരു ജൈവിക പ്രതിഭാസമാണ്. ഈ അവസ്ഥയിൽ തലച്ചോറിലെ ഭയത്തിന്റെ കേന്ദ്രമായ അമിഗ്ഡല അതീവ ജാഗ്രതയിലായിരിക്കും. തന്മൂലം ശരീരം എപ്പോഴും ഒന്നുകിൽ പോരാടാനോ അല്ലെങ്കിൽ ഓടി രക്ഷപ്പെടാനോ തയ്യാറെടുക്കുന്നു. ഈ ഘട്ടത്തിൽ നമ്മുടെ സർഗാത്മകതയും യുക്തിസഹമായ ചിന്തകളും താൽക്കാലികമായി നിലയ്ക്കുകയും മനസ്സ് പ്രതിരോധത്തിന്റെ ഒരു കവചത്തിനുള്ളിൽ ഒളിക്കുകയും ചെയ്യുന്നു. അതിജീവനത്തിനായുള്ള ഈ പോരാട്ടം ശരീരത്തിൽ സ്ട്രെസ് ഹോർമോണുകളായ കോർട്ടിസോളിന്റെയും അഡ്രിനാലിന്റെയും അളവ് വർദ്ധിപ്പിക്കുന്നു. ദീർഘകാലം ഇത്തരം സാഹചര്യങ്ങളിൽ തുടരുന്നത് മാനസികമായ തളർച്ചയ്ക്കും വൈകാരികമായ ഒറ്റപ്പെടലിനും കാരണമാകും. മറ്റുള്ളവർ നമ്മെ എങ്ങനെ കാണുന്നു എന്നതിനെക്കുറിച്ച് അമിതമായി ആകുലപ്പെടുകയും സ്വന്തം വ്യക്തിത്വം വെളിപ്പെടുത്താൻ ഭയപ്പെടുകയും ചെയ്യുന്ന അവസ്ഥയാണിത്. സത്യത്തിൽ നാം നമ്മെ തന്നെ സംരക്ഷിക്കാൻ പണിയുന്ന ഈ അദൃശ്യ മതിലുകൾ നമ്മുടെ വളർച്ചയെ തടസ്സപ്പെടുത്തുന്ന തടവറകളായി മാറുകയാണ് ചെയ്യുന്നത്. സ്നേഹവും ബഹുമാനവും കുറഞ്ഞ സാഹചര്യങ്ങളിൽ മനുഷ്യന്റെ സഹജമായ കഴിവുകൾ വിരിയില്ല എന്നത് പ്രകൃതിയുടെ തന്നെ നിയമമാണ്. എന്നാൽ ഇതിന് വിപരീതമായി നാം ആദരിക്കപ്പെടുന്ന, നമ്മുടെ വാക്കുകൾക്ക് വില ലഭിക്കുന്ന സുരക്ഷിതമായൊരു ചുറ്റുപാടിലാണ് നാം ഉള്ളതെങ്കിൽ ചിത്രം പൂർണമായും മാറുന്നു. അവിടെ നമ്മുടെ ശരീരം റെസ്റ്റ് ആൻഡ് റീസ്റ്റോർ അഥവാ വിശ്രമത്തിന്റെയും വീണ്ടെടുക്കലിന്റെയും അവസ്ഥയിലേക്ക് മാറും. ഈ ശാന്തമായ അവസ്ഥയിൽ നമ്മുടെ നാഡീവ്യൂഹം സുരക്ഷിതത്വത്തിന്റെ സിഗ്നലുകൾ സ്വീകരിക്കുകയും ശരീരത്തിലെ പാരാസിമ്പത്തറ്റിക് സംവിധാനത്തെ ഉണർത്തുകയും ചെയ്യും. ഇതോടെ നമ്മുടെ ഹൃദയമിടിപ്പ് സാധാരണ നിലയിലാവുകയും ശ്വസനം ആഴമുള്ളതാവുകയും ചെയ്യും. ഈ ഘട്ടത്തിലാണ് മനുഷ്യരിലെ സർഗാത്മകതയും സഹാനുഭൂതിയും പുതിയ ആശയങ്ങളും വിരിയുന്നത്. മറ്റൊരാളുടെ മുന്നിൽ തുറന്ന മനസ്സോടെ സംസാരിക്കാനും സ്വന്തം പോരായ്മകൾ അംഗീകരിക്കാനുമുള്ള കരുത്ത് നമുക്ക് ലഭിക്കുന്നത് ഇത്തരം സുരക്ഷിതത്വത്തിൽ നിന്നാണ്. മൃദുവായ പെരുമാറ്റത്തെയും ശാന്തമായ സ്വഭാവത്തെയും പലപ്പോഴും ബലഹീനതയായി തെറ്റിദ്ധരിക്കാറുണ്ട്. എന്നാൽ വാസ്തവത്തിൽ ഈ സോഫ്റ്റ്നെസ് അഥവാ ആന്തരികമായ ആർദ്രത എന്നത് ഒരു വ്യക്തിയുടെ വൈകാരിക സുരക്ഷിതത്വത്തിന്റെ അടയാളമാണ്. എപ്പോഴും പ്രതിരോധത്തിന്റെ കവചം ധരിക്കേണ്ട ആവശ്യമില്ലാത്ത സ്വന്തം വ്യക്തിത്വത്തിൽ പൂർണ്ണ വിശ്വാസമുള്ള ഒരാൾക്ക് മാത്രമേ ഇത്രത്തോളം ശാന്തനായിരിക്കാൻ സാധിക്കൂ. നിരന്തരമായ ആത്മസംരക്ഷണത്തിന് ഊർജം കളയേണ്ടതില്ലാത്തതിനാൽ ആ ഊർജം പുതിയ കാര്യങ്ങൾ പഠിക്കാനും മറ്റുള്ളവരുമായി അർത്ഥവത്തായ ബന്ധങ്ങൾ സ്ഥാപിക്കാനും ഇവർക്ക് സാധിക്കുന്നു. ഒരു പൂവ് വിരിയുന്നത് കഠിനമായ വെയിലത്തല്ല, മറിച്ച് അതിനനുയോജ്യമായ മണ്ണും വളവും തണലും ലഭിക്കുമ്പോഴാണ്. ഇതുപോലെ മനുഷ്യന് തന്റെ തനതായ വ്യക്തിത്വം പുറത്തെടുക്കുന്നത് സ്നേഹനിർഭരമായ സാഹചര്യങ്ങളിലാണ്. നമ്മുടെ തലച്ചോറിലെ ചിന്താകേന്ദ്രങ്ങൾ അഥവാ പ്രീഫ്രണ്ടൽ കോർട്ടെക്സ് ഏറ്റവും മികച്ച രീതിയിൽ പ്രവർത്തിക്കുന്നത് നാം വൈകാരികമായി ശാന്തരായിരിക്കുമ്പോഴാണ്. സുരക്ഷിതത്വ ബോധം നൽകുമ്പോൾ തലച്ചോറിൽ ഓക്സിറ്റോസിൻ, ഡോപമിൻ തുടങ്ങിയ രാസവസ്തുക്കൾ ഉൽപ്പാദിപ്പിക്കപ്പെടുന്നു. ഇവ നമുക്ക് സന്തോഷവും പുതിയ കാര്യങ്ങൾ ചെയ്യാനുള്ള ആവേശവും നൽകുന്നു. നാം സ്വയം വിശ്വസിക്കാനും മറ്റുള്ളവരെ വിശ്വസിക്കാനും പഠിക്കുന്നത് ഈ ഘട്ടത്തിലാണ്. അതുകൊണ്ട് തന്നെ ഒരു മികച്ച സമൂഹം കെട്ടിപ്പടുക്കാൻ വേണ്ടത് വിമർശനങ്ങളോ സമ്മർദ്ദങ്ങളോ അല്ല, മറിച്ച് പരസ്പര ബഹുമാനവും സുരക്ഷിതത്വ ബോധവും നൽകുന്ന ഇടങ്ങളാണ്. ഓരോ വ്യക്തിക്കും തന്റേതായ വേഗതയിൽ വളരാൻ കഴിയുന്ന അത്തരമിടങ്ങൾ കുടുംബങ്ങളിലും തൊഴിലിടങ്ങളിലും അനിവാര്യമാണ്. ജീവിതത്തിന്റെ തിരക്കുകൾക്കിടയിൽ നമ്മുടെ നാഡീവ്യൂഹത്തെ ശാന്തമാക്കാൻ പ്രകൃതിയോടൊപ്പമുള്ള നിമിഷങ്ങളും നല്ല സൗഹൃദങ്ങളും വലിയ പങ്കുവഹിക്കുന്നു. അനാവശ്യമായ മത്സരങ്ങളിൽ നിന്നും താരതമ്യങ്ങളിൽ നിന്നും മാറി നിൽക്കുന്നത് നമ്മുടെ മാനസികാരോഗ്യം വീണ്ടെടുക്കാൻ സഹായിക്കും. സ്വന്തം വ്യക്തിത്വത്തെ അതിന്റെ എല്ലാ കുറവുകളോടും കൂടി അംഗീകരിക്കാനുള്ള ധൈര്യം ലഭിക്കുന്നത് നാം ഒരു സുരക്ഷിത വലയത്തിനുള്ളിൽ ഇരിക്കുമ്പോഴാണ്. ആത്മവിശ്വാസം എന്നത് അഹങ്കാരമല്ല, മറിച്ച് ഭയമില്ലാത്ത അവസ്ഥയാണ്. ഈ ഭയമില്ലായ്മ രൂപപ്പെടുന്നത് ചുറ്റുമുള്ളവരുടെ സ്നേഹത്തിലും കരുതലിന്റെയും തണലിലുമാണ്. നാം ഓർക്കേണ്ടത് നമ്മുടെ ചുറ്റുപാടുകളെ തിരഞ്ഞെടുക്കാനുള്ള അധികാരം നമുക്കുണ്ട് എന്നതാണ്. നമ്മുടെ സമാധാനത്തെ കെടുത്തുന്ന, എപ്പോഴും പ്രതിരോധത്തിലാക്കുന്ന സാഹചര്യങ്ങളിൽ നിന്ന് വിട്ടുനിൽക്കാനും നമുക്ക് ചുറ്റും ഒരു പോസിറ്റീവ് വലയം സൃഷ്ടിക്കാനും നാം പഠിക്കണം. മറ്റുള്ളവർക്ക് സുരക്ഷിതത്വം നൽകുന്ന ഒരു വ്യക്തിയായി മാറാൻ നമുക്ക് സാധിച്ചാൽ അത് ആ വ്യക്തിയുടെ നാഡീവ്യൂഹത്തിന് നാം നൽകുന്ന ഏറ്റവും വലിയ സമ്മാനമായിരിക്കും. സ്നേഹവും കരുണയും വെറും വാക്കുകളല്ല, അവ നമ്മുടെ ശരീരത്തിന്റെ പ്രവർത്തനത്തെ തന്നെ മാറ്റിമറിക്കാൻ ശേഷിയുള്ള ഔഷധങ്ങളാണ്. ശാന്തമായൊരു മനസ്സ് ഒരു വലിയ വിപ്ലവത്തിന്റെ തുടക്കമാണ്. ആ ശാന്തതയിലൂടെ നമ്മുടെ ഏറ്റവും മികച്ച പതിപ്പിനെ ലോകത്തിനു മുന്നിൽ അവതരിപ്പിക്കാൻ നമുക്ക് ഓരോരുത്തർക്കും സാധിക്കട്ടെ.
0: ശ്രോതാക്കൾ ഇതുവരെ കേട്ടത് മനോമേധം.

കോകിലങ്ങൾക്ക് അസൂയ തോന്നും വിധം കളമൊഴിയായി ഉതിരും ഗാനധാരകൾ. വാണി ജയറാമിന്റെ ആലാപന മാധുര്യം. നമസ്തേ മലയാളത്തിൽ കേൾക്കാം കോകിലവാണി. വാണി ജയറാം ആലപിച്ച ഒരു ഗാനം.

0: നമസ്തേ മലയാളത്തിൽ, എനിക്ക് കേൾക്കാം തിരശീല. ആദ്യകാല ചലച്ചിത്രങ്ങളെ കുറിച്ച് ഒരു ഓർമ്മപ്പെടുത്തൽ.
1: കേരള ആർട്ടിസ്റ്റിന്റെ ബാനറിൽ പി കെ സത്യപാൽ നിർമ്മിച്ച് ആർ വേലപ്പൻ നായർ സംവിധാനം ചെയ്ത ചിത്രമായിരുന്നു മിന്നുന്നതെല്ലാം പൊന്നല്ല എന്ന ചിത്രം. കഥ സംഭാഷണം കെ പി കൊട്ടാരക്കര. ആർ ബാലസുബ്രഹ്മണ്യത്തിന്റെ ഛായാഗ്രഹണം. കെ ബി സിംഗിന്റെ ചിത്രസന്നിവേശം. പി എൻ ദേവായിരുന്നു ഗാനരചന നിർവഹിച്ചത്. 8 പാട്ടുകൾക്കും എസ് എൻ ചാമി സംഗീത സംവിധാനം നിർവഹിച്ചു. പി ബി ശ്രീനിവാസ്, പി ലീല, ജാനമ ഡേവിഡ്, എം ബി ശ്രീനിവാസൻ, തങ്കം എന്നിവർ ഗാനങ്ങൾ ആലപിച്ചു. 1957 ഓഗസ്റ്റ് 17 പ്രദർശനത്തിനെത്തിയ ചിത്രത്തിൽ സത്യൻ, പി കെ സത്യപാൽ, ജി കെ പിള്ള, കെ പി കൊട്ടാരക്കര, ജോസ് പ്രകാശ്, മുത്തയ്യ, എസ് പി അനിൽകുമാർ, കുമാരി, പത്മിനി, തങ്കം, ശാന്തി, അടൂർ പങ്കജം, പി എൻ ദേവ്, രാഗിണി, മോഹൻരാജ്, നാരായണൻ നായർ, സാൻഡോ കൃഷ്ണൻ എന്നിവർ അഭിനയിച്ചു. തിരശീലയിൽ എപ്പോൾ കേൾക്കാം മിന്നുന്നതെല്ലാം പൊന്നല്ല എന്ന ചിത്രത്തിലെ ഒരു ഗാനം.

നാടകം ഒരു അവതരണ കലയാണ്. സംഭാഷണങ്ങളിലൂടെയും ചലനങ്ങളിലൂടെയും മനുഷ്യാനുഭവങ്ങളെ, സംഘർഷങ്ങളിലൂടെയും വികാരങ്ങളിലൂടെയും അത് ചിത്രീകരിക്കുന്നു. മനുഷ്യ ജീവിതത്തിന്റെ വൈരുദ്ധ്യങ്ങളെയും ഹൃദയത്തിലെ കൊടുങ്കാറ്റുകളെയും പ്രവൃത്തികളിലൂടെയുള്ള വിമോചനത്തെയും അത് മുന്നോട്ടു കൊണ്ടുവരുന്നു. കല എന്നതിനപ്പുറം നാടകത്തിന് സാമൂഹിക വിപ്ലവം എന്നൊരു പ്രതിബദ്ധത കൂടിയുണ്ട്. സഫ്ദർ ഹഷ്മിയും സുരാസുവും ബൃഹത്തുമൊക്കെ വിഭാവന ചെയ്ത സാമൂഹിക വിപ്ലവത്തിന്റെ ചട്ടുകം നമസ്തേ മലയാളത്തിൽ ഇപ്പോൾ കേൾക്കാം. ഒരു നാടകഗാനം.

മുഴുകുന്ന തൊഴിലാളികൾ, ഇതെല്ലാം ചേർന്നാണ് ഒരു വ്യവസായ നഗരത്തിന്റെ ദൃശ്യഭാഷ രൂപം ഒഴുകിപ്പോകുന്നു. കൂടലിയുടെ ആത്മീയ ജീവിതത്തിൽ മാധുപരമ്പരയുമായി ബന്ധപ്പെട്ട ആര്യ അക്ഷോഭ്യ തീർത്ഥമഠവും ശങ്കരപരമ്പരയുമായി ബന്ധപ്പെട്ട മഠവും ശ്രദ്ധേയമായ സാന്നിധ്യങ്ങളാണ്. വിവിധ ദാർശനിക പാരമ്പര്യങ്ങൾ ഒരേ നദീതീരത്ത് സഹവർത്തിത്വത്തോടെ നിലകൊള്ളുന്നത് ഈ പ്രദേശത്തിന്റെ സാംസ്കാരിക വൈവിധ്യത്തിന്റെ മനോഹരമായൊരു ഉദാഹരണമാണ്. അങ്ങനെ നോക്കുമ്പോൾ ഭദ്രാവതിയിൽ നിന്ന് കൂടലിയിലേക്കുള്ള ചെറിയൊരു യാത്രയിൽ തന്നെ കർണാടകയുടെ വലിയൊരു കഥ വായിക്കാം. രാജാക്കന്മാരുടെ കാലം, ഹൊയ്സളരുടെ ശില്പകല, മൈസൂർ രാജ്യത്തിന്റെ വ്യവസായ സ്വപ്നങ്ങൾ, ഇരുമ്പിന്റെയും കടലാസിന്റെയും ഫാക്ടറികൾ, നദികളോടൊപ്പം വളർന്ന മനുഷ്യജീവിതം, ആത്മീയ പാരമ്പര്യങ്ങൾ, നദീസംഗമത്തിന്റെ വിശ്വാസം, ഇതെല്ലാം ഒരേ ഭൂമിശാസ്ത്രത്തിൽ പരസ്പരം ചേർന്നു കിടക്കുന്നു. അതുകൊണ്ടാണ് ഈ യാത്ര എനിക്ക് കൗതുകകരമാവുന്നത്. ഭദ്രാവതി മനുഷ്യൻ പ്രകൃതിയുടെ ശക്തിയെ ഉപയോഗിക്കാൻ പഠിച്ച കഥയാണെങ്കിൽ, കൂടലി പ്രകൃതിയുടെ ഒഴുക്കിനൊപ്പം മനുഷ്യൻ ജീവിക്കാൻ പഠിച്ച കഥയാണ്. ഭദ്രാവതിയിൽ മനുഷ്യൻ ഭദ്രയുടെ ജലത്തെയും ഭൂമിയുടെ സമ്പത്തിനെയും വ്യവസായത്തിന്റെ ശക്തിയുമായി ബന്ധിപ്പിച്ചു. കൂടലിയിൽ അതേ ജലം വിശുദ്ധിയുടെയും സംഗമത്തിന്റെയും പ്രതീകമായി മാറി. ഒരിടത്ത് വെള്ളം വ്യവസായത്തിന്റെ ഭാഗമാണ്, മറ്റൊരിടത്ത് വെള്ളം പ്രാർത്ഥനയുടെ ഭാഗമാണ്. പക്ഷെ രണ്ടിടത്തും വെള്ളം ജീവിതത്തിന്റെ കേന്ദ്രത്തിലാണ്. സന്ധ്യയാകുമ്പോൾ കൂടലിയിൽ നദിക്കരയിൽ നിൽക്കുമ്പോൾ അകലെയുള്ള ക്ഷേത്രമണിയുടെ ശബ്ദവും ഒഴുകുന്ന വെള്ളത്തിന്റെ ശബ്ദവും ഒരുമിച്ച് കേൾക്കാം. അപ്പോൾ ഭദ്രാവതിയിലെ ഇരുമ്പുചൂളകളുടെ ഓർമ്മയും മനസ്സിലേക്ക് വരും. തീയും വെള്ളവും ഇരുമ്പും കല്ലും വ്യവസായവും ആത്മീയതയും, ഒരേ യാത്രയിൽ ഇത്രയും വൈരുദ്ധ്യങ്ങൾ എങ്ങനെ ഇത്ര സ്വാഭാവികമായി ഒത്തുചേരുന്നു? ഒരുപക്ഷെ ഒരു ദേശത്തിന്റെ യഥാർത്ഥ സൗന്ദര്യം അതിന്റെ ഏകതാനതയിലല്ല, വ്യത്യസ്തതകളെ ഒരുമിച്ച് വഹിക്കാനുള്ള അതിന്റെ കഴിവിലാണ്. ഭദ്രാവതിയിലെ ഫാക്ടറികളിലെ ചൂടിൽ നിന്ന് കൂടലിയിലെ നദിക്കാറ്റിലേക്ക് എത്തുമ്പോൾ എനിക്ക് അതാണ് അനുഭവപ്പെട്ടത്. മനുഷ്യൻ നിർമ്മിച്ച ലോകത്തിൽ നിന്ന് പ്രകൃതി സ്വയം നിർമ്മിച്ച ലോകത്തിലേക്ക് ഒരു ചെറിയ യാത്ര. എന്നാൽ ആ രണ്ടിനെയും ബന്ധിപ്പിക്കുന്നത് വീണ്ടും നദി തന്നെ. ഭദ്ര, തുംഗ, തുംഗഭദ്ര. നദികൾക്ക് പേരുകൾ മാറാം, കരകൾ മാറാം, നഗരങ്ങൾ മാറാം, പക്ഷേ ഒഴുക്കു തുടരും. രണ്ടു നദികൾ ഒന്നാകുന്നിടത്ത് അവയുടെ പഴയ പേരുകൾ മാഞ്ഞു പോകുന്നില്ല, അവയുടെ ഓർമ്മകൾ ചേർന്ന് ഒരു പുതിയ പേരായി മാറുന്നു. മനുഷ്യജീവിതവും അങ്ങനെ തന്നെയല്ലേ? നമ്മൾ പിന്നിട്ട വഴികൾ നമ്മളിൽ നിന്ന് അപ്രത്യക്ഷമാവുന്നില്ല, അവ നമ്മളിൽ ചേർന്നാണ് ആ ഒരു പുതിയ ഞാൻ രൂപപ്പെട്ടത്. കൂടലിയുടെ നദീസംഗമം എന്നെ പഠിപ്പിച്ച ഏറ്റവും മനോഹരമായ പാഠമതാണ്. അതുകൊണ്ടാണ് ഭദ്രാവതിയും കൂടലിയും എനിക്ക് ഏറെ ഇഷ്ടം. ഒരിടത്ത് ഇരുമ്പ് തീയിലുരുകുന്നു, മറ്റൊരിടത്ത് രണ്ട് നദികൾ പരസ്പരം ചേർന്നൊഴുകുന്നു. ഒന്ന് മനുഷ്യന്റെ കൈകളാൽ രൂപപ്പെട്ട ശക്തിയുടെ കഥ, മറ്റൊന്ന് പ്രകൃതിയുടെ ഒഴുക്കിൽ പിറന്ന ഐക്യത്തിന്റെ കഥ. ഇരുവർക്കുമിടയിൽ നിൽക്കുമ്പോൾ മനസ്സിലാകും, ലോകത്തെ നിർമ്മിക്കുന്നത് തീയും വെള്ളവും മാത്രമല്ല, അവയെ മനസ്സിലാക്കി ജീവിക്കാൻ പഠിച്ച മനുഷ്യന്റെ കഥ കൂടിയാണ്. ചില യാത്രകൾ നമ്മളെ സ്ഥലങ്ങളിലേക്ക് കൊണ്ടുപോകും, ചില യാത്രകൾ നമ്മെ ചരിത്രത്തിലേക്ക്, ചില യാത്രകൾ നമ്മളെ നമ്മുടെ തന്നെ ഉള്ളിലേക്ക് തന്നെ. ഭദ്രാവതിയിൽ നിന്ന് കൂടലിയിലേക്കുള്ള ഈ യാത്ര, ഇരുമ്പിന്റെ ചൂടിൽ നിന്ന് നദികളുടെ തണുപ്പിലേക്കും വ്യവസായത്തിന്റെ ശബ്ദത്തിൽ നിന്ന് സംഗമത്തിന്റെ നിശബ്ദതയിലേക്കും എന്നെ കൊണ്ടുപോയ ഒരു യാത്രയാണ്. അതുകൊണ്ട് തന്നെ ഈ യാത്ര എനിക്കേറെ ഇഷ്ടം.

നമസ്തേ മലയാളത്തിൽ ഇനിയൊരു ചോദ്യമാണ് ഇന്നത്തെ ചോദ്യം. ശ്രദ്ധിക്കുക, ചോദ്യം: മ്യൂറൽ പഗോഡ എന്ന അപരനാമത്തിൽ അറിയപ്പെടുന്ന ക്ഷേത്രം ഏതാണ്? ചോദ്യം ഒരിക്കൽ കൂടി: മ്യൂറൽ പഗോഡ എന്ന അപരനാമത്തിൽ അറിയപ്പെടുന്ന ക്ഷേത്രം ഏതാണ്? ഉത്തരം: 8891773912 എന്ന നമ്പറിൽ വാട്സപ്പ് സന്ദേശമായി അയക്കാവുന്നതാണ്. നമസ്തേ മലയാളം അവസാനിക്കുന്നതിന് മുൻപ് ലഭിക്കുന്ന ഉത്തരങ്ങളിൽ നിന്ന് നറുക്കിട്ടെടുക്കുന്ന വ്യക്തിക്ക് ഒരു റേഡിയോ സമ്മാനമായി ലഭിക്കും.

0: കുറിച്ചുള്ള പരിപാടി. വയൽ എന്ന പരിപാടിയിൽ ഇന്ന് നല്ല തെങ്ങിൻ തൈകളെ എങ്ങനെ തിരിച്ചറിയാമെന്ന വിഷയത്തെക്കുറിച്ച് കേൾക്കാം. കേരളത്തിന്റെ കാർഷിക സംസ്കാരത്തെയും ഗ്രാമീണ ജീവിതത്തെയും ഏറ്റവും കൂടുതൽ പ്രതിനിധീകരിക്കുന്ന വൃക്ഷമാണ് തെങ്ങ്. കൽപ്പവൃക്ഷം എന്നറിയപ്പെടുന്ന തെങ്ങ് ഭക്ഷണം, എണ്ണ, നിർമ്മാണ സാമഗ്രികൾ, നാരുകൾ തുടങ്ങി മനുഷ്യ ജീവിതത്തിന്റെ അനേകം മേഖലകളുമായി ബന്ധപ്പെട്ടിരിക്കുന്നു. ഒരു തെങ്ങ് നട്ടാൽ അത് പതിറ്റാണ്ടുകളോളം വിളവ് നൽകുന്ന ദീർഘകാല നിക്ഷേപമാണ്. അതുകൊണ്ട് തന്നെ ഒരു തെങ്ങിൻ തൈ തിരഞ്ഞെടുക്കുമ്പോൾ കാണിക്കുന്ന ശ്രദ്ധ ഭാവിയിലെ വിളവിനെയും വരുമാനത്തെയും നേരിട്ട് സ്വാധീനിക്കുന്ന ഘടകമാണ്. പലപ്പോഴും കർഷകർ തൈയുടെ വിലയോ ലഭ്യതയോ മാത്രം നോക്കി തൈ വാങ്ങാറുണ്ട്. എന്നാൽ ഒരു മോശം തൈ തിരഞ്ഞെടുക്കുകയാണെങ്കിൽ പിന്നീട് എത്ര വളവും പരിചരണവും നൽകിയാലും പ്രതീക്ഷിച്ച ഫലം ലഭിക്കണമെന്നില്ല. അതിനാൽ നല്ല തെങ്ങിൻ തൈയുടെ ലക്ഷണങ്ങൾ മനസ്സിലാക്കി മാത്രമേ നടീലിനായി തൈകൾ തിരഞ്ഞെടുക്കാവൂ. ഒരു നല്ല തെങ്ങിൻ തൈക്ക് ആദ്യമുണ്ടായിരിക്കേണ്ടത് ശരിയായ പ്രായമാണ്. സാധാരണയായി ഒരു വർഷം പ്രായമുള്ള തൈകളാണ് നടീലിന് ഏറ്റവും അനുയോജ്യം. ഈ പ്രായത്തിലുള്ള തൈകൾക്ക് ആവശ്യമായ വേരുവളർച്ചയും വളർച്ചാശേഷിയും ഉണ്ടായിരിക്കും. വളരെ ചെറുപ്പത്തിലുള്ള തൈകൾ പ്രതികൂല കാലാവസ്ഥയെ അതിജീവിക്കാൻ ബുദ്ധിമുട്ടും അമിതമായി പ്രായമായ തൈകൾ പുതിയ സ്ഥലവുമായി പൊരുത്തപ്പെടാൻ സമയമെടുക്കുകയും ചെയ്യും. തൈകളിലെ ഓലകളുടെ എണ്ണവും ഒരു പ്രധാന സൂചകമാണ്. ഒരു വർഷം പ്രായമുള്ള ആരോഗ്യകരമായ തൈക്ക് കുറഞ്ഞത് 6 ഓലകളെങ്കിലും ഉണ്ടായിരിക്കണം. ഓലകൾക്ക് നല്ല പച്ചനിറവും ആരോഗ്യകരമായ രൂപവും ഉണ്ടാകണം. മഞ്ഞ നിറമോ ഉണങ്ങിയ രൂപമോ കാണിക്കുന്ന തൈകൾ ഒഴിവാക്കുന്നതാണ് നല്ലത്. ഓലകളുടെ എണ്ണം മാത്രമല്ല അവയുടെ ഗുണനിലവാരവും ശ്രദ്ധിക്കേണ്ടതാണ്. തെങ്ങിൻ തൈയുടെ കടവണ്ണം മറ്റൊരു പ്രധാന ഘടകമാണ്. തൈയുടെ അടിഭാഗം ഉറപ്പുള്ളതും നല്ല വണ്ണമുള്ളതുമായിരിക്കണം. സാധാരണയായി 10 സെന്റിമീറ്ററോ അതിൽ കൂടുതലോ കടവണ്ണമുള്ള തൈകൾ മികച്ചതായാണ് കണക്കാക്കപ്പെടുന്നത്. നല്ല കടവണ്ണമുള്ള തൈകൾ പിന്നീട് ശക്തമായ തണ്ടായി വളരുകയും കാറ്റിനെയും മറ്റ് പ്രകൃതി വെല്ലുവിളികളെയും കൂടുതൽ ഫലപ്രദമായി നേരിടുകയും ചെയ്യും. തൈകളിൽ കാണുന്ന കണ്ണാടിക്കണ്ണ് എന്ന സവിശേഷതയും കർഷകർ ശ്രദ്ധിക്കാറുണ്ട്. ആരോഗ്യമുള്ള വളർച്ചയുടെ സൂചനയായാണ് ഇത് കണക്കാക്കപ്പെടുന്നത്. മികച്ച വളർച്ചാ സാധ്യതയുള്ള തൈകളിൽ സാധാരണയായി ഈ ലക്ഷണം വ്യക്തമായി കാണപ്പെടും. ഓലകളുടെ ഘടനയും പരിശോധിക്കേണ്ടതാണ്. ഓലക്കാലുകൾ വിരിഞ്ഞു വേർപെട്ട രീതിയിലുള്ള 1-2 ഇലകളെങ്കിലും തൈയിലുണ്ടായിരിക്കണം. ഇത് തൈയുടെ വളർച്ച സജീവമാണെന്നും പുതിയ സ്ഥലത്ത് നന്നായി വളരാനുള്ള സാധ്യതയുണ്ടെന്നും സൂചിപ്പിക്കുന്നു. ഓലകൾ ചുരുണ്ടതോ വളർച്ച മുരടിച്ചതോ ആണെങ്കിൽ അത്തരം തൈകൾ ഒഴിവാക്കുന്നതാണ് ഉചിതം. തെങ്ങിന്റെ ഇനത്തിനനുസരിച്ചും തൈ തിരഞ്ഞെടുക്കുന്നതിൽ ശ്രദ്ധ വേണം. പൊക്കമുള്ള ഇനങ്ങളായ വെസ്കോസ്റ്റോൾ, ഈസ്കോസ്റ്റോൾ തുടങ്ങിയ ഇനങ്ങളിലെ തൈകൾക്ക് ഏകദേശം 1 മീറ്ററെങ്കിലും ഉയരമുണ്ടായിരിക്കണം. അതേസമയം ചോക്കഡ് ഡ്വാർഫ് പോലുള്ള കുറിയ ഇനങ്ങളിൽപ്പെട്ട തൈകൾക്ക് കുറഞ്ഞത് 80 സെന്റിമീറ്റർ ഉയരമുണ്ടായിരിക്കുന്നത് അഭികാമ്യമാണ്. ഓരോ ഇനത്തിനും സ്വഭാവ സവിശേഷതകൾ വ്യത്യസ്തമായതിനാൽ അവയെക്കുറിച്ചുള്ള അടിസ്ഥാന അറിവ് കർഷകർക്കുണ്ടായിരിക്കണം. തൈ വാങ്ങുമ്പോൾ അതിന്റെ വേരുകളുടെ ആരോഗ്യവും പരിശോധിക്കണം. പോളി ബാഗിലോ നഴ്സറിയിലോ വളർത്തിയ തൈകളാണെങ്കിൽ വേരുകൾ നന്നായി വികസിച്ചിട്ടുണ്ടോ എന്ന് ഉറപ്പാക്കണം. വേരുകൾ ചീഞ്ഞതോ മുറിഞ്ഞതോ ആയ തൈകൾ പിന്നീട് വളർച്ചയിൽ പിന്നാക്കം പോകാൻ സാധ്യതയുണ്ട്. രോഗലക്ഷണങ്ങളുള്ള തൈകൾ ഒരിക്കലും തിരഞ്ഞെടുക്കരുത്. ഇലകളിൽ പാടുകൾ, വളർച്ചാ മുരടിപ്പ്, അസ്വാഭാവിക നിറവ്യത്യാസങ്ങൾ എന്നിവ കാണുന്ന തൈകൾ ഒഴിവാക്കണം. ആരോഗ്യകരമായ തൈകൾ മാത്രമേ ദീർഘകാല വിളവിന് അടിത്തറപ്പാകുകയുള്ളൂ. സാധ്യമെങ്കിൽ സർക്കാർ അംഗീകൃത നഴ്സറികളിൽ നിന്നോ കൃഷിവകുപ്പിന്റെ അംഗീകാരമുള്ള സ്ഥാപനങ്ങളിൽ നിന്നോ തൈകൾ വാങ്ങുന്നതാണ് ഏറ്റവും സുരക്ഷിതം. ഗുണമേന്മയുള്ള വിത്തുതേങ്ങകളിൽ നിന്നുള്ള തൈകൾ തിരഞ്ഞെടുക്കുന്നത് ഭാവിയിൽ മികച്ച ഉൽപാദനത്തിന് സഹായിക്കും. ഒരു തെങ്ങ് നട്ടാൽ അത് അടുത്ത 50-60 വർഷത്തേക്കുള്ള നിക്ഷേപമാണെന്ന് ഓർക്കണം. അതുകൊണ്ട് തന്നെ തൈ തിരഞ്ഞെടുക്കുമ്പോൾ കാണിക്കുന്ന ചെറിയ ശ്രദ്ധ പോലും ഭാവിയിൽ വലിയ നേട്ടമായി മാറും. ശരിയായ പ്രായം, ആവശ്യമായ ഓലകൾ, നല്ല കടവണ്ണം, ആരോഗ്യകരമായ വേരുകൾ, ഇനത്തിനനുസരിച്ചുള്ള ഉയരം എന്നിവ ഉറപ്പാക്കി തൈകൾ തിരഞ്ഞെടുക്കുകയാണെങ്കിൽ മികച്ച വിളവും കൂടുതൽ വരുമാനവും ഉറപ്പാക്കാൻ കഴിയും. ഒരു നല്ല തെങ്ങിൻ തൈയാണ് സമൃദ്ധമായ ഒരു തെങ്ങിൻ തോട്ടത്തിന്റെ ആദ്യപടി. അതിനാൽ തിടുക്കപ്പെടാതെ അറിവോടെയും ശ്രദ്ധയോടെയും തൈ തിരഞ്ഞെടുക്കാം. ഇന്നത്തെ ശരിയായ തിരഞ്ഞെടുപ്പ് നാളത്തെ സമൃദ്ധമായ വിളവായി മാറും.
1: അവതരണം ഷാൽമ.

നീരുറവുകൾ നദിയോട് ചേരുന്നു, നദികളോ കടലിനോടും. സ്വർഗത്തിലെ കാറ്റുകൾ എന്നേക്കുമായി മധുരവികാരത്തിൽ അലിഞ്ഞു ചേരുന്നു. നോക്ക്, ഈ ലോകത്തിൽ ഒന്നും ഒറ്റയ്ക്കല്ല. ദിവ്യമായ ഒരു നിയമത്താൽ സകലവും ഒരൊറ്റ ആത്മാവിൽ കണ്ടുമുട്ടി ലയിക്കുന്നു. എങ്കിൽ പ്രിയനെ, നീ എന്നോട് ചേരാത്തതിന്റെ മലകൾ ഉന്നതമായ ആകാശത്തെ ചുംബിക്കുന്നു. നോക്ക്, തിരമാലകൾ പരസ്പരം പുണരുന്നു. ഒരു പൂവിനും വണ്ടിനെ അവഗണിച്ചാൽ ക്ഷമ ലഭിക്കുകയില്ല. സൂര്യപ്രകാശത്തിന് ഭൂമിയെ ആലിംഗനം ചെയ്തേ തീരൂ. ചന്ദ്രരശ്മികൾക്ക് കടലിൻ അഗാധമാം നീലിമയിൽ അലിയാതിരിക്കാനാകുമോ? നിഴലുകൾ വെടിഞ്ഞ് ഒടുവിൽ ഉന്മത്തമായ നിൻ പ്രണയധാര എന്റെ മാനസ സരോവരത്തിൽ വന്നലിഞ്ഞു ചേർന്നൊന്നായി ഒറ്റ ലവണാംശമായി പ്രതിവ്യാപനപ്പെടുക തന്നെ ചെയ്യും. നമസ്തേ മലയാളം തുടരുന്നു. നമസ്തേ മലയാളത്തിൽ ഇനി കേൾക്കാം ഒരു പ്രണയ

അകലെ തിളങ്ങുന്ന ആദ്യവും അന്ത്യവുമായ ധവള താരമേ, രക്താംബര കാടുകളിൽ നിന്ന് സുവർണാകാശത്തേക്ക് നീ നീങ്ങിക്കഴിഞ്ഞിരിക്കുന്നു. നിന്റെ കിരണങ്ങൾ ചിറകിലേറ്റിക്കൊണ്ട് ഹിമഗണങ്ങളും റോസാദലങ്ങളും ആഹ്ലാദപ്പെടുന്നു. പുല്ലരി, നീ ഞങ്ങൾക്ക് തന്ന നിത്യവിസ്മയം. മഞ്ഞരിഞ്ഞു തുടങ്ങിയിരിക്കുന്നു. പകൽ കർമ്മപൂരിതമാകാൻ തുടങ്ങിയിരിക്കുന്നു. പ്രിയ ശ്രോതാക്കളെ, കർമ്മോജ്വലമായ ദിനം ഓരോരുത്തർക്കും ആശംസിക്കുകയാണ്. സുഖത സുന്ദരമായ ദിനം പ്രദാനം ചെയ്യാൻ ഏവർക്കും കഴിയട്ടെ എന്ന് ഒരിക്കൽ കൂടി ആശംസിച്ചുകൊണ്ട് ഇന്നത്തെ നമസ്തേ മലയാളത്തിൽ നിന്ന് വിട പറയുന്നു. ഇതുവരെ ഈ പ്രഭാതത്തിൽ ഒപ്പമുണ്ടായിരുന്നത് ആദര ബി രവീന്ദ്രൻ.

ശ്രോതാക്കൾ കേട്ടുകൊണ്ടിരിക്കുന്നത് കരുണാസൈ റേഡിയോ 91.2 FM. കാതോർത്ത് കേൾക്കൂ, കാത്തിരുന്ന് കേൾക്കൂ. ഒരു ദേശത്തിൻ്റെ സ്വന്തം റേഡിയോ, ജീവിത പാഠങ്ങളുടെ ശ്രവ്യാവിഷ്കാരം, കരുണാസൈ റേഡിയോ 91.2.

ശ്രോതാക്കൾ കേട്ടുകൊണ്ടിരിക്കുന്നത് കരുണാസായി റേഡിയോ 91.2 FM. കാതോർത്ത് കേൾക്കൂ, കാത്തിരുന്ന് കേൾക്കൂ. കരുണാസായി റേഡിയോ ഒരു ദേശത്തിന്റെ സ്വന്തം റേഡിയോ. ജീവിത പാഠങ്ങളുടെ ശ്രവ്യാവിഷ്കാരം.

0: എന്റെ ഇഷ്ടഗാനങ്ങൾ ശ്രോതാക്കളുടെ ഇഷ്ടഗാനങ്ങൾ കേൾക്കാം.
1: പ്രിയ ശ്രോതാക്കളെ, ഇന്നത്തെ ഇഷ്ടഗാനങ്ങൾ ആരംഭിക്കുന്നു. ഇന്ദീവരങ്ങൾ പൂവിട്ടു നിൽക്കുന്ന നന്ദനോദ്യാനം, നിത്യസുരഭിലമായ ആ പൂങ്കാവനത്തെ പുണർന്നുകൊണ്ട് കടന്നു പോകുന്ന ഇളങ്കാറ്റ്, കാറ്റിന് കദളിപ്പൂക്കളുടെ മണം, ഇന്നലെ വിരിഞ്ഞ കല്യാണ സൗഗന്ധികങ്ങളും കാറ്റിനോട് കൂട്ടുകൂടുന്നു. ഒരു നിശാശലഭം മാത്രം ബാക്കിയാവുന്ന വൈദ്യുതി വിളക്കിന് കീഴിൽ വെച്ച് കാറ്റ് ദിശ തെറ്റി അലക്ഷ്യമാവുന്നു. ദൂരെ എവിടെ നിന്നോ ഒഴുകി വരുന്ന പാട്ടിൽ കാറ്റ് അതിൻ്റെ ബാക്കി തിരയുന്നു. ഹൃത്തടങ്ങളിൽ അലിഞ്ഞു ചേരുന്ന പാട്ട്. ഇഷ്ടഗാനങ്ങളിൽ ഇന്നാദ്യം കോട്ടവിളയിൽ നിന്നും സുലോചന, പ്രസന്ന എന്നിവർ ആവശ്യപ്പെടുന്ന ഗാനം. പഞ്ചാഗ്നി എന്ന ചിത്രത്തിലെ ഗാനം രചിച്ചിരിക്കുന്നത് ONV. സംഗീതം ബോംബെ രവി. ആലാപനം KS ചിത്ര.

നീലപ്പൂക്കൾ വീണുകിടക്കുന്ന നിരത്ത്, കായാമ്പൂക്കളുടെ ഭംഗി, കമനീയമായ ഈ ഗ്രാമത്തിൻ്റെ ഹൃദ്യതയിൽ നിന്ന് അടർത്തി മാറ്റരുതേയെന്ന് നിത്യമായ പ്രാർത്ഥന. വഴിയരികിലെ രണ്ട് കടകളിലേ അന്ന് റേഡിയോ ഉള്ളൂ. സ്കൂളിൽ നിന്ന് തിരികെ വരും വഴി കടയ്ക്ക് മുന്നിൽ എത്രയോ നേരം നിന്ന സായാഹ്നങ്ങൾ, മേഘസ്പർശം പോലെ പാട്ടുകൾ തൊട്ടു തലോടിപ്പോയ പ്രദോഷങ്ങൾ. പാട്ടിനോട് പ്രണയം തോന്നിയ തെരുവ് ഇന്നില്ല, കടകളുമില്ല. ഒരു നീലപ്പൂവ് പോലെ ബാല്യം അവിടെ വീണുകിടക്കുന്നു. ശേഷിക്കുന്ന കടമ്പ മരത്തിൽ നിന്ന് പറന്നുയരുന്ന പാട്ടുകൾ, അവ എന്നെ കൊണ്ടുപോകുന്നത് എങ്ങോട്ട്? എവിടേക്കായാലും പാട്ട് പാഥേയമായി എൻ്റെ കയ്യിലിരിക്കുന്നു. ഇഷ്ടഗാനങ്ങളിൽ അടുത്തത് വയലാർ രാമവർമ്മ രചന നിർവഹിച്ച് ദേവരാജൻ ഈണം പകർന്ന ഗാനമാണ്. ചിത്രം നദി. ഗാനം ആലപിച്ചത് കെ.ജെ. യേശുദാസ്. ആവശ്യപ്പെട്ടിരിക്കുന്നത് ആറ്റിപ്രയിൽ നിന്നും ജോസ് സുജാ.

മണ്ണെണ്ണ വിളക്കാണ്. അതണയുന്ന നേരമാണ് ഉറങ്ങുന്ന നേരം. അതെത്ര നേരത്തെ അണഞ്ഞാലും അമ്മാമയ്ക്ക് പരാതിയുണ്ടായിരുന്നില്ല. എന്നാൽ റേഡിയോയുടെ ബാറ്ററി തീർന്നു പോയാൽ അമ്മാമയുടെ സമതല തെറ്റുമായിരുന്നു. അച്ഛനന്ന് പുകിലായിരിക്കും. എല്ലാം വാങ്ങാൻ നിനക്കറിയാലോ, രണ്ട് ബാറ്ററി അത്രല്ലേ ഞാൻ ചോദിക്കുന്നുള്ളൂ. ദേ റേഡിയോ കിടന്നെഴുതുന്നത് കണ്ടോ, ഇച്ചി സ്നേഹമില്ലാതായിപ്പോയല്ലോ ഈശ്വര ഇവിടുള്ളവർക്ക്. അമ്മാമ പോയതിൻ്റെ രണ്ടാം മാസം വീട്ടിൽ കറണ്ട് വന്നു. അന്നാണ് അച്ഛൻ കരഞ്ഞു കാണുന്നത്. അമ്മാമയുണ്ടായിരുന്നെങ്കിൽ ഇഴയാതെ പാട്ട് കേൾക്കാമായിരുന്നു. അച്ഛൻ പുതിയ റേഡിയോ വാങ്ങി. അമ്മാമയുടെ റേഡിയോ ഞാനെടുത്തു. അതിന്നും പാടുന്നു. നിലാവധിക്കുവോളം ഞാനത് കേൾക്കുന്നു. അമ്മാമ അടുത്തിരിക്കുന്നതായി തോന്നുന്ന കിനാവുകൾ. രാപ്പകൽ എന്ന ചിത്രത്തിലെ ഗാനമാണ് അടുത്തത്. ഗാനം ആലപിച്ചത് പി ജയചന്ദ്രൻ. രചന കൈതപ്രം. സംഗീതം മോഹൻ സിതാര. ഈ ഗാനം ആവശ്യപ്പെട്ടത് ആര്യങ്കാവ് നിന്ന് തോമസ്.

0: ശ്രോതാക്കൾ കേട്ടുകൊണ്ടിരിക്കുന്നത് എന്റെ ഇഷ്ടഗാനങ്ങൾ, ശ്രോതാക്കളുടെ ഇഷ്ടഗാനങ്ങൾ.
1: കഥകളിപ്പദങ്ങൾ കഴിഞ്ഞാൽ റേഡിയോ നിലയ്ക്കും. ഇന്നും റേഡിയോ നിലയ്ക്കുമ്പോൾ അജ്ഞാതമായ ഒരു ശൂന്യത. ഉള്ളിയൂരിൽ നിന്നും അവൾ വിളിച്ചു പറഞ്ഞത് 12 മണിവരെ റേഡിയോ പാടണമെന്നാണ്. 11 മണിക്ക് തീരുമ്പോൾ എന്തോ ഒരു വിഷമം പോലെ. അന്ന് അച്ഛനും ആ വിഷമം തോന്നിയിട്ടുണ്ടാവും. റേഡിയോ നിശബ്ദമാകരുത് എന്ന് ആഗ്രഹിച്ചിട്ടുണ്ടാകും. അനാദിയായ ആകാശത്തിൻ്റെ ചെരുവുകളിലെവിടെയോ ഒരു നക്ഷത്രം, പാട്ട് കേൾക്കാൻ കൊതിക്കുന്ന ഒരു നക്ഷത്രം. അതെനിക്ക് ഏറെ പ്രിയപ്പെട്ടതാണെന്ന് നിനക്കറിയില്ല. കേൾക്കാം അരിയൂപ്പുറത്തു നിന്നും കാഞ്ചന, കവിത, അനിത എന്നിവർ ആവശ്യപ്പെട്ട ഗാനം. ബാലേട്ടൻ എന്ന ചിത്രത്തിലെ ഗാനം ആലപിച്ചത് KJ യേശുദാസ്, രചന ഗിരീഷ് പുത്തഞ്ചേരി, സംഗീതം M. ജയചന്ദ്രൻ.

கட்டைக்கு நின்னே.

ഇവിടെ വച്ച്, ഈ ഭാരതപ്പുഴയുടെ തീരത്ത് വച്ച് ഇന്ന് നമ്മൾ പിരിഞ്ഞു പോകുന്നു. ഇനി ഏത് അജ്ഞാത തീരത്തിൽ നാം തമ്മിൽ കണ്ടുമുട്ടും അറിയില്ല. എങ്കിലും നാം പരസ്പരം പാടിയ പാട്ടുകൾ, സൗഹൃദത്തിൻ്റെ സിന്ദൂരമായി പെയ്തിറങ്ങിയ കുങ്കുമപ്പൂവുകൾ, ഹരിതലതാഗ്രഹമേടയിൽ വെച്ച് നാം തങ്ങളിൽ കൈമാറിയ മാനസഗീതികൾ, മൃത്യുവിൻ പക്ഷി കൊത്താതെ ഹൃദയത്തിൽ അടവച്ചു വിരിയിച്ച രാക്കിളിമുട്ടകൾ, കാലമെത്ര കടലെടുത്തുപോയി. ഞാൻ ഈ കടവിൽ നിൽക്കുമ്പോൾ കേൾക്കുന്നു നിന്റെ പ്രിയസ്വരം. കൈതപ്രം രചന നിർവഹിച്ച് ജോൺസൺ ഈണമിട്ട് കെ ജെ യേശുദാസ് ആലപിച്ച ഗാനം കേൾക്കാം. വീണ്ടും ചില വീട്ടുകാര്യങ്ങൾ എന്ന ചിത്രത്തിലെ ഗാനം ആവശ്യപ്പെട്ടത് സിന്ധു ദേവി.

ടെറസിൽ നിന്നാൽ മൊട്ടച്ചിക്കുന്നിൻ്റെ മുകൾ പരപ്പ് കാണാം. നിലാവിൻ്റെ ചന്ദനച്ചാർത്തണിഞ്ഞു നിൽക്കുന്ന പൂമരങ്ങൾ, മരങ്ങൾക്ക് കീഴിലെ കാവിലെ ചന്ദ്രോത്സവം, രാവോളം നീണ്ടുപോകുന്ന പാട്ടിൻ്റെ പഞ്ചാരിമേളങ്ങൾ, ഉത്സവം തീർന്നാലും പാട്ട് തീരരുതേ എന്ന് പ്രാർത്ഥിച്ച ദിനങ്ങൾ, അത്രമേൽ ഇഷ്ടമായിരുന്ന പാട്ടുകൾ. മൊട്ടച്ചിക്കുന്നിന് താഴെ കാവുണ്ടാകുമോ? കാവിൽ ചന്ദ്രോത്സവമുണ്ടാകുമോ? പാട്ടുകളുണ്ടാകുമോ? മഞ്ഞലയിൽ മുങ്ങിത്തോർത്തി ധനുമാസ ചന്ദ്രിക ഇപ്പോഴും പെയ്തുകൊണ്ടിരിക്കുകയാവുമോ? ഹൃദ്യമായ ഗാനം ആവശ്യപ്പെട്ടത് ആലമുക്കിൽ നിന്നും അരുണിമ, വിദ്യ എന്നിവർ. ചിത്രം പിൻഗാമി, രചന കൈതപ്രം, സംഗീതം ജോൺസൺ, ആലാപനം KS ചിത്ര.

ഒലിപ്രാം കടവിൽ നീയിട്ട കല്ലിനു മുകളിലൂടെ വെള്ളം നേർത്തൊഴുകി. പ്രിയ സ്നേഹിത, കടവ് വിട്ട് ഞാൻ വന്നിട്ട് 30 ആണ്ടുകൾ. നീയിട്ട കല്ല് ഒഴുക്കെടുക്കാതെ ഇപ്പോഴും ഉണ്ടാകുമോ? സൗഹൃദത്തിൻ്റെ പുതിയ ഓളങ്ങളിൽ അത് വെള്ളാരം കല്ലായി മാറിയിട്ടുണ്ടാകുമോ? കോടമഞ്ഞ് വന്നിറങ്ങിയ പുലരികൾ, സന്ധ്യകൾ, ഒലിപ്രാം കടവിലേക്ക് ഇപ്പോഴും ആ പഴയ പ്രൈവറ്റ് ബസ് തന്നെയാണോ? റെക്കോർഡറിൽ സർഗത്തിലെ പ്രവാഹമേ എന്ന പാട്ട്, തിരികെ വരുമ്പോഴും അതേ പാട്ട്, ഹോസ്റ്റലിലെ പല മുറികളിലും അതേ പാട്ട്. പാട്ട് സൗഹൃദത്തിൻ്റെ നാനാർത്ഥങ്ങൾ തിരയുന്നു. പവിത്രം എന്ന ചിത്രത്തിലെ ഗാനം ആവശ്യപ്പെടുന്നു കാരിക്കുഴിയിൽ നിന്നും സീത, നീതു എന്നിവർ. രചന ONV കുറുപ്പ്, സംഗീതം ശരത്, ആലാപനം MG ശ്രീകുമാർ.

0: ശ്രോതാക്കൾ കേട്ടുകൊണ്ടിരിക്കുന്നത് എന്റെ ഇഷ്ടഗാനങ്ങൾ, ശ്രോതാക്കളുടെ ഇഷ്ടഗാനങ്ങൾ.
1: പുഴ ഒരു ഏകാന്ത സംഗീതമാണ്. നിലാവ് വീണ് ചിതറിക്കിടക്കുന്ന നില, തൃത്താലയിലെ സായന്തനങ്ങൾ, ആത്മദുഃഖത്തിൻ്റെ പെരുപ്പ്, നെടുവീർപ്പുകൾ പോലെ ഓളക്കുത്തുകൾ, നിത്യശാന്തത പോലെ മുകൾ പരപ്പ്, അടിത്തട്ടിലെവിടെയോ വീണുകിടക്കുന്ന വരരുചിയുടെ മാനസം, അതൊരു തങ്കത്തളിക പോലെ തൃത്താലയുടെ ഹൃദയത്തിൽ തിളങ്ങി നിൽക്കുന്നു. അവിടെ ഒരു തായമ്പക മുഴങ്ങുന്നുവോ? അതിൽ നിന്നൊരു ചോദ്യമായിരുന്നുവോ? ലോകത്തിലെ ഏറ്റവും അനർഹമായ പ്രവാഹമേത്? സംശയിക്കാൻ എന്തുള്ളൂ പ്രഭോ, സംഗീതം അതേക്കാൾ അനർഹമായ പ്രവാഹം വേറെയില്ല. മോഴിയിൽ നിന്നും അക്ഷയ്, അക്ഷര എന്നിവർ ആവശ്യപ്പെടുന്നു. സർഗം എന്ന ചിത്രത്തിലെ ഗാനം ആലപിച്ചത് കെ ജെ യേശുദാസ്, രചന യൂസഫലി കേച്ചേരി, സംഗീതം ബോംബെ രവി.

നെയ്യാർ റിസർവോയർ. പച്ച അതിൻ്റെ ഗാഠമായ വശ്യത മുഴുവൻ ആഴങ്ങളിൽ അമ്പരപ്പിച്ചിരിക്കുന്ന കാഴ്ച. ഈ മനോഹര തീരത്ത് തരുമോ ഇനിയൊരു ജന്മം കൂടിയെന്ന് പറയാതിരിക്കുന്നതെങ്ങനെ? പ്രണയമേ, ഇവിടെ ഈ കൽപ്പടവിൽ അരികിലിരിക്കുക. ഒരു പാട്ട് ഇതാ നമ്മെ തഴുകിത്തലോടി കടന്നു പോകുന്നു. മിഴിരണ്ടിലും എന്ന ചിത്രത്തിലെ ഗാനം ആവശ്യപ്പെടുന്നു മൂന്നാനക്കുഴിയിൽ നിന്നും രഞ്ജിത്ത്. ഗാനരചന നിർവഹിച്ചിരിക്കുന്നത് വയലാർ ശരചന്ദ്രവർമ്മ. സംഗീതം രവീന്ദ്രൻ. ആലാപനം കെ ജെ യേശുദാസ്, സുജാത മോഹൻ.

പ്രിയ ശ്രോതാക്കളെ, ഇന്നത്തെ ഇഷ്ടഗാനം അവസാനിക്കുന്നത് കൊറ്റമ്പള്ളിയിൽ നിന്നും ബിജു, ബിന്ദു എന്നിവർ ആവശ്യപ്പെട്ട ഗാനം കേൾപ്പിച്ചുകൊണ്ടാണ്. സുഖദ സുന്ദരമായ ഗാനങ്ങൾ ആവശ്യപ്പെട്ട എല്ലാ ശ്രോതാക്കളോടും സ്നേഹം പങ്കുവയ്ക്കുന്നു, സന്തോഷമറിയിക്കുന്നു. പണ്ടായിരുന്നെങ്കിൽ ഇതൊരു പഴങ്കഞ്ഞി നേരമാണ്, ഇടങ്കയിൽ കാന്താരിമുളക് പിടിച്ച്. പണ്ടായിരുന്നെങ്കിൽ ഇതൊരു പഴങ്കഞ്ഞി നേരമാണ്, ഇടങ്കയിൽ കാന്താരിമുളക് പിടിച്ച് വലം കൈവിരലുകൊണ്ട് പഴങ്കഞ്ഞി വാരി കുടിച്ച പഴയ കാലത്തിൻ്റെ നല്ല ഓർമ്മകൾ അയവിറക്കിക്കൊണ്ട് കേൾക്കാം ഇളവങ്കോട് ദേശം എന്ന ചിത്രത്തിലെ ഗാനം. രചന ഒ എൻ വി കുറുപ്പ്, സംഗീതം വിദ്യാസാഗർ, ആലാപനം KS ചിത്ര, KJ യേശു.

0: ഇത് കരുണാസായി റേഡിയോ 91.2 FM. കാതോർത്ത് കേൾക്കൂ, കാത്തിരുന്നു കേൾക്കൂ. കരുണാസായി റേഡിയോ ഒരു ദേശത്തിന്റെ സ്വന്തം റേഡിയോ. ജീവിത പാഠങ്ങളുടെ ശ്രവ്യാവിഷ്കാരം.
1: സ്റ്റുഡിയോ ക്ലോക്കിൽ ഇപ്പോൾ സമയം 11 മണി.

0: അത്രമേലിഷ്ടം. അത്രമേലിഷ്ടമുള്ള പാട്ടുകളും അത്രമേലിഷ്ടമുള്ള കാര്യങ്ങളും.
1: മരമാകെ മഞ്ഞുപൂത്തു നിൽക്കുന്നു, നിലത്താകെ മഞ്ഞു വീണ് കിടക്കുന്നത് കണ്ടാൽ ആരോ ഒരു വെള്ളപ്പരവതാനി വിരിച്ചിരിക്കുന്നത് പോലെ തോന്നും. ജാലകം തുറന്ന് പുറത്തേക്ക് നോക്കുമ്പോൾ താഴ്വാരത്തിലെ വീടുകൾക്ക് മുകളിൽ മഞ്ഞ് കൂടാരം കെട്ടിയിരിക്കുന്ന കാഴ്ച കാണാം. ഫിർമരങ്ങളിൽ പോലും ഇത്തിരി പച്ചയെ കാണാനുള്ളൂ. മുഴുവൻ വെള്ള വെളുപ്പിന്റെ ഭൂമികയായി മാറുന്ന കാശ്മീരിന്റെ ആ കാലവും ആ കാലാവസ്ഥയും മറക്കുവാൻ വയ്യ. മഞ്ഞ് മനസ്സിൽ ചേർന്നു നിൽക്കും. അത്രമേൽ ഇഷ്ടം തോന്നുന്ന കാഴ്ചയുടെ കമനീയത, ആ കാഴ്ചകളിൽ ഇഷ്ടം, അത്രമേൽ ഇഷ്ടം.

മഴയും മഞ്ഞും ഒരുമിച്ച് വീഴുന്ന കാഴ്ച അപൂർവമാണ്. ആകാശത്തുനിന്ന് നടന്നു വീഴുന്ന ഐസിന്റെ കഷ്ണങ്ങളെ ആരാവും മാലിപ്പഴങ്ങളെന്ന് വിളിച്ചത്? അത്രയേറെ മധുരമായ മലയാള പദങ്ങൾ വേറെ ഉണ്ടാകുമോ? ആലിപ്പഴങ്ങൾ ഇഷ്ടമില്ലാത്ത ആരെങ്കിലും ഉണ്ടാകുമോ? അത്രമേൽ ഇഷ്ടപ്പെടുന്നവ അധികമില്ലല്ലോ ഈ ഭൂമിയിൽ. ആലിപ്പഴങ്ങളെ, ആ കാൽപ്പനിക നാമത്തെ ഇഷ്ടം അത്രമേൽ ഇഷ്ടം.

ഡിസംബർ ജനുവരി മാസങ്ങളിലെ പ്രഭാതം അനവധി സുന്ദരമാണ്. സൂര്യനും മഞ്ഞും മനസ്സുകൾക്കായി മാറുന്ന ചാരുത. രാവിലെ എണീറ്റ് പുതപ്പ് മൂടി ജനാലയിലൂടെ പുറത്തേക്ക് നോക്കിയിരിക്കുമ്പോൾ കാണാവുന്ന ആ പ്രണയത്തിന് എന്ത് പേരിടും? ഇളം തണുപ്പും ഇളം ചൂടും ഇണചേരുന്ന പ്രഭാത സങ്കീർത്തനം, അത് കണ്ടറിയേണ്ടതായ കാഴ്ചയാണ്. പ്രഭാതങ്ങളെ, സൂര്യനും മഞ്ഞും ചേർന്ന പ്രണയഭാവങ്ങളെ ഇഷ്ടം, അത്രമേലിഷ്ടം.

വൃശ്ചികപ്പുലരിയിൽ മഞ്ഞണിഞ്ഞു നിൽക്കുന്ന ഗ്രാമീണത. അങ്ങനെയൊരു പ്രഭാതത്തിൽ മുക്കോത്തിവയലിൽ നിന്ന ഓർമ്മയാണ്. അഗസ്ത്യന്റെ താഴ്വാരത്താണത്. കുന്നിന് താഴെ വിശാലമായ താഴ്വാരം, പുൽമേടെന്ന് പറയാം. തണുപ്പ് അതിൻ്റെ രാശിപ്രമാണങ്ങളിൽ കുടിയിരിക്കുന്നു. പ്രഭാതത്തിൽ മേയാൻ വരാറുള്ള കാട്ടുപോത്തുകളെയും കാണാനില്ല. തണുപ്പ് ഇറങ്ങിയാലേ അവയും വരൂ. മുകളിൽ അഗസ്ത്യനെ കാണാൻ വയ്യ. മഞ്ഞ് മേലാട നെയ്ത് അഗസ്ത്യാർകൂടത്തെ പുതപ്പിച്ചിരിക്കുന്ന അനിയാദൃശമായ കാഴ്ച. അഗസ്ത്യമല കാഴ്ചകൾ എന്നും ഇഷ്ടം, അത്രമേൽ ഇഷ്ടം.

മഞ്ഞിൽ വിരിഞ്ഞ പൂക്കൾ ഒരു സിനിമയ്ക്ക് ഇതിലും നല്ല പേര് എങ്ങനെ ഇടാനാണ്? മഞ്ഞിൽ വിരിഞ്ഞ പൂക്കൾ, ഡിസംബറിലും ജനുവരിയിലും വിരിയുന്ന ഏത് പൂവും മഞ്ഞിൽ വിരിയുന്ന പൂക്കൾ തന്നെയാവും. അത് നെയ്യാമ്പലായാലും നീർമാതളപ്പൂക്കളായാലും മഞ്ഞുകണങ്ങളിൽ ഇറ്റുവീഴാറായി ഇതളുകളിൽ നിൽക്കുന്ന പനിനീർ പൂക്കളായാലും ഇഷ്ടം. അത്രമേലിഷ്ടം ആ പേരും ആ പാട്ടുകളും.

ഒരു മഞ്ഞുകണത്തിന് പെട്ടെന്ന് ഓർമ്മിപ്പിക്കാൻ പറ്റുന്നത് എന്തിനെയാവും? ഒരു കണ്ണുനീർത്തുള്ളിയെ തന്നെയാണ്. നിഷ്കളങ്കമായ സങ്കടത്തിൽ നിന്നും നിർവ്യാജമായ സന്തോഷത്തിൽ നിന്നുമാണ് കണ്ണുനീർ പൊടിയുന്നത്. മഞ്ഞുതുള്ളിയും അതെ, നിർവ്യാജമായൊരു പ്രഭാതത്തിൻ്റെ ജലഗണമാണത്. ഒരു സൗര തേജസ്സിനെ പലതായി പൊലിപ്പിക്കാൻ പോകുന്ന ഒരു വിസ്മയകണം. മഞ്ഞുതുള്ളികളെയും നിർവ്യാജ സങ്കടങ്ങളെയും സന്തോഷങ്ങളെയും ഇഷ്ടം, അത്രമേൽ ഇഷ്ടം.

മഞ്ഞ് സുഖദമായ സുന്ദരമായൊരു കാഴ്ച തന്നെയാണ്. എന്നാൽ പട്ടാളക്കാർക്കും അങ്ങനെ തന്നെയായിരിക്കുമോ? കാശ്മീരിലും ശ്രീനഗറിലും ലഡാക്കിലുമൊക്കെ ജോലി നോക്കുന്ന പട്ടാളക്കാർക്ക് മഞ്ഞ് കാൽപ്പനികവും കവിതയുമെന്നും ആകുമെന്ന് തോന്നുന്നില്ല. നായർ സാബ് എന്ന ചിത്രമാണ് പെട്ടെന്ന് മനസ്സിലെത്തുന്നത്. ആകെ മഞ്ഞ്, എങ്ങും മഞ്ഞ്, എവിടെയും മഞ്ഞ്. ആ സിനിമയും ഹിമാലയത്തിലെ വിസ്മയിപ്പിക്കുന്ന ഹിമക്കാഴ്ചകളും ഇഷ്ടം, അത്രമേൽ ഇഷ്ടം.

അത്രമേൽ ഇഷ്ടത്തിൽ അത്രമേൽ ഇഷ്ടമുള്ള മഞ്ഞിനെ കുറിച്ചാണ് പറഞ്ഞത്. വൃശ്ചികത്തിലാണ് നമുക്ക് മഞ്ഞ് കാവ്യലഹരിയായി കമനീയമാകുന്നത്. എന്നാൽ മഞ്ഞണിഞ്ഞു നിൽക്കുന്ന ധനുമാസ ചന്ദ്രികയോ അതും നമുക്ക് കവിതയാണ്, സുന്ദരമായ കവിത. മഞ്ഞലയിൽ മുങ്ങിത്തോർത്തിയ ധനുമാസ ചന്ദ്രിക, ഇഷ്ടം അത്രമേൽ ഇഷ്ടം.

ഏത് ജീവിതത്തിന്റെയും അടിസ്ഥാനം അടുക്കളയാണ്. വീടിന്റെ അടിസ്ഥാനവും അടുക്കളയാണ്. ആനന്ദത്തിന്റെ ഉറവിടവും അടുക്കള തന്നെ. ഒരുമയുടെ പ്രകാശവും അവിടുന്ന് തന്നെ. വിശേഷങ്ങളും വർത്തമാനങ്ങളുമായി കുറേയേറെ അടുക്കളക്കാര്യങ്ങൾ. അടുക്കള എല്ലാ ദിവസവും രാവിലെ 7 മണിക്കും പുനഃപ്രക്ഷേപണം ഉച്ചയ്ക്ക് 12 മണിക്കും.

ഉറങ്ങുന്നതിന് മുൻപ് ഹൃദയത്തെ തൊട്ട് കടന്നു പോകുന്ന ഇളം കാറ്റുപോലെ കുറച്ച് വർത്തമാനങ്ങൾ, കിനാവുകൾക്ക് മുൻപേ പോക്കുന്ന നീലനിലാവിന്റെ മാറ്റുരച്ചു നോക്കുന്ന ഹൃദ്യമായ പാട്ടുകൾ, കേട്ടുകേട്ടുറങ്ങാൻ ഉന്മേഷത്തോടെ ഉണരാൻ സുഖദമീ രാത്രി. എല്ലാ ദിവസവും രാത്രി 10 മണി മുതൽ.

ശ്രോതാക്കൾ കേട്ടുകൊണ്ടിരിക്കുന്നത് കരുണാസായി റേഡിയോ 91.2 FM. കരുണാസായി റേഡിയോ ഒരു ദേശത്തിന്റെ സ്വന്തം റേഡിയോ. ജീവിത പാഠങ്ങളുടെ ശ്രവ്യാവിഷ്കാരം.

0: ശ്രോതാക്കൾ കേട്ടുകൊണ്ടിരിക്കുന്നത് കരുണാസായി റേഡിയോ 91.2 FM. കരുണാസായി റേഡിയോ ഒരു ദേശത്തിന്റെ സ്വന്തം റേഡിയോ. ജീവിത പാഠങ്ങളുടെ ശ്രവ്യാവിഷ്കാരം.
1: അടുക്കള. അടുക്കളയിലേക്ക് സ്വാഗതം. വീട്ടിലെ എല്ലാവരുടെയും കാര്യങ്ങൾ ഞാൻ ആലോചിക്കും, പക്ഷേ എനിക്കെന്താണ് വേണ്ടതെന്ന് ഞാൻ തന്നെ ചിന്തിക്കാറില്ല. ഈ ഒരു വാചകത്തിനുള്ളിൽ അനേകം സ്ത്രീകളുടെ ജീവിതത്തിന്റെ വലിയൊരു ഭാഗം ഒളിഞ്ഞുകിടപ്പുണ്ട്. രാവിലെ എഴുന്നേറ്റാൽ വീട്ടിലെ ഓരോരുത്തരുടെയും ആവശ്യങ്ങൾ ഓർക്കുന്ന ഒരാൾ. കുട്ടിയുടെ സ്കൂൾ, ഭർത്താവിന്റെ ഭക്ഷണം, മാതാപിതാക്കളുടെ മരുന്ന്, വീട്ടിലെ സാധനങ്ങൾ, ബന്ധുക്കളുടെ കാര്യങ്ങൾ, നാളത്തെ പരിപാടി എല്ലാം അവളുടെ മനസ്സിൽ കൃത്യമായി ഉണ്ടാകും. പക്ഷെ ഒരിക്കൽ അവളോട് നിനക്ക് എന്താണ് വേണ്ടത് എന്ന് ചോദിച്ചാൽ അവൾ ഒരു നിമിഷം നിശബ്ദയായേക്കാം. എനിക്ക് പ്രത്യേകിച്ചൊന്നും വേണ്ട. അത് ചിലപ്പോൾ യഥാർത്ഥമായ മറുപടിയല്ല, സ്വന്തം ആഗ്രഹങ്ങളെ തിരിച്ചറിയാൻ പോലും സമയം ലഭിക്കാത്ത ഒരു ജീവിതത്തിന്റെ മറുപടിയാണ്. സ്ത്രീകൾ മറ്റുള്ളവരെക്കുറിച്ച് ചിന്തിക്കുന്നവരായി മാത്രം വളരുന്നില്ല, സ്വന്തം കാര്യങ്ങളെക്കുറിച്ച് ആദ്യം ചിന്തിക്കരുത് എന്നൊരു സാമൂഹിക പാഠവും അവൾക്ക് ചെറുപ്പം മുതൽ ലഭിക്കുന്നു. മറ്റുള്ളവരുടെ വിശപ്പ് മനസ്സിലാക്കുക, മറ്റുള്ളവരുടെ വിഷമം തിരിച്ചറിയുക, മറ്റുള്ളവരെ ആശ്വസിപ്പിക്കുക, വീട്ടിലെ പ്രശ്നങ്ങളിൽ ഒത്തുതീർപ്പ് കണ്ടെത്തുക, സ്വന്തം ഇഷ്ടം മാറ്റിവെച്ച് എല്ലാവരെയും സന്തോഷിപ്പിക്കുക, ഇവയെല്ലാം നല്ല പെൺകുട്ടി, നല്ല ഭാര്യ, നല്ല അമ്മ എന്നീ വിശേഷണങ്ങളുമായി ബന്ധിപ്പിക്കപ്പെടുന്നു. അങ്ങനെ പതുക്കെ ഒരു വിചിത്രമായ ജീവിത പാഠം രൂപപ്പെടുന്നു. മറ്റുള്ളവരുടെ ആവശ്യങ്ങൾ ആവശ്യങ്ങളാണ്, സ്വന്തം ആവശ്യങ്ങൾ ആഡംബരങ്ങളാണ്. ഇത് ഒരു കുടുംബത്തിന്റെ മാത്രം പ്രശ്നമല്ല, ലിംഗപരമായ സാമൂഹിക വൽക്കരണത്തിലൂടെ തലമുറകളായി രൂപപ്പെട്ട ഒരു വലിയ സാംസ്കാരിക ശീലമാണിത്. പെൺകുട്ടി കരയുമ്പോൾ അവളോട് കരയരുത് എന്ന് പറയുന്നത് പോലെ തന്നെ അവൾ സ്വന്തം ഇഷ്ടം പ്രകടിപ്പിക്കുമ്പോൾ അത്ര വാശി വേണ്ട എന്ന് പഠിപ്പിക്കപ്പെടുന്നു. അവൾക്ക് എന്ത് കളിക്കണം, എങ്ങനെ വസ്ത്രം ധരിക്കണം, എത്ര ശബ്ദത്തിൽ സംസാരിക്കണം, ആരോടെങ്ങനെ പെരുമാറണം, എപ്പോൾ വീട്ടിലെത്തണം, എന്താണ് നല്ല പെരുമാറ്റം, എല്ലാറ്റിനും ചുറ്റുമൊരു അദൃശ്യവേലി പണിയപ്പെടുന്നു. ആൺകുട്ടി വളരുമ്പോൾ നിനക്ക് എന്താകണം എന്ന ചോദ്യം പലപ്പോഴും കേൾക്കുന്നു. പെൺകുട്ടിയോട് അതേ ചോദ്യം ചോദിക്കുമ്പോഴും അതിന്റെ പിന്നിൽ പലപ്പോഴും മറ്റൊരു ചോദ്യം ഒളിഞ്ഞിരിക്കും, നീ എങ്ങനെയുള്ളൊരു സ്ത്രീ ആകണം. ഇവിടെയാണ് പ്രശ്നത്തിന്റെ വേരുകളിൽ ഒന്ന്. ഒരു പെൺകുട്ടിയോട് ഡോക്ടറാകാം, ശാസ്ത്രജ്ഞയാകാം, കലാകാരിയാകാം, അധ്യാപികയാകാം, സംരംഭകയാകാം എന്ന് പറയുന്നതിന് തുല്യമായി സ്വന്തം ജീവിതത്തെക്കുറിച്ച് തീരുമാനമെടുക്കുന്ന ഒരാളാകാം എന്നും പറയേണ്ടതുണ്ട്. കാരണം ജോലി തിരഞ്ഞെടുക്കാനുള്ള സ്വാതന്ത്ര്യം മാത്രം സ്വാതന്ത്ര്യമല്ല. ആരെ സ്നേഹിക്കണം, എപ്പോൾ വിവാഹം കഴിക്കണം, വിവാഹം വേണമോ, കുട്ടികൾ വേണമോ, എവിടെ ജീവിക്കണം, എങ്ങനെ ജീവിക്കണം, എത്ര സമയം സ്വന്തം കാര്യങ്ങൾക്ക് മാറ്റിവെക്കണം, ഇത്തരം ചോദ്യങ്ങളിലും അവൾക്ക് സ്വന്തം ശബ്ദമുണ്ടാകണം. ഇവിടെ അധികാരം എന്ന വാക്കിനെക്കുറിച്ചുള്ള നമ്മുടെ ധാരണയും മാറണം. അധികാരം ആഗ്രഹിക്കുക എന്നത് മറ്റൊരാളുടെ മേൽ ആധിപത്യം സ്ഥാപിക്കുക എന്നല്ല, സ്വന്തം ജീവിതത്തെക്കുറിച്ച് തീരുമാനിക്കാനുള്ള അവകാശം ആഗ്രഹിക്കുക എന്നതാണ്. സ്വന്തം സമയത്തിന്മേലുള്ള അധികാരം, സ്വന്തം ശരീരത്തിന്മേലുള്ള അധികാരം, സ്വന്തം വരുമാനത്തിന്മേലുള്ള അധികാരം, സ്വന്തം ചിന്തകൾക്കുമേലുള്ള അധികാരം, സ്വന്തം ഭാവിയെക്കുറിച്ച് തീരുമാനിക്കാനുള്ള അധികാരം. ഒരു സ്ത്രീ ഇന്നെനിക്ക് വിശ്രമിക്കണം എന്ന് പറയുമ്പോൾ അത് സ്വാർത്ഥതയല്ല, ഇതെനിക്കിഷ്ടമല്ല എന്ന് പറയുമ്പോൾ അത് അഹങ്കാരമല്ല, ഈ ജോലി ഞാൻ ചെയ്യാൻ തയ്യാറല്ല എന്ന് പറയുമ്പോൾ അത് കുടുംബവിരുദ്ധതയല്ല, എന്റെ ജീവിതത്തെക്കുറിച്ച് ഞാൻ തന്നെ തീരുമാനിക്കും എന്ന് പറയുമ്പോൾ അത് അനുസരണക്കേടല്ല. ഇവയെല്ലാം ഒരു മനുഷ്യന്റെ സ്വാഭാവികമായ സ്വയംഭരണ അവകാശത്തിന്റെ പ്രകടനങ്ങളാണ്.

ഇന്ത്യയിലെ സ്ത്രീകളുടെ ജീവിതത്തെക്കുറിച്ചുള്ള ഔദ്യോഗിക കണക്കുകൾ പോലും വീട്ടുജോലിയും പരിചരണ ചുമതലകളും സ്ത്രീകളുടെ സമയത്തെ എത്രമാത്രം പിടിച്ചെടുക്കുന്നു എന്ന് കാണിക്കുന്നു. കേന്ദ്ര സ്റ്റാറ്റിസ്റ്റിക്സ് ആൻഡ് പ്രോഗ്രാം ഇംപ്ലിമെന്റേഷൻ മന്ത്രാലയത്തിന്റെ ടൈം യൂസ് സർവേയിൽ 15 മുതൽ 59 വരെ പ്രായത്തിലുള്ള സ്ത്രീകളിൽ 41% പേർ വീട്ടംഗങ്ങളുടെ പരിചരണ പ്രവർത്തനങ്ങളിൽ പങ്കെടുത്തപ്പോൾ പുരുഷന്മാരിൽ അത് 21.4%. പരിചരണത്തിൽ പങ്കെടുത്ത സ്ത്രീകൾ ശരാശരി 140 മിനിറ്റ് ചെലവഴിച്ചപ്പോൾ പുരുഷന്മാർ 74 മിനിറ്റാണ് ചെലവഴിച്ചത്. ഇത് വെറും അക്കങ്ങളല്ല, ഒരു സ്ത്രീയുടെ ദിവസത്തിൽ നിന്ന് അപ്രത്യക്ഷമാകുന്ന സമയമാണ്, മറ്റൊരാളുടെ ജീവിതം സുഗമമാക്കാൻ ചെലവഴിക്കുന്ന സമയം. സ്വന്തം പഠനത്തിനും വിശ്രമത്തിനും സുഹൃത്തുക്കൾക്കും വായനയ്ക്കും യാത്രയ്ക്കും ചിന്തയ്ക്കും സൃഷ്ടിപരമായ പ്രവർത്തനങ്ങൾക്കും ചെലവഴിക്കാമായിരുന്ന സമയം. 2024 ഇന്ത്യയിലെ ടൈം യൂസ് സർവേ സംബന്ധിച്ച സർക്കാർ വിവരങ്ങളും സ്ത്രീകൾ ഇപ്പോഴും പുരുഷന്മാരെക്കാൾ വളരെ കൂടുതലായി വീട്ടിലെ പ്രതിഫലം ലഭിക്കാത്ത ജോലികളിൽ ഏർപ്പെടുന്നു എന്ന് കാണിക്കുന്നു. അതുകൊണ്ട് തന്നെ അവൾ വീട്ടിൽ തന്നെയല്ലേ എന്ന പ്രതിഫലം ലഭിക്കാത്ത ജോലികളിൽ ഏർപ്പെടുന്നു എന്ന് കാണിക്കുന്നു. അതുകൊണ്ട് തന്നെ അവൾ വീട്ടിൽ തന്നെയല്ലേ എന്ന ചോദ്യം തന്നെ തെറ്റായിരിക്കാം. അവൾ വീട്ടിലാണ് എന്നത് അവൾ ഒന്നും ചെയ്യുന്നില്ല എന്നല്ല. പലപ്പോഴും അവൾ ചെയ്യുന്ന ജോലിക്ക് ശമ്പളമില്ല, അവധിയില്ല, വിരമിക്കൽ പ്രായമില്ല, ഔദ്യോഗിക അംഗീകാരമില്ല. അതിലും പ്രധാനമായി അവളുടെ ജോലിയെ ജോലി എന്നുപോലും കാണാതിരിക്കാനുള്ള ഒരു സാമൂഹിക ശീലമുണ്ട്. അടുക്കളയിൽ പാചകം ചെയ്യുന്നത് മാത്രമല്ല ജോലി, വീട്ടിലെ അരി തീരാറായി നോർക്കുന്നതും ജോലി തന്നെയാണ്. കുട്ടിയുടെ പരീക്ഷ എപ്പോഴാണെന്ന് ഓർക്കുന്നതും ജോലി തന്നെയാണ്. അച്ഛന്റെ മരുന്ന് വാങ്ങേണ്ട ദിവസം ഓർക്കുന്നതും ജോലി തന്നെയാണ്. ആരുടെ ജന്മദിനമാണ് വരുന്നതെന്ന് ഓർക്കുന്നതും ജോലി തന്നെയാണ്. ബന്ധുക്കൾ തമ്മിലുള്ള പ്രശ്നം വഷളാകാതിരിക്കാൻ വാക്കുകൾ സൂക്ഷിക്കുന്നതും ജോലി തന്നെയാണ്. ഇതിനെയാണ് ഇന്ന് പലപ്പോഴും മെന്റൽ ലോഡ് എന്ന് വിളിക്കുന്നത്. വീട്ടിലെ കാര്യങ്ങൾ ചെയ്യുന്നതിനേക്കാൾ മുമ്പ് അവയെ നിരന്തരം മനസ്സിൽ വഹിക്കുന്ന അദൃശ്യഭാരം. അതിനാൽ ഒരു പുരുഷൻ എന്ത് ചെയ്യണമെന്ന് പറഞ്ഞാൽ ഞാൻ ചെയ്യും എന്ന് പറയുമ്പോൾ സ്ത്രീയുടെ മേൽ മുഴുവൻ ഉത്തരവാദിത്വവും തന്നെ തുടരാം. കാരണം എന്ത് ചെയ്യണമെന്ന് തീരുമാനിക്കുന്നതും ഒരു ജോലിയാണ്. ഒരു വീട്ടിൽ യഥാർത്ഥ പങ്കാളിത്തം ഉണ്ടാകണമെങ്കിൽ ഞാൻ സഹായിക്കാം എന്ന മനോഭാവത്തിൽ നിന്ന് ഇത് നമ്മുടെ രണ്ടുപേരുടെ ഉത്തരവാദിത്വമാണ് എന്ന മനോഭാവത്തിലേക്ക് മാറണം. പരിചരണ ചുമതല സ്ത്രീ

യുടെ സ്വാഭാവിക കടമയല്ല, കുടുംബത്തിന്റെയും സമൂഹത്തിന്റെയും പങ്കിട്ട ഉത്തരവാദിത്വമാണ് എന്നതാണ് അന്താരാഷ്ട്ര നയ ചർച്ചകളിലും ഇപ്പോൾ കൂടുതൽ ശക്തമായി മുന്നോട്ടു വരുന്ന ആശയം. യു എൻ വിമൻ പോലും അൺപെയ്ഡ് കെയർ വർക്ക് തിരിച്ചറിയുക, കുറയ്ക്കുക, പങ്കുവയ്ക്കുക എന്ന സമീപനത്തെ പ്രധാനമായും മുന്നോട്ടു വയ്ക്കുന്നു. പക്ഷെ പ്രശ്നം വീട്ടിലെ ജോലികളുടെ വിഭജനം മാത്രമല്ല, അതിനേക്കാൾ ആഴത്തിൽ മറ്റൊന്ന് സംഭവിക്കുന്നുണ്ട്. സ്ത്രീയുടെ മനസ്സിൽ തന്നെ ഒരു കാവൽക്കാരൻ വളരുന്നു. ഇങ്ങനെ ആഗ്രഹിക്കുന്നത് ശരിയാണോ? എനിക്ക് വേണ്ടി ഇത്ര പണം ചെലവാക്കുന്നത് വേണ്ടേ? കുട്ടികളെ വിട്ട് ഞാൻ യാത്ര പോകുന്നത് ശരിയാണോ? ഭർത്താവിന് ഇഷ്ടമല്ലെങ്കിൽ ഞാൻ ഈ ജോലി തുടരണമോ? എന്റെ അമ്മയെ നോക്കേണ്ടത് എന്റെ കടമയല്ലേ? എനിക്ക് സന്തോഷം വേണമെന്ന് പറയുന്നത് സ്വാർത്ഥതയാണോ? ഇത്തരം ചോദ്യങ്ങൾ പലപ്പോഴും പുറത്തുനിന്ന് ആരും ചോദിക്കേണ്ട ആവശ്യമില്ല, സ്ത്രീ തന്നെ തന്റെ ഉള്ളിൽ ചോദിച്ചുകൊണ്ടിരിക്കും. ഇതാണ് സാമൂഹിക നിയന്ത്രണം ഏറ്റവും വിജയകരമായി പ്രവർത്തിക്കുന്ന നിമിഷം. കാരണം പുറത്തുനിന്നുള്ള ഒരു കാവൽക്കാരനെ എതിർക്കാൻ എളുപ്പമാണ്, പക്ഷെ സ്വന്തം ഉള്ളിൽ തന്നെ സ്ഥാപിക്കപ്പെട്ട കാവൽക്കാരനെ തിരിച്ചറിയുക വളരെ പ്രയാസമാണ്. ഒരു സ്ത്രീക്ക് സ്വന്തം ആഗ്രഹം തിരിച്ചറിയാൻ പോലും കുറ്റബോധം തോന്നുന്നുവെങ്കിൽ അവളുടെ സ്വാതന്ത്ര്യത്തെ നിയന്ത്രിക്കാൻ ഇനി ആരും അവളുടെ മുന്നിൽ നിൽക്കേണ്ടതില്ല, അവൾ തന്നെ തന്നെ നിയന്ത്രിച്ചുകൊള്ളും. അതുകൊണ്ടാണ് സ്ത്രീ വിമോചനത്തെ വെറും പുറത്തുള്ള വിലക്കുകൾ പൊളിക്കുന്നതിലൂടെ മാത്രം മനസ്സിലാക്കാൻ കഴിയാത്തത്. ആന്തരിക വിമോചനവും അത്ര തന്നെ പ്രധാനമാണ്. എനിക്കെന്താണ് വേണ്ടത് എന്ന ചോദ്യം ചോദിക്കാൻ പഠിക്കുന്നതിലാണ് അതിന്റെ തുടക്കം. ഈ ചോദ്യം വളരെ സാധാരണമായി തോന്നാം, പക്ഷെ പല സ്ത്രീകൾക്കും അതൊരു വിപ്ലവമാണ്. കാരണം ആ ചോദ്യം ചോദിക്കുമ്പോൾ ആദ്യമായി സ്വന്തം ജീവിതത്തെ മറ്റുള്ളവരുടെ കണ്ണുകളിലൂടെയല്ല, സ്വന്തം കണ്ണുകളിലൂടെ കാണാൻ തുടങ്ങുന്നു.

എന്റെ മകൾക്ക് എന്താണ് വേണ്ടത് എന്ന് ചിന്തിക്കുന്ന അമ്മ ഒരിക്കൽ എനിക്കെന്താണ് വേണ്ടത് എന്നും ചോദിക്കണം. ഭർത്താവിന് എന്താണ് വേണ്ടത് എന്ന് ചിന്തിക്കുന്ന ഭാര്യ എനിക്കെന്താണ് വേണ്ടത് എന്നും ചോദിക്കണം. കുട്ടികൾക്ക് എന്താണ് വേണ്ടത് എന്ന് ചിന്തിക്കുന്ന സ്ത്രീ എന്റെ ശരീരത്തിന് എന്താണ് വേണ്ടത്, എന്റെ മനസ്സിനെന്താണ് വേണ്ടത്, എന്റെ ജീവിതത്തിന് എന്താണ് വേണ്ടത് എന്നും ചോദിക്കണം. ഇത് കുടുംബത്തെ തകർക്കുന്ന ചിന്തയല്ല, മറിച്ച് ആരോഗ്യകരമായ കുടുംബത്തിന്റെ അടിത്തറ അതാണ്. കാരണം ഒരാളുടെ മാത്രം ത്യാഗത്തിൽ നിലനിൽക്കുന്ന കുടുംബം യഥാർത്ഥത്തിൽ സമതുലിതമായ കുടുംബമല്ല. ഒരാൾ നിരന്തരം കൊടുക്കുകയും മറ്റുള്ളവർ നിരന്തരം സ്വീകരിക്കുകയും ചെയ്യുന്നിടത്ത് സ്നേഹത്തിന്റെ ഭാഷ പോലും പതുക്കെ അധികാരത്തിന്റെ ഭാഷയായി മാറാം. സ്നേഹം എന്നത് സ്വന്തം വ്യക്തിത്വം ഇല്ലാതാക്കുക എന്നല്ല, പരിചരണം എന്നത് സ്വയം മറക്കുക എന്നല്ല, മാതൃത്വം എന്നത് സ്വന്തം ജീവിതത്തിന്റെ അവസാനം എന്നല്ല, വിവാഹം എന്നത് വ്യക്തിത്വത്തിന്റെ കൈമാറ്റമല്ല. കുടുംബം എന്നത് ഒരാളുടെ ജീവിതത്തെ മറ്റുള്ളവരുടെ ആവശ്യങ്ങൾക്കായി സ്ഥിരമായി മാറ്റിവെക്കുന്ന സ്ഥാപനമാകരുത്. നമ്മുടെ പെൺകുട്ടികളെ പഠിപ്പിക്കേണ്ട ഒരു പുതിയ വാക്യം ഇതാണ്: മറ്റുള്ളവരെ സ്നേഹിക്കൂ, പക്ഷേ നിന്നെയും സ്നേഹിക്കൂ. മറ്റുള്ളവരെ പരിചരിക്കൂ, പക്ഷേ നിന്നെയും പരിചരിക്കൂ. കുടുംബത്തെക്കുറിച്ച് ചിന്തിക്കൂ, പക്ഷെ നിന്റെ ജീവിതത്തെക്കുറിച്ചും ചിന്തിക്കൂ. ഇതോടൊപ്പം ആൺകുട്ടികളെയും മാറ്റി പഠിപ്പിക്കണം. പെൺകുട്ടിക്ക് സ്വാതന്ത്ര്യം കൊടുക്കുക എന്നതുകൊണ്ട് മാത്രം പ്രശ്നം പരിഹരിക്കപ്പെടില്ല. ആൺകുട്ടിക്ക് വീട്ടുജോലി പഠിപ്പിക്കണം, പരിചരണം പഠിപ്പിക്കണം, മറ്റൊരാളുടെ ഇല്ല ബഹുമാനിക്കാൻ പഠിപ്പിക്കണം, വികാരങ്ങൾ പ്രകടിപ്പിക്കുന്നത് ദൗർബല്യമല്ലെന്ന് പഠിപ്പിക്കണം, സ്ത്രീയുടെ ആഗ്രഹങ്ങൾക്കും സ്വന്തം ആഗ്രഹങ്ങൾക്ക് തുല്യമായ വിലയുണ്ടെന്ന് പഠിപ്പിക്കണം. ഒരു പെൺകുട്ടിയോട് നല്ല ഭാര്യയാകണം എന്ന് മാത്രം പറയുന്ന വിദ്യാഭ്യാസം അപൂർണമാണ്. നല്ല മനുഷ്യനായി ജീവിക്കണം, സ്വന്തം തീരുമാനങ്ങൾ എടുക്കണം, തെറ്റുകൾ ചെയ്യാനും അവയിൽ നിന്ന് പഠിക്കാനും അവകാശമുണ്ട് എന്നുകൂടി അവളെ പഠിപ്പിക്കണം. അപ്പോൾ മാത്രമേ നല്ല സ്ത്രീ എന്ന പഴയ നിർവചനത്തിന്റെ അതിരുകൾ മാറുകയുള്ളൂ. സ്ത്രീയുടെ ജീവിതത്തിൽ ആഗ്രഹങ്ങൾക്കിടം നൽകുക എന്നത് കുടുംബത്തെ തകർക്കുകയല്ല, മറിച്ച് കുടുംബത്തിൽ മനുഷ്യരെ തുല്യരാക്കുകയാണ്. അവൾക്ക് വിശ്രമിക്കാനുള്ള അവകാശമുണ്ട്, അവൾക്ക് ഏകാന്തത വേണമെന്ന് പറയാനുള്ള അവകാശമുണ്ട്, അവൾക്ക് ജോലി തിരഞ്ഞെടുക്കാനുള്ള അവകാശമുണ്ട്, അവൾക്ക് പണം സമ്പാദിക്കാനും സ്വന്തം പണം എങ്ങനെ ഉപയോഗിക്കണമെന്ന് തീരുമാനിക്കാനും അവകാശമുണ്ട്, അവൾക്ക് പ്രണയിക്കാനും പ്രണയിക്കാതിരിക്കാനും അവകാശമുണ്ട്, വിവാഹം കഴിക്കാനും വിവാഹം കഴിക്കാതിരിക്കാനും അവകാശമുണ്ട്, അമ്മയാകാനും അമ്മയാകാതിരിക്കാനും അവകാശമുണ്ട്, ബന്ധത്തിൽ തുടരാനും അനീതി നേരിടുമ്പോൾ അതിൽ നിന്ന് പുറത്തു വരാനും അവകാശമുണ്ട്. ഇവയെല്ലാം അധിക സ്വാതന്ത്ര്യങ്ങളല്ല, ഒരു പ്രായപൂർത്തിയായ മനുഷ്യന്റെ സ്വാഭാവിക അവകാശങ്ങളാണ്. സ്ത്രീയുടെ സ്വാതന്ത്ര്യം കുടുംബത്തിനെതിരായ പ്രഖ്യാപനമല്ല, സ്വന്തം ജീവിതത്തിൽ തനിക്കും ഒരു സ്ഥാനം വേണമെന്നുള്ള പ്രഖ്യാപനമാണ്. അതുകൊണ്ട് ഇനി നമ്മുടെ പെൺമക്കളോട് എല്ലാവരെയും നോക്കണം എന്ന് പറയുന്നതിനൊപ്പം മറ്റൊരു ചോദ്യം കൂടി ചോദിക്കാം: നിനക്കെന്താണ് വേണ്ടത്? അവൾ പറയുന്നത് ശ്രദ്ധയോടെ കേൾക്കാം. അവളുടെ മറുപടി കുടുംബത്തിന്റെ പ്രതീക്ഷകൾക്ക് യോജിച്ചില്ലെങ്കിൽ കേൾക്കാം. അവൾക്ക് തെറ്റിപ്പോകാൻ പോലും ഇടം നൽകാം. കാരണം ഒരു പെൺകുട്ടിയെ ജീവിതം മുഴുവൻ മറ്റുള്ളവരുടെ ആവശ്യങ്ങൾ മനസ്സിലാക്കുന്ന ഒരാളാക്കി വളർത്തുന്നതിനേക്കാൾ വലിയ വിദ്യാഭ്യാസം സ്വന്തം ആവശ്യം തിരിച്ചറിയുന്ന ഒരാളായി വളർത്തുക എന്നതാണ്. ഒരു ദിവസം ഒരു സ്ത്രീ കണ്ണാടിക്ക് മുന്നിൽ നിന്ന് എല്ലാവരും സന്തോഷമായിരിക്കണം എന്നതിനൊപ്പം ഞാനും സന്തോഷമായിരിക്കണം എന്ന് പറയുന്ന നിമിഷത്തിലാണ് ഒരു പുതിയ സാമൂഹിക ചരിത്രം ആരംഭിക്കുന്നത്. സ്ത്രീക്ക് മറ്റുള്ളവർക്കായി ജീവിക്കാനുള്ള അവകാശം തീർച്ചയായും ഉണ്ട്, പക്ഷേ മറ്റുള്ളവർക്കായി മാത്രം ജീവിക്കേണ്ട ബാധ്യത അവൾക്കില്ല. അവൾക്ക് സ്വന്തം ജീവിതമുണ്ട്, ആ ജീവിതത്തിന് സ്വന്തം സ്വപ്നങ്ങളുണ്ട്, ആ സ്വപ്നങ്ങൾക്ക് സ്വന്തം വിലയുണ്ട്. അതുകൊണ്ട് സ്ത്രീത്വത്തിന്റെ ഭാഗമായി പഠിപ്പിക്കേണ്ടത് അനുസരണം മാത്രമല്ല, ആഗ്രഹിക്കാനുള്ള ധൈര്യവും ചോദ്യം ചെയ്യാനുള്ള ബുദ്ധിയും ഇല്ല എന്ന് പറയാനുള്ള അവകാശബോധവും സ്വന്തം ജീവിതത്തിന് മേൽ അധികാരം ആവശ്യപ്പെടാനുള്ള ആത്മവിശ്വാസവുമാണ്. അവിടെ നിന്നാണ് ഒരു സ്ത്രീ മറ്റുള്ളവരുടെ ജീവിതത്തിലെ ഒരു കഥാപാത്രം മാത്രമല്ലെന്നും സ്വന്തം ജീവിതത്തിന്റെ കർത്താവാണെന്നും തിരിച്ചറിയുന്നത്. അതാണ് യഥാർത്ഥ സ്വാതന്ത്ര്യത്തിന്റെ ആദ്യ പടി. നേരം ഒരുപാടായി, അടുക്കളയിൽ നിന്നിറങ്ങാനുള്ള സമയമായി. മറ്റൊരു വിഷയവുമായി നാളെ വീണ്ടും കേൾക്കാം.

ശ്രോതാക്കൾ കേട്ടുകൊണ്ടിരിക്കുന്നത് കരുണാസായി റേഡിയോ 91.2 FM. കാതോർത്ത് കേൾക്കൂ, കാത്തിരുന്ന് കേൾക്കൂ. കരുണാസായി റേഡിയോ, ഒരു ദേശത്തിന്റെ സ്വന്തം റേഡിയോ. ജീവിത പാഠങ്ങളുടെ ശ്രവ്യാവിഷ്കാരം.

നമസ്കാരം. പ്രാദേശിക വാർത്തകൾ വായിക്കുന്നത് അശ്വതി. പ്രധാന വാർത്തകൾ. നവരാത്രിയോടനുബന്ധിച്ച് കോഴിക്കോട് നടക്കുന്ന നവരാത്രി സർഗോത്സവത്തിന് ഉപരാഷ്ട്രപതി സി പി രാധാകൃഷ്ണൻ നാളെ തുടക്കം കുറിക്കും. ഇടുക്കിയിൽ വന്യജീവി ആക്രമണം തടയാനുള്ള സംരക്ഷണ വേലി പൊളിച്ചു നീക്കിയ വിഷയത്തിൽ അടിയന്തര പ്രമേയത്തിന് അവതരണ അനുമതി നിഷേധിച്ചതിൽ നിയമസഭയിൽ ഇന്നും പ്രതിപക്ഷ വാക്കൌട്ട്. സി എം ആർ എൽ എക്സലോജിക് പണമിടപാട് കേസിൽ മുൻ മുഖ്യമന്ത്രി പിണറായി വിജയൻ ഉൾപ്പെടെയുള്ളവരുടെ അപ്പീൽ ഹർജി ഹൈക്കോടതി തള്ളി. സംസ്ഥാനത്ത് വോട്ടർപട്ടികയിൽ തിരുത്തലുകൾ വരുത്തുന്നതിനുള്ള പ്രത്യേക യജ്ഞം ഇന്നു മുതൽ. വയനാട്ടിലെ പരമ്പരാഗത കർഷകനും പത്മശ്രീ ജേതാവുമായ ചെറുവയൽ രാമന് വിള നൽകാൻ ജന്മനാട്. സംസ്കാരം അല്പസമയത്തിനകം. കേരളത്തിൽ ശക്തമായ മഴയ്ക്കും ഇടിമിന്നലിനും സാധ്യതയെന്ന് കേന്ദ്ര കാലാവസ്ഥാ വകുപ്പ്. പത്തനംതിട്ട, കോട്ടയം, എറണാകുളം, ഇടുക്കി ജില്ലകളിൽ ഇന്ന് ഓറഞ്ച് ജാഗ്രത. വാർത്തകൾ വിശദമായി. നവരാത്രിയോടനുബന്ധിച്ച് കോഴിക്കോട് നടക്കുന്ന നവരാത്രി സർഗോത്സവം സാംസ്കാരിക സമ്മേളനം നാളെ ഉപരാഷ്ട്രപതി സി പി രാധാകൃഷ്ണൻ ഉദ്ഘാടനം ചെയ്യും. ചിത്രകലാരംഗത്തെ സമഗ്ര സംഭാവനകൾ മുൻനിർത്തി സർഗോത്സവ സമിതി ഏർപ്പെടുത്തിയ പ്രഥമ സർഗകേസരി പുരസ്കാരം ആർട്ടിസ്റ്റ് പി ആർ രാജേന്ദ്രന് ഉപരാഷ്ട്രപതി സമ്മാനിക്കും. ഗവർണർ രാജേന്ദ്ര വിശ്വനാഥ് ആർലേക്കർ ചടങ്ങിൽ സംബന്ധിക്കും. ഉപരാഷ്ട്രപതിയുടെ സന്ദർശനത്തോടനുബന്ധിച്ച് നാളെ വൈകിട്ട് 4 മുതൽ കോഴിക്കോട് നഗരത്തിൽ ഗതാഗത നിയന്ത്രണം ഏർപ്പെടുത്തും. കോഴിക്കോട് കോർപ്പറേഷൻ പരിധിയിലെ വിദ്യാഭ്യാസ സ്ഥാപനങ്ങൾക്ക് നാളെ ഉച്ചയ്ക്ക് ശേഷം ജില്ലാ കളക്ടർ അവധി പ്രഖ്യാപിച്ചു. മുൻകൂട്ടി നിശ്ചയിച്ച പൊതുപരീക്ഷകൾക്കും സർവകലാശാലാ പരീക്ഷകൾക്കും അവധി ബാധകമല്ല. ഇടുക്കിയിൽ വന്യജീവി ആക്രമണം തടയാൻ ജനങ്ങൾ കെട്ടിയ സംരക്ഷണ വേലി വനം വകുപ്പ് പൊളിച്ചു നീക്കിയതായി ആരോപിച്ചുള്ള അടിയന്തര പ്രമേയത്തിന് സ്പീക്കർ അവതരണ അനുമതി നിഷേധിച്ചതിൽ നിയമസഭയിൽ ഇന്നും പ്രതിപക്ഷ വാക്കൌട്ട്. പന്തടിക്കളം, ശാന്തൻപാറ, ചിന്നക്കനാൽ എന്നിവിടങ്ങളിലെ വേലി പൊളിച്ചു മാറ്റിയതിൽ ജനങ്ങൾക്ക് ആശങ്കയുണ്ടെന്ന് അടിയന്തര പ്രമേയ നോട്ടീസ് നൽകിയ കെ യു ജനീഷ് കുമാർ വ്യക്തമാക്കി. വന്യജീവികളുടെ സ്വാഭാവിക സഞ്ചാരപാത സംബന്ധിച്ച റിപ്പോർട്ട് പരസ്യപ്പെടുത്തണമെന്ന് പ്രതിപക്ഷ നേതാവ് പിണറായി വിജയൻ പറഞ്ഞു. എന്നാൽ

0: അനധികൃതമായി നിർമ്മിച്ച സോളാർ വേലി നീക്കം ചെയ്യാൻ ഇടുക്കി ജില്ലാ കളക്ടർ ഉത്തരവിടുകയായിരുന്നുവെന്ന് വനംമന്ത്രി ഷിബു ബേബി ജോൺ അറിയിച്ചു. മന്ത്രിയുടെ മറുപടിയെ തുടർന്ന് സ്പീക്കർ അടിയന്തര പ്രമേയത്തിന് അനുമതി നിഷേധിക്കുകയായിരുന്നു. സംസ്ഥാന സർക്കാരിന് പി എം ശ്രീ പദ്ധതിയിൽ നിന്ന് വ്യവസ്ഥ പ്രകാരം ഏകപക്ഷീയമായി പിന്മാറാൻ സാധിക്കില്ലെന്ന് മന്ത്രി എൻ ഷംസുദ്ദീൻ. ഇതുമായി ബന്ധപ്പെട്ട് രൂപീകരിച്ച മന്ത്രിസഭാ ഉപസമിതി റിപ്പോർട്ട് സമർപ്പിച്ച ശേഷം ഭാവി കാര്യങ്ങൾ തീരുമാനിക്കുമെന്നും അദ്ദേഹം നിയമസഭയിൽ ചോദ്യോത്തരവേളയിൽ അറിയിച്ചു. പൊതുവിദ്യാലയങ്ങളിൽ നിലവിലുള്ള സിലബസ് അല്ലാതെ മറ്റൊരു പാഠ്യപദ്ധതിയും പഠിപ്പിക്കാൻ കഴിയില്ല എന്നതാണ് സംസ്ഥാന സർക്കാരിന്റെ നിലപാടെന്നും മന്ത്രി വ്യക്തമാക്കി.
1: യാതൊരു വിധത്തിലും ഗവൺമെന്റിന് ഏകപക്ഷീയമായി സംസ്ഥാനങ്ങൾക്ക് പിന്മാറാൻ വ്യവസ്ഥയില്ലാന്ന് മാത്രമല്ല, അത് കേന്ദ്ര ഗവൺമെന്റിൽ നിക്ഷിപ്തമാണ്. കേന്ദ്ര ഗവൺമെന്റിൽ വേണമെങ്കിൽ ഏകപക്ഷീയമായി 30 ദിവസത്തെ നോട്ടീസ് നൽകി മാറാം. അമെന്റ്മെന്റോ ആൾട്ടറേഷനോ വേണമെങ്കിൽ മ്യൂച്വൽ കൺസെന്റ് വേണം. ഇതാണ് ഇതിലെ വ്യവസ്ഥ. സബ് കമ്മിറ്റി 2 തവണ യോഗം ചേർന്ന് വിശദമായി കാര്യങ്ങൾ ചർച്ച ചെയ്യുകയും റിപ്പോർട്ട് തയ്യാറായിട്ടില്ല, തയ്യാറാകുമ്പോൾ അത് ആ രീതിയിൽ ഭാവി കാര്യങ്ങൾ മുന്നോട്ട് പോകും.
0: സംസ്ഥാനത്ത് നവംബർ 1 മുതൽ ഡിജിറ്റൽ സർവേയുടെ 2ാം ഘട്ടം ആരംഭിക്കുമെന്ന് മന്ത്രി എ പി അനിൽകുമാർ. ഫണ്ട് തീർന്നതും നിരവധി പരാതികൾ ഉയർന്നതും കാരണം പദ്ധതി താൽക്കാലികമായി നിർത്തിവെക്കുകയായിരുന്നുവെന്ന് അദ്ദേഹം നിയമസഭയിൽ വ്യക്തമാക്കി. സർവേ പ്രവർത്തനങ്ങളുടെ നിലവിലുള്ള കുടിശ്ശിക തീർക്കുമെന്നും 2ാം ഘട്ടത്തിന് ആവശ്യമുള്ള ഫണ്ട് അനുവദിക്കുമെന്നും മുഖ്യമന്ത്രി ഉറപ്പു നൽകിയതായും മന്ത്രി അറിയിച്ചു. എക്സലോജിക് പണകാട് കേസിൽ മുൻ മുഖ്യമന്ത്രി പിണറായി വിജയൻ ഉൾപ്പെടെയുള്ളവരുടെ അപ്പീൽ ഹർജി ഹൈക്കോടതി തള്ളി. കേസിൽ FIR രജിസ്റ്റർ ചെയ്യണമെന്ന സിംഗിൾ ബെഞ്ച് ഉത്തരവിനെതിരെ നൽകിയ ഉപഹർജികളാണ് കോടതി തള്ളിയത്. സിംഗിൾ ബെഞ്ച് ഉത്തരവ് ഹർജിക്കാരന്റെ അവകാശങ്ങളെ ഹനിക്കുന്നില്ലെന്ന് കോടതി വ്യക്തമാക്കി. മുൻ മുഖ്യമന്ത്രി പിണറായി വിജയനെതിരെയുള്ള CMRL എക്സലോജിക് പണമിടപാട് കേസിൽ മുഖ്യമന്ത്രിയും ആഭ്യന്തരമന്ത്രിയും നിലപാട് വ്യക്തമാക്കണമെന്ന് BJP MLA വി മുരളീധരൻ. കേസ് സംബന്ധിച്ച് വ്യക്തമായ തെളിവുകളും സൂചനകളും ED DGP കൈമാറിയ കത്തിൽ ഉണ്ടായിരുന്നതായും അദ്ദേഹം തിരുവനന്തപുരത്ത് വാർത്താസമ്മേളനത്തിൽ പറഞ്ഞു. വോട്ടർ പട്ടികയിൽ പേര് ചേർക്കുന്നതിനും ഒഴിവാക്കുന്നതിനും തിരുത്തലുകൾ വരുത്തുന്നതിനുമായി സംസ്ഥാനത്ത് ഇന്നു മുതൽ ഈ മാസം 31 വരെ പ്രത്യേക ഡിജിറ്റൽ ഹെൽപ്പ് ഡെസ്കുകളും സജ്ജീകരിക്കും. വയനാട്ടിലെ പരമ്പരാഗത സമയത്തിനകം കമ്മന നവോദയ LP സ്കൂളിൽ നടന്ന പൊതുദർശനത്തിൽ നിരവധിയിലധികം നാടൻ നെൽവിത്തിനങ്ങളെ സ്വന്തം കൃഷിയിടത്തിൽ സംരക്ഷിച്ചു പോന്നിരുന്ന അദ്ദേഹത്തെ കേരളത്തിന്റെ ജീവിക്കുന്ന നെൽവിത്ത് ബാങ്ക് എന്നാണ് വിശേഷിപ്പിച്ചിരുന്നത്. അനധികൃത സ്വത്ത് സമ്പാദന കേസിൽ മുൻ DGP ടോമിൻ ജെ തച്ചങ്കരിയുടെ ശിക്ഷ മരവിപ്പിച്ച കോടതി. കോട്ടയം വിജിലൻസ് കോടതിയാണ് ശിക്ഷ വിധിച്ചത്. ശിക്ഷാവിധി സ്റ്റേ ചെയ്യണമെന്നാവശ്യപ്പെട്ട് ഇല്ലായിരുന്ന അദ്ദേഹം ജയിൽ മോചിതനാകും. നെടുമ്പാശ്ശേരി 3 പേരുടെ മരണത്തിനിടയാക്കിയ വാഹനാപകടത്തിലെ പ്രതി സുഹേൽ സജീവിനെ തെളിവെടുപ്പിനായി സംഭവസ്ഥലത്തെത്തിച്ചു. അപകടം നടന്ന സ്ഥലത്തും മദ്യപിച്ചിടമാണ് തെളിവെടുപ്പ് പുരോഗമിക്കുന്നത്. ഇന്ന് വൈകിട്ട് വരെയാണ് സുഹേലിന്റെ കസ്റ്റഡി കാലാവധി. കേസിൽ നിലവിൽ 4 പേരാണ് പിടിയിലായത്. ഈ വാർത്തകൾ ആകാശവാണിയിൽ നിന്ന്.
2: ആകാശവാണി വാർത്തകളും വാർത്താധിഷ്ഠിത പരിപാടികളും ഓൾ ഇന്ത്യ റേഡിയോ ന്യൂസ് തിരുവനന്തപുരം യൂട്യൂബ് ചാനലിലും അറ്റ് ഓൾ ഇന്ത്യ റേഡിയോ ന്യൂസ് തിരുവനന്തപുരം ഫേസ്ബുക്ക് പേജിലും AAR News_തിരുവനന്തപുരം ഇൻസ്റ്റഗ്രാം അക്കൌണ്ടിലും @AAR News_TVM X ഹാൻഡിലും ലഭ്യമാണ്.
0: പ്രധാനമന്ത്രി നരേന്ദ്രമോദി ഭരണ നേതൃത്വത്തിൽ 25 വർഷം പൂർത്തിയാക്കിയതിന്റെ ഭാഗമായി രാജ്യമെമ്പാടും വിവിധ പരിപാടികൾ പുരോഗമിക്കുന്നു. ഏക് ഭാരത് ശ്രേഷ്ഠ ഭാരത് സംരംഭത്തെക്കുറിച്ചാണ് ജനസേവനമാണ് ദേശസേവനമെന്ന ആകാശവാണി പ്രത്യേക പരമ്പരയിൽ ഇന്ന്. സർദാർ വല്ലഭായ് പട്ടേലിന്റെ ജന്മവാർഷികത്തോടനുബന്ധിച്ച് 2015 ഒക്ടോബർ 31 പദ്ധതി ആരംഭിച്ചത്. ഇന്ത്യയുടെ വൈവിധ്യത്തെ ഏറ്റവും മികച്ച രീതിയിൽ മനസ്സിലാക്കാനുള്ള അവസരമാണിതെന്ന് പ്രധാനമന്ത്രി നരേന്ദ്രമോദി വ്യക്തമാക്കിയിരുന്നു. കേരളത്തിൽ ശക്തമായ മഴയ്ക്കും ഇടിമിന്നലിനും സാധ്യതയെന്ന് കേന്ദ്ര കാലാവസ്ഥാ വകുപ്പ്. പത്തനംതിട്ട, കോട്ടയം, എറണാകുളം, ഇടുക്കി ജില്ലകളിൽ ഇന്ന് ഓറഞ്ച് ജാഗ്രതയാണ്. 8 ജില്ലകളിൽ മഞ്ഞ ജാഗ്രതാ നിർദ്ദേശവും നൽകിയിട്ടുണ്ട്. തുലാവർഷം തെക്കേ ഇന്ത്യയിൽ ഇന്ന് എത്താൻ സാധ്യതയുണ്ടെന്നും കേന്ദ്ര കാലാവസ്ഥാ വകുപ്പ് അറിയിച്ചു. ജപ്പാനിൽ ട്രെയിൻ തട്ടി മരിച്ച കണ്ണൂർ ഇരിട്ടി പടിയൂർ സ്വദേശി വി ദേവികയുടെ ചിതാഭസ്മം തിരുവനന്തപുരത്തെത്തിച്ചു. നോർക്ക റൂട്ട്സ് അധികൃതർ ഏറ്റുവാങ്ങിയ ചിതാഭസ്മം ട്രെയിൻ മാർഗം നാളെ രാവിലെ ജന്മനാട്ടിലെത്തിക്കും. മൃതശരീരം നാട്ടിലെത്തിക്കാൻ കഴിയാത്ത സാഹചര്യത്തിൽ കുടുംബത്തിന്റെ അനുമതിയോടെ ജപ്പാനിലാണ് സംസ്കരിച്ചത്. കഴിഞ്ഞ മാസമാണ് ദേവികയെ ജപ്പാനിൽ ട്രെയിൻ തട്ടി മരിച്ച നിലയിൽ കണ്ടെത്തിയത്. എൻഡോസൾഫാൻ ദുരിതബാധിതർക്കും ഭിന്നശേഷിക്കാർക്കും സമഗ്ര പുനരധിവാസവും സാന്ത്വന പരിചരണവും ഉറപ്പാക്കി കാസർഗോഡ് ജില്ലയിലെ മൂളിയറിൽ പ്രവർത്തിക്കുന്ന സഹജീവനം സ്നേഹഗ്രാമം ശ്രദ്ധേയമാകുന്നു. കൂടുതൽ വിവരങ്ങളുമായി ആകാശവാണി കാസർഗോഡ് ജില്ലാ പ്രതിനിധി പി ജഗന്നിവാസൻ.
3: ഫിസിയോതെറാപ്പി, സ്പീച്ച് തെറാപ്പി, സൈക്കോതെറാപ്പി, ഡെവലപ്മെന്റ് തെറാപ്പി, സ്പെഷ്യൽ എഡ്യൂക്കേഷൻ, സോഷ്യൽ വർക്ക് എന്നിവയാണ് ഈ കേന്ദ്രത്തിൽ നൽകുന്ന പ്രധാന സേവനങ്ങൾ.

തയ്യാറെടുപ്പും വിദ്യാരംഭവും നടക്കുക. മുൻ രാഷ്ട്രപതി APJ അബ്ദുൾ കലാമിന്റെ ജന്മവാർഷിക ദിനം ഇന്ന്. 1931 October 15 തമിഴ്നാട്ടിലെ രാമേശ്വരത്ത് ജനിച്ച അദ്ദേഹം ശാസ്ത്ര സാങ്കേതിക വിദ്യയുടെ വളർച്ചയ്ക്കും യുവജനങ്ങളുടെ സമഗ്ര വികാസത്തിനും വിലമതിക്കാനാവാത്ത സംഭാവനകളാണ് നൽകിയത്. ഇന്ത്യയുടെ മിസൈൽ മാൻ എന്നറിയപ്പെടുന്ന കലാം ISRO, DRDO എന്നിവിടങ്ങളിൽ ഉന്നത സ്ഥാനങ്ങൾ വഹിച്ചിട്ടുണ്ട്. വിദ്യാർത്ഥികളെ സ്വപ്നം കാണാൻ പഠിപ്പിച്ച ശാസ്ത്രജ്ഞൻ, മികച്ച അധ്യാപകൻ, ഗവേഷകൻ, എഴുത്തുകാരൻ എന്നിങ്ങനെ നിരവധി വിശേഷണങ്ങളാണ് അബ്ദുൾ കലാമിനുള്ളത്. രാജ്യത്തെ ഓഹരി വിപണികളിൽ വൻ മുന്നേറ്റം. സെൻസെക്സ് 1236 പോയിന്റ് ഉയർന്ന് 74,004, നിഫ്റ്റി 353 പോയിന്റ് നേട്ടത്തിൽ 22,975 വ്യാപാരം തുടരുന്നു. സ്വർണവില കുറഞ്ഞു. പവന് 600 രൂപ താഴ്ന്ന് 1,08,120 രൂപയും ഗ്രാമിന് 13,515 രൂപയുമാണ് ഇന്നത്തെ വില. കടലിൽ കാണാതായവർക്ക് മരണ സർട്ടിഫിക്കറ്റ് നൽകാനുള്ള 7 വർഷത്തെ കാലപരിധി കുറയ്ക്കാൻ കേന്ദ്രത്തോട് നിയമ ഭേദഗതി ആവശ്യപ്പെട്ട് കേരളം. കപ്പൽ അപകടങ്ങളിൽപ്പെട്ട മത്സ്യ തൊഴിലാളികൾക്ക് നഷ്ടപരിഹാരം ഉറപ്പാക്കാൻ അടിയന്തര ഇടപെടൽ നടത്തുമെന്നും ഫിഷറീസ് മന്ത്രി VE അബ്ദുൾ ഗഫൂർ അറിയിച്ചു. പ്രധാന വാർത്തകൾ വീണ്ടും. നവരാത്രിയോടനുബന്ധിച്ച് കോഴിക്കോട് നടക്കുന്ന നവരാത്രി സർഗോത്സവത്തിന് ഉപരാഷ്ട്രപതി CP രാധാകൃഷ്ണൻ നാളെ തുടക്കം കുറിക്കും. ഇടുക്കിയിൽ വന്യജീവി ആക്രമണം തടയാനുള്ള സംരക്ഷണ വേലി പൊളിച്ചു നീക്കിയ വിഷയത്തിൽ അടിയന്തര പ്രമേയത്തിന് അവതരണ അനുമതി നിഷേധിച്ചതിൽ നിയമസഭയിൽ ഇന്നും പ്രതിപക്ഷ വാക്കൌട്ട്. CMRL എക്സലോജിക് പണമിടപാട് കേസിൽ മുൻ മുഖ്യമന്ത്രി പിണറായി വിജയൻ ഉൾപ്പെടെയുള്ളവരുടെ അപ്പീൽ ഹർജി ഹൈക്കോടതി തള്ളി. സംസ്ഥാനത്ത് വോട്ടർപട്ടികയിൽ തിരുത്തലുകൾ വരുത്തുന്നതിനുള്ള പ്രത്യേക യജ്ഞം ഇന്നു മുതൽ. വയനാട്ടിലെ പരമ്പരാഗത കർഷകനും പത്മശ്രീ ജേതാവുമായ ചെറുവയൽ രാമന് വിട നൽകാൻ ജന്മനാട്. സംസ്കാരം അല്പസമയത്തിനകം. കേരളത്തിൽ ശക്തമായ മഴയ്ക്കും ഇടിമിന്നലിനും സാധ്യതയെന്ന് കേന്ദ്ര കാലാവസ്ഥാ വകുപ്പ്. പത്തനംതിട്ട, കോട്ടയം, എറണാകുളം, ഇടുക്കി ജില്ലകളിൽ ഇന്ന് ഓറഞ്ച് ജാഗ്രത. പ്രാദേശിക വാർത്തകൾ കഴിഞ്ഞു. അടുത്ത വാർത്താ പ്രക്ഷേപണം 12:50.

0: കാർഷിക മേഖലാ വാർത്തകൾ.
1: കാർഷിക മേഖലാ വാർത്തകൾ വായിക്കുന്നത് എൽ.ആർ. മധുജൻ. കേന്ദ്ര സർക്കാരിന്റെ ഡിജിറ്റൽ അഗ്രികൾച്ചർ മിഷന്റെ ഭാഗമായി നടപ്പാക്കുന്ന അഗ്രിസ്റ്റ കർഷക രജിസ്ട്രിയിൽ നേരത്തെ രജിസ്റ്റർ ചെയ്ത് ഫാർമർ ഐഡി നേടിയ കർഷകർ തങ്ങളുടെ പേരിലുള്ള മുഴുവൻ കൃഷിഭൂമികളുടെ വിവരങ്ങൾ ഉൾപ്പെടുത്തി രജിസ്ട്രി അപ്ഡേറ്റ് ചെയ്യണമെന്ന് കാർഷിക വികസന കർഷകക്ഷേമ വകുപ്പ് അറിയിച്ചു. പ്രാരംഭഘട്ടത്തിൽ രജിസ്റ്റർ ചെയ്ത കർഷകർക്ക് തങ്ങളുടെ ഉടമസ്ഥതയിലുള്ള ഏതെങ്കിലും ഒരു കൃഷിഭൂമിയുടെ വിവരങ്ങൾ മാത്രമേ രജിസ്ട്രിയിൽ ഉൾപ്പെടുത്താൻ കഴിഞ്ഞിരുന്നുള്ളൂ. നിലവിൽ കർഷകരുടെ പേരിലുള്ള മറ്റ് കൃഷിഭൂമികളുടെ വിവരങ്ങൾ കൂടി ചേർക്കുന്നതിനുള്ള സൌകര്യം അഗ്രിസ്റ്റാക് പോർട്ടലിലും ആപ്ലിക്കേഷനിലും ലഭ്യമാണ്. അഗ്രിസ്റ്റാക് കർഷക രജിസ്ട്രിയിൽ ഇതുവരെ രജിസ്റ്റർ ചെയ്തിട്ടില്ലാത്ത കർഷകർ എത്രയും വേഗം രജിസ്ട്രേഷൻ പൂർത്തിയാക്കേണ്ടതാണ്. കൃഷിഭൂമിയുടെ വിവരങ്ങൾ സ്വയം ചേർക്കുന്നതിനും അപ്ഡേറ്റ് ചെയ്യുന്നതിനുമുള്ള നടപടിക്രമങ്ങൾ വിശദീകരിക്കുന്ന യൂസർ മാനുവൽ കൃഷിവകുപ്പിന്റെ വെബ്സൈറ്റിൽ ലഭ്യമാണ്. മാനുവലിന്റെ സഹായത്തോടെ കർഷകർക്ക് തങ്ങളുടെ വിവരങ്ങൾ സ്വയം ചേർക്കുകയോ തിരുത്തുകയോ ചെയ്യാം. കൂടാതെ സമീപത്തെ അക്ഷയ കേന്ദ്രങ്ങൾ, കോമൺ സർവീസ് സെന്ററുകൾ, കൃഷിഭവനുകൾ എന്നിവയുടെ സേവനവും പ്രയോജനപ്പെടുത്താം. ക്ഷീരവികസന വകുപ്പിന് കീഴിലുള്ള പത്തനംതിട്ട ജില്ലയിലെ അടൂർ അമ്മക്കണ്ടക്കരിയിൽ പ്രവർത്തിക്കുന്ന ക്ഷീര സംരംഭകത്വ പരിശീലന കേന്ദ്രത്തിൽ ക്ഷീര കർഷകർക്കായി ശാസ്ത്രീയ പശുപരിപാലനം എന്ന വിഷയത്തെ ആസ്പദമാക്കി ഈ മാസം 26 മുതൽ 30 വരെയുള്ള തീയതികളിൽ കർഷകർക്ക് പരിശീലനം സംഘടിപ്പിക്കുന്നു. താൽപര്യമുള്ള കർഷകർക്ക് 8089 1589 3348 8304 98 എന്നീ ഫോൺ നമ്പരുകളിൽ വിളിക്കുകയോ വാട്സപ്പ് ചെയ്തോ ട്രെയിനിംഗിൽ പങ്കെടുക്കുന്നതിനായി പേര് രജിസ്റ്റർ ചെയ്യാവുന്നതാണ്. വെള്ളായണി കാർഷിക കോളേജിൽ പ്രവർത്തിക്കുന്ന കൈറ്റ് വെള്ളായണി ഒക്ടോബർ 23 കൂൺ കൃഷിയിലും ഒക്ടോബർ 27 തെങ്ങ് കൃഷി നടീലും പരിപാലന രീതികളും എന്ന വിഷയത്തിലും ഒക്ടോബർ 31 മൈക്രോഗ്രീൻ കൃഷി എന്ന വിഷയത്തിലും നടത്തുന്ന ഏകദിന പരിശീലന പരിപാടിയിലേക്ക് അപേക്ഷ ക്ഷണിച്ചു. താൽപര്യമുള്ളവർ 8891540778 എന്ന നമ്പരിൽ പ്രവൃത്തി ദിവസങ്ങളിൽ രാവിലെ 9 മണി മുതൽ വൈകിട്ട് 4 മണി വരെ വിളിച്ച് രജിസ്റ്റർ ചെയ്യേണ്ടതാണ്. ഓരോ പരിശീലന പരിപാടിക്കും 500 രൂപ വീതമാണ് രജിസ്ട്രേഷൻ ഫീസ്. ആദ്യം രജിസ്റ്റർ ചെയ്യുന്ന 40 പേർക്ക് മാത്രമാണ് പ്രവേശനം ലഭിക്കുക.

ക്ഷീര വികസന വകുപ്പിന്റെ കീഴിലുള്ള ഓച്ചിറ ക്ഷീരോൽപ്പന്ന നിർമ്മാണ പരിശീലന വികസന കേന്ദ്രത്തിൽ വച്ച് ഒക്ടോബർ 23 മുതൽ 31 വരെ 10 ദിവസങ്ങളിലായി ക്ഷീരോൽപ്പന്ന നിർമ്മാണ പരിശീലന പരിപാടി സംഘടിപ്പിക്കുന്നു. താൽപര്യമുള്ള ക്ഷീര കർഷകർക്കും ക്ഷീര സംരംഭകർക്കും ഓച്ചിറ പരിശീലന കേന്ദ്രം മുഖേന നേരിട്ടോ ആലപ്പുഴ കൊല്ലം ഡെപ്യൂട്ടി ഡയറക്ടർമാർ മുഖേന്ദ്രമോ അതാത് ബ്ലോക്ക് ക്ഷീരവികസന ഓഫീസർമാർ മുഖാന്തരമോ രജിസ്റ്റർ ചെയ്യാവുന്നതാണ്. ആദ്യം രജിസ്റ്റർ ചെയ്യുന്ന 30 പേർക്കായി പരിശീലനം പരിമിതപ്പെടുത്തിയിരിക്കുന്നു. പരിശീലനാർത്ഥികൾ ഒക്ടോബർ 22 വൈകുന്നേരം 5 മണിക്ക് മുമ്പായി രജിസ്റ്റർ ചെയ്യേണ്ടതാണ്. പരിശീലനത്തിന് എത്തുന്നവർ ഏതെങ്കിലും തിരിച്ചറിയൽ രേഖയുടെ പകർപ്പ് ഹാജരാക്കേണ്ടതാണ്. കൂടുതൽ വിവരങ്ങൾക്കും രജിസ്ട്രേഷനുമായി 9 5 9 2 3 2 4 8 5 9 0 2 5 6 3 9 0 4 7 6 2 6 9 9 0 എന്നീ ഫോൺ നമ്പറുകളിൽ ബന്ധപ്പെടാവുന്നതാണ്. കേരള കാർഷിക സർവകലാശാലയുടെ ഈ പഠന കേന്ദ്രം നടത്തിവരുന്ന ഇൻട്രൊഡക്ഷൻ ടു ജനറേറ്റീവ് AI എന്ന വിഷയത്തിലെ സൌജന്യ ഓൺലൈൻ കോഴ്സിന്റെ പുതിയ ബാച്ച് നവംബർ 6 ആരംഭിക്കുന്നു. നവംബർ 16 ശേഷം പുതിയ രജിസ്ട്രേഷനുകൾ സ്വീകരിക്കുന്നതല്ല. 24 ദിവസം ദൈർഘ്യമുള്ള കോഴ്സ് പൂർണ്ണമായും ഇംഗ്ലീഷിലാണ് പരിശീലിപ്പിക്കുന്നത്. ഇതിനായി കമ്പ്യൂട്ടറോ മൊബൈൽ ഫോണോ ഉപയോഗിക്കാം. ഫൈനൽ പരീക്ഷ പാസ്സാവുന്ന പഠിതാക്കൾക്ക് ആവശ്യമെങ്കിൽ നിശ്ചിത ഫീസ് ഈടാക്കി സർട്ടിഫിക്കറ്റും നൽകുന്നതാണ്. രജിസ്റ്റർ ചെയ്തവർക്ക് നവംബർ 6 മുതൽ യൂസർ ID പാസ്വേഡും ഉപയോഗിച്ച് ക്ലാസുകളിൽ പങ്കെടുക്കാം. കൂടുതൽ വിവരങ്ങൾക്കും രജിസ്ട്രേഷനും 0487 2 4 3 8 5 6 6 എന്ന ഫോൺ നമ്പറിൽ ബന്ധപ്പെടാവുന്നതാണ്. കാർഷിക മേഖലാ വാർത്തകൾ സമാപിച്ചു.

ശ്രോതാക്കൾ കേട്ടുകൊണ്ടിരിക്കുന്നത് കരുണാസായി റേഡിയോ 91.2 FM. കാതോർത്ത് കേൾക്കൂ, കാത്തിരുന്ന് കേൾക്കൂ. കരുണാസായി റേഡിയോ ഒരു ദേശത്തിൻ്റെ സ്വന്തം റേഡിയോ. ജീവിത പാഠങ്ങളുടെ ശ്രവ്യാവിഷ്കാരം.

0: भारत से होने वाला जो डिफेंस एक्सपोर्ट केवल 686 करोड़ था, वह आज 25-26 में बढ़कर अप्रॉक्सिमेटली 39,000 करोड़ से अधिक हो गया। करीब 100 कंट्रीज को हमारे देश में बने डिफेंस प्रोडक्ट्स एक्सपोर्ट किए जा रहे हैं। अब हमारा लक्ष्य है कि 2029 तक भारत का डिफेंस एक्सपोर्ट 50,000 करोड़ रुपए तक पहुंच जाए।
1: കേന്ദ്ര ധനകാര്യമന്ത്രി നിർമ്മല സീതാരാമൻ ഇന്ന് ബാങ്കോക്കിലെത്തി. അന്താരാഷ്ട്ര നാണയനിധിയുടെയും ലോകബാങ്കിന്റെയും വാർഷിക യോഗങ്ങളിൽ ധനമന്ത്രി പങ്കെടുക്കും. G20 G7 രാജ്യങ്ങളിലെ ധനമന്ത്രിമാരുടെയും സെൻട്രൽ ബാങ്ക് ഗവർണർമാരുടെയും യോഗങ്ങളിലും ശ്രീമതി സീതാരാമൻ പങ്കെടുക്കും. UK ചാൻസലർ ഓഫ് ദ എക്സ്ചക്കർ ജോൺ ഹീലിയുമായി ധനമന്ത്രി ഇന്ന് കൂടിക്കാഴ്ച നടത്തി. മാറിക്കൊണ്ടിരിക്കുന്നോളക്രമത്തെ പ്രതിഫലിപ്പിക്കുന്നതെന്ന് വിദേശകാര്യമന്ത്രി ജയശങ്കർ. മൂന്ന് ദിവസത്തെ ഔദ്യോഗിക സന്ദർശനത്തിനിടെ അബ്ദുള്ള ബിൻ സയ്യിദ് അൽ നഹ്യാനുമായി ശ്രീ ജയ്കക്ഷി ചർച്ച നടത്തി. പ്രാദേശികവും ആഗോളവുമായ വിവിധ വിഷയങ്ങളിൽ ഇരുവരും അഭിപ്രായം പങ്കുവച്ചു. ഇടുക്കിയിൽ വന്യജീവി ആക്രമണം തടയാൻ ജനങ്ങൾ കെട്ടിയ സംരക്ഷണ വേലി വനം വകുപ്പ് പൊളിച്ചു നീക്കിയത് സംബന്ധിച്ച അടിയന്തര പ്രമേയത്തിന് സ്പീക്കർ അവതരണാനുമതി നിഷേധിച്ചതിൽ നിയമസഭയിൽ ഇന്നും പ്രതിപക്ഷ വാക്കൌട്ട്. പന്തടിക്കളം, ശാന്തൻപാറ, ചിന്നക്കനാൽ എന്നിവിടങ്ങളിലെ വേലി പൊളിച്ചുമാറ്റിയതിൽ ജനങ്ങൾക്ക് ആശങ്കയുണ്ടെന്ന് പ്രമേയത്തിന് നോട്ടീസ് നൽകിയ പ്രതിപക്ഷ MLA KU ജനീഷ് കുമാർ വ്യക്തമാക്കി. വന്യജീവികളുടെ സ്വാഭാവിക സഞ്ചാരപാത സംബന്ധിച്ച റിപ്പോർട്ട് പരസ്യപ്പെടുത്തണമെന്ന് പ്രതിപക്ഷ നേതാവ് പിണറായി വിജയൻ പറഞ്ഞു. എന്നാൽ അനധികൃതമായി നിർമ്മിച്ച സോളാർ വേലി നീക്കം ചെയ്യാൻ ഇടുക്കി ജില്ലാ കളക്ടർ ഉത്തരവിടുകയായിരുന്നുവെന്ന് വനമന്ത്രി ഷിബു ബേബി ജോൺ അറിയിച്ചു. മന്ത്രിയുടെ മറുപടിയെ തുടർന്ന് സ്പീക്കർ അടിയന്തര പ്രമേയത്തിന് അനുമതി നിഷേധിക്കുകയായിരുന്നു. നവരാത്രിയോടനുബന്ധിച്ച് കോഴിക്കോട് നടക്കുന്ന നവരാത്രി സർഗോത്സവം സാംസ്കാരിക സമ്മേളനം നാളെ ഉപരാഷ്ട്രപതി CP രാധാകൃഷ്ണൻ ഉദ്ഘാടനം ചെയ്യും. ചിത്രകലാരംഗത്തെ സമഗ്ര സംഭാവനകൾ മുൻനിർത്തി സർഗോത്സവ സമിതി ഏർപ്പെടുത്തിയ പ്രഥമ സർഗകേസരി പുരസ്കാരം ആർട്ടിസ്റ്റ് PR രാജേന്ദ്രന് ഉപരാഷ്ട്രപതി സമ്മാനിക്കും. ഗവർണർ രാജേന്ദ്ര വിശ്വനാഥ് അറലേക്കർ ചടങ്ങിൽ സംബന്ധിക്കും. ഉപരാഷ്ട്രപതിയുടെ സന്ദർശനത്തോടനുബന്ധിച്ച് നാളെ വൈകിട്ട് 4 മുതൽ കോഴിക്കോട് നഗരത്തിൽ ഗതാഗത നിയന്ത്രണം ഏർപ്പെടുത്തും. കോഴിക്കോട് കോർപ്പറേഷൻ പരിധിയിലെ വിദ്യാഭ്യാസ സ്ഥാപനങ്ങൾക്ക് നാളെ ഉച്ചയ്ക്ക് ശേഷം ജില്ലാ കളക്ടർ അവധി പ്രഖ്യാപിച്ചു. മുൻകൂട്ടി നിശ്ചയിച്ച പൊതുപരീക്ഷകൾക്കും സർവകലാശാല പരീക്ഷകൾക്കും അവധി ബാധകമല്ല. ഈ വാർത്തകൾ ആകാശവാണിയിൽ നിന്ന്.
2: ആകാശവാണി വാർത്തകളും വാർത്താധിഷ്ഠിത പരിപാടികളും ഓൾ ഇന്ത്യ റേഡിയോ ന്യൂസ് തിരുവനന്തപുരം യൂട്യൂബ് ചാനലിലും അറ്റ് ഓൾ ഇന്ത്യ റേഡിയോ ന്യൂസ് തിരുവനന്തപുരം ഫേസ്ബുക്ക് പേജിലും AR News_തിരുവനന്തപുരം ഇൻസ്റ്റഗ്രാം അക്കൌണ്ടിലും @AR News_TVM X ഹാൻഡിലും ലഭ്യമാണ്.
1: സൌദി അറേബ്യയിലെ നിലവിലെ സാഹചര്യങ്ങൾ കണക്കിലെടുത്ത് ഇന്ത്യൻ പൌരന്മാർ പ്രാദേശിക അധികൃതരുടെ നിർദ്ദേശങ്ങൾ തുടർന്നും പാലിക്കണമെന്ന് മുന്നറിയിപ്പ് നൽകി റിയാദിലെ ഇന്ത്യൻ എംബസി. വ്യോമാക്രമണമുണ്ടായാൽ വീടുകളിൽ തന്നെ കഴിയണമെന്നും ആക്രമണങ്ങളുമായി ബന്ധപ്പെട്ട് തെറ്റിദ്ധരിപ്പിക്കുന്ന വീഡിയോകളോ വാർത്തകളോ പ്രചരിപ്പിക്കരുതെന്നും എംബസി അഭ്യർത്ഥിച്ചു. ഈ മാസം 17 വരെ ഇന്ത്യൻ വിമാന കമ്പനികൾ സൌദി അറേബ്യയിലേക്കും തിരിച്ചുമുള്ള സർവീസുകൾ നിർത്തിവച്ചിരിക്കുകയാണ്. സൌദിക്ക് നേരെയുണ്ടായ ആക്രമണങ്ങളിൽ ഇന്ത്യ ശക്തമായി അപലപിച്ചിരുന്നു. സിംഗപ്പൂരിന്റെ 2 കണ്ടെയ്നർ കപ്പലുകൾക്ക് നേരെ ഹോർമുസ് കടലിടുക്കിൽ ആക്രമണം. GFS പ്രൈഡ് എന്ന കപ്പലിന് തീപിടിച്ചതായും കേടുപാടുകൾ സംഭവിച്ച രണ്ടാമത്തെ കപ്പൽ സുരക്ഷിതമായി നങ്കൂരമിട്ടതായും സിംഗപ്പൂർ പോർട്ട് അതോറിറ്റി വ്യക്തമാക്കി. 2 കപ്പലിലെയും ജീവനക്കാർ സുരക്ഷിതരാണ്. മേഖലയിലെ വാണിജ്യ കപ്പലുകൾക്ക് നേരെ നടന്നുകൊണ്ടിരിക്കുന്ന ആക്രമണങ്ങളിൽ പോർട്ട് അതോറിറ്റി ആശങ്ക രേഖപ്പെടുത്തി. അതേസമയം ഗൾഫ്, ഹോർമുസ് കടലിടുക്ക്, ഗൾഫ് ഓഫ് ഒമാൻ എന്നിവിടങ്ങളിൽ IRGC ഇറാൻ സേനയുടെയും നിയന്ത്രണത്തിലാണെന്ന് IRGC നാവിക കമാൻഡർ അലി അസ്മായി വ്യക്തമാക്കി. പ്രധാനമന്ത്രി നരേന്ദ്രമോദി ഭരണ നേതൃത്വത്തിൽ 25 വർഷം പൂർത്തിയാക്കിയതിന്റെ ഭാഗമായി രാജ്യമെമ്പാടും വിവിധ പരിപാടികൾ പുരോഗമിക്കുന്നു. റിയൽ എസ്റ്റേറ്റ് മേഖലയിൽ സുതാര്യതയും ഉപഭോക്തൃ അവകാശങ്ങളും സംരക്ഷിക്കുന്നതിനായി ആരംഭിച്ച റിയൽ എസ്റ്റേറ്റ് റെഗുലേറ്ററി സംരംഭത്തെക്കുറിച്ചാണ് ജനസേവനമാണ് ദേശസേവനം എന്ന ആകാശവാണി പ്രത്യേക പരമ്പരയിൽ ഇന്ന്. വിശദാംശങ്ങളിലേക്ക്.
3: സംസ്ഥാനങ്ങളിൽ റിയൽ എസ്റ്റേറ്റ് റെഗുലേറ്ററി അതോറിറ്റികളുടെ രൂപീകരണത്തിന് മാർഗമൊരുക്കിക്കൊണ്ട് 2016 റിയൽ എസ്റ്റേറ്റ് നിയന്ത്രണ വികസന നിയമം പാർലമെന്റ് പാസാക്കിയത്. ഇതുപ്രകാരം റിയൽ എസ്റ്റേറ്റ് പ്രോജക്ടുകൾ പരസ്യം ചെയ്യുന്നതിനും വിൽപ്പന ആരംഭിക്കുന്നതിനും മുമ്പായി രേരയിൽ രജിസ്റ്റർ ചെയ്യണം. റിയൽ എസ്റ്റേറ്റ് നിർമ്മാതാക്കൾക്കും വാങ്ങിയവർക്കുമിടയിലെ തർക്കങ്ങൾ പരിഹരിക്കാൻ രേരയുടെ സംവിധാനങ്ങളിലൂടെ സാധിക്കും. റിയൽ എസ്റ്റേറ്റ് ഇടപാടുകളുടെ വിശ്വാസ്യത വർദ്ധിപ്പിക്കുന്നതിന് റെഗുലേറ്ററി അതോറിറ്റിയുടെ രൂപീകരണത്തിലൂടെ കഴിഞ്ഞിട്ടുണ്ട്. ന്യൂസ് ഡെസ്ക്, ആകാശവാണി.
1: വാണിജ്യ UPI ഇടപാടുകൾക്ക് ഇന്നു മുതൽ നടപ്പാക്കാനിരുന്ന മെർച്ചന്റ് ഡിസ്കൌണ്ട് റേറ്റ് ദീപാവലിക്ക് ശേഷം നടപ്പിലാക്കുമെന്ന് നാഷണൽ പേയ്മെന്റ്സ് കോർപ്പറേഷൻ ഓഫ് ഇന്ത്യ. ഉത്സവകാലം കണക്കിലെടുത്താണ് തീരുമാനം. വ്യക്തികളിൽ നിന്ന് വ്യാപാരികളിലേക്കുള്ള 2,000 രൂപയ്ക്ക് മുകളിലെ ഇടപാടുകൾക്കാണ് MDR ഏർപ്പെടുത്തുന്നത്. പശ്ചിമബംഗാളിൽ ദുർഗാപൂജ ആഘോഷങ്ങൾക്ക് തുടക്കമായി. സംസ്ഥാനത്തെ 57,000-ലധികം ഇടങ്ങളിലാണ് ദുർഗാപൂജ ചടങ്ങുകൾ സംഘടിപ്പിക്കുന്നത്. സമ്പന്നമായ സാംസ്കാരിക പൈതൃകത്തെ വിളിച്ചോതുന്ന വിധത്തിൽ കൊൽക്കത്തയിലടക്കം വിപുലമായ ആഘോഷങ്ങളാണ് നടക്കുന്നത്. കേരളത്തിൽ ശക്തമായ മഴയ്ക്കും ഇടിമിന്നലിനും സാധ്യതയെന്ന് കേന്ദ്ര കാലാവസ്ഥാ വകുപ്പ്. പത്തനംതിട്ട, കോട്ടയം, എറണാകുളം, ഇടുക്കി ജില്ലകളിൽ ഇന്ന് ഓറഞ്ച് ജാഗ്രതയാണ്. 8 ജില്ലകളിൽ മഞ്ഞ ജാഗ്രതാ നിർദ്ദേശവും നൽകിയിട്ടുണ്ട്. തുലാവർഷം തെക്കേ ഇന്ത്യയിൽ ഇന്ന് എത്താൻ സാധ്യതയുണ്ടെന്നും കേന്ദ്ര കാലാവസ്ഥാ വകുപ്പ് അറിയിച്ചു. 2026 ഏഷ്യൻ ഗെയിംസിൽ പങ്കെടുത്ത ഇന്ത്യൻ സംഘവുമായി പ്രധാനമന്ത്രി നരേന്ദ്രമോദി ഇന്ന് ന്യൂഡൽഹിയിൽ സംവദിക്കും. ജപ്പാനിലെ ഐച്ചി നഗോയയിൽ നടന്ന ഏഷ്യൻ ഗെയിംസിൽ 21 സ്വർണവും 27 വെള്ളിയും 37 വെങ്കലവും ഉൾപ്പെടെ 85 മെഡലുകൾ നേടിയ ഇന്ത്യ മെഡൽ പട്ടികയിൽ 4-ാം സ്ഥാനത്തെത്തിയിരുന്നു. വോട്ടർ പട്ടികയിൽ പേര് ചേർക്കുന്നതിനും ഒഴിവാക്കുന്നതിനും തിരുത്തലുകൾ വരുത്തുന്നതിനുമായി കേരളത്തിൽ ഇന്നു മുതൽ ഈ മാസം 31 വരെ പ്രത്യേക യജ്ഞം നടത്തും. വില്ലേജ് ഓഫീസുകൾ കേന്ദ്രീകരിച്ച് അപേക്ഷാ ഫോമുകളും ഡിജിറ്റൽ ഹെൽപ്പ് ഡെസ്കുകളും സജ്ജീകരിക്കും. CMRL എക്സാലോജിക് പണമിടപാട് കേസിൽ മുൻ മുഖ്യമന്ത്രി പിണറായി വിജയൻ ഉൾപ്പെടെയുള്ളവരുടെ അപ്പീൽ ഹർജി ഹൈക്കോടതി തള്ളി. കേസിൽ FIR രജിസ്റ്റർ ചെയ്യണമെന്ന സിംഗിൾ ബെഞ്ച് ഉത്തരവിനെതിരെ നൽകിയ ഉപഹർജികളാണ് കോടതി തള്ളിയത്. സിംഗിൾ ബെഞ്ച് ഉത്തരവ് ഹർജിക്കാരന്റെ അവകാശങ്ങളെ ഹനിക്കുന്നില്ലെന്ന് കോടതി ചൂണ്ടിക്കാട്ടി. പ്രധാന വാർത്തകൾ വീണ്ടും. ദേശീയ സരസ് മേളയുടെ ഉദ്ഘാടനം രാഷ്ട്രപതി ദ്രൌപദി മുർമു വിജയവാഡയിൽ നിർവഹിച്ചു. പ്രധാനമന്ത്രി നരേന്ദ്രമോദി ലഡാക്കിൽ 3,350 കോടി രൂപയുടെ 5 സുപ്രധാന വികസന പദ്ധതികൾക്ക് തുടക്കം കുറിച്ചു. ലേ വിമാനത്താവളത്തിന്റെ പുതിയ ടെർമിനൽ അദ്ദേഹം രാഷ്ട്രത്തിന് സമർപ്പിച്ചു. പ്രതിരോധ കയറ്റുമതിയിൽ രാജ്യം വലിയ മുന്നേറ്റം കൈവരിച്ചതായി രാജ്യരക്ഷാമന്ത്രി രാജ്നാഥ് സിംഗ്. ഇടുക്കിയിൽ വന്യജീവി ആക്രമണം തടയാൻ ജനങ്ങൾ കെട്ടിയ സംരക്ഷണ വേലി വനം വകുപ്പ് പൊളിച്ചു നീക്കിയതുമായി ബന്ധപ്പെട്ട് നിയമസഭയിൽ പ്രതിപക്ഷ വാക്കൌട്ട്. IMF ലോകബാങ്ക് വാർഷിക യോഗങ്ങളിൽ പങ്കെടുക്കുന്നതിനായി കേന്ദ്ര ധനകാര്യമന്ത്രി നിർമ്മലാ സീതാരാമൻ ബാങ്കോക്കിലെത്തി. കേരളത്തിൽ ശക്തമായ മഴയ്ക്കും ഇടിമിന്നലിനും സാധ്യതയെന്ന് കേന്ദ്ര കാലാവസ്ഥാ വകുപ്പ്. പത്തനംതിട്ട, കോട്ടയം, എറണാകുളം, ഇടുക്കി ജില്ലകളിൽ ഇന്ന് ഓറഞ്ച് ജാഗ്രത. വാർത്തകൾ കഴിഞ്ഞു. അടുത്ത വാർത്താ പ്രക്ഷേപണം വൈകിട്ട് 6:30.
4: ശ്രവ്യാവിഷ്കാരം കരുണാസൈ റേഡിയോ 91.2.

0: കേരളത്തിന്റെ ഇതിഹാസം പന്തിരുകുലം. പറയിപ്പെട്ട പന്തിരുകുല കഥകൾ അടുത്തറിയാം. കേരളത്തിന്റെ ഇതിഹാസം പന്തിരുകുലം.
1: വായുണ്ടെന്ന് വച്ച് പിന്നെയും പെരിയാറിന്റെ തീരത്ത് ഉപേക്ഷിക്കേണ്ടി വന്ന പുത്രൻ പിന്നീട് ആരായി എന്തായി എന്നൊന്നും പഞ്ചമി അറിഞ്ഞിട്ടുണ്ടാവില്ല. ഓരോന്നിനെ ഓരോരുത്തർ എടുത്തു വളർത്തി എന്നാണല്ലോ കഥ. കൂട്ടത്തിൽ പെരിയാറിന്റെ തീരത്ത് നിന്ന് കൈപ്പാനപ്പിള്ളി വീട്ടുകാരെടുത്ത് രാമനെന്ന് പേരിട്ട് വളർത്തിയ കൈപ്പാനപ്പിള്ളി രാമൻ രാമനാണ് പിൽക്കാലത്ത് അകവൂർ ചാത്തനായി പുകഴ് പെറ്റത്. എങ്കിൽ പിന്നെ എവിടുന്ന് കിട്ടി ഈ ചാത്തൻ എന്ന പേര്? ആറ്റിൻകരയിൽ നിന്നും ഏതോ കീഴ്ജാതിക്കാരന് കിട്ടിയതായിക്കൂടെ. അയാളതിനെ ചാത്തനെന്ന് വിളിച്ചു. വളർത്താൻ കെൽപ്പില്ലാഞ്ഞിട്ട് കൈപ്പാനപ്പിള്ളിയിൽ ഏൽപ്പിച്ചു. അങ്ങനെയും ആവാമല്ലോ അല്ലേ? എന്തായാലും വളർന്ന് കേമനായി അകവൂർ

0: മനയ്ക്ക് കാവലും കാര്യസ്ഥനുമായി. അകവൂർ മനയിലെ വാസുദേവൻ ഇട്ടിരവി നമ്പൂതിരിപ്പാടിന്റെ വിശ്വസ്തൻ എന്നുവെച്ചാൽ മുക്ത്യാർ. അതെന്താ ഈ മുക്ത്യാർ എന്ന് ചോദിച്ചാൽ, പവർ ഓഫ് അറ്റോണി. അകവൂർ മനയിലെ പഴയ ആധാരങ്ങളിൽ പലതും നമ്പൂതിരിപ്പാടിനു വേണ്ടി ഒപ്പിട്ടിരുന്നത് അകവൂർ ചാത്തനായിരുന്നു, മുക്ത്യാരായിരുന്നു. അകവൂർ മനയിലെ ആധാരങ്ങളിൽ ഇന്നും വായിക്കാം കൈപ്പാനപ്പിള്ളി രാമൻ രാമൻ കൈയെഴുത്ത്. ഐരാണിക്കുളം ക്ഷേത്രത്തിലെ കുത്തുവിളക്ക് പിടിക്കലിനെ ചൊല്ലി നടന്ന കൊലയ്ക്ക് ശേഷം അകവൂർ മനക്കാർ വെള്ളാരപ്പിള്ളിയിലേക്ക് പോന്നു. അകവൂർ നമ്പൂതിരിപ്പാടിനെ ഒരു കൽത്തോണിയിൽ ഐരാണിക്കുളത്തേക്ക് അകവൂർ ചാത്തൻ തൊഴാൻ കൊണ്ടുപോയിരുന്നതായി ഐതിഹ്യമാലയിൽ പ്രസ്താവിക്കുന്നുണ്ട്. കാലങ്ങളങ്ങിനെ പലത് കഴിഞ്ഞ് നമ്പൂതിരിപ്പാടിന് പ്രായാധിക്യം മൂലം നിത്യവും ഐരാണിക്കുളത്തെത്താൻ കഴിയാതെയായി. ഐരാണിക്കുളത്തപ്പൻ നമ്പൂതിരിപ്പാടിന്റെ ഓലക്കുടയിൽ കയറി വെള്ളാരപ്പിള്ളിക്ക് പോന്നു. അതിനുശേഷം നമ്പൂതിരിപ്പാട് ഐരാണിക്കുളത്ത് തൊഴാൻ പോയിട്ടില്ല. കൽത്തോണിയെ ചാത്തൻപുഴയോരത്ത് കമിഴ്ത്തിയിട്ടു. ഇന്നും അകവൂർ മനപ്പറമ്പിനോട് ചേർന്ന് തോണി കമിഴ്ത്തിയതുപോലെ ഒരു കല്ല് കാണാം. ചാത്തൻകല്ലെന്നാണ് ഇതറിയപ്പെടുന്നത്. അങ്ങേയറ്റം സമ്പന്നമായിരുന്നു അകവൂർ മന. സ്വന്തം ഭൂമിയിലൂടെ മാത്രം സഞ്ചരിച്ച് തിരുവനന്തപുരത്ത് എത്താമായിരുന്നു അത്രയും ഭൂസ്വത്ത്. അകവൂരിന്റെ അടയാളമായി ശ്രീമൂലം തിരുനാൾ മഹാരാജാവ് സമ്മാനിച്ച അധികാരക്കോൽ മനയിൽ ഇപ്പോഴുമുണ്ട്. പരദേവതയായ ശ്രീരാമനും കിരാതവപുസിനും തറവാട്ടിലെ 108 ഈശ്വരന്മാർക്കുമൊപ്പം അകവൂർ ചാത്തനും രണ്ടു നേരം ഇന്നും വിളക്ക് വയ്ക്കുന്ന പതിവുണ്ട്. പഞ്ചലോഹത്തിൽ തീർത്ത 9 ദളമുള്ള ശ്രീചക്രമാണ് ചാത്തൻ സങ്കല്പം. ചാത്തൻ എന്നുള്ള നാമത്താൽ കീർത്തി കേട്ടൊരു ഭക്തനെ ഓർത്തുകൊണ്ട് പരബ്രഹ്മമൂർത്തെ ഞാനിതാ കൈതൊഴാം എന്ന് ചൊല്ലിയാണ് വിളക്ക് വയ്ക്കുന്നത്. ചാത്തനുമായി ചേർത്തു പറയുന്ന ഒരു ചുരക്കാ കഥയുണ്ട്. അകവൂർ നമ്പൂതിരിപ്പാടിന് അനർഹയായ ഒരു സ്ത്രീയോട് മോഹമുണ്ടായിരുന്നതായി ചാത്തൻ മനസ്സിലാക്കി. തെറ്റായ മോഹമായിരുന്നു അതെന്ന് തിരിച്ചറിഞ്ഞ നമ്പൂതിരിപ്പാട് പാപപരിഹാരാർത്ഥം ഗംഗാസ്നാനത്തിന് ചാത്തനെയും കൂട്ടി കാശിക്ക് പോയി. സ്നാനം നടത്തിയ പുണ്യതീർത്ഥങ്ങളിലെല്ലാം ചാത്തൻ ഒരു ചുരക്കയും മുക്കിയെടുത്തു. ഇതെന്താ ഇങ്ങനെയെന്ന് ചോദിച്ച നമ്പൂതിരിയോട്, എത്ര മുക്കിയാലും ചുരക്കയ്ക്കുള്ളിലെ കയ്പ്പ് മാറില്ലല്ലോ എന്നായിരുന്നു ചാത്തന്റെ മറുപടി. തീർത്ഥസ്നാനം കൊണ്ട് പാപം തീരില്ല എന്നായിരുന്നു അതിന്റെ അർത്ഥം. പിന്നെ എന്ത് ചെയ്യണം എന്നാരാഞ്ഞ നമ്പൂതിരിയോട് ആ സ്ത്രീയുടെ പൂർണകായ ചെമ്പു പ്രതിമയുണ്ടാക്കി തീയിലിട്ട് പഴിപ്പിച്ച് അതിനെ പരസ്യമായി ആലിംഗനം ചെയ്യാൻ ചാത്തൻ നിർദ്ദേശിച്ചു. അഹങ്കാരം കളഞ്ഞ് അങ്ങനെ ചെയ്യാനൊരുങ്ങിയ നമ്പൂതിരിയെ തടഞ്ഞ് അവിടുത്തെ പാപമെല്ലാം തീർന്നിരിക്കുന്നുവെന്ന് ചാത്തൻ പറഞ്ഞതായി ഒരു കഥ. പരബ്രഹ്മം എങ്ങനെയിരിക്കും എന്ന് ചോദിച്ച ചാത്തനോട് കളിയായി മാടൻ പോത്തിനെ പോലെ ഇരിക്കും എന്ന് നമ്പൂതിരി പറഞ്ഞത്രേ. കടവിൽ നിന്ന് ബാ ബാ എന്ന് വിളിക്കുന്ന ചാത്തനെ നോക്കി നീ ഇതാരെയാ വിളിക്കുന്നേ എന്ന് ചോദിച്ചപ്പോ ദാ പരബ്രഹ്മം, കണ്ടില്ലേ മാടൻ പോത്തായിട്ട് നിൽക്കുന്നത്. ചാത്തനെ തൊട്ടുനോക്കിയപ്പോൾ നമ്പൂതിരിയും ദർശിച്ചു അത്രേ പരബ്രഹ്മത്തെ മാടൻ പോത്തിന്റെ രൂപത്തിൽ എന്ന കഥ. ആ മാടൻ പോത്ത് ഭൂമിയിൽ താണുപോയ ഇടമാണത്രേ ഓച്ചിറപ്പടനിലം. നമ്പൂതിരിയെ വിട്ട് ഓച്ചിറപ്പടനിലത്തിൽ താമസമാക്കിയ ചാത്തൻ പരബ്രഹ്മത്തെ ധ്യാനിച്ച് ധ്യാനിച്ച് ആണ്ടുതോറും പതിവുള്ള പട്ടടയിൽ ചേർന്ന് മരിച്ച് സായുജ്യം പ്രാപിച്ചു എന്നാണ് ഐതിഹ്യം. നമ്പൂതിരിപ്പാടും മനയിലേക്ക് മടങ്ങിയില്ല, ഓച്ചിറ പടനിലത്തിൽ തന്നെ സമാധിയായി. പരബ്രഹ്മം തിരിച്ചറിവാണ്, പടനിലം തിരിച്ചറിവിന്റെ നിമിത്ത സ്ഥാനവും.
1: കേരളത്തിന്റെ ഇതിഹാസം പന്തിരുകുലം. അവതരണം ഗായത്രി ദേവി. തയ്യാറാക്കിയത് LR മധുജൻ. സാങ്കേതിക നിർവഹണം സച്ചിദാനന്ദൻ.

ശ്രോതാക്കൾ കേട്ടുകൊണ്ടിരിക്കുന്നത് കരുണാസായി റേഡിയോ 91.2 FM. കരുണാസായി റേഡിയോ ഒരു ദേശത്തിന്റെ സ്വന്തം റേഡിയോ. ജീവിത പാഠങ്ങളുടെ ശ്രവ്യാവിഷ്കാരം.

ശ്രോതാക്കൾ കേട്ടുകൊണ്ടിരിക്കുന്നത് കരുണാസായി റേഡിയോ 91.2 FM. കരുണാസായി റേഡിയോ ഒരു ദേശത്തിന്റെ സ്വന്തം റേഡിയോ. ജീവിത പാഠങ്ങളുടെ ശ്രവ്യാവിഷ്കാരം.

ശ്രോതാക്കൾ കേട്ടുകൊണ്ടിരിക്കുന്നത് കരുണാസായി റേഡിയോ 91.2 FM. കരുണാസായി റേഡിയോ ഒരു ദേശത്തിന്റെ സ്വന്തം റേഡിയോ. ജീവിത പാഠങ്ങളുടെ ശ്രവ്യാവിഷ്കാരം.

0: സൈക്കിൾ ജീവിത വീഥിയിൽ സൈക്കിളിന്റെ പ്രിയവും പ്രാധാന്യവും.
1: കാറിനും മറ്റൊരു മോട്ടോർ വാഹനത്തിനും ഇല്ലാത്തതായ ഒരു സോഷ്യലിസ്റ്റ് അന്തർധാര സൈക്കിളിനുണ്ട്. ആഡംബരം എന്ന വാക്ക് ഇത്രമേൽ അന്യമായി നിൽക്കുന്ന മറ്റേതൊരു വാഹനമുണ്ട് നമുക്കിടയിൽ? ഇല്ല തന്നെ. സ്വതന്ത്രവും സ്വച്ഛവുമായ വാഹനം, അത് നിരത്തുകൾ കീഴടക്കുന്ന കാലം വന്നു ചേരും. അനുനിമിഷം വർദ്ധിച്ചുകൊണ്ടിരിക്കുന്ന 20 കൊല്ലത്തിനിടയിൽ നമ്മൾ അതിലേക്ക് മടങ്ങിപ്പോകും. തനതായ ഒരു സൈക്കിൾ സംസ്കാരം കേരളത്തിൽ ഉണ്ടാവുക തന്നെ ചെയ്യും. മലയാളത്തിൽ രാജു റാഫേൽ എഴുതിയ ആംസ്റ്റർഡാമിലെ സൈക്കിളുകൾ മനോഹരമായി എഴുതപ്പെട്ട ഒരു യാത്രാവിവരണമാണ്. ഒരു നാടിന്റെ മുഴുവൻ സംസ്കാരത്തെയും സൈക്കിൾ എന്ന കണ്ണാടിയിലൂടെ രാജു നോക്കിക്കാണുന്നു. റോബർട്ട് പെന്നിന്റെ ഇറ്റ്സ് ഓൾ അബൌട്ട് ദി ബൈക്ക്, ഡേവിഡ് ബൈറന്റെ ബൈസിക്കിൾ ഡയറീസ്, ടിം ക്രാബേയുടെ ദി റൈഡർ, ഫ്രാങ്ക് വിവയുടെ എലോങ് എ ലോങ് റോഡ്, ഡേവിഡ് ഷാനിന്റെ ഡക്ക് ഓൺ എ ബൈക്ക്, ഫ്ലാനോ ബ്രീഫിന്റെ ദി തേർഡ് പോലീസ്മാൻ, ബെല്ല ബത്തൂറിന്റെ ദ ബൈസിക്കിൾ ബുക്ക്, ജെറോം കെ ജെറോമിന്റെ ത്രീ മെൻ ഓൺ ദി ബെമ്മൽ തുടങ്ങി 100 കണക്കിന് പുസ്തകങ്ങൾ സൈക്കിളുമായി ബന്ധപ്പെട്ട് രചിക്കപ്പെട്ടിരിക്കുന്നു. സൈക്കിൾ ഓവറോളിംഗ് എന്നൊരു ലേഖനം ജെറോം കെ ജെറോമിന്റേതായുണ്ട്. ജയന്റ് ബൈസൈക്കിൾ കമ്പനിയാണ് ലോകത്തിലെ ഏറ്റവും വലിയ ബൈസൈക്കിൾ കമ്പനി. തായ്വാൻ, നെതർലാൻഡ്, ചൈന തുടങ്ങിയ ഇടങ്ങളിൽ കമ്പനിക്ക് നിർമ്മാണ യൂണിറ്റുകളുണ്ട്. 2012 6.3 മില്യൺ സൈക്കിളുകളുടെ വിൽപ്പന നടത്താൻ ജയന്റിന് കഴിഞ്ഞു. 1976 ജോൺ ബ്രൂക്ക് രൂപകൽപ്പന ചെയ്ത ട്രെക് ബൈസിക്കിളിനാണ് 2nd. സ്പെഷ്യലൈസ്ഡ് ബൈക്ക് സ്കോട്ട് ബൈസിക്കിൾ, കനോൺഡേൽ ബൈസിക്കിൾ, ബിയാൻചി ബൈക്ക്, ജി ടി ബൈക്ക്, മെറിഡ ബൈസിക്കിൾ, ഫ്യൂജി ബൈക്ക്, സെർവലോ, പിനാരെല്ലോ, സാന്റാക്രൂസ്, കോൾ നാഗോ, കോന തുടങ്ങിയവയെല്ലാം പ്രമുഖങ്ങളായ ബൈസൈക്കിൾ കമ്പനികളാണ്. ഇതൊക്കെ കഴിഞ്ഞാണ് സ്ഥാനമെങ്കിലും കൈപ്പിടിയിലൊതുക്കി കുതിരയെ പോലെ കുതിക്കാൻ നമുക്ക് നമ്മുടെ ഹെർക്കുലീസും BSA ധാരാളം. ലോകത്തിലെ ഏറ്റവും വില കൂടിയ സൈക്കിൾ ബട്ടർഫ്ലൈ ട്രെക് മെഡോൺ ആണ്. $500,000 2009 അത് ലേലം ചെയ്യപ്പെട്ടത്. അതായത് ₹30 ലക്ഷം ഒരു വീട് വയ്ക്കാനുള്ള പണം. $2 ലക്ഷം വിലയുള്ള ട്രക്ക് യോഷിമോട്ടോ നാരയ്ക്കാണ് വിലയിൽ 2nd.
0: സൈക്കിൾ അവതരണം ഗായത്രി ദേവി. തയ്യാറാക്കിയത് LR മധുജൻ. സാങ്കേതിക നിർവഹണം അഭി സ്റ്റീഫൻ.

ശ്രോതാക്കൾ കേട്ടുകൊണ്ടിരിക്കുന്നത് കരുണാസായി റേഡിയോ 91.2 FM. കാതോർത്ത് കേൾക്കൂ, കാത്തിരുന്ന് കേൾക്കൂ. കരുണാസായി റേഡിയോ ഒരു ദേശത്തിൻ്റെ സ്വന്തം റേഡിയോ. ജീവിത പാഠങ്ങളുടെ ശ്രവ്യാവിഷ്കാരം.

ശ്രോതാക്കൾ കേട്ടുകൊണ്ടിരിക്കുന്നത് കരുണ സൈ റേഡിയോ 91.2 FM. കാതോർത്ത് കേൾക്കൂ, കാത്തിരുന്ന് കേൾക്കൂ, ഒരു ദേശത്തിൻ്റെ സ്വന്തം റേഡിയോ. ജീവിത പാഠങ്ങളുടെ ശ്രവ്യാവിഷ്കാരം കരുണ സൈ റേഡിയോ 91.2.

0: ധരുണാ സായി റേഡിയോ
1: സ്റ്റുഡിയോ ക്ലോക്കിൽ ഇപ്പോൾ സമയം 2 മിനിറ്റ്.
2: മനസ്സോട് ചേർക്കാം.

0: ഇത് കരുണാസായി റേഡിയോ 91.2 FM. കാതോർത്ത് കേൾക്കൂ, കാത്തിരുന്ന് കേൾക്കൂ. കരുണാസായി റേഡിയോ ഒരു ദേശത്തിന്റെ സ്വന്തം റേഡിയോ. ജീവിത പാഠങ്ങളുടെ ശ്രവ്യാവിഷ്കാരം.
1: ശ്രോതാക്കൾ കേട്ടുകൊണ്ടിരിക്കുന്നത് തമിഴകത്തിൽ ഇളയരാജ സംഗീതം നൽകിയ ഗാനങ്ങൾ.

ശ്രോതാക്കൾ കേട്ടുകൊണ്ടിരിക്കുന്നത് കരുണ സൈ റേഡിയോ 91.2 FM. കാതോർത്ത് കേൾക്കൂ, കാത്തിരുന്ന് കേൾക്കൂ, ഒരു ദേശത്തിൻ്റെ സ്വന്തം റേഡിയോ. ജീവിത പാഠങ്ങളുടെ ശ്രവ്യാവിഷ്കാരം കരുണ സൈ റേഡിയോ 91.2 FM.

0: ഇത് കരുണാസായി റേഡിയോ 91.2 FM. കാതോർത്ത് കേൾക്കൂ, കാത്തിരുന്ന് കേൾക്കൂ. കരുണാസായി റേഡിയോ ഒരു ദേശത്തിന്റെ സ്വന്തം റേഡിയോ. ജീവിത പാഠങ്ങളുടെ ശ്രവ്യാവിഷ്കാരം.
1: ശ്രോതാക്കൾ കേട്ടുകൊണ്ടിരിക്കുന്നത് തമിഴകത്തിൽ ഇളയരാജ സംഗീതം നൽകിയ ഗാനങ്ങൾ.

0: ശ്രോതാക്കൾ കേട്ടുകൊണ്ടിരിക്കുന്നത് കരുണാസായി റേഡിയോ 91.2 FM. കാതോർത്ത് കേൾക്കൂ, കാത്തിരുന്നു കേൾക്കൂ, ഒരു ദേശത്തിന്റെ സ്വന്തം റേഡിയോ. ജീവിത പാഠങ്ങളുടെ ശ്രവ്യാവിഷ്കാരം.
1: ശ്രോതാക്കൾ കേട്ടുകൊണ്ടിരിക്കുന്നത് തമിഴകത്തിൽ ഇളയരാജ സംഗീതം നൽകിയ ഗാനങ്ങൾ.

0: ഇത് കരുണാസായി റേഡിയോ 91.2 FM. കാതോർത്ത് കേൾക്കൂ, കാത്തിരുന്ന് കേൾക്കൂ. കരുണാസായി റേഡിയോ ഒരു ദേശത്തിന്റെ സ്വന്തം റേഡിയോ. ജീവിത പാഠങ്ങളുടെ ശ്രവ്യാവിഷ്കാരം.
1: ശ്രോതാക്കൾ കേട്ടുകൊണ്ടിരിക്കുന്നത് തമിഴകത്തിൽ ഇളയരാജ സംഗീതം നൽകിയ ഗാനങ്ങൾ.

0: ഇത് കരുണാസായി റേഡിയോ 91.2 FM. കാതോർത്ത് കേൾക്കൂ, കാത്തിരുന്നു കേൾക്കൂ. കരുണാസായി റേഡിയോ ഒരു ദേശത്തിന്റെ സ്വന്തം റേഡിയോ. ജീവിത പാഠങ്ങളുടെ ശ്രവ്യാവിഷ്കാരം.
1: ശ്രോതാക്കൾ കേട്ടുകൊണ്ടിരിക്കുന്നത് തമിഴകത്തിൽ ഇളയരാജ സംഗീതം നൽകിയ ഗാനങ്ങൾ.

0: ശ്രോതാക്കൾ ഇതുവരെ കേട്ടത് തമിഴകത്തിൽ ഇളയരാജ സംഗീതം നൽകിയ ഗാനങ്ങൾ.
1: തമിഴകം

ശ്രോതാക്കൾ കേട്ടുകൊണ്ടിരിക്കുന്നത് കരുണാസൈ റേഡിയോ 91.2 FM. കാതോർത്ത് കേൾക്കൂ, കാത്തിരുന്ന് കേൾക്കൂ, ഒരു ദേശത്തിൻ്റെ സ്വന്തം റേഡിയോ. ജീവിത പാഠങ്ങളുടെ ശ്രവ്യാവിഷ്കാരം കരുണാസൈ റേഡിയോ 91.

ശ്രോതാക്കൾ കേട്ടുകൊണ്ടിരിക്കുന്നത് കരുണാസായി റേഡിയോ 91.2 FM. കരുണാസായി റേഡിയോ ഒരു ദേശത്തിന്റെ സ്വന്തം റേഡിയോ. ജീവിത പാഠങ്ങളുടെ ശ്രവ്യാവിഷ്കാരം.

കണ്ണാന്തളി, കഥയും കവിതയും സംഗീതവുമായി ഇത്തിരി നേരം കരുണാസായി റേഡിയോയിൽ ഇനി കേൾക്കാം കണ്ണാന്തളി. കണ്ണാന്തളിയിൽ ഇന്നാദ്യം ഒരു കവിത കേൾക്കാം.

0: പല ഡയലക്റ്റുകളും ഉണ്ട്. ഇത് അവർക്ക്
1: നഷ്ടപ്പെടരുത്.
0: എന്താ ഒരു നാട്യങ്ങളില്ല,
1: നാട്യങ്ങളില്ല, പിന്നെ നഷ്ടപ്പെട്ടു പോകുന്ന പല പദങ്ങളും അതിൽ നമുക്ക് കാണാൻ സാധിക്കും. സ്നേഹമായിട്ടാണ് മാഡം മനുഷ്യ മനസ്സിനെ കണ്ടതെന്ന് തോന്നുന്നു. അതിനെപ്പറ്റി എന്താ പറയാനുള്ളത്? സ്നേഹം എന്ന ഭാവം
0: അമ്മമ്മയുടെ ട്രെയിനിങ് ആയിരിക്കണം. എല്ലാവരെയും സ്നേഹിക്കാൻ ആണ് ഒരു നിർബന്ധിച്ചത് അമ്മമ്മ. അമ്മമ്മ ഒരു ശുദ്ധഗതിക്കാരിയായിരുന്നു, പണ്ഡിതയായിരുന്നില്ല. പക്ഷെ അടുത്ത വീട്ടിലെവിടെയെങ്കിലും ഒരു മരണം അല്ലെങ്കിൽ ഒരു രോഗം, ഒരു പ്രസവം, അപ്പോൾ ഒരു മുണ്ടെടുത്ത് ചുമലിട്ടിട്ട് പോവും. അവിടെ പോയിരിക്കും കൈ പിടിക്കാനും തലോടി ആശ്വസിപ്പിക്കാൻ. അത് എനിക്ക് എപ്പോഴേ തോന്നിയത് അമ്മമ്മയെ എല്ലാവർക്കും ഇഷ്ടം വന്നത് ഇതാണ്. ക്യാൻസർ രോഗികൾ മരിക്കാറായിട്ടുള്ളവരൊക്കെ കൊണ്ടുവരുന്ന പാലിയേറ്റീവ് കെയർ സെൻ്ററിലൊക്കെ പോവും. ഒന്നും ചെയ്യാൻ എനിക്കറിയില്ല, ഞാൻ മെഡിസിൻ പഠിച്ചിട്ടില്ല. പക്ഷേ എനിക്ക് ആരും ഇല്ല എന്ന് പറയുമ്പോൾ അത് പറയരുത് ഞാനുണ്ട് എന്ന് പറയാം. എത്രയും നമുക്ക് സഹായിക്കുള്ളൂ.

0: ദൈവത്തിന്റെ അത്താഴം.
1: ചന്തപുര വേഗം ഇറങ്ങിനമ്മയെ, ഇനി ആരെങ്കിലും ഇറങ്ങണ്ട.
2: സാറ് എവിടേക്കാണ്?
0: ഒരു പെരിന്തൽമണ്ണ.
1: ആയിട്ടിക്കോ, നിങ്ങൾക്ക് അടുത്ത സ്റ്റോപ്പിൽ ഇറങ്ങണ്ടേ? ഈ സാറിന് സീറ്റ് കൊടുക്കുന്നേ, ഇതാ അവിടെ ഇരുന്നോളൂ.
0: രാത്രി എപ്പോഴെത്തും?
1: എത്രയാണ് ടൈം? ചെലപ്പോ ഒരു കാ മണിക്കൂറോ അരമണിക്കൂറോ അങ്ങടോ ഇങ്ങടോ ആയിരുന്നു വരും.
2: ഇങ്ങടെന്തായാലും ആവില്ല വഹയാ, അങ്ങടാവണ കാര്യം നോക്കിയാ മതി.
1: ഏത്? ആ തിങ്ങൾ പറയലായി മുട്ടിക്കോ. വണ്ടി പഴയതാണെങ്കിൽ ഓൻ നരിയ നരി
2: നരിയാച്ചാലേ, നിങ്ങളതിനെ കാട്ടിക്കൊണ്ട് വീട് ചങ്ങായി.
1: അത്ര മുക്കെ വേഗം ഇറങ്ങി കൂട്ടേ കേരള കേറി കേറി കേറി.

0: എനിക്കത് തിരിച്ചു തരണം. അതല്ലാതെ തന്നെ പല വകയിൽ എന്നെ പ്രതി ലാഭം നിങ്ങൾക്ക് ഉണ്ടായി കഴിഞ്ഞല്ലോ.
1: 10 രൂപയുടെ നോട്ട ബാക്കി തരാപ്പം എന്റെ ഉണ്ടാവോ?
0: തരുന്നത് 1000 നോട്ടാണെങ്കിലും ഞാൻ ബാക്കി തരും.
2: നീ തമാശ പറയണോ?
0: അല്ല,
2: അപ്പളക്കിന്റെ എന്റെ ഒരു തമാശ.
0: തമാശ അല്ല, കാശിപ്പം തരണം. മനസ്സിലായല്ലോ?
1: കാശ്? ഓ, നീ വല്ലാത്ത ആളഞ്ഞ കുട്ടിയേ. നമുക്ക് കുളിക്കണോ? ആരോട്ടിയേ?
0: വേണം, വൈകിട്ടത്തെ കുളി തെറ്റിക്കാറില്ല. ചങ്കോട്ടിന് കുളിക്കണ്ടേ?
2: എത്ര വേർത്ത് നാറിയാലും ഞാൻ ഒരു ദിവസം ഒരു നേരെ കുളിക്കൂ. ഒരു ദിവസം ഒരു നേരം ഒരു കുളി മനുഷ്യന്.
0: ഞാൻ കുളിച്ചു വരാം, എന്നിട്ട് നമുക്ക് അത്താഴം കഴിക്കാം. എന്താ ചെങ്കോട്ടാ
2: ഭയങ്കര വിശപ്പ്? കുളി കഴിഞ്ഞാ നല്ലോണം തൊഴുതുവാ. ശിവനാ ശക്തിസ്വരൂപൻ, നല്ല ബുദ്ധി തോന്നിക്കണേന്ന് പ്രാർത്ഥിക്ക.
0: അല്ല, ചങ്കോട്ടൻ തൊഴണല്ലേ?
2: ഞാൻ ഇവിടെ ഇരുന്ന് തൊഴും, ഭക്തി മനസ്സിലാവേണ്ടേ?
0: ഓഹോ, കാലും മുഖവും കൂടി കഴുകാതെയോ?
2: മനസ്സിനാടാ ശുദ്ധി വേണ്ടത്. അമ്മൂ!
0: ആരാ ഈ അമ്മു? കുക്കാണോ?
2: ഏ,
0: പിന്നെ ആരാ?
2: കഴകക്കാരൻ വാരര മകളാ, കൊച്ചുമിടുക്കി. അമ്മോ, ആ വന്നോ? അതെ, ഇന്നത്തെ പ്രസാദം മുഴുവൻ അങ്ങോട്ട് കൊണ്ടുവരണട്ടോ. രാത്രി ഇവിടെ ഇതാ ഈ മാമനുണ്ട്. അമ്മൂന്റെ വീട്ടിലേക്ക് നാളെ കൊണ്ടുപോകട്ടോ.
0: എന്താ അത് ചെങ്കോട്ട?
2: പ്രസാദം.
0: എന്ത് പ്രസാദം?
2: അപ്പോ പായസോ വിശേഷ.
0: ഊണ് കഴിഞ്ഞാ പിന്നെ ഇതൊന്നും എനിക്ക് തിന്നാനാവില്ല. എനിക്കിതൊന്നും വേണ്ട.
2: അതൊക്കെ ചെല്ലും, ചെറുപ്പല്ലേ, എങ്ങൊക്കൊക്കെ കല്ലും ദഹിക്കും ഇപ്രായത്തില്. അമ്മു എന്താ നിക്കണത്? പോയി കൊണ്ടുവരൂ. പറയണു കേട്ടില്ലേ? ഇന്ന് നമ്പൂരാരോടും പറയണട്ടോ, പ്രസാദം തൊട്ടു പോരുതെന്ന്. മനസ്സിലായോ അമ്മൂനെ? എന്നാ പൊക്കോളൂ. നരൻകുട്ടി ഇതുക്കാട്ട് കുളിച്ചു വരൂ. നരനായിങ്ങനെ ജനിച്ചു ഭൂമിയിൽ, ഈ നരകീതി നടുവിൽ ഞാൻ, ഈ നരകത്തുന്നെന്നെ, ഈ നരകത്തുന്നെന്നെ കരകേറ്റീടനെ തിരുവൈക്കം വാഴും ശിവശംഭോ.
0: ഇതെന്താ ചങ്കുവേട്ടാ അടച്ചു പൂജോ?
2: അപ്പളക്കു അവന്റെ ഒരു തമാശ. നാരോട്ടിയെ, ഈ ഒക്കെ ദേവസ്വം ഇൻസ്പെക്ടർ ആയിരുന്നിട്ടും എനിക്കൊക്കെ എന്താ ഒരു ഗുണം?
0: ഞാൻ എന്ത് ചെയ്യണം ചെങ്കോട്ട?
2: സഹായിക്കടാ കുട്ടിയെ, സഹായിക്ക. അതിനെങ്ങനെയാ? ബസ് കൂലി കൊടുത്ത കാശും കൂടി നീ തിരിച്ചു മേടിച്ചില്ലേ? തറവാട്ടുകാരി ചെയ്യൂ അത്? നിന്റെ പിശുക്കൻ അമ്മാമ രാമുട്ടിയാരില്ലേ, അയാള് ചെയ്യൂ അത്?
0: അത് കാര്യം വേറെ ചെങ്കോട്ട, നിങ്ങളുടെ ചമത്ത് കണ്ട് സഹിക്കാൻ കഴിയാതെ ചെയ്തതാണ്. അല്ലാതെ കാശ് എനിക്ക് വേണമെന്ന് വെച്ചിട്ടല്ല.
2: ഞാനിപ്പോ എന്ത് ചമത്തേ കാണിച്ചു?
0: വരുന്ന വഴിയിൽ തന്നെ എന്നെ പണയം വെച്ചും പ്രതി ചേർത്തും നിങ്ങൾ നല്ലൊരു തുക അടിച്ചെടുത്തു. ആരുടേതെന്ന് നിങ്ങൾക്ക് പോലും അറിയാത്ത ഭൂമി കാണിച്ച് ഏതോ ഒരു തമിഴന്റെ കയ്യിലിരുന്ന കാശ് ഞാൻ വശം നിങ്ങൾ അടിച്ചെടുത്തു.
2: ഓ, പോട്ടടാ കുട്ടിയെ.
0: പോട്ടെന്നോ? ഇനി ഒരു വട്ടം അണ്ണാച്ചി എന്നെ തിരിച്ചറിഞ്ഞാലേ ഞാനാണ് ഒന്നാം പ്രതി.
2: അങ്ങനെയൊന്നും പറ്റില്ല.
0: എന്താ ഉറപ്പ്? പറഞ്ഞിരുന്നാ നേരം പോവും, നമുക്ക് ഊണ് കഴിക്കല്ലേ.
2: ഓ, എന്റെ ഒരു വിശപ്പ്. എത്ര കാലം കൂടിയിട്ടാന്ന് എന്റെ കയ്യിലൊന്ന് കിട്ടണത്? ഇതൊരു മിണ്ടിയും പറഞ്ഞിരിക്കടാ.
0: മിണ്ടാമല്ലോ, ഊണ് കഴിച്ചുകൊണ്ടിരിക്കുമ്പോ മിണ്ടാം, ഊണ് കഴിച്ചു കഴിഞ്ഞാ മിണ്ടാം, ഉറങ്ങാൻ കിടക്കുമ്പോ മിണ്ടാം. എന്തിന്? ഉറക്കത്തിനിടയിൽ മിണ്ടാം വരെ ഞാൻ തയ്യാറാണ്. ഇപ്പൊ നിങ്ങൾ ചോറ് വിളമ്പിൻ.
2: അപ്പളക്കും ചെക്കനൊരു തമാശ. ഓ
0: ചങ്കോട്ട, ഇത് തമാശയല്ല, എനിക്ക് വിശപ്പ് അതിന്റെ നെല്ലിപ്പടി കണ്ടു തുടങ്ങി.
2: എന്നാ ഇരിക്കെ, ഞാൻ ഈ നാമഞ്ചൊല്ലാണ് മുഴുവനാക്കട്ടെ.
0: അഖണ്ഡനാമവും ഭഗവത്സംഗവും ഒക്കെ ഭക്ഷണം കഴിഞ്ഞു.
2: ഞാനൊന്ന് ചൊല്ലി മുഴുവനാക്കട്ടെ കുട്ടിയെ.
0: ഞാൻ സമ്മതിക്കില്ല, അതിഥിയെ പട്ടിണിക്കിട്ടിട്ടല്ല നാമജപം.
2: കുട്ടിയെ, എന്നാ ഞാനൊരു സത്യം പറയട്ടെ?
0: പറയുന്ന വേഗം, എനിക്ക് വിശക്കണു.
2: അമ്മു പ്രസാദം കൊണ്ടുവന്നിട്ടില്ല, ഇപ്പൊ കൊണ്ടുവരും.
0: എനിക്ക് ഭ്രാന്ത് പിടിക്കുന്നു.
2: ഒന്ന് ക്ഷമിക്ക്.

0: துக்குவெல்லாம் குடிக்கின்
1: അല്ലെങ്കിലും സ്ഥിരമായിട്ട് നിക്ക് തന്നെയാ കുട്ടിയെ അത്താഴം. നീ ചുരുക്കി ഒന്നും വേണ്ട, കൊണ്ട ഒരു ഗ്ലാസ്.
0: ഇത് കുടിച്ചാ ചങ്കുവേട്ടൻ ഉറങ്ങാം. പായ വിരിച്ചിട്ടുണ്ട് ഇല്ലേ കുമാരാ?
2: സർ,
0: ചങ്കുവേട്ടൻ ഉറങ്ങിക്കോളൂ, ഞങ്ങൾക്ക് ഇവിടെ വേറെ കുറച്ച് പണിയുണ്ട് അല്ലേ കുമാരാ?
2: അതെ സർ.
1: അതിന് എനിക്ക് ഉറക്കല്ല കുട്ടിയെ, രാവിലെ വരെ നിങ്ങളുടെ മുമ്പിൽ ഇരുന്നിട്ട് ഞാൻ അങ്ങനെ ഉറക്കും.

ഭാവവൈചിത്രങ്ങൾ കൊണ്ട് നമ്മുടെ സംവേദനക്ഷമതകളെ സാക്ഷാത്കൃതമാക്കിയ എത്രയെത്ര കലാവിരുന്നുകൾ: കഥകളി, ഓട്ടംതുള്ളൽ, ചാക്യാർകൂത്ത്, പാടകം, കാക്കാരിശി നാടകം, ചവിട്ടുനാടകം, മാർഗംകളി, അങ്ങനെ എന്തെല്ലാം. കൈരളിയെ സാംസ്കാരിക തട്ടകമാക്കിയ കലയുടെ സമ്മോഹനതകൾ.

0: ఎండా పోన్నట్టు
1: ఎడో కాకరే
0: ఓ లంబరా
1: ఎందుకు కాకరే
0: కాకరే అంగ పోన్నట్టెల్లంబరా
1: ఎడో కాకరే അങ്ങേറ്റോ ഇങ്ങേറ്റോ ഒന്ന് പറയാതെ ആ സ്ഥലത്തിന് പേരിലോട്
0: സാമ്പാറിന്റെ മേമ്പൊടി തടാകം
1: സാമ്പാറിന്റെ മേമ്പൊടി തടാകം അങ്ങനെ ഒരു സ്ഥലമുണ്ടോ
0: കൊച്ചമ്പാട് ഊട്ടി വെക്കാട്ടെ
1: എന്തോന്ന്
0: നമ്മളെ നമ്മളെ നമ്മളെ സാമ്പാറിന്റെ മേമ്പൊടി തടാകം
1: സാമ്പാറിന്റെ മേമ്പൊടി ആയി ചേരുന്നത് കായം
0: ഇനി ആ തടാകം ഒന്ന് കൂട്ടി വെക്കാട്ടെ
1: തടാകം എന്ന് വെച്ചാൽ കുളം
0: ഓരംബ്ര ഇനി രണ്ടും കൂടെ ഒന്ന് കൂട്ടി പറഞ്ഞാട്ടെ വിളിച്ച് പറഞ്ഞാട്ടെ
1: ഓ താൻ കായം കൊടുത്തു കാരണം
0: പിന്നെ
1: എടോ കാക്കാരെ

0: കായംകുളത്ത് എനിക്ക് പരിചയമുള്ള ഒരു പപ്പൂട്ടി കാക്കാരുണ്ട്, തനിക്കറിയാമോ? ഓ, പപ്പൂട്ടിക്കാക്കാന്റെ മകനാണോ? താണതിനോട് അപ്പന്റെ കാര്യം പറഞ്ഞപ്പോ കരയുന്നത്
1: േ
0: ഇപ്പൊ വീട്ടിൽ ആരൊക്കെയുണ്ട്?
1: ഇപ്പൊ വീട്ടിൽ രണ്ട് പട്ടിയും മൂന്ന് പൂച്ച.
0: എടോ കാക്കരെ, പട്ടിയുടെ പൂച്ചയുടെ കാര്യമല്ല,
1: അല്ല
0: തന്റെ അപ്പനും മക്കളിൽ നിന്നാണ് ചോദിച്ചത്.
1: അയ്യോ, അപ്പൻ അങ്ങനെ വാരി വെച്ചോണ്ട് അപ്പനും മക്കളില്ല കേട്ടാ. നുണ്ണിപ്പഴിഞ്ഞാൽക്ക് ഒരു ഒരു ഒരു ഒരു ഒരു 12 മക്കളുണ്ട്.
0: 12 മക്കളോ?
1: ആ, എല്ലാം കൂടെ ഒരു 12 മക്കളുണ്ട്.
0: 12 മക്കളോ? തന്റെ അപ്പന് 12 മക്കളോ? എടോ കാക്കരെ, തന്റെ അപ്പൻ എന്താ പണി?
1: അപ്പന് ഇതൊക്കെ തന്നെ പണി.
0: എടോ കാക്കരെ, തന്റെ പിച്ചിലാട്ടം കളഞ്ഞിട്ട് തന്റെ നാട് ഏതാണെന്നും വീട് ഏതാണെന്നൊക്കെ പറഞ്ഞേ.
1: അയ്യോ, നാടും വീടും എന്നെ അമ്മക്കന്മാരനെ കേട്ടോനെ
2: എങ്കിലും.

0: എന്നോട് ആകാരെ
1: ഇപ്പൊ എങ്ങനെ ഇരിക്കുന്നല്ല,
0: ഇപ്പൊ വളരെ നന്നായിരിക്കുന്നു. അതിരിക്കട്ടെ, കാകരെ തനിക്കെന്ത് പ്രായമുണ്ടോ?
1: അടിയന്റെ പ്രായം അത്ര തിട്ടമായിട്ടൊന്നും അറിഞ്ഞൂടാ. എങ്കിലും അടിയന്റെ അമ്മയ്ക്ക് കാക്കാരെ പെരമർത്ത് ആ ദിവസം അറിയാം.
0: ദിവസം അറിയാമെങ്കിൽ നമുക്ക് അത് വെച്ച് കൂട്ടി നോക്കാം,
1: കണക്കാക്കാമല്ലോ. അതായത് നമ്മളെ വെള്ളനാടുണ്ടല്ലോ, വെള്ളനാട് ആ വലിയടി നില നട്ടേണ്ടാണ് വയ്യൂട്ടാണ് പെരമർച്ച.
0: ഇടോ കാക്കാരെ, ഇടോ അങ്ങനല്ല ചോദിച്ചത്, ഏത് വർഷത്തിലാണ് നടുവെച്ചത്?
1: നല്ല ഒന്നാം തരം കാലവർഷമാണ്, ഇടി മഴയൊക്കെ ഉണ്ടായിരുന്നു.
0: ഇടോ കാക്കാരെ, ഏത് വർഷത്തില് ഏത് മാസത്തിലാണ് നടന്നു ചോദിച്ചത്?
1: മാസം കിട്ടാൻ പത്താം മാസത്തിൽ തന്നെ അടിയന്താൻ പറ്റിയ വരെ മറിച്ചേ.
0: ഇടോ കാക്കാരെ, അതിരിക്കട്ടെ. ഈ കാക്കാന്മാർ ആദ്യമായിട്ട് ഒരു മാന്യ സദസ്സിൽ വന്നാൽ എന്താണ് ചെയ്യേണ്ടത്?
1: കാക്കാന്മാർക്ക് ഒരു മാന്യ ചവല് കിട്ടിയാലേ അടിയാൻ ചവത്തോട്ടെങ്കിൽ മിണിഞ്ഞിറക്കും.
0: ഇടോ എന്നല്ല, ഇടോ എന്നല്ല,
1: അല്ല
0: ശരിയായിട്ട് തന്റെ താളമേളങ്ങളും കലാശവും ഒക്കെ ചവിട്ടണം എന്നാണ് പറഞ്ഞത്.
1: നമ്മളെ കലാശം ഒക്കെ താളമേളങ്ങളും ചവിട്ടണം എന്ന് എന്നെ അമ്പളക്കന്മാരുടെ കൂടിയാക്കണേ.

0: ചവിട്ടുന്നത്. കുറെ താളം ചവിട്ടുന്ന
1: പോയിനടി നിന്റെ
2: താളം
1: ചവിട്ടാൻ നമുക്ക് ആരെ കാര്യമുള്ള സമ്പ്രായോ തന്നെ, അല്ലെങ്കിൽ രണ്ട് ചാളകം ചവിട്ടാണ് കാണത്ത്.
2: ഏത് കാലിലാണോ താളം ചവിട്ടി നിർത്തിയത്,
1: ഇവിടത്തെ
0: കാലല്ല ഇടത്തെ കാലി, ഇടത്തെ കാലി
1: കേവള് പറഞ്ഞ അവിടത്തെ കാലിന്, അവിടെ കാലില്ലടി.
2: എടോ കാക്കരെ, തന്റെ വലത് കാലത്ത് തന്നെ ശരിയായിട്ടൊരു താളം ചവിട്ടി കിട്ടേ,
1: എന്നാ ശരിയായിട്ട് താളം കിട്ടേക്കണേ.
2: ഓ തിരിച്ചു.

0: നന്നായിരിക്കുന്നു, വളരെ നന്നായിരിക്കുന്നു.
1: ഇപ്പൊ നന്നായിരിക്കുന്നു.
2: ഇപ്പൊ വളരെ നന്നായിരിക്കുന്നു. കേട്ടോ, താൻ ഈ സോഡയുടെയും ചുക്കിന്റെയും വയമ്പിന്റെയും ഒക്കെ കാര്യം പറഞ്ഞല്ലോ, തനിക്ക് വല്ല ചികിത്സകളും അറിയാമോ?
1: അടിയനെന്തോ ചികിത്സ ചികിത്സകളും നടക്കണേ. അടിയന്റെ മിണുമണിക്കാരല്ലേ?
2: അവരുടെ ചികിത്സയ്ക്ക് ഇവിടെ പറഞ്ഞു കഴിഞ്ഞു.
1: എവിടെ പാരാ എന്റെ പൊന്നച്ഛനാണ്, എവിടെ പറയും? വിട്ടു പറയത്തില്ലേ ഇതെന്താ ഈ നിക്കലിന്? എവള മരുന്നാണ് മരുന്ന്, ഉടകൊല്ലി മരുന്ന് പറഞ്ഞിട്ടോടി.

0: കള്ളം പറഞ്ഞല്ല, സ്വപ്പം മേടിച്ചു വെച്ചോ.
1: കേടോ കാക്കരെ, ഈ അപ്പുറത്ത് നിൽക്കുന്നോളോ,
0: ഈ കൊച്ചാളോ, അയ്യോ നഞ്ചിന്തിന് നാനാഴി, എവളെ കാണാൻ പറഞ്ഞോടെ, എവളെ മണ്ണിനെ കൊണം. പിന്നെ ഒരു കാര്യം പറയുമ്പോ എല്ലാ പറഞ്ഞോളെ, എവളെ മരുന്നൊരു കൊണുണ്ട്, എവളെ മരുന്നുണ്ടല്ലേ, നമ്മളെ കണക്ക് ആണുങ്ങൾക്ക് മാത്രല്ല, പിന്നെ പുരുഷന്മാർക്കും കൊള്ളാം.

0: വിളിച്ച അങ്ങോട്ട് നോക്കി എന്നെ കല്യാണം കഴിക്കും മരുന്ന് കൊടുക്കാൻ ഒരു പിഞ്ചു കൊടുക്കാൻ തല നോക്കണ കണ്ടേ
1: വിളിച്ചേ. അവരുടെ ചികിത്സകളൊക്കെ കൊള്ളാം, തനിക്ക് ചികിത്സ ഒന്നും അറിയില്ലേ?
0: നല്ല കുട്ടി എവിടെ മാറക്കൊള്ളാം, അറ്റാ പോറ്റാ ചികിത്സ കാക്കാരങ്ങൾ നടക്കണേ. നല്ല അപ്പക്കൊന്നും ഇപ്പക്കൊന്നും ഉടക്കൊന്നും നിന്നക്കൊന്നും പിന്നക്കൊന്നും മാറ്റി പറഞ്ഞ കോച്ച കൊളുത്ത പെരുപ്പ് ഉളുക്ക്. ഇതിനെല്ലാം പറ്റിയ മരുന്ന് ഇതിലുണ്ട്. ആ അമ്പാക്കന്മാരെ കേട്ടോ.

0: ഇപ്പൊ വളരെ നന്നായിരിക്കുന്നു. താൻ ഈ താളമേളങ്ങളൊക്കെ ചവിട്ടിയപ്പോഴേ പിശകീതി എന്താണെന്ന് അറിയാം.
1: ഒന്നാം നേരം തമ്പാവനെയും പൊലൂക കിട്ടാതെ
0: അതുകൊണ്ടൊന്നുമല്ല. നാം ഏതൊരു നല്ല കാര്യത്തിൽ ഒരുങ്ങിയാലും ഗണപതി ഭഗവാനെ വാഴ്ത്തി സ്തുതിക്കണം.
1: ഒന്ന് രണ്ട് ഗണപതിയൊന്നുമല്ലല്ലോ, മാലക്കണപതി ഒന്ന്, മൂലക്കണപതി ഒന്ന്, മുറ്റത്തര ഗണപതി, കൊടുത്തുമുട്ടേ ഗണ, കൊച്ചമ്മ നടു കുറിലെ കൊച്ചു.
2: അയ്യോ അങ്ങനെയൊന്നും പറഞ്ഞുകൂടാ.
0: ഇവിടെ കാക്കാരെ, ആ ഗണപതി ഭഗവാനെ തന്റെ ഹൃദയത്തിലാക്കി വാഴ്ത്തി സ്തുതിക്കണമെന്നാണ് പറഞ്ഞത്.
1: നിങ്ങളൊക്കെ അങ്ങനെ പോയേ,
2: എന്നാൽ അങ്ങനെ തന്നെ.
1: എന്നാലും എന്റെ നാക്കാൻ പുള്ളി എടുക്കുന്ന നോക്കോ, എന്നാലും എന്നാലേ.

0: pacharte, habrá en el machete.
1: കണ്ണാന്തളിയിൽ ഇനി കേൾക്കാം പാട്ടിൻ്റെ പൊരുൾ. പാട്ടിൻ്റെ പൊരുളിൽ ഇന്ന് ചന്ദ്രനുദിക്കുന്ന ദിക്കിൽ എന്ന പാട്ടിൻ്റെ സൗന്ദര്യത്തിലൂടെ ഒരു യാത്ര.
2: മലയാളിയുടെ ഗ്രാമീണ സൗന്ദര്യത്തെയും അനുഷ്ഠാനത്തിൻ്റെ പശ്ചാത്തലത്തിലുള്ള നിഷ്കളങ്കമായ പ്രണയത്തെയും ഏറ്റവും മനോഹരമായി ആവിഷ്കരിച്ച ഗാനങ്ങളിലൊന്നാണ് ഉദയനന്റെ മകൻ എന്ന ചിത്രത്തിലെ ചന്ദ്രനുദിക്കുന്ന ദിക്കിൽ എന്ന പാട്ട്. വയലാർ രാമവർമ്മയുടെ ലാളിത്യവും എന്നാൽ അർത്ഥവത്തുമായ വരികളിൽ ഒരു കാർത്തിക രാവിൽ പൂവണിയുന്ന പ്രണയത്തിന്റെ ചിത്രം തെളിഞ്ഞു കാണാം. ഗാനത്തിന്റെ ആരംഭത്തിൽ തന്നെ ഒരു പവിത്രമായ ഗ്രാമീണ അന്തരീക്ഷം സൃഷ്ടിക്കപ്പെടുന്നു. ചന്ദ്രനുദിക്കുന്ന ദിക്കിൽ, ചന്ദനം പൂക്കുന്ന ദിക്കിൽ, തൃത്താപ്പൂവിന് മുത്തം കൊടുക്കുന്നു തൃക്കാർത്തിക രാത്രി. ചന്ദ്രനുദിക്കുന്ന ദിക്കാണ് പ്രണയത്തിന്റെ ദിക്കായി മാറുന്നത്. അവിടെ ചന്ദനം പൂക്കുന്നു. ഈ സുഗന്ധം പ്രണയത്തിന്റെ മനോഹാരിതയെ സൂചിപ്പിക്കുന്നു. തൃക്കാർത്തിക രാവ് എന്നത് വിളക്കുകൾ തെളിയിച്ച് അനുഷ്ഠാനം കൊണ്ടാടുന്ന ഒരു വിശുദ്ധ രാത്രിയാണ്. ഇവിടെ ആ രാത്രി തൃത്താപ്പൂവിന്, അതായത് കാർത്തികയിലെ പ്രധാനപ്പെട്ട പൂവ്, മുത്തം നൽകുന്നുണ്ട്. പ്രകൃതി പോലും പ്രണയത്തിലായിരിക്കുന്ന ഈ രാത്രിയിലാണ് കഥയിലെ പ്രണയവും പൂവണിയുന്നത്. ഇത് പ്രണയത്തിന് ഒരു ദൈവികമായ പശ്ചാത്തലം നൽകുന്നു. അനുഷ്ഠാനത്തിന്റെ പശ്ചാത്തലത്തിൽ നിൽക്കുന്ന നായികയെ കാമുകൻ അഭിസംബോധന ചെയ്യുന്ന രീതി വളരെ മനോഹരമാണ്. നിറപറതൻ മുൻപിൽ, നിലവിളക്കിൻ മുൻപിൽ, നെറ്റിയിൽ ഇലക്കൂറി തൊട്ടവളെ. നിറപറയുടെയും നിലവിളക്കിന്റെയും സാന്നിധ്യം നായികയുടെ വിശുദ്ധിയെയും പരമ്പരാഗത സൗന്ദര്യത്തെയും സൂചിപ്പിക്കുന്നു. നെറ്റിയിലെ ഇലക്കുറി അവരുടെ പവിത്രമായ ഭാവത്തെ ഊട്ടിയുറപ്പിക്കുന്നു. ഈ പശ്ചാത്തലത്തിൽ കാമുകൻ നൽകുന്ന വാഗ്ദാനം ലൗകികമായ ഒരു തൊടുകുറിയാണ്. നിന്നെ മറ്റൊരു തൊടുകുറി ചാർത്തിക്കും. ഈ മറ്റൊരു തൊടുകുറി എന്നത് വിവാഹത്തിന്റെയോ ദാമ്പത്യ ബന്ധത്തിന്റെയോ സിന്ദൂരക്കുറിയാണ്. അനുഷ്ഠാനപരമായ സൗന്ദര്യത്തെ പ്രണയത്തിന്റെ പവിത്രമായ ബന്ധത്തിലേക്ക് കൊണ്ടുവരാനുള്ള വാഗ്ദാനമാണിത്. പ്രണയം എങ്ങനെയാണ് പുരോഗമിക്കുന്നത് എന്നത് ചോദ്യോത്തരത്തിലൂടെയാണ് കവി വ്യക്തമാക്കുന്നത്. പുഞ്ചിരിമുത്ത് കവർന്നെടുക്കും എന്ന പ്രയോഗം അത്യധികം മനോഹരമാണ്. ഭൗതികമായ ഒന്നും കവരുകയല്ല, മറിച്ച് പ്രണയിനിയുടെ ഏറ്റവും അമൂല്യമായ സമ്പത്തായ സന്തോഷം സ്വന്തമാക്കുകയാണ് കാമുകൻ ചെയ്യുന്നത്. ഈ മോതിരം കേവലം ആഭരണമല്ല, പ്രണയബന്ധത്തിന്റെ മുദ്രയാണ്. ഇത് പരമ്പരാഗതമായ ഉറപ്പിന്റെയും വിശ്വസ്തതയുടെയും പ്രതീകം കൂടിയാണ്. ചന്ദ്രനുദിക്കുന്ന ദിക്കിൽ എന്ന ഗാനം ഗ്രാമീണതയുടെ ലാളിത്യത്തിൽ പൊതിഞ്ഞ വിശുദ്ധവും നിഷ്കളങ്കവുമായ ഒരു പ്രണയകഥയാണ്. കാർത്തികരാവിന്റെ ഭക്തിയും ചന്ദനത്തിന്റെ സുഗന്ധവും പുഞ്ചിരിയുടെ മുത്തുകളും മുദ്രമോതിരത്തിന്റെ വാഗ്ദാനവും ഒത്തുചേരുമ്പോൾ ഈ ഗാനം മലയാളിയുടെ പ്രണയസങ്കല്പങ്ങൾക്ക് ഇന്നും മായാത്ത സൗന്ദര്യം നൽകുന്നു.
1: കണ്ണാന്തളിയിൽ ഇനി കേൾക്കാം പെണ്ണെഴുത്ത്.

മുൻവിധിയോടെ കഥ വായിക്കുന്നത് ശരിയാണോ? അതും കഥയിൽ നിന്ന് മനുഷ്യന്റെ ഗന്ധം പരക്കുമ്പോൾ അക്ഷരങ്ങളിൽ ജീവിതം വരച്ചിട്ടിരിക്കുന്നു ഓരോ കഥയിലും. 15 കഥകളടങ്ങിയ പാതിരാ നടത്തം എന്ന സമാഹാരം വായിക്കുമ്പോൾ വ്യത്യസ്തമായ 15 ജീവിതാനുഭവങ്ങളിൽ കൂടിയാണ് കടന്നുപോകുന്നത്. ഇതിലെ ആമുഖം തന്നെയും കഥാരസത്തിൽ ചാലിച്ച് തന്നിലെ കഥാകൃത്ത് ജനിച്ചതെങ്ങനെയെന്ന് വിശദീകരിക്കുന്നതാണ്. ഭൂമിയിൽ ഒരു കഥയേയുള്ളൂ, ജീവിതം. കുട്ടിക്കാലത്ത് കഥാകാരി അപ്പാപ്പന്റെ കഥപറച്ചിലിൽ നിന്നും നേടിയ തിരിച്ചറിവാണ് ഇത്. കഥയിൽ തന്റെ വഴിയിലെ ഇരുട്ടുകളിൽ വെളിച്ചം പകർന്ന വഴിവിളക്കുകളെയെല്ലാം ഇവിടെ ഓർക്കുന്നു. പ്രേമചന്ദ്രന് ഉദ്യോഗസ്ഥയായ ജയന്തിയെ വിവാഹം കഴിക്കണമെന്നുണ്ട്. പക്ഷേ അവളുടെ ജീവിതത്തിലെ ഏറ്റവും വലിയ ആഗ്രഹം സാധിച്ചു കൊടുക്കുന്ന ആളിനെ മാത്രമേ അവൾ കെട്ടുകയുള്ളൂ എന്ന് കട്ടായം പറഞ്ഞിരിക്കുകയാണ്. പ്രേമചന്ദ്രനെ നിസ്സഹായനാക്കുന്നതായിരുന്നു ആ ആഗ്രഹം. നട്ടാപാതിരയ്ക്ക് ഒറ്റയ്ക്ക് നടക്കണം, അതും ആൾത്തിരക്കുള്ള നഗരമധ്യത്തിലൂടെയല്ല, നാട്ടിൻപുറത്തെ വിജനമായ വഴികളിലൂടെ. ഒടുവിൽ പ്രേമചന്ദ്രൻ സുഹൃത്തായ പോലീസുകാരൻ സുശീലന്റെ സഹായത്തോടെ ജയന്തിയുടെ ആഗ്രഹം സാധിച്ചു കൊടുക്കാൻ തീരുമാനിച്ചു. രാത്രിയിൽ അല്പം അകലെ മാറി അവളെ പ്രേമചന്ദ്രൻ പിന്തുടർന്നു. വഴിയിൽ ആരൊക്കെയോ ജയന്തിയെ പിന്തുടരുന്നത് അയാൾ കണ്ടു. ജയന്തിയാകട്ടെ യാതൊരു കൂസലുമില്ലാതെ പാതിരാ നടത്തം തുടർന്നു. പ്രേമചന്ദ്രൻ സുശീലിനെ ഫോൺ വിളിച്ചു. പോലീസ് ജീപ്പ് അവിടേക്കെത്തി. മങ്ങിയ വെളിച്ചത്തിൽ സുന്ദരിയായ ജയന്തിയെ കണ്ട സുശീലൻ ഇത്രയും സുന്ദരിയായ അവളെ പ്രേമചന്ദ്രൻ അർഹിക്കുന്നില്ലെന്ന് തീർച്ചപ്പെടുത്തി. പ്രേമചന്ദ്രൻ സുശീലന്റെ ചവിട്ടേറ്റു വീണു. ബലമായി വലിച്ച് പോലീസ് ജീപ്പിലേക്ക് കയറ്റുന്നതിനിടെ ജയന്തിയുടെ സാരി കുത്തഴിഞ്ഞു. അവളുടെ കരച്ചിലേക്ക് അവളെ പിന്തുടർന്നവർ പാഞ്ഞുകയറി. വിളിച്ചാൽ കൂടെ വരുമോ എന്ന് ചോദിച്ച കാമുകനോട് വിളിച്ചു നോക്ക്, തോന്നിയാൽ വരാം എന്ന് പറയുന്ന വ്യക്തമായ ജീവിതബോധമുള്ള തെരേസ എന്ന കഥാപാത്രത്തെ വെട്ടിക്കൽ ഔസേപ്പ് മകൾ തെരേസ എന്ന കഥയിൽ കാണാം. അപ്പന്റെ മന്ത്രവാദ പാരമ്പര്യം അവളുടെ ജീവിതത്തിന് തുണയാകുന്നു. ആഖ്യാനത്തിന്റെ സവിശേഷത കൊണ്ട് ശ്രദ്ധേയമായ കഥകളാണ് കളിയൊച്ച, അപ്പന്റെ സുവിശേഷം എന്നിവ. ഓരോ കഥയും ഒന്നിനൊന്ന് വ്യത്യസ്തങ്ങളാണ്. എല്ലാത്തിനെയും ഒന്നിച്ചു നിർത്തുന്ന അദൃശ്യമായ ചരട് മാനവികതയുടേതാണ്. ചിന്തിക്കും തോറും മനസ്സിൽ ആഴ്ന്നിറങ്ങുന്ന അനുഭവങ്ങളായാണ് ഗ്രേസി ദുരന്തങ്ങളെ വരച്ചിടുന്നത്. ദൈവം നിശ്ചയിക്കുന്നു എന്ന കഥ അവസാനിക്കുന്നത് ഇങ്ങനെയാണ്: അയാൾ അവളിലേക്ക് കുതിച്ചു. ആഴങ്ങളിൽ മുങ്ങിപ്പൊങ്ങുന്നതിനിടയിൽ മകൻ സ്വന്തം കുഞ്ചിക്ക് കയറിപ്പറ്റിയത് അയാൾ അറിഞ്ഞില്ല. അയാളുടെ തലയ്ക്ക് മുകളിൽ പ്രത്യക്ഷപ്പെട്ട രണ്ട് ഞാവൽപ്പഴ കണ്ണുകളുടെ തിളക്കത്തിൽ അവളുടെ ആനന്ദധാര മുറിഞ്ഞു. മൃതിപ്പെട്ടതുപോലെ അവളുടെ ഉടൽ മരവിച്ചതെന്തെന്ന് അയാൾക്ക് മനസ്സിലായില്ല. മകൻ അയാളുടെ ഉച്ചിയിലെ മുടി ഇടം കൈയിൽ ചുറ്റിപ്പിടിച്ച് കടിഞ്ഞാണാക്കി. വലം കൈയിൽ അദൃശ്യമായൊരു ചാട്ടയേന്തി അയാളെ ദയവില്ലാതെ പ്രഹരിച്ചപ്പോൾ മാത്രമാണ് അയാൾക്ക് ബോധമുണ്ടായത്. ഒരു മുരൾച്ചയോടെ അയാൾ മകനെ കുടഞ്ഞു തെറിപ്പിച്ചു. കുതിരയോട്ടം നിലച്ചുപോയതിന്റെ ഇച്ഛാഭംഗം അവന്റെ കണ്ണുകളിൽ തുറച്ചു നിന്നു. ചുവരിൽ പൊടുന്നനെ പ്രത്യക്ഷപ്പെട്ട ഒരു ചുവന്ന നൂലരുവി ഞൊടിനേരം സംഭ്രമിച്ചു നിന്ന് താഴേക്ക് കുതിച്ചു പായുന്നത് അയാളോ അവളോ കണ്ടില്ല. ആഖ്യാനത്തിലെ കൃത്യതയും സ്ഫുടം ചെയ്തെടുത്ത ആകർഷകമായ ഭാഷയുമാണ് ഗ്രേസിയുടെ കഥകളെ ശക്തമാക്കുന്നത്. എം ബഷീർ പറഞ്ഞതുപോലെ പ്രമേയത്തിനും ഇതിവൃത്തത്തിനും അനുസരിച്ച് ലാളിത്യത്തിലേക്കോ കാർക്കശ്യത്തിലേക്കോ നർമ്മത്തിലേക്കോ തിരിഞ്ഞുമാറാൻ ഗ്രേസിയുടെ ഭാഷയ്ക്ക് കഴിയുന്നുണ്ട്.

ശ്രോതാക്കൾ കേട്ടുകൊണ്ടിരിക്കുന്നത് കരുണാസായി റേഡിയോ 91.2 FM. കാതോർത്ത് കേൾക്കൂ, കാത്തിരുന്ന് കേൾക്കൂ. കരുണാസായി റേഡിയോ ഒരു ദേശത്തിൻ്റെ സ്വന്തം റേഡിയോ. ജീവിത പാഠങ്ങളുടെ ശ്രവ്യാവിഷ്കാരം.

ശ്രോതാക്കൾ കേട്ടുകൊണ്ടിരിക്കുന്നത് കരുണാസൈ റേഡിയോ 91.2 FM. കാതോർത്ത് കേൾക്കൂ, കാത്തിരുന്ന് കേൾക്കൂ, ഒരു ദേശത്തിൻ്റെ സ്വന്തം റേഡിയോ. ജീവിത പാഠങ്ങളുടെ ശ്രവ്യാവിഷ്കാരം കരുണാസൈ റേഡിയോ 91.

0: കാർഷിക മേഖലാ വാർത്തകൾ.
1: കാർഷിക മേഖലാ വാർത്തകൾ വായിക്കുന്നത് എൽആർ മധുജൻ. കേന്ദ്ര സർക്കാരിന്റെ ഡിജിറ്റൽ അഗ്രികൾച്ചർ മിഷന്റെ ഭാഗമായി നടപ്പാക്കുന്ന അഗ്രിസ്റ്റാക് കർഷക രജിസ്ട്രിയിൽ നേരത്തെ രജിസ്റ്റർ ചെയ്ത് ഫാർമർ ഐ ഡി നേടിയ കർഷകർ തങ്ങളുടെ പേരിലുള്ള മുഴുവൻ കൃഷിഭൂമികളുടെ വിവരങ്ങൾ ഉൾപ്പെടുത്തി രജിസ്ട്രി അപ്ഡേറ്റ് ചെയ്യണമെന്ന് കാർഷിക വികസന കർഷകക്ഷേമ വകുപ്പ് അറിയിച്ചു. പ്രാരംഭഘട്ടത്തിൽ രജിസ്റ്റർ ചെയ്ത കർഷകർക്ക് തങ്ങളുടെ ഉടമസ്ഥതയിലുള്ള ഏതെങ്കിലും ഒരു കൃഷിഭൂമിയുടെ വിവരങ്ങൾ മാത്രമേ രജിസ്ട്രിയിൽ ഉൾപ്പെടുത്താൻ കഴിഞ്ഞിരുന്നുള്ളൂ. നിലവിൽ കർഷകരുടെ പേരിലുള്ള മറ്റ് കൃഷിഭൂമികളുടെ വിവരങ്ങൾ കൂടി ചേർക്കുന്നതിനുള്ള സൌകര്യം അഗ്രിസ്റ്റാക് പോർട്ടലിലും ആപ്ലിക്കേഷനിലും ലഭ്യമാണ്. അഗ്രിസ്റ്റാക് കർഷക രജിസ്ട്രിയിൽ ഇതുവരെ രജിസ്റ്റർ ചെയ്തിട്ടില്ലാത്ത കർഷകർ എത്രയും വേഗം രജിസ്ട്രേഷൻ പൂർത്തിയാക്കേണ്ടതാണ്. കൃഷിഭൂമിയുടെ വിവരങ്ങൾ സ്വയം ചേർക്കുന്നതിനും അപ്ഡേറ്റ് ചെയ്യുന്നതിനുമുള്ള നടപടിക്രമങ്ങൾ വിശദീകരിക്കുന്ന യൂസർ മാനുവൽ കൃഷിവകുപ്പിന്റെ വെബ്സൈറ്റിൽ ലഭ്യമാണ്. മാനുവലിന്റെ സഹായത്തോടെ കർഷകർക്ക് തങ്ങളുടെ വിവരങ്ങൾ സ്വയം ചേർക്കുകയോ തിരുത്തുകയോ ചെയ്യാം. കൂടാതെ സമീപത്തെ അക്ഷയ കേന്ദ്രങ്ങൾ, കോമൺ സർവീസ് സെന്ററുകൾ, കൃഷിഭവനുകൾ എന്നിവയുടെ സേവനവും പ്രയോജനപ്പെടുത്താം. ക്ഷീരവികസന വകുപ്പിന് കീഴിലുള്ള പത്തനംതിട്ട ജില്ലയിലെ അടൂർ അമ്മക്കണ്ടക്കരിയിൽ പ്രവർത്തിക്കുന്ന ക്ഷീര സംരംഭകത്വ പരിശീലന കേന്ദ്രത്തിൽ ക്ഷീര കർഷകർക്കായി ശാസ്ത്രീയ പശുപരിപാലനം എന്ന വിഷയത്തെ ആസ്പദമാക്കി ഈ മാസം 26 മുതൽ 30 വരെയുള്ള തീയതികളിൽ കർഷകർക്ക് പരിശീലനം സംഘടിപ്പിക്കുന്നു. താൽപര്യമുള്ള കർഷകർക്ക് 8089 1548 9 4 3 0 4 8 8 3 0 4 9 4 8 5 5 3 എന്നീ ഫോൺ നമ്പരുകളിൽ വിളിക്കുകയോ വാട്സപ്പ് ചെയ്തോ ട്രെയിനിങ്ങിൽ പങ്കെടുക്കുന്നതിനായി പേര് രജിസ്റ്റർ ചെയ്യാവുന്നതാണ്. വെള്ളായണി കാർഷിക കോളേജിൽ പ്രവർത്തിക്കുന്ന കൈറ്റ് വെള്ളായണി ഒക്ടോബർ 23 കൂൺ കൃഷിയിലും ഒക്ടോബർ 27 തെങ്ങ് കൃഷി നടീലും പരിപാലന രീതികളും എന്ന വിഷയത്തിലും ഒക്ടോബർ 31 മൈക്രോഗ്രീൻ കൃഷി എന്ന വിഷയത്തിലും നടത്തുന്ന ഏകദിന പരിശീലന പരിപാടിയിലേക്ക് അപേക്ഷ ക്ഷണിച്ചു. താൽപര്യമുള്ളവർ 8891540778 എന്ന നമ്പറിൽ പ്രവൃത്തി ദിവസങ്ങളിൽ രാവിലെ 9 മണി മുതൽ വൈകിട്ട് 4 മണി വരെ വിളിച്ച് രജിസ്റ്റർ ചെയ്യേണ്ടതാണ്. ഓരോ പരിശീലന പരിപാടിക്കും 500 രൂപ വീതമാണ് രജിസ്ട്രേഷൻ ഫീസ്. ആദ്യം രജിസ്റ്റർ ചെയ്യുന്ന 40 പേർക്ക് മാത്രമാണ് പ്രവേശനം ലഭിക്കുക. ക്ഷീരവികസന വകുപ്പിന്റെ കീഴിലുള്ള ഓച്ചിറ ക്ഷീരോൽപ്പന്ന നിർമ്മാണ പരിശീലന വികസന കേന്ദ്രത്തിൽ വച്ച് ഒക്ടോബർ 23 മുതൽ 31 വരെ 10 ദിവസങ്ങളിലായി ക്ഷീരോൽപ്പന്ന നിർമ്മാണ പരിശീലന പരിപാടി സംഘടിപ്പിക്കുന്നു. താൽപര്യമുള്ള ക്ഷീര കർഷകർക്കും ക്ഷീര സംരംഭകർക്കും ഓച്ചിറ പരിശീലന കേന്ദ്രം മുഖേന നേരിട്ടോ ആലപ്പുഴ കൊല്ലം ഡെപ്യൂട്ടി ഡയറക്ടർമാർ മുഖേന്ദ്രമോ അതാത് ബ്ലോക്ക് ക്ഷീരവികസന ഓഫീസർമാർ മുഖാന്തരമോ രജിസ്റ്റർ ചെയ്യാവുന്നതാണ്. ആദ്യം രജിസ്റ്റർ ചെയ്യുന്ന 30 പേർക്കായി പരിശീലനം പരിമിതപ്പെടുത്തിയിരിക്കുന്നു. പരിശീലനാർത്ഥികൾ ഒക്ടോബർ 22 വൈകുന്നേരം 5 മണിക്ക് മുമ്പായി രജിസ്റ്റർ ചെയ്യേണ്ടതാണ്. പരിശീലനത്തിന് എത്തുന്നവർ ഏതെങ്കിലും തിരിച്ചറിയൽ രേഖയുടെ പകർപ്പ് ഹാജരാക്കേണ്ടതാണ്. കൂടുതൽ വിവരങ്ങൾക്കും രജിസ്ട്രേഷനുമായി 9 6 5 9 2 2 3 2 4 8 5 9 0 2 5 6 3 9 0 4 7 6 2 6 9 8 5 5 0 എന്നീ ഫോൺ നമ്പറുകളിൽ ബന്ധപ്പെടാവുന്നതാണ്. കേരള കാർഷിക സർവകലാശാലയുടെ ഈ പഠന കേന്ദ്രം നടത്തിവരുന്ന ഇൻട്രൊഡക്ഷൻ ടു ജനറേറ്റീവ് AI എന്ന വിഷയത്തിലെ സൌജന്യ ഓൺലൈൻ കോഴ്സിന്റെ പുതിയ ബാച്ച് നവംബർ 6 ആരംഭിക്കുന്നു. നവംബർ 16 ശേഷം പുതിയ രജിസ്ട്രേഷനുകൾ സ്വീകരിക്കുന്നതല്ല. 24 ദിവസം ദൈർഘ്യമുള്ള കോഴ്സ് പൂർണ്ണമായും ഇംഗ്ലീഷിലാണ് പരിശീലിപ്പിക്കുന്നത്. ഇതിനായി കമ്പ്യൂട്ടറോ മൊബൈൽ ഫോണോ ഉപയോഗിക്കാം. ഫൈനൽ പരീക്ഷ പാസ്സാവുന്ന പഠിതാക്കൾക്ക് ആവശ്യമെങ്കിൽ നിശ്ചിത ഫീസ് ഈടാക്കി സർട്ടിഫിക്കറ്റും നൽകുന്നതാണ്. രജിസ്റ്റർ ചെയ്തവർക്ക് നവംബർ 6 മുതൽ യൂസർ ഐഡിയും പാസ്വേഡും ഉപയോഗിച്ച് ക്ലാസുകളിൽ പങ്കെടുക്കാം. കൂടുതൽ വിവരങ്ങൾക്കും രജിസ്ട്രേഷനും 0487 2438 5 6 6 എന്ന ഫോൺ നമ്പറിൽ ബന്ധപ്പെടാവുന്നതാണ്. കാർഷിക മേഖലാ വാർത്തകൾ സമാപിച്ചു.

ശ്രോതാക്കൾ കേട്ടുകൊണ്ടിരിക്കുന്നത് കരുണാസായി റേഡിയോ 91.2 FM. കരുണാസായി റേഡിയോ ഒരു ദേശത്തിന്റെ സ്വന്തം റേഡിയോ. ജീവിത പാഠങ്ങളുടെ ശ്രവ്യ ആവിഷ്കാരം.

விளக்கு விளக்கு விளக்கு.

ശ്രോതാക്കൾ കേട്ടുകൊണ്ടിരിക്കുന്നത് കരുണാസായി റേഡിയോ 91.2 FM. കരുണാസായി റേഡിയോ ഒരു ദേശത്തിന്റെ സ്വന്തം റേഡിയോ. ജീവിത പാഠങ്ങളുടെ ശ്രവ്യാവിഷ്കാരം.

ശ്രോതാക്കൾ കേട്ടുകൊണ്ടിരിക്കുന്നത് കരുണാസായി റേഡിയോ 91.2 FM. കരുണാസായി റേഡിയോ ഒരു ദേശത്തിന്റെ സ്വന്തം റേഡിയോ. ജീവിത പാഠങ്ങളുടെ ശ്രവ്യാവിഷ്കാരം.

0: ശ്രോതാക്കൾ കേട്ടുകൊണ്ടിരിക്കുന്നത് കരുണാസായി റേഡിയോ 91.2 FM. കാതോർത്ത് കേൾക്കൂ, കാത്തിരുന്ന് കേൾക്കൂ. കരുണാസായി റേഡിയോ ഒരു ദേശത്തിൻ്റെ സ്വന്തം റേഡിയോ. ജീവിത പാഠങ്ങളുടെ ശ്രവ്യാവിഷ്കാരം.
1: വയൽ, ചെറുധാന്യങ്ങളെ കുറിച്ചുള്ള പരിപാടി. വയൽ എന്ന പരിപാടിയിൽ ഇന്ന് നല്ല തെങ്ങിൻ തൈകളെ എങ്ങനെ തിരിച്ചറിയാമെന്ന വിഷയത്തെക്കുറിച്ച് കേൾക്കാം. കേരളത്തിന്റെ കാർഷിക സംസ്കാരത്തെയും ഗ്രാമീണ ജീവിതത്തെയും ഏറ്റവും കൂടുതൽ പ്രതിനിധീകരിക്കുന്ന വൃക്ഷമാണ് തെങ്ങ്. കൽപ്പവൃക്ഷം എന്നറിയപ്പെടുന്ന തെങ്ങ് ഭക്ഷണം, എണ്ണ, നിർമ്മാണ സാമഗ്രികൾ, നാരുകൾ തുടങ്ങി മനുഷ്യ ജീവിതത്തിന്റെ അനേകം മേഖലകളുമായി ബന്ധപ്പെട്ടിരിക്കുന്നു. ഒരു തെങ്ങ് നട്ടാൽ അത് പതിറ്റാണ്ടുകളോളം വിളവ് നൽകുന്ന ദീർഘകാല നിക്ഷേപമാണ്. അതുകൊണ്ട് തന്നെ ഒരു തെങ്ങിൻ തൈ തിരഞ്ഞെടുക്കുമ്പോൾ കാണിക്കുന്ന ശ്രദ്ധ ഭാവിയിലെ വിളവിനെയും വരുമാനത്തെയും നേരിട്ട് സ്വാധീനിക്കുന്ന ഘടകമാണ്. പലപ്പോഴും കർഷകർ തൈയുടെ വിലയോ ലഭ്യതയോ മാത്രം നോക്കി തൈ വാങ്ങാറുണ്ട്. എന്നാൽ ഒരു മോശം തൈ തിരഞ്ഞെടുക്കുകയാണെങ്കിൽ പിന്നീട് എത്ര വളവും പരിചരണവും നൽകിയാലും പ്രതീക്ഷിച്ച ഫലം ലഭിക്കണമെന്നില്ല. അതിനാൽ നല്ല തെങ്ങിൻ തൈയുടെ ലക്ഷണങ്ങൾ മനസ്സിലാക്കി മാത്രമേ നടീലിനായി തൈകൾ തിരഞ്ഞെടുക്കാവൂ. ഒരു നല്ല തെങ്ങിൻ തൈക്ക് ആദ്യമുണ്ടായിരിക്കേണ്ടത് ശരിയായ പ്രായമാണ്. സാധാരണയായി ഒരു വർഷം പ്രായമുള്ള തൈകളാണ് നടീലിന് ഏറ്റവും അനുയോജ്യം. ഈ പ്രായത്തിലുള്ള തൈകൾക്ക് ആവശ്യമായ വേരുവളർച്ചയും വളർച്ചാശേഷിയും ഉണ്ടായിരിക്കും. വളരെ ചെറുപ്പത്തിലുള്ള തൈകൾ പ്രതികൂല കാലാവസ്ഥയെ അതിജീവിക്കാൻ ബുദ്ധിമുട്ടും അമിതമായി പ്രായമായ തൈകൾ പുതിയ സ്ഥലവുമായി പൊരുത്തപ്പെടാൻ സമയമെടുക്കുകയും ചെയ്യും. തൈകളിലെ ഓലകളുടെ എണ്ണവും ഒരു പ്രധാന സൂചകമാണ്. ഒരു വർഷം പ്രായമുള്ള ആരോഗ്യകരമായ തൈക്ക് കുറഞ്ഞത് 6 ഓലകളെങ്കിലും ഉണ്ടായിരിക്കണം. ഓലകൾക്ക് നല്ല പച്ചനിറവും ആരോഗ്യകരമായ രൂപവും ഉണ്ടാകണം. മഞ്ഞ നിറമോ ഉണങ്ങിയ രൂപമോ കാണിക്കുന്ന തൈകൾ ഒഴിവാക്കുന്നതാണ് നല്ലത്. ഓലകളുടെ എണ്ണം മാത്രമല്ല, അവയുടെ ഗുണനിലവാരവും ശ്രദ്ധിക്കേണ്ടതാണ്. തെങ്ങിൻ തൈയുടെ കടവണ്ണം മറ്റൊരു പ്രധാന ഘടകമാണ്. തൈയുടെ അടിഭാഗം ഉറപ്പുള്ളതും നല്ല വണ്ണമുള്ളതുമായിരിക്കണം. സാധാരണയായി 10 സെന്റിമീറ്ററോ അതിൽ കൂടുതലോ കടവണ്ണമുള്ള തൈകൾ മികച്ചതായാണ് കണക്കാക്കപ്പെടുന്നത്. നല്ല കടവണ്ണമുള്ള തൈകൾ പിന്നീട് ശക്തമായ തണ്ടായി വളരുകയും കാറ്റിനെയും മറ്റ് പ്രകൃതി വെല്ലുവിളികളെയും കൂടുതൽ ഫലപ്രദമായി നേരിടുകയും ചെയ്യും. തൈകളിൽ കാണുന്ന കണ്ണാടിക്കണ്ണ് എന്ന സവിശേഷതയും കർഷകർ ശ്രദ്ധിക്കാറുണ്ട്. ആരോഗ്യമുള്ള വളർച്ചയുടെ സൂചനയായാണ് ഇത് കണക്കാക്കപ്പെടുന്നത്. മികച്ച വളർച്ചാ സാധ്യതയുള്ള തൈകളിൽ സാധാരണയായി ഈ ലക്ഷണം വ്യക്തമായി കാണപ്പെടും. ഓലകളുടെ ഘടനയും പരിശോധിക്കേണ്ടതാണ്. ഓലക്കാലുകൾ വിരിഞ്ഞു വേർപെട്ട രീതിയിലുള്ള 1-2 ഇലകളെങ്കിലും തൈയിലുണ്ടായിരിക്കണം. ഇത് തൈയുടെ വളർച്ച സജീവമാണെന്നും പുതിയ സ്ഥലത്ത് നന്നായി വളരാനുള്ള സാധ്യതയുണ്ടെന്നും സൂചിപ്പിക്കുന്നു. ഓലകൾ ചുരുണ്ടതോ വളർച്ച മുരടിച്ചതോ ആണെങ്കിൽ അത്തരം തൈകൾ ഒഴിവാക്കുന്നതാണ് ഉചിതം. തെങ്ങിന്റെ ഇനത്തിനനുസരിച്ചും തൈ തിരഞ്ഞെടുക്കുന്നതിൽ ശ്രദ്ധ വേണം. പൊക്കമുള്ള ഇനങ്ങളായ വെസ്കോസ്റ്റോൾ, ഈസ്കോസ്റ്റോൾ തുടങ്ങിയ ഇനങ്ങളിലെ തൈകൾക്ക് ഏകദേശം 1 മീറ്ററെങ്കിലും ഉയരമുണ്ടായിരിക്കണം. അതേസമയം ചോക്കഡ് ഡ്വാർഫ് പോലുള്ള കുറിയ ഇനങ്ങളിൽപ്പെട്ട തൈകൾക്ക് കുറഞ്ഞത് 80 സെന്റിമീറ്റർ ഉയരമുണ്ടായിരിക്കുന്നത് അഭികാമ്യമാണ്. ഓരോ ഇനത്തിനും സ്വഭാവ സവിശേഷതകൾ വ്യത്യസ്തമായതിനാൽ അവയെക്കുറിച്ചുള്ള അടിസ്ഥാന അറിവ് കർഷകർക്കുണ്ടായിരിക്കണം. തൈ വാങ്ങുമ്പോൾ അതിന്റെ വേരുകളുടെ ആരോഗ്യവും പരിശോധിക്കണം. പോളി ബാഗിലോ

0: നഴ്സറിയിലോ വളർത്തിയ തൈകളാണെങ്കിൽ വേരുകൾ നന്നായി വികസിച്ചിട്ടുണ്ടോ എന്ന് ഉറപ്പാക്കണം. വേരുകൾ ചീഞ്ഞതോ മുറിഞ്ഞതോ ആയ തൈകൾ പിന്നീട് വളർച്ചയിൽ പിന്നാക്കം പോകാൻ സാധ്യതയുണ്ട്. രോഗലക്ഷണങ്ങളുള്ള തൈകൾ ഒരിക്കലും തിരഞ്ഞെടുക്കരുത്. ഇലകളിൽ പാടുകൾ, വളർച്ചാ മുരടിപ്പ്, അസ്വാഭാവിക നിറവ്യത്യാസങ്ങൾ എന്നിവ കാണുന്ന തൈകൾ ഒഴിവാക്കണം. ആരോഗ്യകരമായ തൈകൾ മാത്രമേ ദീർഘകാല വിളവിന് അടിത്തറപ്പാകുകയുള്ളൂ. സാധ്യമെങ്കിൽ സർക്കാർ അംഗീകൃത നഴ്സറികളിൽ നിന്നോ കൃഷിവകുപ്പിന്റെ അംഗീകാരമുള്ള സ്ഥാപനങ്ങളിൽ നിന്നോ തൈകൾ വാങ്ങുന്നതാണ് ഏറ്റവും സുരക്ഷിതം. ഗുണമേന്മയുള്ള വിത്തുതേങ്ങകളിൽ നിന്നുള്ള തൈകൾ തിരഞ്ഞെടുക്കുന്നത് ഭാവിയിൽ മികച്ച ഉൽപാദനത്തിന് സഹായിക്കും. ഒരു തെങ്ങ് നട്ടാൽ അത് അടുത്ത 50ഓ 60ഓ വർഷത്തേക്കുള്ള നിക്ഷേപമാണെന്ന് ഓർക്കണം. അതുകൊണ്ട് തന്നെ തൈ തിരഞ്ഞെടുക്കുമ്പോൾ കാണിക്കുന്ന ചെറിയ ശ്രദ്ധ പോലും ഭാവിയിൽ വലിയ നേട്ടമായി മാറും. ശരിയായ പ്രായം, ആവശ്യമായ ഓലകൾ, നല്ല കടവണ്ണം, ആരോഗ്യകരമായ വേരുകൾ, ഇനത്തിനനുസരിച്ചുള്ള ഉയരം എന്നിവ ഉറപ്പാക്കി തൈകൾ തിരഞ്ഞെടുക്കുകയാണെങ്കിൽ മികച്ച വിളവും കൂടുതൽ വരുമാനവും ഉറപ്പാക്കാൻ കഴിയും. ഒരു നല്ല തെങ്ങിൻ തൈയാണ് സമൃദ്ധമായ ഒരു തെങ്ങിൻ തോട്ടത്തിന്റെ ആദ്യപടി. അതിനാൽ തിടുക്കപ്പെടാതെ അറിവോടെയും ശ്രദ്ധയോടെയും തൈ തിരഞ്ഞെടുക്കാം. ഇന്നത്തെ ശരിയായ തിരഞ്ഞെടുപ്പ് നാളത്തെ സമൃദ്ധമായ വിളവായി മാറും.
1: അവതരണം ഷാൽമ.
2: ശ്രോതാക്കൾ കേട്ടുകൊണ്ടിരിക്കുന്നത് കരുണാസായി റേഡിയോ 91.2 FM. കാതോർത്ത് കേൾക്കൂ, കാത്തിരുന്ന് കേൾക്കൂ. കരുണാസായി റേഡിയോ ഒരു ദേശത്തിൻ്റെ സ്വന്തം റേഡിയോ. ജീവിത പാഠങ്ങളുടെ ശ്രവ്യാവിഷ്കാരം.

0: ശ്രോതാക്കൾ കേട്ടുകൊണ്ടിരിക്കുന്നത് കരുണാസായി റേഡിയോ 91.2 FM. കാതോർത്ത് കേൾക്കൂ, കാത്തിരുന്ന് കേൾക്കൂ. കരുണാസായി റേഡിയോ ഒരു ദേശത്തിൻ്റെ സ്വന്തം റേഡിയോ. ജീവിത പാഠങ്ങളുടെ ശ്രവ്യാവിഷ്കാരം.
1: ഈ യാത്ര എനിക്കിഷ്ടം. അത്രമേൽ ഇഷ്ടമുള്ള ചില യാത്രകളും സ്ഥലങ്ങളും. എനിക്കിഷ്ടത്തിൽ ഇന്ന് ഇരുമ്പുരുകിയ നഗരത്തിൽ നിന്ന് നദികളൊന്നാകുന്ന ഭൂമിയിലേക്ക് സഞ്ചരിക്കുന്ന ഭദ്രാവതിയെയും കൂടലിയെക്കുറിച്ചും കേൾക്കാം. ചില യാത്രകളിൽ നമ്മൾ ഒരേ സ്ഥലത്തിന്റെ പല മുഖങ്ങൾ കാണും. ചില യാത്രകളിൽ എന്നാൽ ഏതാനും കിലോമീറ്ററുകൾക്കുള്ളിൽ തന്നെ ഒരു ദേശത്തിന്റെ സ്വഭാവം പൂർണ്ണമായി മാറുന്നതും കാണാം. ഭദ്രാവതിയിൽ നിന്ന് കൂടലിയിലേക്കുള്ള യാത്ര അത്തരമൊരു അനുഭവമാണ്. ഒരു വശത്ത് മനുഷ്യന്റെ വ്യവസായ സ്വപ്നങ്ങൾ ഉയർന്നു നിൽക്കുന്ന നഗരം, മറുവശത്ത് പ്രകൃതി തന്റെ രണ്ട് നദികളെ ഒന്നാക്കി ഒഴുക്കിവിടുന്ന നിശബ്ദമായൊരു തീർത്ഥഭൂമി. ഒരിടത്ത് തീയും ഇരുമ്പും യന്ത്രങ്ങളുടെ ശബ്ദവും, മറ്റൊരിടത്ത് വെള്ളവും ക്ഷേത്രമണിയും പ്രാർത്ഥനയുടെ നിശബ്ദതയും. എങ്കിലും രണ്ടിനെയും ബന്ധിപ്പിക്കുന്നത് ഒന്നാണ്, ജലം. കർണാടകയിലെ ഷിമോഗ, ഇന്നത്തെ ശിവമൊഗ്ഗ ജില്ലയിലൂടെ സഞ്ചരിക്കുമ്പോൾ ഭദ്രാനദിയുടെ തീരത്താണ് ഭദ്രാവതി നഗരത്തെ കാണുന്നത്. തുംഗഭദ്രയുടെ പ്രധാന പോഷക നദിയായ ഭദ്രയുടെ പേരിൽ പിന്നീടറിയപ്പെട്ട നഗരത്തിന് പഴയകാലത്ത് ബെൻകിപുര എന്ന പേരുണ്ടായിരുന്നു എന്ന് പറയപ്പെടുന്നു. ബെൻകി എന്ന കന്നഡ വാക്കിന് തീ എന്നാണ് അർത്ഥം. തീയുടെ നഗരം. പിന്നീട് നദിയുടെ പേരുമായി ചേർന്ന് ഭദ്രാവതി. ഒരു നഗരത്തിന്റെ പേരിൽ തന്നെ അതിന്റെ രണ്ട് കാലഘട്ടങ്ങൾ ഒളിഞ്ഞിരിക്കുന്നത് പോലെ തോന്നും. ഒരു വശത്ത് തീയുടെ ഓർമ്മ, മറുവശത്ത് നദിയുടെ സാന്നിധ്യം. ഭദ്രാവതിയുടെ യഥാർത്ഥ ചരിത്രം തുറന്നു കാണുന്നത് അതിന്റെ വ്യവസായ പാരമ്പര്യത്തിലാണ്. മൈസൂർ രാജ്യത്തിന്റെ ആധുനികവൽക്കരണ സ്വപ്നങ്ങളോടൊപ്പം വളർന്ന ഒരു നഗരമാണ് ഭദ്രാവതി. 20-ാം നൂറ്റാണ്ടിന്റെ തുടക്കത്തിൽ ഇവിടെ ഇരുമ്പ് ഉരുക്ക് വ്യവസായം വളർന്നുവന്നു. പ്രശസ്ത എഞ്ചിനീയറായ സർ എം വിശ്വേശ്വരയ്യ ഉൾപ്പെടെയുള്ള ദീർഘദർശികളായ ഭരണസാങ്കേതിക നേതൃത്വത്തിന്റെ ശ്രമങ്ങൾ ഈ വ്യവസായ വളർച്ചയ്ക്ക് അടിത്തറയിട്ടു. പിന്നീട് വിശ്വേശ്വരയ്യ അയൺ ആൻഡ് സ്റ്റീൽ പ്ലാന്റ് എന്ന പേരിൽ പ്രശസ്തമായ സ്ഥാപനം ഭദ്രാവതിയുടെ വ്യക്തിത്വത്തിന്റെ തന്നെ ഭാഗമായി മാറി. ഒരു നദിയുടെ തീരത്ത് ഒരു വ്യവസായ നഗരമുയരുന്നത് വെറും യാദൃശ്ചികമായിരുന്നില്ല. വെള്ളം വേണം, ഊർജം വേണം, അസംസ്കൃത വസ്തുക്കൾ വേണം, ഗതാഗതം വേണം, മനുഷ്യരുടെ അധ്വാനം വേണം. ഇവയെല്ലാം ചേർന്നാണ് ഒരു വ്യവസായ നഗരം രൂപപ്പെടുന്നത്. അങ്ങനെ ഭദ്രാ നദിയുടെ തീരത്ത് പ്രകൃതിയും സാങ്കേതികവിദ്യയും തമ്മിൽ ഒരു പുതിയ ബന്ധം രൂപപ്പെട്ടു. ഒരു കാലത്ത് ഈ സ്ഥാപനങ്ങളുടെ പ്രവർത്തന ശബ്ദം നഗരത്തിന്റെ ജീവിതത്തിന്റെ തന്നെ പശ്ചാത്തല സംഗീതമായിരുന്നു. ഇരുമ്പുരുകുന്ന ചൂളകളുടെ ചൂട്, യന്ത്രങ്ങളുടെ മുഴക്കം, പുക ഉയരുന്ന ചിമ്മിനികൾ, ഷിഫ്റ്റ് മാറി ഫാക്ടറി ഗേറ്റിലൂടെ പുറത്തേക്കും അകത്തേക്കും ഒഴുകുന്ന തൊഴിലാളികൾ, ഇതെല്ലാം ചേർന്നാണ് ഒരു വ്യവസായ നഗരത്തിന്റെ ദൃശ്യഭാഷ രൂപപ്പെട്ടത്. ഭദ്രാവതി വെറുമൊരു നഗരം മാത്രമായിരുന്നില്ല, ആധുനികതയെ സ്വപ്നം കണ്ട ഒരു കാലത്തിന്റെ പരീക്ഷണശാലയായിരുന്നു. പക്ഷേ അതേ നഗരത്തിന്റെ മറ്റൊരു മുഖം കാണണമെങ്കിൽ ചരിത്രത്തിന്റെ ചുവടിൽ നിന്ന് കുറച്ചു ദൂരം മാറി നിൽക്കണം. അവിടെ കല്ലുകൾ സംസാരിക്കുന്നുണ്ട്. ഭദ്രാവതിയിലെ ലക്ഷ്മി നരസിംഹ ക്ഷേത്രം അതിന്റെ സാക്ഷിയാണ്. ഹൊയ്സള കാലഘട്ടവുമായി ബന്ധപ്പെട്ട ഈ ക്ഷേത്രം ദക്ഷിണേന്ത്യൻ ക്ഷേത്രവാസ്തുവിദ്യയുടെ സൂക്ഷ്മതയും ശില്പികളുടെ അത്ഭുതകരമായ കരവിരുതും കാണിച്ചു തരുന്നു. പുറത്തുനിന്ന് നോക്കുമ്പോൾ കല്ലുകൊണ്ടുള്ള ഒരു ക്ഷേത്രം, അടുത്തെത്തുമ്പോൾ ഓരോ കല്ലിലും ചെറുതായി തുറക്കുന്ന മറ്റൊരു ലോകം. ശില്പങ്ങളുടെ സൂക്ഷ്മത, അലങ്കാരങ്ങളുടെ സമൃദ്ധി, രൂപങ്ങളുടെ ചലനാത്മകത, കല്ലിന് ജീവൻ നൽകുന്ന ഒരു കലാപാരമ്പര്യത്തിന്റെ തെളിവുകളാണ് അവ. ഒരു വശത്ത് യന്ത്രങ്ങൾ ഇരുമ്പിനെ രൂപപ്പെടുത്തുന്നു, മറ്റൊരു വശത്ത് ശില്പിയുടെ കൈകൾ കല്ലിനെ രൂപപ്പെടുത്തുന്നു. ഭദ്രാവതിയിൽ വ്യവസായവും കലയും ഒരേ ഭൂമിയിൽ പരസ്പരം നോക്കി നിൽക്കുന്നു. അവിടെ നിന്ന് കൂടലിയിലേക്ക് യാത്ര തുടരുമ്പോൾ ഭൂപ്രകൃതി പതുക്കെ മാറുന്നു. നഗരത്തിന്റെ ശബ്ദങ്ങൾ പിന്നിലാവുന്നു. വഴികൾ കൂടുതൽ ശാന്തമാകുന്നു. ഒടുവിൽ നാം എത്തുന്നത് പേര് തന്നെ ഒരു കഥ പറയുന്ന സ്ഥലത്തേക്ക്, കൂടലി. കന്നഡയിലെ കൂടലി എന്ന പദത്തിന് സംഗമം എന്നാണ് അർത്ഥം. പേരുപോലെ തന്നെ സ്ഥലവും. ഇവിടെ തുങ്കയും ഭദ്രയും പശ്ചിമഘട്ടത്തിൽ ജനിച്ച് വേറിട്ട വഴികളിലൂടെ ഒഴുകിയെത്തുന്ന രണ്ട് നദികൾ ഒന്നിച്ചു ചേരുന്നു. അതിനുശേഷം അവ രണ്ടല്ല, തുങ്കയും ഭദ്രയും ചേർന്ന് തുങ്കഭദ്രയാവുന്നു. രണ്ട് നദികൾ, രണ്ട് യാത്രകൾ, രണ്ട് ഓർമ്മകൾ, ഒരൊറ്റ ഒഴുക്ക്. ഒരു നദിയുടെ ജനനത്തെക്കാൾ മനോഹരമായൊരു കാഴ്ച ചിലപ്പോൾ അതിന്റെ സംഗമമായിരിക്കും. കാരണം നമ്മൾ അവിടെ പ്രകൃതിയുടെ ഒരു വലിയ തത്വചിന്ത കാണുന്നു. രണ്ടു വഴികൾ ഒരിടത്ത് അവസാനിക്കുന്നില്ല, അവിടെ നിന്നാണ് ഒരു പുതിയ യാത്ര തുടങ്ങുന്നത്. തുങ്കയും ഭദ്രയും തമ്മിൽ സംഗമിക്കുന്ന കൂടലിയിൽ നിൽക്കുമ്പോൾ വെള്ളത്തിന്റെ ഒഴുക്കിനേക്കാൾ കൂടുതൽ ശ്രദ്ധ പിടിച്ചു പറ്റുന്നത് ആ സംഗമത്തിന്റെ നിശബ്ദതയാണ്. രണ്ട് നദികൾ തമ്മിൽ ചേർന്നൊഴുകുമ്പോൾ അവയുടെ വേർതിരിവ് പതുക്കെ അപ്രത്യക്ഷമാകുന്നു. മനുഷ്യരുടെ ജീവിതത്തിലും അങ്ങനെ ചില സംഗമങ്ങളുണ്ട്. രണ്ടു മനുഷ്യർ, രണ്ട് സംസ്കാരങ്ങൾ, രണ്ട് ചിന്തകൾ, രണ്ട് ജീവിതപാതകൾ ഒന്നിച്ചു ചേരുമ്പോൾ മൂന്നാമതൊരു പുതിയ ലോകമാണ് രൂപപ്പെടുന്നത്. കൂടലി അതുകൊണ്ടൊരു ഭൂമിശാസ്ത്രം മാത്രമല്ല, സംഗമത്തിന്റെ ഒരു ദർശനമാണ്. നദീസംഗമം എന്ന നിലയിൽ കൂടലിക്ക് വലിയ ആത്മീയ പ്രാധാന്യവുമുണ്ട്. തർപ്പണം ഉൾപ്പെടെയുള്ള വിവിധ ആചാരങ്ങൾക്കും ആത്മീയ ചടങ്ങുകൾക്കുമായി ആളുകൾ ഇവിടെ എത്തുന്നു. നദി ഇവിടെ വെറും വെള്ളമല്ല, ഓർമ്മകളെയും വിശ്വാസങ്ങളെയും തലമുറകളെയും വഹിച്ചുകൊണ്ടുപോകുന്ന ഒരു പുണ്യപ്രവാഹമാണ്. സംഗമത്തിനരികിലുള്ള സംഗമേശ്വര ക്ഷേത്രം ഈ ആത്മീയ ഭാവത്തിന് കൂടുതൽ ആഴം നൽകുന്നു. നദികളുടെ കൂടിച്ചേരലിന് സമീപം ശിവക്ഷേത്രം നിലകൊള്ളുന്നത് ദക്ഷിണേന്ത്യൻ ക്ഷേത്ര പരമ്പരയിൽ പ്രകൃതിയും വിശ്വാസവും തമ്മിലുള്ള അടുപ്പം ഓർമ്മിപ്പിക്കുന്നു. നദി ഒഴുകുന്നു, അതിന്റെ അരികിൽ ക്ഷേത്രം. ക്ഷേത്രത്തിൽ മണിമുഴങ്ങുന്നു, വെള്ളത്തിൽ ദീപങ്ങൾ ഒഴുകുന്നു, മനുഷ്യർ പ്രാർത്ഥിക്കുന്നു. അവരുടെ പ്രാർത്ഥനകൾ കേൾക്കുന്നുണ്ടോ എന്നറിയില്ല, പക്ഷേ നദി എല്ലാം കേട്ടുകൊണ്ട് ഒഴുകിപ്പോകുന്നു. കൂടലിയുടെ ആത്മീയ ജീവിതത്തിൽ മാധു പരമ്പരയുമായി ബന്ധപ്പെട്ട ആര്യ അക്ഷോഭ്യ തീർത്ഥമഠവും ശങ്കര പരമ്പരയുമായി ബന്ധപ്പെട്ട മഠവും ശ്രദ്ധേയമായ സാന്നിധ്യങ്ങളാണ്. വിവിധ ദാർശനിക പാരമ്പര്യങ്ങൾ ഒരേ നദീതീരത്ത് സഹവർത്തിത്വത്തോടെ നിലകൊള്ളുന്നത് ഈ പ്രദേശത്തിന്റെ സാംസ്കാരിക വൈവിധ്യത്തിന്റെ മനോഹരമായൊരു ഉദാഹരണമാണ്. അങ്ങനെ നോക്കുമ്പോൾ ഭദ്രാവതിയിൽ നിന്ന് കൂടലിയിലേക്കുള്ള ചെറിയൊരു യാത്രയിൽ തന്നെ കർണാടകയുടെ വലിയൊരു കഥ വായിക്കാം. രാജാക്കന്മാരുടെ കാലം, ഹൊയ്സളരുടെ ശില്പകല, മൈസൂർ രാജ്യത്തിന്റെ വ്യവസായ സ്വപ്നങ്ങൾ, ഇരുമ്പിന്റെയും കടലാസിന്റെയും ഫാക്ടറികൾ, നദികളോടൊപ്പം വളർന്ന മനുഷ്യജീവിതം, ആത്മീയ പാരമ്പര്യങ്ങൾ, നദീസംഗമത്തിന്റെ വിശ്വാസം, ഇതെല്ലാം ഒരേ ഭൂമിശാസ്ത്രത്തിൽ പരസ്പരം ചേർന്നു കിടക്കുന്നു. അതുകൊണ്ടാണ് ഈ യാത്ര എനിക്ക് കൗതുകകരമാവുന്നത്. ഭദ്രാവതി മനുഷ്യൻ പ്രകൃതിയുടെ ശക്തിയെ ഉപയോഗിക്കാൻ പഠിച്ച കഥയാണെങ്കിൽ, കൂടലി പ്രകൃതിയുടെ ഒഴുക്കിനൊപ്പം മനുഷ്യൻ ജീവിക്കാൻ പഠിച്ച കഥയാണ്. ഭദ്രാവതിയിൽ മനുഷ്യൻ ഭദ്രയുടെ ജലത്തെയും ഭൂമിയുടെ സമ്പത്തിനെയും വ്യവസായത്തിന്റെ ശക്തിയുമായി ബന്ധിപ്പിച്ചു. കൂടലിയിൽ അതേ ജലം വിശുദ്ധിയുടെയും സംഗമത്തിന്റെയും പ്രതീകമായി മാറി. ഒരിടത്ത് വെള്ളം വ്യവസായത്തിന്റെ ഭാഗമാണ്, മറ്റൊരിടത്ത് വെള്ളം പ്രാർത്ഥനയുടെ ഭാഗമാണ്. പക്ഷെ രണ്ടിടത്തും വെള്ളം ജീവിതത്തിന്റെ കേന്ദ്രത്തിലാണ്. സന്ധ്യയാകുമ്പോൾ കൂടലിയിൽ നദിക്കരയിൽ നിൽക്കുമ്പോൾ അകലെയുള്ള ക്ഷേത്രമണിയുടെ ശബ്ദവും ഒഴുകുന്ന വെള്ളത്തിന്റെ ശബ്ദവും ഒരുമിച്ച് കേൾക്കാം. അപ്പോൾ ഭദ്രാവതിയിലെ ഇരുമ്പു ചൂളകളുടെ ഓർമ്മയും മനസ്സിലേക്ക് വരും. തീയും വെള്ളവും ഇരുമ്പും കല്ലും വ്യവസായവും ആത്മീയതയും. ഒരേ യാത്രയിൽ ഇത്രയും വൈരുദ്ധ്യങ്ങൾ എങ്ങനെ ഇത്ര സ്വാഭാവികമായി ഒത്തുചേരുന്നു? ഒരുപക്ഷെ ഒരു ദേശത്തിന്റെ യഥാർത്ഥ സൗന്ദര്യം അതിന്റെ ഏകതാനതയിലല്ല, വ്യത്യസ്തതകളെ ഒരുമിച്ച് വഹിക്കാനുള്ള അതിന്റെ കഴിവിലാണ്. ഭദ്രാവതിയിലെ ഫാക്ടറികളിലെ ചൂടിൽ നിന്ന് കൂടലിയിലെ നദിക്കാറ്റിലേക്ക് എത്തുമ്പോൾ എനിക്ക് അതാണ് അനുഭവപ്പെട്ടത്. മനുഷ്യൻ നിർമ്മിച്ച ലോകത്തിൽ നിന്ന് പ്രകൃതി സ്വയം നിർമ്മിച്ച ലോകത്തിലേക്ക് ഒരു ചെറിയ യാത്ര. എന്നാൽ ആ രണ്ടിനെയും ബന്ധിപ്പിക്കുന്നത് വീണ്ടും നദി തന്നെ. ഭദ്ര, തുങ്ക, തുങ്കഭദ്ര. നദികൾക്ക് പേരുകൾ മാറാം, കരകൾ മാറാം, നഗരങ്ങൾ മാറാം, പക്ഷേ ഒഴുക്കു തുടരും. രണ്ടു നദികൾ ഒന്നാകുന്നിടത്ത് അവയുടെ പഴയ പേരുകൾ മാഞ്ഞു പോകുന്നില്ല, അവയുടെ ഓർമ്മകൾ ചേർന്ന് ഒരു പുതിയ പേരായി മാറുന്നു. മനുഷ്യജീവിതവും അങ്ങനെ തന്നെയല്ലേ? നമ്മൾ പിന്നിട്ട വഴികൾ നമ്മളിൽ നിന്ന് അപ്രത്യക്ഷമാവുന്നില്ല, അവ നമ്മളിൽ ചേർന്നാണ് ആ ഒരു പുതിയ ഞാൻ രൂപപ്പെട്ടത്. കൂടലിയുടെ നദീസംഗമം എന്നെ പഠിപ്പിച്ച ഏറ്റവും മനോഹരമായ പാഠമതാണ്. അതുകൊണ്ടാണ് ഭദ്രാവതിയും കൂടലിയും എനിക്ക് ഏറെ ഇഷ്ടം. ഒരിടത്ത് ഇരുമ്പ് തീയിലുരുകുന്നു, മറ്റൊരിടത്ത് രണ്ട് നദികൾ പരസ്പരം ചേർന്നൊഴുകുന്നു. ഒന്ന് മനുഷ്യന്റെ കൈകളാൽ രൂപപ്പെട്ട ശക്തിയുടെ കഥ, മറ്റൊന്ന് പ്രകൃതിയുടെ ഒഴുക്കിൽ പിറന്ന ഐക്യത്തിന്റെ കഥ. ഇരുവർക്കുമിടയിൽ നിൽക്കുമ്പോൾ മനസ്സിലാകും, ലോകത്തെ നിർമ്മിക്കുന്നത് തീയും വെള്ളവും മാത്രമല്ല, അവയെ മനസ്സിലാക്കി ജീവിക്കാൻ പഠിച്ച മനുഷ്യന്റെ കഥ കൂടിയാണ്. ചില യാത്രകൾ നമ്മളെ സ്ഥലങ്ങളിലേക്ക് കൊണ്ടുപോകും, ചില യാത്രകൾ നമ്മെ ചരിത്രത്തിലേക്ക്, ചില യാത്രകൾ നമ്മളെ നമ്മുടെ തന്നെ ഉള്ളിലേക്ക് തന്നെ. ഭദ്രാവതിയിൽ നിന്ന് കൂടലിയിലേക്കുള്ള ഈ യാത്ര, ഇരുമ്പിന്റെ ചൂടിൽ നിന്ന് നദികളുടെ തണുപ്പിലേക്കും വ്യവസായത്തിന്റെ ശബ്ദത്തിൽ നിന്ന് സംഗമത്തിന്റെ നിശബ്ദതയിലേക്കും എന്നെ കൊണ്ടുപോയ ഒരു യാത്രയാണ്. അതുകൊണ്ട് തന്നെ ഈ യാത്ര എനിക്കേറെ ഇഷ്ടം.

ശ്രോതാക്കൾ കേട്ടുകൊണ്ടിരിക്കുന്നത് കരുണാസായി റേഡിയോ 91.2 FM. കരുണാസായി റേഡിയോ ഒരു ദേശത്തിന്റെ സ്വന്തം റേഡിയോ. ജീവിത പാഠങ്ങളുടെ ശ്രവ്യാവിഷ്കാരം.

ശ്രോതാക്കൾ കേട്ടുകൊണ്ടിരിക്കുന്നത് കരുണസൈ റേഡിയോ 91.2 FM. കാതോർത്ത് കേൾക്കൂ, കാത്തിരുന്ന് കേൾക്കൂ. ഒരു ദേശത്തിൻ്റെ സ്വന്തം റേഡിയോ, ജീവിത പാഠങ്ങളുടെ ശ്രവ്യ ആവിഷ്കാരം, കരുണസൈ റേഡിയോ 91.2 FM.

0: മനോമേധം മസ്തിഷ്കത്തെ കുറിച്ചുള്ള പ്രത്യേക പരിപാടി.
1: നമ്മുടെ ജീവിതം നാം വസിക്കുന്ന ഇടങ്ങളുടെയും നമ്മെ പൊതിഞ്ഞു നിൽക്കുന്ന സാഹചര്യങ്ങളുടെയും ഒരു പ്രതിഫലനമാണ്. നാം ശ്വസിക്കുന്ന വായുവും നാം കാണുന്ന കാഴ്ചകളും പോലെ തന്നെ പ്രധാനമാണ് നമ്മുടെ നാഡീവ്യൂഹത്തിന് ലഭിക്കുന്ന സുരക്ഷിതത്വത്തിന്റെ സൂചനകൾ. വിട്ടൊഴിയാത്ത സമ്മർദ്ദവും മറ്റുള്ളവരാൽ വിധി കൽപ്പിക്കപ്പെടുമെന്ന ഭയവും എപ്പോഴും എന്തോ തെറ്റ് സംഭവിക്കുമെന്ന ഉത്കണ്ഠയും നിറഞ്ഞ ഒരു സാഹചര്യത്തിലാണ് നാം കഴിയുന്നതെങ്കിൽ നമ്മുടെ തലച്ചോർ അറിയാതെ തന്നെ ഒരു അതിജീവന യുദ്ധത്തിലേക്ക് വഴുതി വീഴുന്നു. ഇത് വെറുമൊരു മാനസികാവസ്ഥയല്ല, മറിച്ച് നമ്മുടെ ശരീരത്തിലെ കോടിക്കണക്കിന് കോശങ്ങളെ ബാധിക്കുന്ന ഒരു ജൈവിക പ്രതിഭാസമാണ്. ഈ അവസ്ഥയിൽ തലച്ചോറിലെ ഭയത്തിന്റെ കേന്ദ്രമായ അമിഗ്ഡല അതീവ ജാഗ്രതയിലായിരിക്കും. തന്മൂലം ശരീരം എപ്പോഴും ഒന്നുകിൽ പോരാടാനോ അല്ലെങ്കിൽ ഓടി രക്ഷപ്പെടാനോ തയ്യാറെടുക്കുന്നു. ഈ ഘട്ടത്തിൽ നമ്മുടെ സർഗാത്മകതയും യുക്തിസഹമായ ചിന്തകളും താൽക്കാലികമായി നിലയ്ക്കുകയും മനസ്സ് പ്രതിരോധത്തിന്റെ ഒരു കവചത്തിനുള്ളിൽ ഒളിക്കുകയും ചെയ്യുന്നു. അതിജീവനത്തിനായുള്ള ഈ പോരാട്ടം ശരീരത്തിൽ സ്ട്രെസ് ഹോർമോണുകളായ കോർട്ടിസോളിന്റെയും അഡ്രിനാലിന്റെയും അളവ് വർദ്ധിപ്പിക്കുന്നു. ദീർഘകാലം ഇത്തരം സാഹചര്യങ്ങളിൽ തുടരുന്നത് മാനസികമായ തളർച്ചയ്ക്കും വൈകാരികമായ ഒറ്റപ്പെടലിനും കാരണമാകും. മറ്റുള്ളവർ നമ്മെ എങ്ങനെ കാണുന്നു എന്നതിനെക്കുറിച്ച് അമിതമായി ആകുലപ്പെടുകയും സ്വന്തം വ്യക്തിത്വം വെളിപ്പെടുത്താൻ ഭയപ്പെടുകയും ചെയ്യുന്ന അവസ്ഥയാണിത്. സത്യത്തിൽ നാം നമ്മെ തന്നെ സംരക്ഷിക്കാൻ പണിയുന്ന ഈ അദൃശ്യ മതിലുകൾ നമ്മുടെ വളർച്ചയെ തടസ്സപ്പെടുത്തുന്ന തടവറകളായി മാറുകയാണ് ചെയ്യുന്നത്. സ്നേഹവും ബഹുമാനവും കുറഞ്ഞ സാഹചര്യങ്ങളിൽ മനുഷ്യന്റെ സഹജമായ കഴിവുകൾ വിരിയില്ല എന്നത് പ്രകൃതിയുടെ തന്നെ നിയമമാണ്. എന്നാൽ ഇതിന് വിപരീതമായി നാം ആദരിക്കപ്പെടുന്ന നമ്മുടെ വാക്കുകൾക്ക് വില ലഭിക്കുന്ന സുരക്ഷിതമായൊരു ചുറ്റുപാടിലാണ് നാം ഉള്ളതെങ്കിൽ ചിത്രം പൂർണ്ണമായും മാറുന്നു. അവിടെ നമ്മുടെ ശരീരം റെസ്റ്റ് ആൻഡ് റീസ്റ്റോർ അഥവാ വിശ്രമത്തിന്റെയും വീണ്ടെടുക്കലിന്റെയും അവസ്ഥയിലേക്ക് മാറും. ഈ ശാന്തമായ അവസ്ഥയിൽ നമ്മുടെ നാഡീവ്യൂഹം സുരക്ഷിതത്വത്തിന്റെ സിഗ്നലുകൾ സ്വീകരിക്കുകയും ശരീരത്തിലെ പാരാസിമ്പത്തറ്റിക് സംവിധാനം

0: സമാധാനത്തെ ഉണർത്തുകയും ചെയ്യും. ഇതോടെ നമ്മുടെ ഹൃദയമിടിപ്പ് സാധാരണ നിലയിലാവുകയും ശ്വസനം ആഴമുള്ളതാവുകയും ചെയ്യും. ഈ ഘട്ടത്തിലാണ് മനുഷ്യരിലെ സർഗാത്മകതയും സഹാനുഭൂതിയും പുതിയ ആശയങ്ങളും വിരിയുന്നത്. മറ്റൊരാളുടെ മുന്നിൽ തുറന്ന മനസ്സോടെ സംസാരിക്കാനും സ്വന്തം പോരായ്മകൾ അംഗീകരിക്കാനുമുള്ള കരുത്ത് നമുക്ക് ലഭിക്കുന്നത് ഇത്തരം സുരക്ഷിതത്വത്തിൽ നിന്നാണ്. മൃദുവായ പെരുമാറ്റത്തെയും ശാന്തമായ സ്വഭാവത്തെയും പലപ്പോഴും ബലഹീനതയായി തെറ്റിദ്ധരിക്കാറുണ്ട്. എന്നാൽ വാസ്തവത്തിൽ ഈ സോഫ്റ്റ്നെസ് അഥവാ ആന്തരികമായ ആർദ്രത എന്നത് ഒരു വ്യക്തിയുടെ വൈകാരിക സുരക്ഷിതത്വത്തിന്റെ അടയാളമാണ്. എപ്പോഴും പ്രതിരോധത്തിന്റെ കവചം ധരിക്കേണ്ട ആവശ്യമില്ലാത്ത സ്വന്തം വ്യക്തിത്വത്തിൽ പൂർണ്ണ വിശ്വാസമുള്ള ഒരാൾക്ക് മാത്രമേ ഇത്രത്തോളം ശാന്തനായിരിക്കാൻ സാധിക്കൂ. നിരന്തരമായ ആത്മസംരക്ഷണത്തിന് ഊർജം കളയേണ്ടതില്ലാത്തതിനാൽ ആ ഊർജം പുതിയ കാര്യങ്ങൾ പഠിക്കാനും മറ്റുള്ളവരുമായി അർത്ഥവത്തായ ബന്ധങ്ങൾ സ്ഥാപിക്കാനും ഇവർക്ക് സാധിക്കുന്നു. ഒരു പൂവ് വിരിയുന്നത് കഠിനമായ വെയിലത്തല്ല, മറിച്ച് അതിനനുയോജ്യമായ മണ്ണും വളവും തണലും ലഭിക്കുമ്പോഴാണ്. ഇതുപോലെ മനുഷ്യന് തന്റെ തനതായ വ്യക്തിത്വം പുറത്തെടുക്കുന്നത് സ്നേഹനിർഭരമായ സാഹചര്യങ്ങളിലാണ്. നമ്മുടെ തലച്ചോറിലെ ചിന്താകേന്ദ്രങ്ങൾ അഥവാ പ്രീഫ്രണ്ടൽ കോർട്ടെക്സ് ഏറ്റവും മികച്ച രീതിയിൽ പ്രവർത്തിക്കുന്നത് നാം വൈകാരികമായി ശാന്തരായിരിക്കുമ്പോഴാണ്. സുരക്ഷിതത്വ ബോധം നൽകുമ്പോൾ തലച്ചോറിൽ ഓക്സിറ്റോസിൻ, ഡോപമിൻ തുടങ്ങിയ രാസവസ്തുക്കൾ ഉൽപ്പാദിപ്പിക്കപ്പെടുന്നു. ഇവ നമുക്ക് സന്തോഷവും പുതിയ കാര്യങ്ങൾ ചെയ്യാനുള്ള ആവേശവും നൽകുന്നു. നാം സ്വയം വിശ്വസിക്കാനും മറ്റുള്ളവരെ വിശ്വസിക്കാനും പഠിക്കുന്നത് ഈ ഘട്ടത്തിലാണ്. അതുകൊണ്ട് തന്നെ ഒരു മികച്ച സമൂഹം കെട്ടിപ്പടുക്കാൻ വേണ്ടത് വിമർശനങ്ങളോ സമ്മർദ്ദങ്ങളോ അല്ല, മറിച്ച് പരസ്പര ബഹുമാനവും സുരക്ഷിതത്വ ബോധവും നൽകുന്ന ഇടങ്ങളാണ്. ഓരോ വ്യക്തിക്കും തന്റേതായ വേഗതയിൽ വളരാൻ കഴിയുന്ന അത്തരമിടങ്ങൾ കുടുംബങ്ങളിലും തൊഴിലിടങ്ങളിലും അനിവാര്യമാണ്. ജീവിതത്തിന്റെ തിരക്കുകൾക്കിടയിൽ നമ്മുടെ നാഡീവ്യൂഹത്തെ ശാന്തമാക്കാൻ പ്രകൃതിയോടൊപ്പമുള്ള നിമിഷങ്ങളും നല്ല സൗഹൃദങ്ങളും വലിയ പങ്കുവഹിക്കുന്നു. അനാവശ്യമായ മത്സരങ്ങളിൽ നിന്നും താരതമ്യങ്ങളിൽ നിന്നും മാറി നിൽക്കുന്നത് നമ്മുടെ മാനസികാരോഗ്യം വീണ്ടെടുക്കാൻ സഹായിക്കും. സ്വന്തം വ്യക്തിത്വത്തെ അതിന്റെ എല്ലാ കുറവുകളോടും കൂടി അംഗീകരിക്കാനുള്ള ധൈര്യം ലഭിക്കുന്നത് നാം ഒരു സുരക്ഷിത വലയത്തിനുള്ളിൽ ഇരിക്കുമ്പോഴാണ്. ആത്മവിശ്വാസം എന്നത് അഹങ്കാരമല്ല, മറിച്ച് ഭയമില്ലാത്ത അവസ്ഥയാണ്. ഈ ഭയമില്ലായ്മ രൂപപ്പെടുന്നത് ചുറ്റുമുള്ളവരുടെ സ്നേഹത്തിലും കരുതലിന്റെയും തണലിലുമാണ്. നാം ഓർക്കേണ്ടത് നമ്മുടെ ചുറ്റുപാടുകളെ തിരഞ്ഞെടുക്കാനുള്ള അധികാരം നമുക്കുണ്ട് എന്നതാണ്. നമ്മുടെ സമാധാനത്തെ കെടുത്തുന്ന, എപ്പോഴും പ്രതിരോധത്തിലാക്കുന്ന സാഹചര്യങ്ങളിൽ നിന്ന് വിട്ടുനിൽക്കാനും നമുക്ക് ചുറ്റും ഒരു പോസിറ്റീവ് വലയം സൃഷ്ടിക്കാനും നാം പഠിക്കണം. മറ്റുള്ളവർക്ക് സുരക്ഷിതത്വം നൽകുന്ന ഒരു വ്യക്തിയായി മാറാൻ നമുക്ക് സാധിച്ചാൽ അത് ആ വ്യക്തിയുടെ നാഡീവ്യൂഹത്തിന് നാം നൽകുന്ന ഏറ്റവും വലിയ സമ്മാനമായിരിക്കും. സ്നേഹവും കരുണയും വെറും വാക്കുകളല്ല, അവ നമ്മുടെ ശരീരത്തിന്റെ പ്രവർത്തനത്തെ തന്നെ മാറ്റിമറിക്കാൻ ശേഷിയുള്ള ഔഷധങ്ങളാണ്. ശാന്തമായൊരു മനസ്സ് ഒരു വലിയ വിപ്ലവത്തിന്റെ തുടക്കമാണ്. ആ ശാന്തതയിലൂടെ നമ്മുടെ ഏറ്റവും മികച്ച പതിപ്പിനെ ലോകത്തിനു മുന്നിൽ അവതരിപ്പിക്കാൻ നമുക്ക് ഓരോരുത്തർക്കും സാധിക്കട്ടെ.
1: ശ്രോതാക്കൾ ഇതുവരെ കേട്ടത് മനോമേധം.
2: ശ്രോതാക്കൾ കേട്ടുകൊണ്ടിരിക്കുന്നത് കരുണാസായി റേഡിയോ 91.2 FM. കരുണാസായി റേഡിയോ ഒരു ദേശത്തിന്റെ സ്വന്തം റേഡിയോ. ജീവിത പാഠങ്ങളുടെ ശ്രവ്യ ആവിഷ്കാരം.

0: പ്രബോധന ചിന്ത.
1: തന്നെ വെറുക്കുന്നവനോടും ക്ഷമിക്കുക, ദ്രോഹിക്കുന്നവരോട് പൊറുക്കുക. ഈശ്വരീയമായ ഒരു ഗുണം അത്രേ അത്. അങ്ങനെ ചെയ്യുന്നവർ ഉത്തമ പുരുഷൻ, ശ്രേഷ്ഠൻ. പക്ഷേ ആ ഗുണം എത്ര പേർക്കുണ്ടാകും? അതിന് വലിയൊരു മനസ്സ് വേണം. ഏതു രാജ്യം ഭരിക്കുന്നതിനേക്കാൾ പ്രയാസമാണ് അവനവന്റെ മനസ്സ് നിയന്ത്രിക്കുക എന്നത്. അവിടെ ക്ഷോഭം, കോപം തുടങ്ങിയ ശത്രുക്കൾ നുഴഞ്ഞു കയറാതെ നോക്കണം. ലോഭം, മോഹം, മതം, മാത്സര്യം, കാമം എന്നിവയൊന്നും താവളം അടിക്കാതെയും സൂക്ഷിക്കണം. മനസ്സ് വൃത്തിയായി കൊണ്ടു നടക്കാൻ കഴിവുള്ളവർ ലോകത്തെ ഭരിക്കാൻ പ്രാപ്തനാകുന്നു. മനഃശാന്തിക്ക് വേണ്ടി ഒരുവൻ പ്രത്യേകമായി എന്തെങ്കിലും ചെയ്യണമെന്നില്ല, മറിച്ച് ദുർവിചാരങ്ങളിൽ വ്യാപൃതനാവാതിരുന്നാൽ മാത്രം മതി എന്ന് ശ്രീരാമകൃഷ്ണ പരമഹംസൻ. എന്തു ചെയ്യുമ്പോഴും അവനവന്റെ മനസാക്ഷിയോട് ചോദിക്കണം. എന്താണ് മനസാക്ഷി? അത് മനസ്സിലെ സത്യം തന്നെയാണ്. മനസാക്ഷിയും വീരത്വവും ഒന്നു തന്നെയെന്ന് ഓസ്കാർ വൈൽഡ്. മനസാക്ഷി മറ്റുള്ളവരുടെ അഭിപ്രായത്തിൽ പുനർജന്മമാണെന്ന് ടെയ്ലർ പറയുന്നു.

ഇത് കരുണാസായി റേഡിയോ 91.2 FM. കാതോർത്ത് കേൾക്കൂ, കാത്തിരുന്ന് കേൾക്കൂ. കരുണാസായി റേഡിയോ ഒരു ദേശത്തിന്റെ സ്വന്തം റേഡിയോ. ജീവിത പാഠങ്ങളുടെ ശ്രവ്യാവിഷ്കാരം.

0: ശാന്തിരാഗങ്ങൾ.
1: സന്ധ്യ ചേതോഹരമാണ്. സന്ധ്യ എന്ന പദവും എത്രമേൽ സമ്മോഹനമായിരിക്കുന്നു. ഉച്ചകഴിഞ്ഞ് സായാഹ്നം, സായാഹ്നത്തിന് ശേഷം സന്ധ്യ. സന്ധ്യക്കെന്തിന് സിന്ദൂരം എന്ന് കവി. രക്തശോണിമയാർന്ന ആകാശം, കടൽ മാനം തൊട്ട് ചുവക്കുന്ന സുമുഹൂർത്തം, സന്ധ്യ. കേൾക്കാം സാന്ധ്യരാഗത്തിൽ കെ ജെ യേശുദാസ് പാടിയ ഗാനം.

പ്രഭാതത്തിൽ കിഴക്കോട്ട് പറന്നുപോയ കിളികളെല്ലാം പ്രദോഷമായപ്പോൾ പടിഞ്ഞാറ്റ് കൂടണയാൻ തിരികെ പറക്കുന്ന കാഴ്ച. വെള്ളിക്കൊക്കുകൾ ആകാശത്തെ കീറിമുറിച്ച് പറന്നുപോകുന്നത് പോലെ, മേഘത്തുണ്ടുകളിൽ നിന്ന് മഞ്ഞുകണങ്ങൾ ഇറ്റുവീഴുന്നത് പോലെ അരയന്നപ്പിടകൾ ചിറകടിക്കുന്നു. ചിരാതകളിൽ ദീപം തെളിഞ്ഞു തുടങ്ങുന്നു. സാന്ധ്യരാഗത്തിൽ ഇനി കേൾക്കാം കെ.എസ്. ചിത്ര ആലപിച്ച ഗാനം.

സന്ധ്യയ്ക്ക് എന്ത് ഗന്ധമാണ്? ചന്ദന സുഗന്ധമോ കർപ്പൂരഗന്ധമോ? എരിയുന്ന മെഴുതിരികളുടെ മണമുള്ള സന്ധ്യകൾ, എള്ളെണ്ണ മണമുള്ള സന്ധ്യകൾ. ആരാവും സന്ധ്യകളെ ഭക്തിസാന്ദ്രമാക്കിയത്? നടുവൊടിഞ്ഞ് ജോലി ചെയ്ത പകൽ നേരങ്ങളിൽ നിന്നുള്ള വിശ്രമം കൂടിയായിരുന്നിരിക്കണം സന്ധ്യകൾ ഭക്തിയുടെ നിമിഷങ്ങളായി മാറിയത്. അറിയാതെ അറിയാതെ സന്ധ്യകൾക്ക് അങ്ങനെയൊരു പരിവേഷമായി. സന്ധ്യരാഗത്തിൽ ഇനി ജി വേണുഗോപാൽ, സുജാത മോഹൻ, രാധിക തിലക് എന്നിവർ പാടിയ ഗാനം.

സന്ധ്യയുടെ സുഖതച്ചാരുത പാട്ടിലൂടെ ആനന്ദാമൃതമാകുന്ന മധുരിമ. സായന്തനമെന്നത് സന്ധ്യയുടെ പര്യായങ്ങളിൽ ഏറ്റവും ചേതോഹരം. പനീറിറ്റ് വീഴുന്നതുപോലെ ചന്ദ്രിക ഭൂമിയുടെ തിരുമുറ്റങ്ങളിൽ തീർത്ത് സ്പർശമണിയിക്കുന്നു. സന്ധ്യരാഗത്തിൽ ഇനി കെ എസ് ചിത്ര ആലപിച്ച ഗാനമാണ്

ശ്രോതാക്കൾ കേട്ടുകൊണ്ടിരിക്കുന്നത് കരുണാസായി റേഡിയോ 91.2 FM. കാതോർത്ത് കേൾക്കൂ, കാത്തിരുന്ന് കേൾക്കൂ. കരുണാസായി റേഡിയോ, ഒരു ദേശത്തിന്റെ സ്വന്തം റേഡിയോ. ജീവിത പാഠങ്ങളുടെ ശ്രവ്യാവിഷ്കാരം.

0: നമസ്കാരം. പ്രാദേശിക വാർത്തകൾ വായിക്കുന്നത് അഞ്ജു പ്രഭ. പ്രധാന വാർത്തകൾ. രാഷ്ട്രനിർമ്മാണ പ്രക്രിയയിൽ ഗ്രാമീണ വനിതകളുടെ സജീവ പങ്കാളിത്തം നിർണായകമാണെന്ന് രാഷ്ട്രപതി ദ്രൌപദി മുർമു. ദേശീയ സരസ് മേള രാഷ്ട്രപതി വിജയവാഡയിൽ ഉദ്ഘാടനം ചെയ്തു. ഉപരാഷ്ട്രപതി സി പി രാധാകൃഷ്ണൻ നാളെ കേരളത്തിലെത്തും. നവരാത്രി സർഗോത്സവം സാംസ്കാരിക സമ്മേളനത്തിന്റെ ഉദ്ഘാടനം കോഴിക്കോട് നിർവഹിക്കും. മുഖ്യമന്ത്രിയുടെ ദുരിതാശ്വാസ നിധിയിൽ നിന്നും ധനസഹായം ലഭിക്കുന്നതിനുള്ള കുടുംബ വാർഷിക വരുമാന പരിധി 3 ലക്ഷം രൂപയാക്കി ഉയർത്തി സംസ്ഥാന മന്ത്രിസഭായോഗം. കിഫ്ബിയുടെ പ്രവർത്തനങ്ങളിൽ സമഗ്ര പുനഃസംഘടന നിർദ്ദേശിക്കുന്ന വിദഗ്ധ സമിതി റിപ്പോർട്ട് മുഖ്യമന്ത്രി വി ഡി സതീശൻ നിയമസഭയിൽ വച്ചു. ഭരണഘടനാ വിരുദ്ധമായാണ് കിഫ്ബി പ്രവർത്തിച്ചതെന്ന് മുഖ്യമന്ത്രി. വോട്ടർ പട്ടികയിൽ പേര് ചേർക്കുന്നതിനും തിരുത്തലുകൾ വരുത്തുന്നതിനുമുള്ള പ്രത്യേക യജ്ഞത്തിന് സംസ്ഥാനത്ത് ഇന്ന് തുടക്കമായി. കേരളത്തിൽ ഇന്ന് തുലാവർഷമെത്തി. സംസ്ഥാനത്ത് അതിശക്തമായ മഴയ്ക്ക് സാധ്യത. 4 ജില്ലകളിൽ ഓറഞ്ച് ജാഗ്രത. വാർത്തകൾ വിശദമായി. രാഷ്ട്രനിർമ്മാണ പ്രക്രിയയിൽ ഗ്രാമീണ വനിതകളുടെ സജീവ പങ്കാളിത്തം നിർണായകമായതിനാൽ സാമ്പത്തികമായി അവരെ കൂടുതൽ ശാക്തീകരിക്കണമെന്ന് രാഷ്ട്രപതി ദ്രൌപദി മുർമു. ആന്ധ്രാപ്രദേശിലെ വിജയവാഡയിൽ ദേശീയ സരസ്മേള ഉദ്ഘാടനം ചെയ്യുകയായിരുന്നു രാഷ്ട്രപതി. സ്വയം സഹായ സംഘങ്ങൾ സ്ത്രീകളെ സ്വയം പര്യാപ്തരാക്കുന്നതിലൂടെ ഗ്രാമീണ സമ്പദ് വ്യവസ്ഥയ്ക്ക് നിർണായക സംഭാവനകളാണ് നൽകുന്നതെന്നും രാഷ്ട്രപതി പറഞ്ഞു. ഉപരാഷ്ട്രപതി സി പി രാധാകൃഷ്ണൻ നാളെ കോഴിക്കോട് സന്ദർശിക്കും. കേസരി ഭവനിൽ നടക്കുന്ന നവരാത്രി സർഗോത്സവം സാംസ്കാരിക സമ്മേളനം അദ്ദേഹം ഉദ്ഘാടനം ചെയ്യും. ഗവർണർ രാജേന്ദ്ര വിശ്വനാഥ് ആർലേക്കർ ചടങ്ങിൽ പങ്കെടുക്കും. ഉപരാഷ്ട്രപതിയുടെ സന്ദർശനത്തോടനുബന്ധിച്ച് നാളെ വൈകിട്ട് 4 മുതൽ കോഴിക്കോട് നഗരത്തിൽ ഗതാഗത നിയന്ത്രണം ഏർപ്പെടുത്തിയിട്ടുണ്ട്. കോർപ്പറേഷൻ പരിധിയിലെ വിദ്യാഭ്യാസ സ്ഥാപനങ്ങൾക്ക് നാളെ ഉച്ചയ്ക്ക് ശേഷം ജില്ലാ കളക്ടർ അവധി പ്രഖ്യാപിച്ചു. മുഖ്യമന്ത്രിയുടെ ദുരിതാശ്വാസ നിധിയിൽ നിന്നും ധനസഹായം ലഭിക്കുന്നതിനുള്ള കുടുംബ വാർഷിക വരുമാന പരിധി 2 ലക്ഷത്തിൽ നിന്നും 3 ലക്ഷം രൂപയാക്കി ഉയർത്തി സംസ്ഥാന മന്ത്രിസഭായോഗം. ധനസഹായം അനുവദിക്കുന്നതിലെ മുഖ്യമന്ത്രിയുടെയും റവന്യൂ മന്ത്രിയുടെയും ഉൾപ്പെടെയുള്ള അധികാര പരിധിയും വർദ്ധിപ്പിച്ചതായി മുഖ്യമന്ത്രി വി ഡി സതീശൻ തിരുവനന്തപുരത്ത് വാർത്താസമ്മേളനത്തിൽ അറിയിച്ചു. അടിയന്തര സാഹചര്യം നേരിടാൻ ജില്ലാ കളക്ടർമാർക്ക് 1 കോടി രൂപ വീതം അൺടൈഡ് ഫണ്ട് അനുവദിക്കാനും തീരുമാനമായി. ഡേറ്റ പങ്കിടൽ പ്രോത്സാഹനം ലക്ഷ്യമിട്ട് കേരള ഡേറ്റ പോളിസി 2026 കരടിനും മന്ത്രിസഭ അംഗീകാരം നൽകി. സംസ്ഥാനത്തെ 56 അതിവേഗ പ്രത്യേക കോടതികളുടെ കാലാവധി ദീർഘിപ്പിക്കാനും തീരുമാനമായി. കിഫ്ബിയുടെ പ്രവർത്തനങ്ങളിൽ സമഗ്ര പുനഃസംഘടന നിർദ്ദേശിക്കുന്ന വിദഗ്ധ സമിതി റിപ്പോർട്ട് മുഖ്യമന്ത്രി വി ഡി സതീശൻ നിയമസഭയിൽ വച്ചു. കിഫ്ബി ഈ രീതിയിൽ തുടരേണ്ടതില്ലെന്നാണ് സമിതിയുടെ ശുപാർശ. കൂടുതൽ വിവരങ്ങളുമായി ആകാശവാണി തിരുവനന്തപുരം ജില്ലാ പ്രതിനിധി രജു കോലിയക്കോട്.
1: കഴിഞ്ഞ 10 വർഷത്തെ കിഫ്ബിയുടെ പ്രവർത്തനങ്ങൾ സി എ ജി പെർഫോമൻസ് ഓഡിറ്റിന് വിധേയമാക്കാനാണ് വിദഗ്ധ സമിതിയുടെ ശുപാർശ. ഇനിമുതൽ വിപണിയിൽ നിന്ന് നേരിട്ട് വായ്പയോ ഫണ്ടോ സമാഹരിക്കാൻ കിഫ്ബിയെ അനുവദിക്കില്ല. വായ്പ എടുക്കുന്നതിനുള്ള വ്യവസ്ഥകൾ കിഫ്ബി നിയമത്തിൽ നിന്ന് ഒഴിവാക്കണം. കിഫ്ബിയുടെ നിലവിലെ സാമ്പത്തിക ബാധ്യതകളും തിരിച്ചടവുകളും സംസ്ഥാന സർക്കാർ വാർഷിക ബജറ്റിലൂടെ ഏറ്റെടുക്കും. കിഫ്ബിയിലെ ജീവനക്കാരെയും പദ്ധതി നിരീക്ഷണ വിഭാഗങ്ങളെയും സംസ്ഥാന ആസൂത്രണ ബോർഡിലേക്കും ധനകാര്യ വകുപ്പിലേക്കും പുനർവിന്യസിക്കും. കിഫ്ബിയുടെ ഉയർന്ന പലിശയുള്ള കടങ്ങൾ പുനഃക്രമീകരിക്കണം. കുറഞ്ഞ പലിശയുള്ള ബാധ്യതകളിലേക്ക് കടം മാറ്റി പലിശഭാരം കുറയ്ക്കണമെന്നും വിദഗ്ധ സമിതി ശുപാർശ ചെയ്തു.
0: സർക്കാരിന്റെയും ധനവകുപ്പിന്റെയും നിയന്ത്രണം മറികടന്ന് വൻ സാമ്പത്തിക ബാധ്യത വരുത്തിവച്ചാണ് കിഫ്ബി പ്രവർത്തിച്ചതെന്ന് മുഖ്യമന്ത്രി വി ഡി സതീശൻ. ഭരണഘടനാ വ്യവസ്ഥകൾക്ക് വിരുദ്ധമായാണ് കിഫ്ബി പ്രവർത്തിച്ചതെന്നും അദ്ദേഹം തിരുവനന്തപുരത്ത് മാധ്യമങ്ങളോട് പറഞ്ഞു.
2: കിഫ്ബിയുടെ മുൻ സിഇഒ സർക്കാരിൽ എക്സ് ഓഫീഷ്യോ സെക്രട്ടറി ആയിട്ട് പ്രവർത്തിച്ച ഇരട്ട പദവിയാണ്. കൺസൾട്ടൻസികൾക്ക് പണം നൽകിയതിലും ഭൂമി ഏറ്റെടുക്കലിലും വ്യക്തമായ ക്രമക്കേടുകൾ നടന്നിട്ടുണ്ട്. സർക്കാരിന്റെയും ധനവകുപ്പിന്റെയും നിയന്ത്രണം മറികടന്ന് വൻ സാമ്പത്തിക ബാധ്യത വരുത്തിവെച്ച ഒരു സ്വതന്ത്ര സാമ്രാജ്യമായിട്ടാണ് കിഫ്ബി പ്രവർത്തിച്ചത്.
0: ഇടുക്കിയിൽ വന്യജീവി ആക്രമണം തടയാൻ ജനങ്ങൾ കെട്ടിയ സംരക്ഷണ വേലി വനം വകുപ്പ് പൊളിച്ചു നീക്കിയത് സംബന്ധിച്ച അടിയന്തര പ്രമേയത്തിന് സ്പീക്കർ അവതരണാനുമതി നിഷേധിച്ചതിൽ പ്രതിഷേധിച്ച് നിയമസഭയിൽ ഇന്ന് പ്രതിപക്ഷ വാക്കൌട്ട്. പന്തടിക്കളം, ശാന്തൻപാറ, ചിന്നക്കനാൽ എന്നിവിടങ്ങളിലെ വേലി പൊളിച്ചു മാറ്റിയതിൽ ജനങ്ങൾക്ക് ആശങ്കയുണ്ടെന്ന് പ്രമേയത്തിന് നോട്ടീസ് നൽകിയ പ്രതിപക്ഷ എംഎൽഎ കെ യു ജനീഷ് കുമാർ വ്യക്തമാക്കി. എന്നാൽ അനധികൃതമായി നിർമ്മിച്ച സോളാർ വേലി നീക്കം ചെയ്യാൻ ഇടുക്കി ജില്ലാ കളക്ടർ ഉത്തരവിടുകയായിരുന്നുവെന്ന് വനം മന്ത്രി ഷിബു ബേബി ജോൺ അറിയിച്ചു. വോട്ടർ പട്ടികയിൽ പേര് ചേർക്കുന്നതിനും ഒഴിവാക്കുന്നതിനും തിരുത്തലുകൾ വരുത്തുന്നതിനുമായി സംസ്ഥാനത്ത് ഇന്നു മുതൽ ഈ മാസം 31 വരെ നീളുന്ന പ്രത്യേക യജ്ഞത്തിന് തുടക്കമായി. വില്ലേജ് ഓഫീസുകൾ കേന്ദ്രീകരിച്ച് അപേക്ഷാ ഫോമുകളും ഡിജിറ്റൽ ഹെൽപ്പ് ഡെസ്കുകളും സജ്ജീകരിച്ചിട്ടുണ്ട്. പുതിയ വോട്ടർമാരെയും വോട്ടർ പട്ടികയിൽ നിന്ന് ഒഴിവാക്കപ്പെട്ടവരെയും പട്ടികയിൽ ഉൾപ്പെടുത്തുന്നതിനായാണ് പ്രചാരണ യജ്ഞം സംഘടിപ്പിക്കുന്നത്. ഈ വാർത്തകൾ ആകാശവാണിയിൽ നിന്ന്.
3: ആകാശവാണി വാർത്തകളും വാർത്താധിഷ്ഠിത പരിപാടികളും ഓൾ ഇന്ത്യ റേഡിയോ ന്യൂസ് തിരുവനന്തപുരം യൂട്യൂബ് ചാനലിലും അറ്റ് ഓൾ ഇന്ത്യ റേഡിയോ ന്യൂസ് തിരുവനന്തപുരം ഫേസ്ബുക്ക് പേജിലും @AR_തിരുവനന്തപുരം ഇൻസ്റ്റഗ്രാം അക്കൌണ്ടിലും @AR_TVMX ഹാൻഡിലും ലഭ്യമാണ്.
0: പ്രധാനമന്ത്രി നരേന്ദ്രമോദി ഭരണ നേതൃത്വത്തിൽ 25 വർഷം പൂർത്തിയാക്കിയതിന്റെ ഭാഗമായി രാജ്യമെമ്പാടും വിവിധ പരിപാടികൾ പുരോഗമിക്കുന്നു. പെൺകുട്ടികളുടെ ഉന്നമനത്തിനായി നടപ്പാക്കിയ ബേട്ടി ബച്ചാവോ ബേട്ടി പഠാവോ പദ്ധതിയെക്കുറിച്ചാണ് ജനസേവനമാണ് ദേശസേവനം എന്ന ആകാശവാണി പ്രത്യേക പരമ്പരയിൽ ഇന്ന്. പെൺകുട്ടികളുടെ സുരക്ഷയും വിദ്യാഭ്യാസവും ഉറപ്പാക്കുന്നതിനും തുല്യ അവകാശങ്ങൾ പ്രോത്സാഹിപ്പിക്കുന്നതിനും ഭ്രൂണഹത്യ തടയുന്നതിനുമായാണ് 2015 കേന്ദ്ര സർക്കാർ ബേട്ടി ബച്ചാവോ ബേട്ടി പഠാവോ പദ്ധതിക്ക് തുടക്കം കുറിച്ചത്. പെൺകുട്ടികളുടെ അതിജീവനം, സുരക്ഷ, വിദ്യാഭ്യാസം, സമഗ്ര വികസനം എന്നിവയിലാണ് പദ്ധതി ശ്രദ്ധ കേന്ദ്രീകരിക്കുന്നത്. ജാതി വിവേചനങ്ങളും അനാചാരങ്ങളും ഉച്ചനീചത്വങ്ങളും ഇല്ലാതാക്കാൻ പൊതുസമൂഹം ഒറ്റക്കെട്ടായി പ്രവർത്തിക്കണമെന്ന് മന്ത്രി കെ.എ. തുളസി. സാമൂഹ്യ ഐക്യദാർഢ്യ പക്ഷാചരണത്തിന്റെ സംസ്ഥാനതല സമാപനം തിരുവനന്തപുരത്ത് ഉദ്ഘാടനം ചെയ്യുകയായിരുന്നു മന്ത്രി. തുലാമാസ പൂജകൾക്കായി ശബരിമല നട മറ്റന്നാൾ വൈകിട്ട് 5 മണിക്ക് തുറക്കും. ശബരിമല മാളികപ്പുറം മേൽശാന്തിമാരെ തിരഞ്ഞെടുക്കുന്നതിനുള്ള നറുക്കെടുപ്പ് തുലാം 1 ഞായറാഴ്ച രാവിലെ 7:30 നടക്കും. മാസപൂജകൾ പൂർത്തിയാക്കി ഒക്ടോബർ 22 നട അടയ്ക്കുക. കണ്ണൂർ നഗരത്തിനോട് ചേർന്ന് കിടക്കുന്ന പ്രധാന വിനോദസഞ്ചാര കേന്ദ്രമായ പയ്യാമ്പലത്തെ നിർബന്ധിത മാലിന്യ വിമുക്ത പ്രദേശമായി പ്രഖ്യാപിച്ചു. കൂടുതൽ വിവരങ്ങളുമായി ആകാശവാണി കണ്ണൂർ ജില്ലാ പ്രതിനിധി കെ.ഒ. ശശിധരൻ.
4: നിർബന്ധിത മാലിന്യ വിമുക്ത കേന്ദ്രമാകുന്നതോടെ പ്രദേശത്ത് ചപ്പുചവറുകളോ ഖരമാലിന്യമോ നിക്ഷേപിക്കുന്നത് കുറ്റകരമാവും. നിയമലംഘനം നടത്തുന്നവർക്കെതിരെ പിഴ ചുമത്തുകയും കേസെടുക്കുകയും ചെയ്യും. ഇക്കാര്യങ്ങൾ പരിശോധിക്കാനും ഉത്തരവ് കൃത്യമായി നടപ്പിലാക്കപ്പെടുന്നുണ്ടോ എന്ന് ഉറപ്പുവരുത്താനും ഉദ്യോഗസ്ഥതല പയ്യാമ്പലം സോൺ മാനേജ്മെന്റ് കമ്മിറ്റിക്ക് ജില്ലാ കലക്ടറുടെ അധ്യക്ഷതയിൽ ചേർന്ന യോഗം രൂപം നൽകി.
0: കേരള ഫെഡറേഷൻ ഓഫ് ദി ബ്ലൈൻഡ് 60th വാർഷികാഘോഷങ്ങളുടെ ഉദ്ഘാടനം നാളെ ആഭ്യന്തരമന്ത്രി രമേശ് ചെന്നിത്തല തിരുവനന്തപുരത്ത് നിർവഹിക്കും. കാഴ്ചപരിമിതിയുള്ള നിർധന വനിതകൾക്ക് ബ്രെയിൽ വാച്ചുകൾ അദ്ദേഹം വിതരണം ചെയ്യും. കാഴ്ചപരിമിതർക്കായുള്ള വെളുത്ത വടി ബാങ്കിന്റെ ഉദ്ഘാടനം മന്ത്രി പി.സി. വിഷ്ണുനാഥ് നിർവഹിക്കും. സൌജന്യ നേത്രപരിശോധനാ ക്യാമ്പും ഇതോടനുബന്ധിച്ച് നടക്കും. കേരളത്തിൽ തുലാവർഷം ആരംഭിച്ചതായി കേന്ദ്ര കാലാവസ്ഥാ വകുപ്പ്. തമിഴ്നാട്, തീരദേശ ആന്ധ്ര, തെക്കൻ കർണാടക, പുതുച്ചേരി മേഖലകളിലും ഇന്ന് തുലാവർഷമെത്തി. കാലവർഷം രാജ്യത്തു നിന്നും പൂർണ്ണമായി പിൻവാങ്ങി. സംസ്ഥാനത്തെ വിവിധ ജില്ലകളിൽ ഇടിമിന്നലോടുകൂടിയ അതിശക്തമായ മഴയ്ക്ക് സാധ്യതയുണ്ടെന്നും കേന്ദ്ര കാലാവസ്ഥാ വകുപ്പ് അറിയിച്ചു. പത്തനംതിട്ട, കോട്ടയം, എറണാകുളം, ഇടുക്കി ജില്ലകളിൽ ഇന്ന് ഓറഞ്ച് ജാഗ്രതയാണ്. മറ്റെല്ലാ ജില്ലകളിലും മഞ്ഞ ജാഗ്രത പ്രഖ്യാപിച്ചു. നാളെ സംസ്ഥാനത്തെ 14 ജില്ലകളിലും മഞ്ഞ ജാഗ്രതയാണ്. രാജ്യത്തെ ഓഹരി വിപണികൾ വൻ നേട്ടത്തോടെ വ്യാപാരം അവസാനിപ്പിച്ചു. സെൻസെക്സ് 1534 പോയിന്റും നിഫ്റ്റി 375 പോയിന്റും ഉയർന്നാണ് വ്യാപാരം പൂർത്തിയാക്കിയത്. സ്വർണ്ണവില കുറഞ്ഞു. പവന് 600 രൂപ താഴ്ന്ന് 1,80,120 രൂപയും ഗ്രാമിന് 13,515 രൂപയുമാണ് ഇന്നത്തെ വില. തിരുവനന്തപുരം ശ്രീപത്മനാഭസ്വാമി ക്ഷേത്രത്തിലെ അൽപ്പശി ഉത്സവത്തോടനുബന്ധിച്ചുള്ള ആറാട്ടുമായി ബന്ധപ്പെട്ട് നഗരപരിധിയിലെ സർക്കാർ ഓഫീസുകൾക്ക് നാളെ ഉച്ചയ്ക്ക് 3 മണിക്ക് ശേഷം പ്രഖ്യാപിച്ചിട്ടുള്ള അവധി റദ്ദാക്കി. അൽപ്പശി ഉത്സവത്തോടനുബന്ധിച്ചുള്ള ആറാട്ട് ഈ മാസം 20. പ്രധാന വാർത്തകൾ വീണ്ടും. രാഷ്ട്രനിർമ്മാണ പ്രക്രിയയിൽ ഗ്രാമീണ വനിതകളുടെ സജീവ പങ്കാളിത്തം നിർണായകമാണെന്ന് രാഷ്ട്രപതി ദ്രൌപദി മുർമു. ദേശീയ സരസ്മേള രാഷ്ട്രപതി വിജയവാഡയിൽ ഉദ്ഘാടനം ചെയ്തു. ഉപരാഷ്ട്രപതി സി.പി. രാധാകൃഷ്ണൻ നാളെ കേരളത്തിലെത്തും. നവരാത്രി സർഗോത്സവം സാംസ്കാരിക സമ്മേളനത്തിന്റെ ഉദ്ഘാടനം കോഴിക്കോട് നിർവഹിക്കും. മുഖ്യമന്ത്രിയുടെ ദുരിതാശ്വാസ നിധിയിൽ നിന്നും ധനസഹായം ലഭിക്കുന്നതിനുള്ള കുടുംബ വാർഷിക വരുമാന പരിധി 3 ലക്ഷം രൂപയാക്കി ഉയർത്തി സംസ്ഥാന മന്ത്രിസഭായോഗം. കിഫ്ബിയുടെ പ്രവർത്തനങ്ങളിൽ സമഗ്ര പുനഃസംഘടന നിർദ്ദേശിക്കുന്ന വിദഗ്ധ സമിതി റിപ്പോർട്ട് മുഖ്യമന്ത്രി വി.ഡി. സതീശൻ നിയമസഭയിൽ വച്ചു. ഭരണഘടനാ വിരുദ്ധമായാണ് കിഫ്ബി പ്രവർത്തിച്ചതെന്ന് മുഖ്യമന്ത്രി. വോട്ടർപട്ടികയിൽ പേര് ചേർക്കുന്നതിനും തിരുത്തലുകൾ വരുത്തുന്നതിനുമുള്ള പ്രത്യേക യജ്ഞത്തിന് സംസ്ഥാനത്ത് ഇന്ന് തുടക്കമായി. കേരളത്തിൽ ഇന്ന് തുലാവർഷമെത്തി. സംസ്ഥാനത്ത് അതിശക്തമായ മഴയ്ക്ക് സാധ്യത. 4 ജില്ലകളിൽ ഓറഞ്ച് ജാഗ്രത. പ്രാദേശിക വാർത്തകൾ കഴിഞ്ഞു.

0: ഗാനത്തിന്റെ രാഗങ്ങൾ.
1: സായന്തനം എന്നത് സന്ധ്യയുടെ പര്യായങ്ങളിൽ ഏറ്റവും ചേതോഹരം. പനീറിട്ട് വീഴുന്നത് പോലെ ചന്ദ്രിക ഭൂമിയുടെ തിരുമുറ്റങ്ങളിൽ തീർത്ത് സ്പർശമണിയിക്കുന്നു. കെ ജെ യേശുദാസ് ആലപിച്ച ഗാനമാണ് അടുത്തത്.

ആരോ വരച്ചിട്ട ചിത്രകമ്പളം പോലെ വർണ്ണപ്പൊട്ടുകൾ കൊണ്ട് ഹൃദ്യതയാർന്ന ആകാശം. സന്ധ്യയ്ക്ക് എത്ര നിറങ്ങൾ, ചുവപ്പും മഞ്ഞയും നീലയും നിറങ്ങൾ വാരി പുതച്ചു നിൽക്കുന്ന സാന്ധ്യചാരുത. കേൾക്കാം എം ജി ശ്രീകുമാർ ആലപിച്ച ഗാനം.

ശ്രോതാക്കൾ കേട്ടുകൊണ്ടിരിക്കുന്നത് കരുണാസായി റേഡിയോ 91.2 FM. കാതോർത്ത് കേൾക്കൂ, കാത്തിരുന്ന് കേൾക്കൂ. കരുണാസായി റേഡിയോ, ഒരു ദേശത്തിന്റെ സ്വന്തം റേഡിയോ. ജീവിത പാഠങ്ങളുടെ ശ്രവ്യാവിഷ്കാരം.

0: കാതോട് കാതോരം ശ്രോതാക്കളുടെ ഇഷ്ടഗാനങ്ങൾ.
1: എന്റെ പേര് ഐശ്വര്യ, ഞാൻ വെള്ളനാട് നിന്നാണ് വരുന്നത്. എനിക്ക് കേൾക്കാൻ ഇഷ്ടമുള്ള പാട്ട് ഒരു തളം മാത്രം എന്ന പാട്ടാണ്.

0: വിടുതലം മാത്രം വിടർന്നൊരു ചെമ്പനി മുകുളമായി നീ എൻ്റെ മുന്നിൽ നിന്നു.
1: എൻ്റെ പേര് ഹരിത. ഞാൻ വരുന്നത് ആരനാട് നിന്നാണ്. എനിക്കിഷ്ടപ്പെട്ട പാട്ട് താമരപ്പൂവിൽ വാഴും ദേവിയല്ലോ നീ.

0: ശ്രോതാക്കൾ കേട്ടുകൊണ്ടിരിക്കുന്നത് കാതോട് കാതോരം, ശ്രോതാക്കളുടെ ഇഷ്ടഗാനങ്ങൾ.
1: എന്റെ പേര് സുകന്യ, ഞാൻ വെളിയന്നൂർ എന്ന് പറഞ്ഞു. എനിക്ക് കേൾക്കാൻ ആഗ്രഹിക്കുന്നത് പാട്ട് ഏതോ മഴയിൽ.

0: നമസ്കാരം. വാർത്തകൾ വായിക്കുന്നത് കൃഷ്ണ പ്രകൃതി. പ്രധാന വാർത്തകൾ. 2047 വികസിത ഇന്ത്യ എന്ന ലക്ഷ്യം കൈവരിക്കുന്നതിന് ഗ്രാമീണ സ്ത്രീകളുടെ സജീവ പങ്കാളിത്തം നിർണായക. രാഷ്ട്രപതി ദ്രൗപദി മുർമു. ഉപരാഷ്ട്രപതി സി പി രാധാകൃഷ്ണൻ നാളെ കോഴിക്കോട് സന്ദർശിക്കും. നവരാത്രി സർഗോത്സവം സാംസ്കാരിക സമ്മേളനം ഉദ്ഘാടനം ചെയ്യും. കഠിനാധ്വാനവും ദൃഢനിശ്ചയവും കൈമുതലാക്കി എന്തും കൈവരിക്കാമെന്നതിന്റെ തെളിവാണ് ഏഷ്യൻ ഗെയിംസിൽ ഇന്ത്യൻ താരങ്ങളുടെ നേട്ടങ്ങളെന്ന് പ്രധാനമന്ത്രി നരേന്ദ്രമോദി. നക്സൽ ബാധിത മേഖലകളിലെ ജനങ്ങളുടെ ജീവിത നിലവാരം മെച്ചപ്പെടുത്താനുള്ള ശ്രമങ്ങളാണ് നടത്തിവരുന്നതെന്ന് കേന്ദ്ര ആഭ്യന്തരമന്ത്രി അമിത്ഷാ. ഹിന്ദു മതത്തിൽ നിന്ന് ഇസ്ലാമിലേക്കോ മറ്റ് ഹിന്ദു ഇതര മതങ്ങളിലേക്കോ മാറുന്ന വ്യക്തികൾക്ക് പിന്നാക്ക വിഭാഗത്തിനുള്ള സംവരണ ആനുകൂല്യം അവകാശപ്പെടാൻ കഴിയില്ലെന്ന് സുപ്രീംകോടതി. അണ്ടർ 23 ഗുസ്തി ലോക ചാമ്പ്യൻഷിപ്പിലെ ഗ്രീക്കോ റോമൻ വിഭാഗത്തിൽ ഇന്ത്യയുടെ വിശ്വജിത് രാമചന്ദ്ര മോറയ്ക്ക് വെള്ളി. വാർത്തകൾ വിശദമായി. 2047 വികസിത ഇന്ത്യ എന്ന ലക്ഷ്യം കൈവരിക്കുന്നതിന് ഗ്രാമീണ സ്ത്രീകളുടെ സജീവ പങ്കാളിത്തം നിർണായകമാണെന്ന് രാഷ്ട്രപതി ദ്രൌപദി മുർമു. വിജയവാഡയിൽ ദേശീയ സരസ് മേള 2026 ഉദ്ഘാടനം ചെയ്യുകയായിരുന്നു രാഷ്ട്രപതി. സ്വയം സഹായ സംഘങ്ങൾ സ്ത്രീകളെ ശാക്തീകരിക്കുകയാണെന്നും കുടുംബത്തിനും ഗ്രാമീണ സമ്പദ് വ്യവസ്ഥയ്ക്കും ദേശീയ വികസനത്തിനും അവർ വലിയ സംഭാവനകൾ നൽകുന്നുണ്ടെന്നും രാഷ്ട്രപതി പറഞ്ഞു.
1: जब एक दिन महिलाएं पीछे रह जाते थे आर्थिक रूप से, केवल परिवार का देखभाल, परिवार का सहयोग ही करते थे, छोटे छोटे चीजों के लिए दूसरों के ऊपर निर्भर करते थे, लेकिन आज वो आत्मनिर्भर बन गए, दूसरों का भी और सहारा देने वाले बन गए. ये केवल उनके इनकम नहीं है, परिवार के इनकम नहीं है, ये देश का आर्थिक समृद्धि, देश का महिलाओं का विकास भी ये समाहित है.
0: ശാസ്ത്രീയ ഗവേഷണം, തെളിവുകളെ അടിസ്ഥാനമാക്കി സാധൂകരണം, ആധുനിക ആരോഗ്യ സംരക്ഷണ സംവിധാനങ്ങളുമായുള്ള സംയോജനം എന്നിവയിലൂടെ ആയുർവേദത്തെ ശക്തിപ്പെടുത്തണമെന്ന് ഉപരാഷ്ട്രപതി സി പി രാധാകൃഷ്ണൻ. ന്യൂഡൽഹിയിലെ ഓൾ ഇന്ത്യ ഇൻസ്റ്റിറ്റ്യൂട്ട് ഓഫ് ആയുർവേദ സംഘടിപ്പിച്ച പരിപാടിയെ അഭിസംബോധന ചെയ്യുകയായിരുന്നു അദ്ദേഹം. ഗവേഷണങ്ങളിലൂടെ പുതിയ ആശയങ്ങൾ കണ്ടെത്തുക മാത്രമല്ല, പരമ്പരാഗത പ്രതിവിധികളും രീതികളും ശാസ്ത്രീയമായി പുനഃസ്ഥാപിക്കണമെന്നും ഉപരാഷ്ട്രപതി അഭിപ്രായപ്പെട്ടു. ഇന്ത്യ തദ്ദേശീയമായി നിർമ്മിച്ച നാവികസേനാ കപ്പലായ സമർത്ഥക് ഉപരാഷ്ട്രപതി സി പി രാധാകൃഷ്ണൻ നാളെ കർണാടക കാർവാറിലെ INS കദംബ നേവൽ ബേസിൽ രാജ്യത്തിന് സമർപ്പിക്കും. ഇന്ത്യയിൽ നിർമ്മിച്ച നാവികസേനയുടെ ആദ്യത്തെ തദ്ദേശീയ വിവിധോദ്ദേശീയ കപ്പലാണ് സമർത്ഥക്. ഉപരാഷ്ട്രപതി സി പി രാധാകൃഷ്ണൻ നാളെ കോഴിക്കോട് സന്ദർശിക്കും. കേസരി ഭവനിൽ നടക്കുന്ന നവരാത്രി സർഗോത്സവം സാംസ്കാരിക സമ്മേളനം അദ്ദേഹം ഉദ്ഘാടനം ചെയ്യും. ഗവർണർ രാജേന്ദ്ര വിശ്വനാഥ് ആർലേക്കർ ചടങ്ങിൽ പങ്കെടുക്കും. ഉപരാഷ്ട്രപതിയുടെ സന്ദർശനത്തോടനുബന്ധിച്ച് നാളെ വൈകിട്ട് 4 മുതൽ കോഴിക്കോട് നഗരത്തിൽ ഗതാഗത നിയന്ത്രണം ഏർപ്പെടുത്തിയിട്ടുണ്ട്. കോർപ്പറേഷൻ പരിധിയിലെ വിദ്യാഭ്യാസ സ്ഥാപനങ്ങൾക്ക് നാളെ ഉച്ചയ്ക്ക് ശേഷം ജില്ലാ കളക്ടർ അവധി പ്രഖ്യാപിച്ചു. ലഡാക്കിൽ 3,350 കോടിയോളം രൂപയുടെ 5 പ്രധാന വികസന പദ്ധതികൾ പ്രധാനമന്ത്രി നരേന്ദ്രമോദി വീഡിയോ കോൺഫറൻസിംഗിലൂടെ രാജ്യത്തിന് സമർപ്പിച്ചു. ഗതാഗത സൌകര്യങ്ങൾ ശക്തിപ്പെടുത്തുന്നതിനും ഊർജ്ജ അടിസ്ഥാന സൌകര്യങ്ങൾ മെച്ചപ്പെടുത്തുന്നതിനും സാംസ്കാരിക പൈതൃകം സംരക്ഷിക്കുന്നതിനും ജലസുരക്ഷ ഉറപ്പാക്കുന്നതിനും ഈ പദ്ധതികൾ സഹായിക്കും. ഏഷ്യൻ ഗെയിംസ് താരങ്ങൾ ദേശീയ പതാകയെ വാനോളം ഉയർത്തിയതായി പ്രധാനമന്ത്രി നരേന്ദ്രമോദി. കഠിനാധ്വാനവും ദൃഢനിശ്ചയവും ആത്മവിശ്വാസവും കൊണ്ട് എന്തും കൈവരിക്കാമെന്നതിന്റെ തെളിവാണ് ഇവരുടെ നേട്ടങ്ങളെന്നും പ്രധാനമന്ത്രി പറഞ്ഞു. 2026 ഏഷ്യൻ ഗെയിംസിൽ പങ്കെടുത്ത ഇന്ത്യൻ സംഘവുമായി ന്യൂഡൽഹിയിൽ സംവദിക്കുകയായിരുന്നു പ്രധാനമന്ത്രി.
2: आपने 140 करोड़ देशवासियों को गौरव का मौका दिया, क्योंकि सबसे बड़ी सफलता अगर कुछ होती है तो वो है तिरंगे की शान बढ़ाना. आपने तिरंगे की शान बढ़ाई, तिरंगे का मान बढ़ाया, और इसलिए आपकी सफलता केवल आपकी नहीं है, ये देश के करोड़ों करोड़ों नागरिकों की सफलता है.
0: ജപ്പാനിലെ ഐഷി നഗോയിൽ നടന്ന ഏഷ്യൻ ഗെയിംസിൽ 21 സ്വർണവും 27 വെള്ളിയും 37 വെങ്കലവും ഉൾപ്പെടെ 85 മെഡലുകൾ നേടിയ ഇന്ത്യ മെഡൽ പട്ടികയിൽ 4ാം സ്ഥാനത്തെത്തിയിരുന്നു. നക്സലിസം മൂലം ശാരീരിക വൈകല്യങ്ങൾ സംഭവിച്ച ഛത്തീസ്ഗഡിലെ ഗോത്ര വിഭാഗക്കാർക്ക് കൃത്രിമ അവയവങ്ങളും മറ്റ് സഹായങ്ങളും നൽകി മെച്ചപ്പെട്ട ജീവിതം നയിക്കാൻ സർക്കാർ പിന്തുണ നൽകുന്നുണ്ടെന്ന് കേന്ദ്ര ആഭ്യന്തരമന്ത്രി അമിത്ഷാ. സേവാ സങ്കൽപ് അഭിയാൻ പരിപാടിയുടെ ഭാഗമായി ഛത്തീസ്ഗഡിലെ ഭിന്നശേഷിക്കാർക്ക് സഹായ ഉപകരണങ്ങൾ വിതരണം ചെയ്യുന്ന ചടങ്ങിൽ വീഡിയോ കോൺഫറൻസിംഗ് ബ്രീഫിംഗിലൂടെ സംസാരിക്കുകയായിരുന്നു അദ്ദേഹം. നക്സൽ ബാധിത മേഖലകളിലെ ജനങ്ങളുടെ ജീവിത നിലവാരം മെച്ചപ്പെടുത്താൻ സർക്കാർ ശ്രമിച്ചു വരികയാണെന്നും അദ്ദേഹം വ്യക്തമാക്കി. ദേശീയ സുരക്ഷ ശക്തിപ്പെടുത്തുകയും സാമ്പത്തിക വളർച്ചയ്ക്ക് ആക്കം കൂട്ടുകയും ചെയ്യുന്നതിനൊപ്പം ആഗോള സുരക്ഷാ ഘടനയിൽ ഇന്ത്യയുടെ പങ്ക് കൂടുതൽ ശക്തമാക്കുന്ന ഒരു പ്രതിരോധ പരിസ്ഥിതിയാണ് സർക്കാർ കെട്ടിപ്പടുക്കുന്നതെന്ന് രാജ്യരക്ഷാമന്ത്രി രാജ്നാഥ് സിംഗ്. 2013-14 686 കോടി രൂപയായിരുന്ന പ്രതിരോധ കയറ്റുമതി 2025-26 38,000 കോടി രൂപയിലധികമായി വർദ്ധിച്ചുവെന്ന് ന്യൂഡൽഹിയിൽ നടന്ന ടൈംസ് നൗ ഡിഫൻസ് കോൺക്ലേവ് 2026 സംസാരിക്കവെ ശ്രീ സിംഗ് വ്യക്തമാക്കി. ഹിന്ദു മതത്തിൽ നിന്ന് ഇസ്ലാമിലേക്കോ മറ്റ് ഹിന്ദു ഇതര മതങ്ങളിലേക്കോ മാറുന്ന വ്യക്തികൾക്ക് പിന്നാക്ക വിഭാഗത്തിനുള്ള സംവരണ ആനുകൂല്യങ്ങൾ സ്വയമേവ അവകാശപ്പെടാൻ കഴിയില്ലെന്ന സുപ്രീം ഹർജി തള്ളിയാണ് ജസ്റ്റിസുമാരായ പ്രശാന്ത് കുമാർ മിശ്ര, ശ്രീ ചന്ദ്രശേഖർ എന്നിവരടങ്ങിയ ബെഞ്ച് ഇക്കാര്യം വ്യക്തമാക്കിയത്. ഒരാൾ വീണ്ടും ഹിന്ദുമതത്തിലേക്ക് മടങ്ങുകയാണെങ്കിൽ ബന്ധപ്പെട്ട അധികാരികൾ വസ്തുതകൾ പരിശോധിച്ച് പ്രത്യേകമായി സ്ഥിരീകരണം നടത്തേണ്ടതുണ്ടെന്നും കോടതി കൂട്ടിച്ചേർത്തു. ഈ വാർത്തകൾ ആകാശവാണിയിൽ നിന്ന്.
3: ആകാശവാണി വാർത്തകളും വാർത്താധിഷ്ഠിത പരിപാടികളും ഓൾ ഇന്ത്യ റേഡിയോ ന്യൂസ് തിരുവനന്തപുരം യൂട്യൂബ് ചാനലിലും അറ്റ് ഓൾ ഇന്ത്യ റേഡിയോ ന്യൂസ് തിരുവനന്തപുരം ഫേസ്ബുക്ക് പേജിലും @ANews_തിരുവനന്തപുരം ഇൻസ്റ്റഗ്രാം അക്കൌണ്ടിലും @ANews_TVMX ഹാൻഡിലും ലഭ്യമാണ്.
0: മുഖ്യമന്ത്രിയുടെ ദുരിതാശ്വാസ നിധിയിൽ നിന്നും ധനസഹായം ലഭിക്കുന്നതിനുള്ള കുടുംബ വാർഷിക വരുമാന പരിധി 2 ലക്ഷത്തിൽ നിന്നും 3 ലക്ഷം രൂപയാക്കി ഉയർത്തി സംസ്ഥാന മന്ത്രിസഭായോഗം. ധനസഹായം അനുവദിക്കുന്നതിലെ മുഖ്യമന്ത്രിയുടെയും റവന്യൂ മന്ത്രിയുടെയും ഉൾപ്പെടെയുള്ള അധികാര പരിധിയും വർദ്ധിപ്പിച്ചതായി മുഖ്യമന്ത്രി വി ഡി സതീശൻ തിരുവനന്തപുരത്ത് വാർത്താസമ്മേളനത്തിൽ അറിയിച്ചു. അടിയന്തര സാഹചര്യം നേരിടാൻ ജില്ലാ കളക്ടർമാർക്ക് 1 കോടി രൂപ വീതം അൺടൈഡ് ഫണ്ട് അനുവദിക്കാനും തീരുമാനമായി. വോട്ടർ പട്ടികയിൽ പേര് ചേർക്കുന്നതിനും ഒഴിവാക്കുന്നതിനും തിരുത്തലുകൾ വരുത്തുന്നതിനുമായി സംസ്ഥാനത്ത് ഇന്നു മുതൽ ഈ മാസം 31 വരെ നീളുന്ന പ്രത്യേക യജ്ഞത്തിന് തുടക്കമായി. വില്ലേജ് ഓഫീസുകൾ കേന്ദ്രീകരിച്ച് അപേക്ഷാ ഫോമുകളും ഡിജിറ്റൽ ഹെൽപ്പ് ഡെസ്കുകളും സജ്ജീകരിച്ചിട്ടുണ്ട്. പ്രധാനമന്ത്രി നരേന്ദ്രമോദി ഭരണ നേതൃത്വത്തിൽ 25 വർഷം പൂർത്തിയാക്കിയതിന്റെ ഭാഗമായി രാജ്യമെമ്പാടും വിവിധ പരിപാടികൾ പുരോഗമിക്കുന്നു. പെൺകുട്ടികളുടെ ഉന്നമനത്തിനായി നടപ്പാക്കിയ ബേട്ടി ബച്ചാവോ ബേട്ടി പഠാവോ പദ്ധതിയെക്കുറിച്ചാണ് ജനസേവനമാണ് ദേശസേവനം എന്ന ആകാശവാണി പ്രത്യേക പരമ്പരയിൽ ഇന്ന്. വിശദാംശങ്ങളിലേക്ക്.
4: പെൺകുട്ടികളുടെ സുരക്ഷയും വിദ്യാഭ്യാസവും ഉറപ്പാക്കുന്നതിനും തുല്യ അവസരങ്ങൾ പ്രോത്സാഹിപ്പിക്കുന്നതിനും ഭ്രൂണഹത്യ തടയുന്നതിനുമായാണ് 2015 ബേട്ടി ബച്ചാവോ ബേട്ടി പഠാവോ പദ്ധതിക്ക് തുടക്കം കുറിച്ചത്. പെൺകുട്ടികളുടെ അതിജീവനം, സുരക്ഷ, വിദ്യാഭ്യാസം, സമഗ്ര വികസനം എന്നിവയിലാണ് പദ്ധതി ശ്രദ്ധ കേന്ദ്രീകരിക്കുന്നത്. പെൺകുട്ടികളോടുള്ള സാമൂഹിക മനോഭാവത്തിൽ ക്രിയാത്മകമായ മാറ്റങ്ങൾ കൊണ്ടുവരുന്നതിനൊപ്പം സുരക്ഷിതമായ മാതൃത്വം, ആർത്തവ ശുചിത്വം എന്നിവയും പദ്ധതി പ്രോത്സാഹിപ്പിക്കുന്നു. കണക്കുകൾ പ്രകാരം 2014-15 1,000 ആൺകുട്ടികൾക്ക് 918 പെൺകുട്ടികൾ എന്നതിൽ നിന്ന് 2023-24 929 വർദ്ധിച്ചു. ന്യൂസ് ഡെസ്ക്, ആകാശവാണി.
0: യുഎസിൽ നടക്കുന്ന അണ്ടർ 23 ലോക ചാമ്പ്യൻഷിപ്പിലെ ഗ്രീക്കോ റോമൻ വിഭാഗത്തിൽ ഇന്ത്യൻ ഗുസ്തി താരം വിശ്വജിത് രാമചന്ദ്ര മോറെ വെള്ളി മെഡൽ നേടി. പുരുഷന്മാരുടെ 55 കിലോഗ്രാം വിഭാഗം ഫൈനലിൽ ജോർജിയൻ താരത്തെ 12-13 എന്ന സ്കോറിനാണ് മോറെ പരാജയപ്പെടുത്തിയത്. കേരളത്തിൽ തുലാവർഷം ആരംഭിച്ചതായി കേന്ദ്ര കാലാവസ്ഥാ വകുപ്പ്. തമിഴ്നാട്, തീരദേശ ആന്ധ്ര, തെക്കൻ കർണാടക, പുതുച്ചേരി മേഖലകളിലും ഇന്ന് തുലാവർഷമെത്തി. കാലവർഷം രാജ്യത്തു നിന്നും പൂർണ്ണമായും പിൻവാങ്ങി. സംസ്ഥാനത്തെ വിവിധ ജില്ലകളിൽ ഇടിമിന്നലോടുകൂടിയ അതിശക്തമായ മഴയ്ക്ക് സാധ്യതയുണ്ടെന്നും കേന്ദ്ര കാലാവസ്ഥാ വകുപ്പ് അറിയിച്ചു. തിരുവനന്തപുരം മുതൽ ഇടുക്കി വരെയുള്ള ജില്ലകളിൽ ഇന്ന് ഓറഞ്ച് ജാഗ്രതയാണ്. മറ്റെല്ലാ ജില്ലകളിലും മഞ്ഞ ജാഗ്രത പ്രഖ്യാപിച്ചു. തായ്ലന്റ് തലസ്ഥാനമായ ബാങ്കോക്കിൽ നടക്കുന്ന അന്താരാഷ്ട്ര നാണയനിധിയുടെയും ലോകബാങ്കിന്റെയും വാർഷിക യോഗങ്ങളിൽ പങ്കെടുക്കാനെത്തിയ കേന്ദ്ര ധനമന്ത്രി നിർമ്മലാ സീതാരാമൻ യുകെ ധനകാര്യമന്ത്രി ജോൺ ഹീലിയുമായി കൂടിക്കാഴ്ച നടത്തി. പൊതുവായ മുൻഗണനാ വിഷയങ്ങളിലും ക്രിയാത്മകവും എല്ലാവരെയും ഉൾക്കൊള്ളുന്നതുമായ G20 കൂട്ടായ്മയിലും യുകെയുമായി ചേർന്ന് പ്രവർത്തിക്കാനുള്ള ഇന്ത്യയുടെ പ്രതിബദ്ധത ശ്രീമതി സീതാരാമൻ കൂടിക്കാഴ്ചയിൽ ആവർത്തിച്ചു. G20, G7 രാജ്യങ്ങളിലെ ധനമന്ത്രിമാരുടെയും സെൻട്രൽ ബാങ്ക് ഗവർണർമാരുടെയും യോഗങ്ങളിലും കേന്ദ്രമന്ത്രി പങ്കെടുക്കും. ഇന്ത്യ അന്താരാഷ്ട്ര ചലച്ചിത്രോത്സവത്തിന്റെ മീഡിയ അക്രഡിറ്റേഷനുള്ള സമയം 2 ദിവസത്തേക്ക് കൂടി നീട്ടി. മേള റിപ്പോർട്ട് ചെയ്യുന്ന മാധ്യമ പ്രവർത്തകർക്ക് ഈ മാസം 17 വരെ പ്രസ് ഇൻഫർമേഷൻ ബ്യൂറോയുടെ ഔദ്യോഗിക അക്രഡിറ്റേഷൻ പോർട്ടൽ വഴി അപേക്ഷ സമർപ്പിക്കാം. പ്രധാന വാർത്തകൾ വീണ്ടും. 2047 വികസിത ഇന്ത്യ എന്ന ലക്ഷ്യം കൈവരിക്കുന്നതിന് ഗ്രാമീണ സ്ത്രീകളുടെ സജീവ പങ്കാളിത്തം നിർണായകമാണെന്ന് രാഷ്ട്രപതി ദ്രൌപദി മുർമു. ഉപരാഷ്ട്രപതി CP രാധാകൃഷ്ണൻ നാളെ കോഴിക്കോട് സന്ദർശിക്കും. നവരാത്രി സർഗോത്സവം സാംസ്കാരിക സമ്മേളനം ഉദ്ഘാടനം ചെയ്യും. കഠിനാധ്വാനവും ദൃഢനിശ്ചയവും കൈമുതലാക്കി എന്തും കൈവരിക്കാമെന്നതിന്റെ തെളിവാണ് ഏഷ്യൻ ഗെയിംസിൽ ഇന്ത്യൻ താരങ്ങളുടെ നേട്ടങ്ങളെന്ന് പ്രധാനമന്ത്രി നരേന്ദ്രമോദി. നക്സൽ ബാധിത മേഖലകളിലെ ജനങ്ങളുടെ ജീവിത നിലവാരം മെച്ചപ്പെടുത്താനുള്ള ശ്രമങ്ങളാണ് നടത്തിവരുന്നതെന്ന് കേന്ദ്ര ആഭ്യന്തരമന്ത്രി അമിത്ഷാ. ഹിന്ദു മതത്തിൽ നിന്ന് ഇസ്ലാമിലേക്കോ മറ്റ് ഹിന്ദു ഇതര മതങ്ങളിലേക്കോ മാറുന്ന വ്യക്തികൾക്ക് പിന്നാക്ക വിഭാഗത്തിനുള്ള സംവരണ ആനുകൂല്യങ്ങൾ അവകാശപ്പെടാൻ കഴിയില്ലെന്ന് സുപ്രീംകോടതി. അണ്ടർ 23 ഗുസ്തി ലോക ചാമ്പ്യൻഷിപ്പിലെ ഗ്രീക്കോ റോമൻ വിഭാഗത്തിൽ ഇന്ത്യയുടെ വിശ്വജിത് രാമചന്ദ്ര മോറയ്ക്ക് വെള്ളി. വാർത്തകൾ കഴിഞ്ഞു. അടുത്ത വാർത്താ പ്രക്ഷേപണം രാത്രി 8.

0: ശ്രോതാക്കൾ കേട്ടുകൊണ്ടിരിക്കുന്നത് കാതോട് കാതോരം, ശ്രോതാക്കളുടെ ഇഷ്ടഗാനങ്ങൾ.
1: എൻ്റെ പേര് സജിൻ, ഞാൻ വിഴിഞ്ഞത്ത് നിന്നാണ് വരുന്നത്. ഞാൻ ഇന്ന് കേൾക്കാൻ ആഗ്രഹിക്കുന്ന പാട്ട് നാടോടിക്കാറ്റ് എന്ന മലയാള സിനിമയിലെ വൈശാഖ സന്ധ്യ എന്ന് തുടങ്ങുന്ന ഗാനം.

0: ശ്രോതാക്കൾ കേട്ടുകൊണ്ടിരിക്കുന്നത് കാതോട് കാതോരം, ശ്രോതാക്കളുടെ ഇഷ്ടഗാനങ്ങൾ.
1: ഹായ്, എൻ്റെ പേര് അനു, ഞാൻ വിഴിഞ്ഞത്തു നിന്നാണ് വരുന്നത്. എനിക്ക് റേഡിയോയിലൂടെ കേൾക്കാൻ താല്പര്യമുള്ള സോങ് എന്ന് പറയുമ്പോൾ സിനിമയിലെ ഒരു കാതൽ എന്ന സിനിമയിലെ മുൻപേ വായനൻ ബേവ ആ സോങ്ങാണ്.

ഹായ്, എൻ്റെ പേര് പ്രിയ. ഞാൻ വിഴിഞ്ഞത്തുനിന്നാണ് വരുന്നത്. ഞാൻ ആഗ്രഹിക്കുന്നത് സർവവും മായ എന്ന ഫിലിമിലെ പുതുമഴി പോലെ വന്നൊരാൾ എന്ന സോങ്ങാണ്.

ശ്രോതാക്കൾ കേട്ടുകൊണ്ടിരിക്കുന്നത് കരുണാസൈ റേഡിയോ 91.2 FM. കാതോർത്ത് കേൾക്കൂ, കാത്തിരുന്ന് കേൾക്കൂ, ഒരു ദേശത്തിൻ്റെ സ്വന്തം റേഡിയോ. ജീവിത പാഠങ്ങളുടെ ശ്രവ്യ ആവിഷ്കാരം കരുണാസൈ റേഡിയോ 91.2 FM.

0: ശ്രോതാക്കൾ കേട്ടുകൊണ്ടിരിക്കുന്നത് കരുണാസായി റേഡിയോ 91.2 FM. കരുണാസായി റേഡിയോ ഒരു ദേശത്തിന്റെ സ്വന്തം റേഡിയോ. ജീവിത പാഠങ്ങളുടെ ശ്രവ്യാവിഷ്കാരം.
1: മാനസിക ലോകം. മനസ്സും മസ്തിഷ്കവും പിന്നെ നമ്മളും.

0: മാനസം. മനസ്സിന്റെ കാണാപ്പുറങ്ങൾ.
1: ഉറക്കത്തിലെ നിഗൂഢ ലോകമാണ് സ്വപ്നങ്ങൾ. എന്തുകൊണ്ടാണ് നമ്മൾ സ്വപ്നം കാണുന്നത്? വെറും മിഥ്യകളാണോ ഇവ? അതോ നമ്മുടെ മാനസിക ആരോഗ്യത്തിൽ ഇവയ്ക്ക് വല്ല പങ്കുമുണ്ടോ? നമ്മൾ ഉറക്കത്തിന്റെ പല ഘട്ടങ്ങളിലൂടെ കടന്നു പോകാറുണ്ട്. അതിലേറ്റവും പ്രധാനപ്പെട്ട ഒന്നാണ് REM എന്ന റാപ്പിഡ് ഐ മൂവ്മെന്റ് ഘട്ടം. ഈ സമയത്ത് നമ്മുടെ കൺപോളകൾ അതിവേഗം ചലിക്കുകയും മസ്തിഷ്കം നാം ഉണർന്നിരിക്കുമ്പോഴുള്ളതിന് സമാനമായി സജീവമാവുകയും ചെയ്യുന്നു. ഭൂരിഭാഗം സ്വപ്നങ്ങളും സംഭവിക്കുന്നത് ഈ ഘട്ടത്തിലാണ്. പകൽ സമയത്ത് നമ്മൾ ആർജിക്കുന്ന അറിവുകളെയും വിവരങ്ങളെയും മസ്തിഷ്കം തരംതിരിക്കുകയും അടുക്കി വയ്ക്കുകയും ചെയ്യുന്ന പ്രക്രിയയാണ് സ്വപ്നങ്ങൾ എന്ന് പല ശാസ്ത്രജ്ഞരും വിശ്വസിക്കുന്നു. ഇതിനെ മെമ്മറി കൺസോളിഡേഷൻ എന്ന് വിളിക്കുന്നു. അനാവശ്യമായ വിവരങ്ങളെ നീക്കം ചെയ്യാനും പ്രധാനപ്പെട്ടവയെ ദീർഘകാല ഓർമ്മകളിലേക്ക് മാറ്റാനും സ്വപ്നങ്ങൾ മസ്തിഷ്കത്തെ സഹായിക്കുന്നു. നമ്മുടെ വികാരങ്ങളെയും പിരിമുറുക്കങ്ങളെയും പ്രോസസ്സ് ചെയ്യാനുള്ള ഒരു സുരക്ഷിത ഇടമാണ് സ്വപ്നങ്ങൾ. പകൽ അനുഭവിക്കുന്ന മാനസിക സമ്മർദ്ദങ്ങളെയും ഭയത്തെയും സ്വപ്നങ്ങളിലൂടെ മസ്തിഷ്കം വിശകലനം ചെയ്യുന്നു. ഇത് നമ്മുടെ മാനസിക ആരോഗ്യം നിലനിർത്തുന്നതിനും വൈകാരികമായ ബാലൻസ് ഉറപ്പാക്കുന്നതിനും അത്യന്താപേക്ഷിതമാണ്. ഉണർന്നിരിക്കുമ്പോൾ നമുക്ക് ചിന്തിക്കാൻ കഴിയാത്ത പുതിയ ബന്ധങ്ങൾ ആശയങ്ങൾക്കിടയിൽ സ്ഥാപിക്കാൻ സ്വപ്നങ്ങൾക്ക് കഴിയും. ഇതുകൊണ്ടാണ് പല സങ്കീർണമായ പ്രശ്നങ്ങൾക്കും ഉറക്കത്തിൽ ഉത്തരം ലഭിക്കുന്നത്. സർഗാത്മകത വർദ്ധിപ്പിക്കാനും പുതിയ കണ്ടെത്തലുകൾ നടത്താനും സ്വപ്നങ്ങൾ വലിയൊരു ഉത്തേജനം നൽകുന്നു. നമ്മുടെ മസ്തിഷ്കം വിശ്രമാവസ്ഥയിലായിരിക്കുമ്പോഴും സജീവമായിരിക്കുന്ന ഒരു കൂട്ടം ഭാഗങ്ങളെയാണ് ഡിഫോൾട്ട് മോഡ് നെറ്റ്വർക്ക് അഥവാ DMN എന്ന് വിളിക്കുന്നത്. നാം ഉറങ്ങുമ്പോഴും സ്വപ്നങ്ങൾ കാണുമ്പോഴും ഈ നെറ്റ്വർക്ക് അതീവ സജീവമായിരിക്കും. സ്വപ്നങ്ങളുടെ ലോകത്ത് നാം നടത്തുന്ന മാനസികമായ സമയയാത്രകളും പഴയ ഓർമ്മകളെ പുതിയ സങ്കല്പങ്ങളുമായി കൂട്ടിച്ചേർക്കുന്നതും ഈ ഡിഫോൾട്ട് മോഡ് നെറ്റ്വർക്കിന്റെ സഹായത്തോടെയാണ്. നാം ഉണർന്നിരിക്കുമ്പോൾ നമ്മുടെ യുക്തിയെ നിയന്ത്രിക്കുന്ന ഭാഗങ്ങൾ അതായത് എക്സിക്യൂട്ടീവ് നെറ്റ്വർക്ക് ഉറക്കത്തിൽ വിശ്രമിക്കുമ്പോൾ DMN നിയന്ത്രണങ്ങളില്ലാതെ പ്രവർത്തിക്കുന്നതാണ് സ്വപ്നങ്ങളിലെ വിചിത്രമായ കഥാപരിസരങ്ങൾക്ക് കാരണമാകുന്നത്. ചുരുക്കത്തിൽ നമ്മുടെ ഉള്ളിലെ കഥാകാരനും ഭാവനാശാലിയും ഈ ഡിഫോൾട്ട് മോഡ് നെറ്റ്വർക്കാണെന്ന് പറയാം. പകൽ കണ്ട ഒരു സംഭവത്തെ മറ്റൊരു അനുഭവവുമായി ബന്ധിപ്പിച്ച് പുതിയ പാഠങ്ങൾ പഠിക്കാൻ മസ്തിഷ്കം സ്വപ്നങ്ങളെ ഉപയോഗിക്കുന്നു. ഉദാഹരണത്തിന്, ഒരു ചെറിയ വീഴ്ച സ്വപ്നത്തിൽ കാണുന്നത് യഥാർത്ഥ ജീവിതത്തിൽ കൂടുതൽ ജാഗ്രത പാലിക്കാൻ നമ്മെ ഉപബോധ മനസ്സിലൂടെ പഠിപ്പിക്കുന്നു. ചുരുക്കത്തിൽ, സ്വപ്നങ്ങൾ എന്നത് വെറും അർത്ഥശൂന്യമായ ചിത്രങ്ങളല്ല, മറിച്ച് നമ്മുടെ മസ്തിഷ്കം സ്വയം നവീകരിക്കാനും ക്രമീകരിക്കാനും നടത്തുന്ന ഒരു വലിയ പരിശ്രമമാണ്. അപ്പോൾ ഇന്ന് രാത്രി മനോഹരമായ ഒരു സ്വപ്നം കാണാൻ തയ്യാറായി ഉറങ്ങിക്കൊള്ളൂ.

0: മാനസിക ലോകത്തിൽ ഇനി കേൾക്കാം ബോധപൗർണമി. ബോധപൗർണമിയിൽ ഇന്ന് കുട്ടികളിലെ ദേഷ്യം നിയന്ത്രിക്കാനുള്ള എളുപ്പവഴികളെ കുറിച്ച് കേൾക്കാം.
1: മാനസിക ലോകത്തിൽ ഇനി കുട്ടികളിലെ ദേഷ്യം നിയന്ത്രിക്കുന്നതിനുള്ള എളുപ്പ വിദ്യകളെ കുറിച്ച് കേൾക്കാം. ചെറിയ കാര്യം പറഞ്ഞാൽ പോലും അവൻ പൊട്ടിത്തെറിക്കും. ദേഷ്യം വന്നാൽ അവൾക്കൊന്നും കേൾക്കാനാകില്ല. മിക്ക മാതാപിതാക്കളും അധ്യാപകരും പറയുന്ന പരാതികളാണ് ഇവ. എന്നാൽ ഒരു കാര്യം ഓർക്കണം, ദേഷ്യം ഒരു മോശം സ്വഭാവമല്ല, അത് മനുഷ്യന്റെ സ്വാഭാവിക വികാരമാണ്. പ്രശ്നം ദേഷ്യം വരുന്നതിലല്ല, അതിനെ എങ്ങനെ കൈകാര്യം ചെയ്യുന്നു എന്നതിലാണ്. ദേഷ്യം വരുമ്പോൾ ആദ്യം മാറുന്നത് മനസ്സല്ല, ശരീരമാണ്. തലച്ചോറിലെ അമിഗ്ദല അപകട സൂചന തിരിച്ചറിയുമ്പോൾ ശരീരം ഫൈറ്റ് ഓർ ഫ്ലൈറ്റ് മോഡിലേക്ക് മാറുന്നു. ഹൃദയമിടിപ്പ് വർദ്ധിക്കുന്നു, ശ്വാസം വേഗത്തിലാകുന്നു, പേശികൾ മുറുകുന്നു, മുഖം ചുവക്കുന്നു, കൈകൾ വിറയ്ക്കാം. ചില കുട്ടികൾക്ക് വയറ്റിൽ അസ്വസ്ഥതയോ നെഞ്ചിൽ കത്തുന്നതുപോലുള്ള അനുഭവമോ തലവേദനയോ ഉണ്ടാകാം. ഈ ശാരീരിക സൂചനകൾ തിരിച്ചറിയാൻ കുട്ടികളെ പരിശീലിപ്പിച്ചാൽ ദേഷ്യം പൊട്ടിത്തെറിക്കുന്നതിന് മുമ്പ് തന്നെ അത് നിയന്ത്രിക്കാൻ സാധിക്കും. ഇതിനായി മനഃശാസ്ത്രജ്ഞർ നിർദ്ദേശിക്കുന്ന ലളിതമായ മാർഗമാണ് 5 Ds ഫോർമുല. അതിലൊന്നാമത്തെ ഡി എന്നത് ഡിസ്റ്റൻസ് ആണ്, അതായത് അവിടെ നിന്ന് മാറി നടക്കുക. ദേഷ്യം വരുന്നതിന്റെ ആദ്യ സൂചനകൾ കിട്ടിയാൽ കുട്ടി ആദ്യം ചെയ്യേണ്ടത് തർക്കം നടക്കുന്ന സ്ഥലത്ത് നിന്ന് മാറി നടക്കുക എന്നതാണ്. ഇത്

0: പോകലല്ല, മറിച്ച് സ്വന്തം തലച്ചോറിന് ശാന്തമാകാനുള്ള സമയം നൽകുകയാണ്. അമിഗ്ദലയുടെ അമിത പ്രവർത്തനം കുറയാൻ കുറച്ച് മിനിറ്റുകൾ മതി. അതിനുശേഷം മാത്രമേ യുക്തിപരമായി ചിന്തിക്കുന്ന തലച്ചോറിന്റെ മുൻഭാഗമായ പ്രീഫ്രോണ്ടൽ കോർട്ടെക്സ് വീണ്ടും സജീവമാകൂ. അതുകൊണ്ടാണ് ആദ്യം പറയേണ്ടത് വാക്ക് എവേ ബിഫോർ യു റിയാക്ട്. രണ്ട്, ഡിസ്ട്രാക്ട്, അതായത് ശ്രദ്ധ മറ്റൊന്നിലേക്ക് തിരിക്കുക. മാറി നിന്നിട്ടും മനസ്സ് അതേ സംഭവത്തെക്കുറിച്ച് ചിന്തിച്ചുകൊണ്ടിരുന്നാൽ ദേഷ്യം വീണ്ടും കൂടും. അതുകൊണ്ട് ശ്രദ്ധ മറ്റൊന്നിലേക്ക് തിരിക്കണം. ഇതിനുള്ള ഏറ്റവും ലളിതമായ വിദ്യയാണ് 20 മുതൽ 1 വരെ മനസ്സിൽ തിരിച്ച് എണ്ണുക. 20, 19, 18 ഇങ്ങനെ താഴോട്ട് എണ്ണുമ്പോൾ തലച്ചോറിന് കൂടുതൽ ശ്രദ്ധ കേന്ദ്രീകരിക്കേണ്ടി വരും. അതോടെ ദേഷ്യം വളർത്തുന്ന ചിന്തകളിൽ നിന്ന് ശ്രദ്ധ പതിയെ മാറും. മുതിർന്ന കുട്ടികളാണെങ്കിൽ ശാന്തമായ സംഗീതം കേൾക്കുകയോ കുറച്ചുനേരം നടക്കുകയോ ഒരു ചിത്രം വരയ്ക്കുകയോ ചെയ്യുന്നതും നല്ല മാർഗമാണ്. 3-ാമത്തെ D എന്നത് ഡ്രിങ്ക് വാട്ടർ ആണ്, അതായത് വെള്ളം കുടിക്കുക. ദേഷ്യം വരുമ്പോൾ ശരീരത്തിൽ അഡ്രിനാലിൻ പോലുള്ള സ്ട്രെസ് ഹോർമോണുകൾ വർദ്ധിക്കുന്നു. ശരീരം ആകെ ഉത്തേജിത അവസ്ഥയിലാകുന്നു. ഈ സമയത്ത് പതുക്കെ 1-ോ 2-ോ ഗ്ലാസ് വെള്ളം കുടിക്കുന്നത് ശരീരത്തിന് ചെറിയൊരു ഇടവേള നൽകും. വെള്ളം കുടിക്കുന്നതിനിടയിൽ കുട്ടിയുടെ ശ്വാസോച്ഛ്വാസം സ്വാഭാവികമായി മന്ദഗതിയിലാകും. ശരീരത്തിന്റെ അമിത ഉത്തേജനം കുറയാനും ഇത് സഹായിക്കും. പല കുട്ടികൾക്കും ഇതിലൂടെ മനസ്സിൽ ചെറിയൊരു ശാന്തത അനുഭവപ്പെടാറുണ്ട്. 4-ാമത്തേത് ഡീപ്പ് ബ്രീത്തിംഗ്, അതായത് ആഴത്തിൽ ശ്വാസമെടുക്കുക. ദേഷ്യം കുറയ്ക്കാനുള്ള ഏറ്റവും ശക്തമായ ശാസ്ത്രീയ വിദ്യകളിൽ ഒന്നാണ് ഡീപ്പ് ബ്രീത്തിംഗ്. കണ്ണുകളടച്ച് മൂക്കിലൂടെ പതുക്കെ ശ്വാസം അകത്തേക്ക് എടുക്കുക. 1 സെക്കൻഡ് നിർത്തുക. ശേഷം 3-ോ 4-ോ സെക്കൻഡ് എടുത്ത് പതുക്കെ പുറത്തേക്ക് വിടുക. ഇത് 10 പ്രാവശ്യം ആവർത്തിക്കുക. ഇങ്ങനെ ദീർഘമായി ശ്വാസം പുറത്തുവിടുമ്പോൾ ശരീരത്തിലെ പാരാസിമ്പത്തറ്റിക് നെർവസ് സിസ്റ്റം സജീവമാവുകയും ഹൃദയമിടിപ്പ് കുറയുകയും ശരീരത്തിന് ശാന്തത അനുഭവപ്പെടുകയും ചെയ്യും. അതുകൊണ്ടാണ് പല തെറാപ്പിസ്റ്റുകളും ആദ്യം ശ്വാസനിയന്ത്രണം പഠിപ്പിക്കുന്നത്. 5-ാമത്തേത് ഡിസ്കസ് ആണ്, അതായത് പിന്നീട് സംസാരിക്കുക. ദേഷ്യം മാറിയ ശേഷം മാത്രമാണ് സംസാരിക്കേണ്ടത്. ദേഷ്യത്തിനിടയിൽ പറയുന്ന വാക്കുകൾ പലപ്പോഴും ബന്ധങ്ങളെ മുറിവേൽപ്പിക്കും. അതുകൊണ്ട് കുട്ടി തന്റെ വികാരങ്ങൾ ഒരു വിശ്വസ്തനായ ആളുമായി പങ്കുവയ്ക്കണം. അത് മാതാപിതാക്കളാകാം, അധ്യാപകനാകാം, സഹോദരങ്ങളാകാം, അല്ലെങ്കിൽ നല്ലൊരു സുഹൃത്തും ആകാം. എനിക്ക് എന്തുകൊണ്ടാണ് ഇത്രയും ദേഷ്യം വന്നത്? എനിക്ക് എന്താണ് വിഷമമായത്? ഇത്തരം ചോദ്യങ്ങൾക്ക് ഉത്തരം കണ്ടെത്താൻ ഈ സംഭാഷണം സഹായിക്കും. വികാരങ്ങൾ അടിച്ചമർത്തുന്നതിനേക്കാൾ അവ സുരക്ഷിതമായ രീതിയിൽ പങ്കുവയ്ക്കുന്നതാണ് മാനസികാരോഗ്യത്തിന് നല്ലത്. മാതാപിതാക്കൾ ഓർക്കേണ്ടത് എന്തെന്നറിയുമോ? ദേഷ്യപ്പെടുന്ന കുട്ടിയെ നീ മോശം കുട്ടിയാണ് എന്ന് പറയരുത്. പകരം നിനക്ക് ദേഷ്യം വന്നത് എനിക്ക് മനസ്സിലാകുന്നു, പക്ഷേ ദേഷ്യം പ്രകടിപ്പിക്കാനുള്ള നല്ല വഴികൾ നമുക്ക് പഠിക്കാം എന്ന് പറയുന്നതാണ് നല്ലത്. കുട്ടികൾ വാക്കുകളേക്കാൾ മാതൃകകളിൽ നിന്നാണ് കൂടുതൽ പഠിക്കുന്നത്. മാതാപിതാക്കൾ സ്വന്തം ദേഷ്യം നിയന്ത്രിക്കുന്ന രീതി തന്നെയാണ് കുട്ടികളുടെ ഏറ്റവും വലിയ പാഠപുസ്തകം. ദേഷ്യം ഇല്ലാതാക്കാൻ കഴിയില്ല, അതിന്റെ ആവശ്യവുമില്ല. കാരണം ദേഷ്യം ഒരു സ്വാഭാവിക മനുഷ്യവികാരമാണ്. പക്ഷേ ദേഷ്യം നമ്മുടെ തീരുമാനങ്ങളെ നിയന്ത്രിക്കരുത്. ഡിസ്റ്റൻസ്, ഡിസ്ട്രാക്ട്, ഡ്രിങ്ക് വാട്ടർ, ഡീപ് ബ്രീത്തിംഗ്, ഡിസ്കസ് എന്ന ഈ 5 ചെറിയ ശീലങ്ങൾ കുട്ടികളെ വെറും ദേഷ്യം നിയന്ത്രിക്കാൻ മാത്രമല്ല, ജീവിതകാലം മുഴുവൻ വികാരങ്ങളെ ആരോഗ്യകരമായി കൈകാര്യം ചെയ്യാനും സഹായിക്കും. ദേഷ്യം വരുന്നത് സ്വാഭാവികമാണ്. ദേഷ്യത്തിന് അടിമപ്പെടാതിരിക്കുക എന്നതാണ് യഥാർത്ഥ വൈകാരിക പക്വത.
1: ശ്രോതാക്കൾ ഇതുവരെ കേട്ടത് ബോധപൗർണമി. അവതരണം പുലിയൂർ ശ്രീകണ്ഠൻ.

0: മാനസിക ലോകത്തിൽ ഇനി മനോരോഗ വിദഗ്ധൻ സംസാരിക്കുന്നത് കേൾക്കാം.
1: നമസ്കാരം, ഞാൻ ഡോക്ടർ അരുൺ ബി നായർ. 20 വയസ്സ് പ്രായമുള്ള പെൺകുട്ടി 3-ാം വർഷ എഞ്ചിനീയറിംഗ് വിദ്യാർത്ഥിനിയാണ്. ഈ കുട്ടിക്ക് മറ്റു കുട്ടികളിൽ നിന്നുള്ള ഒരു വ്യത്യാസം എന്ന് പറയുന്നത് വളരെ സൈലന്റ് ആണ്. അധികം സംസാരിക്കാറൊന്നുമില്ല, ഒരുപാട് കൂട്ടുകാരൊന്നുമില്ല, വലിയ വാചാലമായി ഒന്നും ഇടപെടുന്ന ഒരു വ്യക്തിയുമല്ല. ചെറിയൊരു സുഹൃത്ത് സംഘമുണ്ട്, അവരുടെ ഇടയിൽ നല്ല ആത്മബന്ധമുണ്ട്. പുതിയ കാര്യങ്ങളെക്കുറിച്ച് ചിന്തിക്കാനും വളരെ ക്രിയേറ്റീവായിട്ട് സർഗാത്മകമായി ചിന്തിക്കാനും ഒക്കെ ഉള്ളൊരു കഴിവുള്ളൊരു കുട്ടിയാണ്. അപ്പൊ അത് അവള് ജോയിൻ ചെയ്ത എഞ്ചിനീയറിംഗ് കോളേജിൽ ഇത്തരം ഗവേഷണ താല്പര്യങ്ങളെ പ്രോത്സാഹിപ്പിക്കുന്ന ചില അധ്യാപകരുണ്ടായിരുന്നു. അവരുടെ ഒരു സ്വാധീനത്തിന് വിധേയയായി പെൺകുട്ടിയും അല്പം വ്യത്യസ്തമായിട്ടൊക്കെ ചിന്തിക്കാൻ തുടങ്ങി. ചില പുതിയ ഉപകരണങ്ങളുടെ കണ്ടെത്തലുകളൊക്കെ നടത്തി, ചില പേറ്റന്റുകൾക്കൊക്കെ അപേക്ഷയൊക്കെ കൊടുത്തിട്ടുണ്ട്. അപ്പൊ അവള് മുന്നോട്ട് വയ്ക്കുന്ന ആശയങ്ങളൊക്കെ വളരെ പുതുമയുള്ള ആശയങ്ങളാണ്. അധ്യാപകർ തന്നെ നന്നായിട്ട് പ്രോത്സാഹിപ്പിക്കുന്നു. പല സ്ഥലങ്ങളിലും കോൺഫറൻസുകളിലും ഓണ്ടർപ്രണർഷിപ്പ് സമ്മിറ്റുകളിലും ഒക്കെ അവൾ പോയി പ്രസംഗിക്കുന്നു. അവളുടെ ഐഡിയാസ് നല്ല രീതിയിൽ പ്രസന്റ് ചെയ്യുന്നു. അവിടെയെല്ലാം അവൾക്ക് പുരസ്കാരങ്ങൾ ലഭിക്കുന്നു. പല ഹാക്കത്തോണുകളിലും പങ്കെടുത്ത് അവിടെയൊക്കെ അംഗീകാരങ്ങൾ നേടുന്നു. നല്ല രീതിയിലുള്ളൊരു അഭിനന്ദനമൊക്കെ കിട്ടുന്നുണ്ട്. പക്ഷേ ഒരു കൺവെൻഷണൽ ലെവലിലുള്ളൊരു അക്കാഡമിക് എക്സലൻസ് ആ കുട്ടിക്ക് ഇല്ല എന്ന് വേണമെങ്കിൽ പറയാം. അതായത് പുസ്തകം ഇരുന്ന് കാണാതെ പഠിച്ച് നമ്മുടെ യാഥാസ്ഥിതികമായ പരീക്ഷകളിൽ 1-ാം റാങ്ക് വാങ്ങുന്ന ശീലമൊന്നും ആ കുട്ടിക്കില്ല. അവൾ പഠിക്കുന്നുണ്ട്, പരീക്ഷകൾ ജയിക്കുന്നുണ്ട്, സാമാന്യം തെറ്റില്ലാത്ത ഗ്രേഡുകളൊക്കെ അവൾക്ക് കിട്ടുന്നുണ്ട്. പക്ഷേ 1-ാം റാങ്കോ 2-ാം റാങ്കോ അങ്ങനത്തെ ലെവലിലേക്കൊന്നും അവൾ എത്തിച്ചേരുന്നില്ല. സ്വാഭാവികമായിട്ടും ക്ലാസ്സിലുള്ള 1-ാം സ്ഥാനക്കാർക്ക് കിട്ടാത്ത തരത്തിലുള്ള പല അംഗീകാരങ്ങളും ഈ ഹാക്കത്തോണുകൾക്കും മറ്റ് മീറ്റിങ്ങുകൾക്കും ഒക്കെ പോയി കുട്ടി നേടിയെടുക്കുന്നുണ്ട്. അപ്പൊ ഇങ്ങനെ വരുമ്പോൾ ക്ലാസ്സിൽ അതൊരു സംസാരമാവുന്നു. ഈ 1-ാം റാങ്കൊക്കെ കിട്ടുന്ന കുട്ടികളും അവരോടൊപ്പം നിൽക്കുന്നവരായിട്ടുള്ള കുട്ടികളും അവരോടൽപ്പം താല്പര്യം കൂടുതലുള്ള അധ്യാപകരുമൊക്കെ ഈ കുട്ടിയെക്കുറിച്ച് അല്പം മോശമായിട്ട് സംസാരിക്കുന്നു. അത് ചെറിയൊരു സർക്കിളിലാണ് ആ സംസാരങ്ങൾ വരുന്നതെങ്കിലും അത് കാട്ടുതീ പോലെ പടരുന്നു. മറ്റ് പല വഴികളിലൂടെയും ഇത്തരത്തിലുള്ള അഭിപ്രായ പ്രകടനങ്ങളൊക്കെ കേൾക്കുന്നു. അപ്പൊ ഇതെല്ലാം കേട്ടുകഴിഞ്ഞപ്പോൾ ആ കുട്ടിക്ക് ഒരു വല്ലാത്ത വിഷമവും ആത്മവിശ്വാസക്കുറവും ഒക്കെ അനുഭവപ്പെടുന്നു. കഴിഞ്ഞൊരു 1 മാസമായിട്ട് വല്ലാത്ത സങ്കടത്തിലാണ്. ക്ലാസ് അറ്റൻഡ് ചെയ്യാൻ തോന്നുന്നില്ല. രാവിലെ എഴുന്നേൽക്കുമ്പോൾ കോളേജിലേക്ക് പോകാനേ തോന്നുന്നില്ല. അവിടെ ആരെങ്കിലും തന്നെ കുറ്റപ്പെടുത്തുമോ എന്നുള്ള ചിന്തകളൊക്കെ വരുന്നു. പരീക്ഷ തോറ്റുപോകുമോ എന്നുള്ള ഒരു ആശങ്ക വരുന്നു. പരീക്ഷയ്ക്ക് തന്നെ അധ്യാപകർ തോൽപ്പിച്ചു കളയുമോ എന്നുള്ളൊരു ചിന്ത വരുന്നു. അപ്പൊ ക്യാമ്പസ് പ്ലേസ്മെന്റിന്റെ ഒക്കെ ടൈം ഏകദേശമായി വരുന്നു. ഇതുവരെ എല്ലാ പേപ്പറുകളും കൃത്യമായി ക്ലിയർ ചെയ്തുകൊണ്ടും പല മത്സരങ്ങളിൽ ഉന്നതമായ അംഗീകാരങ്ങൾ നേടിയിട്ടുള്ളത് കൊണ്ടും ഇവളൊരു നല്ലൊരു കാൻഡിഡേറ്റ് ആണ് അത്തരം സ്ഥലങ്ങളിലൊക്കെ നന്നായി ശോഭിക്കാനായിട്ട്. പക്ഷെ അവിടെ പോലും ഈ ക്യാമ്പസ് പ്ലേസ്മെന്റ് ഡ്രൈവിന്റെ ആളുകൾ പേര് കൊടുക്കണമെന്നുള്ള സംഗതി വന്നിട്ട് ആ പേര് കൊടുക്കാൻ പോലും മടിച്ചു നിൽക്കുകയാണ് കുട്ടി. ഇവിടെ നമ്മൾ ആ കുട്ടിയോട് സംസാരിക്കുമ്പോഴത്തേക്ക് കുട്ടി പറയുന്നത് എനിക്കിങ്ങനെ കുറച്ച് പുരസ്കാരങ്ങളോ കിട്ടിയിട്ടുണ്ട്, പക്ഷേ ഇതൊന്നും എന്റെ കഴിവല്ല. ഞാനത് ഇവിടെ നിന്നൊക്കെയോ വായിച്ച് കണ്ടുപിടിച്ച ഐഡിയാസ് അല്ലെങ്കിൽ മറ്റു ചില ആളുകൾ പറഞ്ഞ ചില ഐഡിയാസിനെ ഒന്ന് അല്പം ഇംപ്രൂവൈസ് ചെയ്ത ഐഡിയാസ് അല്ലെ, എന്റെ ഫ്രണ്ട്സിന്റെ ചില സജഷൻസ് എടുത്തിട്ട്, ഇതൊന്നും എന്റേതല്ല. ഇതെല്ലാം മറ്റുള്ളവരിൽ നിന്നും നമ്മൾ കടമെടുത്ത ആശയങ്ങളാണ്. അതുകൊണ്ട് എനിക്ക് കിട്ടിയ ഈ അംഗീകാരങ്ങളോ ഈ ഹാക്കത്തോണിൽ കിട്ടിയ അവാർഡുകളോ ഒന്നും എന്റെ കഴിവിന്റെ പ്രതിഫലനങ്ങളല്ല. എനിക്ക് ഇത്രയൊന്നും അംഗീകാരം കിട്ടാനുള്ള യോഗ്യതയൊന്നുമില്ല. എനിക്ക് യോഗ്യതയില്ലാത്തൊരു ഒരു പൊസിഷനിലാണ് ഞാനിപ്പോൾ ഇരിക്കുന്നത്. ഇങ്ങനെ പറയാം. അപ്പൊ ഈ ഒരു പ്രതിഭാസത്തിനെ മനഃശാസ്ത്ര ഭാഷയിൽ ഇമ്പോസ്റ്റർ സിൻഡ്രോം എന്ന് പറയും. ഇമ്പോസ്റ്റർ എന്ന് പറഞ്ഞാൽ അവരെ പ്രതിഭാസം എന്നൊക്കെ വേണമെങ്കിൽ നമുക്ക് മലയാളത്തിൽ പറയാം. അപ്പൊ ഇവര് കരുതുന്നത് ഇവരുടെ ജീവിതത്തിൽ നേടിയ നേട്ടങ്ങളൊന്നും ഇവരുടെ കഴിവുകൊണ്ടുണ്ടായതല്ല, അത് മറ്റെന്തൊക്കെയോ സ്രോതസ്സുകളിൽ നിന്ന് കിട്ടിയതാണ്. ഒരുപക്ഷെ വായിച്ചോ മറ്റു സുഹൃത്തുക്കളുടെ ചർച്ചയിൽ നിന്നോ ഒക്കെ ഉരുത്തിരിഞ്ഞതാണ്. ഇപ്പൊ ഏതാശയം എടുത്താലും ശരി, ഒരു മൗലികമായ കണ്ടുപിടുത്തമാകട്ടെ, ഒരു സാഹിത്യ സൃഷ്ടിയാകട്ടെ, ഒരു ചലച്ചിത്രത്തിന്റെ തിരക്കഥയാകട്ടെ, ഇതൊക്കെ രൂപീകരിക്കപ്പെടുന്നത് ഒന്നിലധികം ആളുകളുടെ ആശയവിനിമയത്തിൽ നിന്ന് തന്നെയാണ്. അല്ലാതെ പൂർണ്ണമായും സ്വന്തമായി എന്ന് പറയുന്ന ഒരു ആശയമൊന്നും മിക്കവാറും ആളുകളുടെ ഒന്നും മനോമുഗ്രത്തിൽ വിരിയാറില്ല. അങ്ങനെ ഒരു ആശയത്തിന്റെ ഒരു മുകുളം വന്നാൽ പോലും അത് മറ്റുള്ളവരുമായിട്ടുള്ള ചർച്ചകളിൽ നിന്നാണ് അത് റിഫൈൻ ചെയ്യപ്പെടുന്നത്. ഒരുപക്ഷെ ഒരു പ്രസന്റ് ചെയ്യാൻ പറ്റുന്ന ഒരു ഐഡിയയുടെ രൂപത്തിലേക്ക് അത് എത്തുന്നത്. അതാണ് സ്വാഭാവിക ലോക നിയമം. അപ്പൊ ഈ കാര്യങ്ങൾ ഈ കുട്ടിയോട് നമ്മൾ പറയുകയാണ്. അപ്പോൾ ഒരാൾ ഒറ്റപ്പെട്ടിരുന്ന് അയാളുടെ മനസ്സിൽ എല്ലാ കാര്യങ്ങളും സ്വന്തമായിട്ട് ചിന്തിച്ചെടുത്തിട്ടായിരിക്കില്ല ഒരു കണ്ടെത്തൽ നടത്തുന്നത് അല്ലെങ്കിൽ ഒരു സർഗാത്മക സൃഷ്ടി നടത്തുന്നത്. അതിൽ മറ്റുള്ളവരുടെ ഇടപെടലുകളും സ്വാധീനങ്ങളും ഉണ്ടാകും എന്നുള്ളത് സ്വാഭാവികമാണ്. അപ്പൊ ഇവിടെ നമുക്ക് കിട്ടിയ അവസരങ്ങൾ, ആ അവസരങ്ങൾ നമ്മൾ തന്നെയാണ് അവതരിപ്പിച്ചിട്ടുള്ളത്. ഒരു ഒരു പ്രോഡക്റ്റിനെ കുറിച്ച് നമ്മളൊരു പ്രസന്റേഷൻ നടത്തുമ്പോൾ ആ പ്രസന്റേഷൻ നടത്തുക എന്ന് പറഞ്ഞൊരു സ്കില്ലാണ്. അത് കേൾക്കുന്ന ആളിനെ ബോധ്യപ്പെടുത്തുക എന്നുള്ള സ്കില്ലാണ്. ആ ഒരു സ്കില്ലെങ്കിലും നിനക്ക് സ്വന്തമായിട്ടുണ്ട്, അത് തീർച്ചയായിട്ടും ഒരു വലിയ കാര്യമാണ്. അപ്പൊ ഈ കാര്യങ്ങൾ പറഞ്ഞ് അവരെ ഒന്ന് ബോധ്യപ്പെടുത്തുകയാണ്. അപ്പൊ ജീവിതത്തിൽ പലപ്പോഴായി അവൾ നേടിയിട്ടുള്ള നേട്ടങ്ങളുടെയൊക്കെ പ്രധാനപ്പെട്ട ഉത്തരവാദിത്വം അവൾക്ക് തന്നെയാണ്. മറ്റു പലരും അതിൽ സ്വാധീനം ചെലുത്തിയിട്ടുണ്ടാകാം, സംഭാവനകൾ നൽകിയിട്ടുണ്ടാകാമെങ്കിലും പ്രധാന ഉത്തരവാദിത്വം അവളുടേത് തന്നെയാണ് എന്നവളെ ബോധ്യപ്പെടുത്തി. അപ്പൊ ഇത്തരത്തിൽ ഒരു ചിന്താക്രമീകരണം, കോഗ്നിറ്റീവ് റീസ്ട്രക്ചറിങ് ഘട്ടം ഘട്ടമായി ചെയ്യുക വഴി സ്വന്തം കഴിവിനെ കുറിച്ചുള്ള ആത്മവിശ്വാസത്തിലേക്ക് ആ പെൺകുട്ടി എത്തിച്ചേരുകയും ധൈര്യമായിട്ട് അവൾ തുടർന്ന് ക്യാമ്പസ് പ്ലേസ്മെന്റിന് പോയിരിക്കുകയും വളരെ മികച്ച ഒരു കമ്പനിയിലേക്ക് ക്യാമ്പസ് റിക്രൂട്ട്മെന്റ് ഡ്രൈവിലൂടെ പ്ലേസ്ഡ് ആകുകയും ചെയ്യുന്നുള്ളതാണ്. അപ്പൊ ആ പ്ലേസ്മെന്റ് ഡ്രൈവിലും അവൾക്ക് തുണയായത് അവൾ ചെയ്ത ഈ വ്യത്യസ്തമായ കാര്യങ്ങളാണ്. അവളുടെ അക്കാഡമിക് എക്സലൻസിനേക്കാൾ അവൾ നടത്തിയ പുതിയ കണ്ടെത്തലുകൾ, അവൾ പേറ്റന്റിന് അപ്ലൈ ചെയ്ത കാര്യങ്ങൾ, അവൾ പല ഹാക്കത്തോണുകളിലും നടത്തിയ അവതരണങ്ങളും അവിടെ നേടിയ പുരസ്കാരങ്ങൾ, ഇതൊക്കെ തന്നെയാണ് ഈ ജോലിയിലേക്കുള്ള എളുപ്പ വഴിയായി മാറിയത്. അപ്പൊ അതുകൊണ്ട് തന്നെ ആധുനിക വിദ്യാഭ്യാസ കാലഘട്ടത്തിൽ ഈ യാഥാസ്ഥിതികമായി പഠിക്കുകയും ചിന്തിക്കുകയും ചെയ്യാതെ അല്പം വ്യത്യസ്തമായി ചിന്തിക്കുന്ന ആളുകൾക്ക് സാധ്യതകൾ അനന്തമാണ് എന്നുള്ളത് നാം മനസ്സിലാക്കണം. നന്ദി, നമസ്കാരം.

0: ഒരിക്കലും ഒരു സാധാരണ ഡയറി പോലെ ആയിരിക്കില്ല മനഃശാസ്ത്രജ്ഞന്റെ ഡയറി. അതിൽ നിറയെ ജീവിതമായിരിക്കും, ജീവിത പ്രശ്നങ്ങളായിരിക്കും, അന്ധസംഘർഷങ്ങളായിരിക്കും, ടെൻഷനും സ്ട്രെസ്സും ഒക്കെ ആയിരിക്കും, പരിഹാരമേ ഇല്ലെന്ന് തോന്നുന്ന പ്രശ്നങ്ങളായിരിക്കും. 25 വർഷത്തെ പരിചയത്തിനിടയിൽ ഞാൻ അനുഭവിച്ച, ഞാൻ കണ്ട കാര്യങ്ങൾ, ഒരു മനഃശാസ്ത്രജ്ഞൻ എന്ന നിലയിൽ എന്റെ ഡയറി കുറിപ്പുകൾ, ഇതിലെല്ലാം വായിക്കുക എന്നത് പ്രായോഗികമല്ല. സമാനമായ പ്രശ്നങ്ങൾ അനുഭവിക്കുന്നവർക്ക് ഏതെങ്കിലും വിധത്തിൽ പ്രയോജനപ്പെടും എന്ന് കരുതുന്ന ചില ഡയറി കുറിപ്പുകളാണ് മാനസിക ലോകത്തിൽ ഞാൻ നിങ്ങളുടെ മുമ്പിൽ വായിക്കുന്നത്.
1: ഇരുപത്തിയാറ് 9 2012 ഇന്ന് രാവിലെ ക്ലിനിക്കിലെത്തിയത്, അതായത് ആദ്യം ക്ലിനിക്കിലെത്തിയത് 32-കാരിയായ രശ്മിയാണ്. ഭർത്താവ് രാഹുലിനൊപ്പമാണ് വന്നതെങ്കിലും ചോദിക്കുന്ന ഓരോ ചോദ്യത്തിനും ഉത്തരം നൽകുന്നതിന് മുമ്പ് അവൾ ഭർത്താവിന്റെ മുഖത്തേക്ക് ദയനീയമായി നോക്കുന്നുണ്ടായിരുന്നു. രാഹുൽ സമ്മതം മൊളിയാൽ മാത്രം അവൾ സംസാരിക്കും. ഒറ്റയ്ക്കൊരു തീരുമാനമെടുക്കാൻ കഴിയാത്ത, നിഴലുപോലെ മറ്റൊരാളെ പിന്തുടരുന്ന രശ്മി. എന്തിന്? രശ്മി വീട്ടിൽ ആരൊക്കെയുണ്ട് എന്ന് ചോദിക്കുന്നതിന് ഉത്തരം പറയാൻ പോലും രശ്മി ഭർത്താവ് രാഹുലിന്റെ മുഖത്ത് നോക്കി ഞാൻ പറയട്ടെ എന്നർത്ഥത്തിൽ. എനിക്ക് മനസ്സിലായി, ഇതൊരു പ്രത്യേക വ്യക്തിത്വമാണ് എന്ന് പറയാൻ പറ്റില്ല, ഇതൊരു പ്രത്യേക വ്യക്തിത്വ വൈകല്യമാണ്, അങ്ങനെ പറയാൻ കഴിയും. പലപ്പോഴും നമ്മൾ ഇത്തരത്തിലുള്ള കാര്യങ്ങൾ അതൊരു ടൈപ്പ് ക്യാരക്ടറാണ്, അതൊരു പ്രത്യേക വ്യക്തിത്വമാണ് എന്ന് പറഞ്ഞ് മാറ്റിവെക്കും. പക്ഷെ അല്ല, ഇതൊക്കെ ചില പ്രത്യേക വ്യക്തിത്വ വൈകല്യങ്ങളാണ്, അതിന്റെ ലക്ഷണങ്ങളാണ്. തന്റെ വൈകാരികവും ശാരീരികവുമായ ആവശ്യങ്ങൾക്കായി മറ്റൊരാളെ അമിതമായി ആശ്രയിക്കുകയായിരുന്നു രശ്മി. രശ്മിയെപ്പോലുള്ളവർക്ക് തനിയെ ഒന്നും ചെയ്യാൻ കഴിയില്ല എന്ന ഭയവും തന്നെ ആരെങ്കിലും ഉപേക്ഷിച്ചു പോകുമോ എന്ന തീവ്രമായ ഉത്കണ്ഠയും ഉണ്ടാകും. രാവിലെ ഏത് കറി വെക്കണം, ഏത് വസ്ത്രം ധരിക്കണം എന്നുപോലും എന്നോട് ചോദിക്കാതെ അവൾ ചെയ്യില്ല ഡോക്ടർ. ചെറിയ കാര്യങ്ങളിൽ പോലും അവൾക്ക് മറ്റൊരാളുടെ ഉറപ്പ് ആവശ്യമാണ്. രാഹുൽ പറയുന്നതിൽ ദയനീയതയോ നിസ്സഹായതയോ ഉണ്ടായിരുന്നു. സ്വന്തം ബാങ്ക് അക്കൗണ്ട് കൈകാര്യം ചെയ്യുന്നതോ കുട്ടിയുടെ കാര്യങ്ങൾ നോക്കുന്നതോ ആയ പ്രധാന ഉത്തരവാദിത്തങ്ങളെല്ലാം രശ്മി രാഹുലിനെ ഏൽപ്പിച്ചിരിക്കുകയാണ്. ഭർത്താവ് പറയുന്ന കാര്യങ്ങൾ തെറ്റാണെന്ന് തോന്നിയാൽ പോലും അവൾ എതിർക്കില്ല. വിയോജിച്ചാൽ അദ്ദേഹം തന്നെ വിട്ടുപോകുമോ എന്ന ഭയമാണ് ഇതിന് കാരണം. രാഹുൽ ഒന്ന് പുറത്തു പോയാൽ, അല്ലെങ്കിൽ ഫോൺ എടുക്കാൻ വൈകിയാൽ രശ്മി വല്ലാതെ പരിഭ്രാന്തയാകും. തനിക്ക് തന്നെ തന്നെ സംരക്ഷിക്കാൻ കഴിയില്ല എന്ന ഉറച്ച വിശ്വാസം അവളുടെ ഉള്ളിലുണ്ട്. സംസാരത്തിനിടയിൽ രശ്മിയുടെ കുട്ടിക്കാലത്തെക്കുറിച്ച് ഞാൻ ചോദിച്ചറിഞ്ഞു. അമിതമായ നിയന്ത്രണങ്ങളുള്ള സാഹചര്യത്തിലാണ് അവൾ വളർന്നത്. സ്വന്തമായി തീരുമാനങ്ങൾ എടുക്കാൻ അനുവദിക്കാതെ വളർത്തപ്പെടുന്ന കുട്ടികളിൽ പിൽക്കാലത്ത് ഇത്തരം ഡിസോർഡറുകൾ കണ്ടുവരാറുണ്ട്. പ്രിയപ്പെട്ട ശ്രോതാക്കളെ, രശ്മിയുടെ കഥ ഞാൻ തുടരാം. പക്ഷെ നിങ്ങൾ നിങ്ങളുടെ കുട്ടികൾക്ക് സ്വന്തമായി തീരുമാനമെടുക്കാൻ അവരെ അനുവദിക്കണം. ഞാനൊരു ഉദാഹരണം പറയട്ടെ. നിങ്ങൾ കുടുംബസമേതം സിനിമയ്ക്ക് പോവുകയാണ്. തിരിച്ചു വന്നപ്പോൾ നിങ്ങളൊരു ഹോട്ടലിൽ കയറി. സാധാരണ രീതിയിൽ നിങ്ങൾ എന്താണ് ചെയ്യുന്നത്? നിങ്ങളോടൊപ്പമുള്ള എല്ലാവർക്കും എന്താണ് വേണ്ടത് എന്ന് ചോദിച്ച് നിങ്ങൾ വെയിറ്ററോട് ലിസ്റ്റ് പറയും. ഞാൻ പലപ്പോഴും കണ്ടിട്ടുണ്ട്, ഹോട്ടലിൽ നിങ്ങളുടെ ടേബിളിൽ വന്നിരിക്കുന്ന, അല്ലെങ്കിൽ നിങ്ങളുടെ ടേബിളിനടുത്ത് 2 വെയിറ്റർമാരുണ്ടാവും. ഒന്ന് ഹോട്ടലിലെ വെയിറ്റർ, മറ്റൊന്ന് കുടുംബത്തിലെ വെയിറ്റർ. അത് വേണ്ട എന്ന് തന്നെയാണ് ഞാൻ പറയുന്നത്. അവരവർക്ക് ആവശ്യമുള്ളത് അവരവർ പറയട്ടെ. ബഡ്ജറ്റിനനുസരിച്ച് വസ്ത്രം സെലക്ട് ചെയ്യുന്നതിൽ, ഭക്ഷണം തിരഞ്ഞെടുക്കുന്നതിൽ അവരവർക്ക് അവരവരുടേതായ അഭിപ്രായങ്ങളില്ലേ? അപ്പോ ഭർത്താവ് പറയട്ടെ എനിക്കൊരു ചായ. അപ്പൊ ഭാര്യ പറയട്ടെ എനിക്ക് വേണ്ടത് കോഫിയാണ്. അപ്പൊ മക്കൾ പറയട്ടെ അവർക്ക് കാപ്പിച്ചിനോ ആണ് അല്ലെങ്കിൽ നൂഡിൽസ് ആണ് അവരവർക്ക് വേണ്ടത്, അവരവരുടെ ബഡ്ജറ്റിനനുസരിച്ച്, കുടുംബത്തിന്റെ ബഡ്ജറ്റിനനുസരിച്ച് അവർ പറയട്ടെ, അതല്ലേ നല്ലത്? ഇത്തരത്തിലുള്ള കൊച്ചു കൊച്ചു കാര്യങ്ങളിൽ നിങ്ങളുടെ കുട്ടികളെ നിങ്ങൾ ഇടപെടുത്തി നോക്കൂ. അവർക്ക് വാങ്ങേണ്ട സാധനങ്ങൾ അവർ പോയി വാങ്ങട്ടെ. തൊട്ടടുത്ത കടകൾ ഉണ്ടെങ്കിൽ പോയി വാങ്ങാൻ പറയണം, അല്ലെങ്കിൽ കാറ് നിർത്തിയിട്ട് അല്ലെങ്കിൽ വണ്ടി നിർത്തിയിട്ട് ആ കടയിൽ നിന്ന് ആ സാധനം വാങ്ങി വരാൻ പറയണം. അതൊക്കെ തീരുമാനങ്ങൾ കൈക്കൊള്ളാൻ, പ്രശ്നങ്ങൾ പരിഹരിക്കാൻ, കാര്യങ്ങൾ തെരഞ്ഞെടുക്കാൻ അവരെ പ്രേരിപ്പിക്കുന്നതിന് തുല്യമാണ്. അങ്ങനെ വരുമ്പോൾ പിൽക്കാലത്ത് അവർക്ക് ഇത്തരം ഡിസോർഡറുകൾ ഉണ്ടാവില്ല. അതാണ് എന്റെ ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം. രശ്മിയെ സ്വയം പര്യാപ്തയാക്കുക എന്നതായിരുന്നു ഞങ്ങളുടെ ചികിത്സയുടെ പ്രധാന ലക്ഷ്യം. അസർട്ടീവ്നെസ് ട്രെയിനിങ് എന്ന് പറയുന്ന ഒരു പരിശീലനമുണ്ട് ഇത്തരം വൈകല്യങ്ങൾക്ക്, ഇത്തരം വ്യക്തിത്വ വൈകല്യങ്ങൾക്ക്. അത്തരം പരിശീലനങ്ങളാണ് ഏറ്റവും നല്ലത്. അസർട്ടീവ്നെസ് ട്രെയിനിങ്ങിലൂടെ സ്വന്തം അഭിപ്രായങ്ങൾ ഭയമില്ലാതെ തുറന്നു പറയാൻ രശ്മിയെ ഞങ്ങൾ പരിശീലിപ്പിച്ചു. ഇല്ല എന്ന് പറയേണ്ടിടത്ത് ഇല്ല എന്ന് പറയണം, അതായത് നോ പറയേണ്ടിടത്ത് നോ തന്നെ പറയണം. അപ്പോൾ മറ്റുള്ളവർക്ക് എന്ത് തോന്നും? ഞാനത് പറഞ്ഞു കഴിഞ്ഞാൽ ഞാൻ ഉപേക്ഷിക്കപ്പെടുമോ? ഫിയർ ഓഫ് മിസ്സിംഗ് ഔട്ട് എന്ന് പറയും കേട്ടോ, ഞാൻ അവരിൽ നിന്ന് നഷ്ടപ്പെട്ടു പോകുമോ, അവരെന്നെ തള്ളിക്കളയുമോ എന്നൊക്കെയുള്ള ഭയം. അതിന്റെ ആവശ്യമില്ലാന്നേ. നോ, ഈ ലോകത്തെ എസിനേക്കാൾ പവർ നോക്കാണ് എന്ന് മറന്നു പോകരുത്. ചെറിയ തീരുമാനങ്ങൾ, ഉദാഹരണത്തിന് സ്വന്തമായി ഷോപ്പിംഗ് നടത്തുക, സ്വന്തമായി പച്ചക്കറി വാങ്ങാൻ പോവുക, സ്വന്തമായി മീൻ മാർക്കറ്റിൽ പോയി മീൻ ഇഷ്ടമുള്ളത് തിരഞ്ഞെടുക്കുക, അങ്ങനെയൊക്കെ തനിയെ എടുക്കാൻ പ്രോത്സാഹിപ്പിച്ചു. ഓരോ ചെറിയ വിജയവും അവളുടെ ആത്മവിശ്വാസം കൂട്ടി. മീൻ മാർക്കറ്റിൽ ചെന്ന് ബാർഗെയിനിങ് ചെയ്ത് വില പേശി മീൻ വാങ്ങാൻ അവളോട് കർശനമായി പറഞ്ഞു എന്നതാണ് ശരി. അതിലൊക്കെ രശ്മി വിജയിക്കുകയും ചെയ്തു. ആരും കൂടെയില്ലെങ്കിലും എനിക്ക് അതിജീവിക്കാൻ കഴിയും എന്ന ചിന്ത കോഗ്നിറ്റീവ് തെറാപ്പിയിലൂടെ അവളിൽ ഉറപ്പിക്കാൻ ഞങ്ങൾക്ക് കഴിഞ്ഞു. ഇതെല്ലാവരിലും ഉണ്ടാകേണ്ട ഒരു കാര്യമല്ലേ? ആരും കൂടെയില്ലെങ്കിലും എനിക്ക് അതിജീവിക്കാൻ കഴിയും, ആരും കൂടെയില്ലെങ്കിലും ഞാൻ ജീവിക്കും. അങ്ങനെ വേണ്ട, അതിലൊരു അഹന്തയുടെ ധ്വനിയുണ്ട്. പക്ഷെ ഈ വാചകം ഒരിക്കൽ കൂടെ കേട്ടു നോക്കൂ. ആരും കൂടെയില്ലെങ്കിലും ഞാൻ അതിജീവിക്കും. ഈ അതിജീവനമാണ് ജീവിതത്തിന്റെ ഏറ്റവും വലിയ വിജയം. അതുണ്ടാവണമെന്നേ എല്ലാവരിലും. രാഹുലിന് ഞങ്ങൾ നൽകിയ നിർദ്ദേശം ഇതായിരുന്നു: അവളെ സഹായിക്കരുത്, പകരം അവളെ കൊണ്ട് ചെയ്യിക്കുക. ഇവിടെ രണ്ട് വാക്കുകളുണ്ട് നോക്കൂ. എല്ലാം നമ്മൾ ഹെൽപ്പ് ചെയ്യുക എന്ന് പറയുന്ന ഒരു കാര്യമുണ്ട്. ഹെൽപ്പിനേക്കാൾ വലുതാണ് സപ്പോർട്ട് എന്ന് മറന്നു പോകരുത്. ഏതാനും മാസങ്ങൾ കൊണ്ട് രശ്മിയിൽ മാറ്റങ്ങൾ കണ്ടു തുടങ്ങി. വള്ളിച്ചെടി പടരാൻ ഒരു മരം വേണം, പക്ഷേ ആ മരം വീണാൽ വള്ളിച്ചെടി നശിച്ചു പോകരുത്. പറയട്ടെ അതൊരിക്കൽ കൂടി: വള്ളിച്ചെടിക്ക് പടരാൻ ഒരു മരം വേണം, പക്ഷെ ആ മരം വീണാൽ വള്ളിച്ചെടി നശിച്ചു പോകരുത്. രശ്മി ഇപ്പോൾ സ്വന്തമായി മണ്ണിൽ ഉറച്ചു നിൽക്കാൻ പഠിക്കുകയാണ്. അവൾ തനിയെ വളരും, തനിയെ നിലനിൽക്കും. അവളുടെ വേരുകൾ അറ്റുപോകും.

ഇല്ല. സ്നേഹവും കരുതലും നല്ലതാണ്, പക്ഷെ അതൊരാളുടെ ആത്മവിശ്വാസത്തെ ഇല്ലാതാക്കുന്ന രീതിയിലാകരുത്. പാമ്പറിംഗ് ചെയ്ത് കുട്ടികളെ വളർത്തരുത് എന്നർത്ഥം. അമിതമായ ആശ്രിതത്വം ഒരു വ്യക്തിത്വത്തെ തന്നെ തളർത്തുന്ന രോഗമായി മാറാമെന്ന് പ്രിയ ശ്രോതാക്കൾ മറന്നുപോകരുത്. ഡിപ്പെൻഡന്റ് പേഴ്സണാലിറ്റി ഡിസോർഡർ, അത് നല്ലതല്ല. നീ ഇൻഡിപെൻഡന്റായി ഈ ലോകത്ത് ജീവിക്കാനാവട്ടെ. സ്വന്തം വേരുകളിലൂടെ, സ്വന്തം കാലിൽ നമുക്ക് ശിരസുയർത്തി നിൽക്കാൻ കഴിയണ്ടേ? വെയർ ദ മൈൻഡ് ഈസ് വിത്തൌട്ട് ഫിയർ ആൻഡ് ദ ഹെഡ് ഈസ് ഹെൽഡ് ഹൈ. എവിടെയാണോ ഭയമില്ലാത്ത മനസ്സുള്ളത്, അവിടെ ശിരസ് ഉയർന്നു നിൽക്കും. ഞാൻ പറഞ്ഞതല്ല കേട്ടോ, ഗീതാഞ്ജലിയിൽ മഹാകവി രവീന്ദ്രനാഥ ടാഗോർ പറഞ്ഞതാണ്.

0: കാർഷിക മേഖലാ വാർത്തകൾ.
1: കാർഷിക മേഖലാ വാർത്തകൾ വായിക്കുന്നത് എൽആർ മധുജൻ. കേന്ദ്ര സർക്കാരിന്റെ ഡിജിറ്റൽ അഗ്രികൾച്ചർ മിഷന്റെ ഭാഗമായി നടപ്പാക്കുന്ന അഗ്രിസ്റ്റാക് കർഷക രജിസ്ട്രിയിൽ നേരത്തെ രജിസ്റ്റർ ചെയ്ത് ഫാർമർ ഐ ഡി നേടിയ കർഷകർ തങ്ങളുടെ പേരിലുള്ള മുഴുവൻ കൃഷിഭൂമികളുടെ വിവരങ്ങൾ ഉൾപ്പെടുത്തി രജിസ്ട്രി അപ്ഡേറ്റ് ചെയ്യണമെന്ന് കാർഷിക വികസന കർഷകക്ഷേമ വകുപ്പ് അറിയിച്ചു. പ്രാരംഭഘട്ടത്തിൽ രജിസ്റ്റർ ചെയ്ത കർഷകർക്ക് തങ്ങളുടെ ഉടമസ്ഥതയിലുള്ള ഏതെങ്കിലും ഒരു കൃഷിഭൂമിയുടെ വിവരങ്ങൾ മാത്രമേ രജിസ്ട്രിയിൽ ഉൾപ്പെടുത്താൻ കഴിഞ്ഞിരുന്നുള്ളൂ. നിലവിൽ കർഷകരുടെ പേരിലുള്ള മറ്റ് കൃഷിഭൂമികളുടെ വിവരങ്ങൾ കൂടി ചേർക്കുന്നതിനുള്ള സൌകര്യം അഗ്രിസ്റ്റാക് പോർട്ടലിലും ആപ്ലിക്കേഷനിലും ലഭ്യമാണ്. അഗ്രിസ്റ്റാക് കർഷക രജിസ്ട്രിയിൽ ഇതുവരെ രജിസ്റ്റർ ചെയ്തിട്ടില്ലാത്ത കർഷകർ എത്രയും വേഗം രജിസ്ട്രേഷൻ പൂർത്തിയാക്കേണ്ടതാണ്. കൃഷിഭൂമിയുടെ വിവരങ്ങൾ സ്വയം ചേർക്കുന്നതിനും അപ്ഡേറ്റ് ചെയ്യുന്നതിനുമുള്ള നടപടിക്രമങ്ങൾ വിശദീകരിക്കുന്ന യൂസർ മാനുവൽ കൃഷിവകുപ്പിന്റെ വെബ്സൈറ്റിൽ ലഭ്യമാണ്. മാനുവലിന്റെ സഹായത്തോടെ കർഷകർക്ക് തങ്ങളുടെ വിവരങ്ങൾ സ്വയം ചേർക്കുകയോ തിരുത്തുകയോ ചെയ്യാം. കൂടാതെ സമീപത്തെ അക്ഷയ കേന്ദ്രങ്ങൾ, കോമൺ സർവീസ് സെന്ററുകൾ, കൃഷിഭവനുകൾ എന്നിവയുടെ സേവനവും പ്രയോജനപ്പെടുത്താം. ക്ഷീരവികസന വകുപ്പിന് കീഴിലുള്ള പത്തനംതിട്ട ജില്ലയിലെ അടൂർ അമ്മക്കണ്ടക്കരിയിൽ പ്രവർത്തിക്കുന്ന ക്ഷീര സംരംഭകത്വ പരിശീലന കേന്ദ്രത്തിൽ ക്ഷീര കർഷകർക്കായി ശാസ്ത്രീയ പശുപരിപാലനം എന്ന വിഷയത്തെ ആസ്പദമാക്കി ഈ മാസം 26 മുതൽ 30 വരെയുള്ള തീയതികളിൽ കർഷകർക്ക് പരിശീലനം സംഘടിപ്പിക്കുന്നു. താൽപര്യമുള്ള കർഷകർക്ക് 8089 1589 3348 8304 9 എന്നീ ഫോൺ നമ്പരുകളിൽ വിളിക്കുകയോ വാട്സപ്പ് ചെയ്തോ ട്രെയിനിംഗിൽ പങ്കെടുക്കുന്നതിനായി പേര് രജിസ്റ്റർ ചെയ്യാവുന്നതാണ്. വെള്ളായണി കാർഷിക കോളേജിൽ പ്രവർത്തിക്കുന്ന കൈറ്റ് വെള്ളായണി ഒക്ടോബർ 23 കൂൺ കൃഷിയിലും ഒക്ടോബർ 27 തെങ്ങ് കൃഷി നടീലും പരിപാലന രീതികളും എന്ന വിഷയത്തിലും ഒക്ടോബർ 31 മൈക്രോഗ്രീൻ കൃഷി എന്ന വിഷയത്തിലും നടത്തുന്ന ഏകദിന പരിശീലന പരിപാടിയിലേക്ക് അപേക്ഷ ക്ഷണിച്ചു. താൽപര്യമുള്ളവർ 8891 1547 778 എന്ന നമ്പറിൽ പ്രവൃത്തി ദിവസങ്ങളിൽ രാവിലെ 9 മണി മുതൽ വൈകിട്ട് 4 മണി വരെ വിളിച്ച് രജിസ്റ്റർ ചെയ്യേണ്ടതാണ്. ഓരോ പരിശീലന പരിപാടിക്കും 500 രൂപ വീതമാണ് രജിസ്ട്രേഷൻ ഫീസ്. ആദ്യം രജിസ്റ്റർ ചെയ്യുന്ന 40 പേർക്ക് മാത്രമാണ് പ്രവേശനം ലഭിക്കുക. ക്ഷീരവികസന വകുപ്പിന്റെ കീഴിലുള്ള ഓച്ചിറ ക്ഷീരോൽപ്പന്ന നിർമ്മാണ പരിശീലന വികസന കേന്ദ്രത്തിൽ വച്ച് ഒക്ടോബർ 23 മുതൽ 31 വരെ 10 ദിവസങ്ങളിലായി ക്ഷീരോൽപ്പന്ന നിർമ്മാണ പരിശീലന പരിപാടി സംഘടിപ്പിക്കുന്നു. താൽപര്യമുള്ള ക്ഷീര കർഷകർക്കും ക്ഷീര സംരംഭകർക്കും ഓച്ചിറ പരിശീലന കേന്ദ്രം മുഖേന നേരിട്ടോ ആലപ്പുഴ കൊല്ലം ഡെപ്യൂട്ടി ഡയറക്ടർമാർ മുഖേന്ദ്രമോ അതാത് ബ്ലോക്ക് ക്ഷീരവികസന ഓഫീസർമാർ മുഖാന്തരമോ രജിസ്റ്റർ ചെയ്യാവുന്നതാണ്. ആദ്യം രജിസ്റ്റർ ചെയ്യുന്ന 30 പേർക്കായി പരിശീലനം പരിമിതപ്പെടുത്തിയിരിക്കുന്നു. പരിശീലനാർത്ഥികൾ ഒക്ടോബർ 22 വൈകുന്നേരം 5 മണിക്ക് മുമ്പായി രജിസ്റ്റർ ചെയ്യേണ്ടതാണ്. പരിശീലനത്തിന് എത്തുന്നവർ ഏതെങ്കിലും തിരിച്ചറിയൽ രേഖയുടെ പകർപ്പ് ഹാജരാക്കേണ്ടതാണ്. കൂടുതൽ വിവരങ്ങൾക്കും രജിസ്ട്രേഷനുമായി 9569 1593 2359 0746 269 8550 എന്നീ ഫോൺ നമ്പറുകളിൽ ബന്ധപ്പെടാവുന്നതാണ്. കേരള കാർഷിക സർവകലാശാലയുടെ ഈ പഠന കേന്ദ്രം നടത്തിവരുന്ന ഇൻട്രൊഡക്ഷൻ ടു ജനറേറ്റീവ് AI എന്ന വിഷയത്തിലെ സൌജന്യ ഓൺലൈൻ കോഴ്സിന്റെ പുതിയ ബാച്ച് നവംബർ 6 ആരംഭിക്കുന്നു. നവംബർ 16 ശേഷം പുതിയ രജിസ്ട്രേഷനുകൾ സ്വീകരിക്കുന്നതല്ല. 24 ദിവസം ദൈർഘ്യമുള്ള കോഴ്സ് പൂർണ്ണമായും ഇംഗ്ലീഷിലാണ് പരിശീലിപ്പിക്കുന്നത്. ഇതിനായി കമ്പ്യൂട്ടറോ മൊബൈൽ ഫോണോ ഉപയോഗിക്കാം. ഫൈനൽ പരീക്ഷ പാസ്സാവുന്ന പഠിതാക്കൾക്ക് ആവശ്യമെങ്കിൽ നിശ്ചിത ഫീസ് ഈടാക്കി സർട്ടിഫിക്കറ്റും നൽകുന്നതാണ്. രജിസ്റ്റർ ചെയ്തവർക്ക് നവംബർ 6 മുതൽ യൂസർ ഐഡിയും പാസ്വേഡും ഉപയോഗിച്ച് ക്ലാസുകളിൽ പങ്കെടുക്കാം. കൂടുതൽ വിവരങ്ങൾക്കും രജിസ്ട്രേഷനും 0487 2438 566 എന്ന ഫോൺ നമ്പറിൽ ബന്ധപ്പെടാവുന്നതാണ്. കാർഷിക മേഖലാ വാർത്തകൾ സമാപിച്ചു.

ശ്രോതാക്കൾ കേട്ടുകൊണ്ടിരിക്കുന്നത് കരുണാസായി റേഡിയോ 91.2 FM. കാതോർത്ത് കേൾക്കൂ, കാത്തിരുന്ന് കേൾക്കൂ. കരുണാസായി റേഡിയോ ഒരു ദേശത്തിൻ്റെ സ്വന്തം റേഡിയോ. ജീവിത പാഠങ്ങളുടെ ശ്രവ്യാവിഷ്കാരം.

0: ஜமந்தி பூக்கள்.
1: ശ്രോതാക്കൾ കേട്ടുകൊണ്ടിരിക്കുന്നത് കരുണാസായി റേഡിയോ 91.2 FM. കാതോർത്ത് കേൾക്കൂ, കാത്തിരുന്ന് കേൾക്കൂ. കരുണാസായി റേഡിയോ, ഒരു ദേശത്തിൻ്റെ സ്വന്തം റേഡിയോ. ജീവിത പാഠങ്ങളുടെ ശ്രവ്യാവിഷ്കാരം.

ശ്രോതാക്കൾ കേട്ടുകൊണ്ടിരിക്കുന്നത് കരുണാസൈ റേഡിയോ 91.2 FM. കാതോർത്ത് കേൾക്കൂ, കാത്തിരുന്നു കേൾക്കൂ. ഒരു ദേശത്തിൻ്റെ സ്വന്തം റേഡിയോ, ജീവിത പാഠങ്ങളുടെ ശ്രവ്യാവിഷ്കാരം, കരുണാസൈ റേഡിയോ 91.2 FM.

0: അത്രമേലിഷ്ടം. അത്രമേലിഷ്ടമുള്ള പാട്ടുകളും അത്രമേലിഷ്ടമുള്ള കാര്യങ്ങളും.
1: കവിതകളെ പോലെ മാനവ സങ്കല്പ ലോകത്തെ ഇത്രമേൽ ഭാവാർദ്രമാക്കിയ മറ്റൊന്നും സാഹിത്യത്തിലില്ല. അത്രമേൽ മാസ്മരികമാണ് കവിതകളുടെ പ്രഭാവം. ചില കവിതകൾ മനസ്സിലായില്ല എന്ന് വന്നാലും ഇഷ്ടപ്പെടും. അതാണ് കവിതകളുടെ മാജിക്. അറിയാതെ അറിയാതെ എന്നിലെ എന്നിൽ നീ കവിതയായി വന്നു തുളുമ്പി. ആ കവിതയും ആലാപനവും ഇഷ്ടം. അത്രമേൽ ഇഷ്ടം.

പറയാതെ പോയി നീ നക്ഷത്രമേ, എൻ്റെ ആകാശമെങ്ങോ മറഞ്ഞു. നീ യാത്ര പോയതിൽ പിന്നെ എൻ ഹൃദയമൊരു കവിതയും ഓടിയില്ലല്ലോ. പണ്ടെങ്ങോ എഴുതിയതാണ്. കൗമാരകാലത്ത് ആർക്കും ഒരു കവിതയൊക്കെ എഴുതാൻ തോന്നും. അങ്ങനെ കുറേ എഴുതിയതിലെ നാലു വരികളാണ് അത്രമേലിഷ്ടമാണ് ഇപ്പോഴും ഈ വരികൾ.

പാബ്ലോ നെരൂദയുടെ കഠിന ദുഃഖത്തിൻ്റെ കവിത കൗമാരകാലത്ത് എത്രയോ വട്ടം വായിച്ചു. ബാലചന്ദ്രൻ ചുള്ളിക്കാടിൻ്റെ വിവർത്തനവും അപ്പോൾ തോന്നി ഒന്ന് മൊഴിമാറ്റം ചെയ്താലോ എന്ന്. അങ്ങനെ ഒരു രാത്രിയിൽ എഴുതി നോക്കിയതാണ്. കഠിന ദുഃഖത്തിൻ്റെ കവിത കുറിക്കുവാൻ കഴിയുമെനിക്ക് ഈ അഭിശപ്ത രാത്രിയിൽ. നീലതാരങ്ങൾ വിറയ്ക്കുന്ന രാവിൽ ഏകാന്ത സഞ്ചാരിയായി വന്ന ഗായകൻ. ഇന്നും കവിതയുടെ നോട്ട്ബുക്കിൽ ആരും വായിക്കാതെ ആ വരികൾ പഴമയുടെ ഗന്ധം കൊണ്ട് കിടക്കുന്നു. അത്രമേലിഷ്ടം കവിതയും നെരൂദയും ചുള്ളിക്കാടുമൊക്കെ.

0: അത്രമേലിഷ്ടം. അത്രമേലിഷ്ടമുള്ള പാട്ടുകളും അത്രമേലിഷ്ടമുള്ള കാര്യങ്ങളും.
1: ഒരു നല്ല കാവ്യശകലമേ ഒരു നല്ല ചലച്ചിത്രഗാനമാകൂ. കവിതയ്ക്ക് അലങ്കാരങ്ങൾ വേണം, ചലച്ചിത്രഗാനത്തിന് അതിൻ്റേതായ മീറ്ററും വേണം. എന്നാലും ചില ചലച്ചിത്രഗാനങ്ങൾ കേൾക്കുമ്പോൾ അതിൽ കവിതയുടെ സൂര്യാംശു പതിഞ്ഞുകിടക്കുന്നത് പോലെ തോന്നും. കവിതയിൽ നിന്ന് ഊറിത്തെളിയുന്ന ഗാനങ്ങൾ ഇഷ്ടം, അത്രമേലിഷ്ടം.

അസ്വസ്ഥമാകെ പകയ്ക്കുന്നു, മനസ്സിൽ ഉന്മാദലാവ തിളച്ചു പൊന്തുന്നു. വരിക മനോരോഗ പരിശീലക തരിക നിദ്രയിലേക്കുള്ള ദിവ്യ ഔഷധം. ബിരുദത്തിന് പഠിക്കുമ്പോൾ കോളേജ് യൂത്ത് ഫെസ്റ്റിവലിലെ കവിതാരചനാ മത്സരത്തിൽ എഴുതിയ കവിതയാണ്. സമ്മാനം കിട്ടിയ കവിതയായതുകൊണ്ടാവണം ഇന്നും നോട്ട്ബുക്കിൽ മാത്രമല്ല മനസ്സിലും മായാതെ കിടക്കുന്നത്. കവിതയുടെ ആ കാലങ്ങളാകെ ഇഷ്ടം, അത്രമേലിഷ്ടം.

കവിതകൾ അധികം അങ്ങനെ ചലച്ചിത്രഗാനങ്ങളായിട്ടില്ല. ചലച്ചിത്രത്തിലേക്ക് വന്ന കവിതകളാവട്ടെ അതിഗംഭീരവുമായിരുന്നു. ദൈവത്തിൻ്റെ വികൃതികൾ എന്ന സിനിമയിൽ കവി മധുസൂദൻ നായരുടെ ഭാവതൂലിക വിടർത്തിയ ഒരു കവിതയുണ്ട്. ആത്മാവ് കൊണ്ട് മുറുകെ പിടിച്ച മണ്ണിൽ നിന്നും ആകാശത്തു നിന്നും അടരുവാൻ വയ്യ, ഇനി ഏത് സ്വർഗം വിളിച്ചാലും എന്നുറക്കെ പറയുന്ന മനുഷ്യരെക്കുറിച്ചുള്ള കവിത. ഇഷ്ടം, അത്രമേയിൽ ഇഷ്ടം ആ മനോഹര കവിത.

0: അത്രമേലിഷ്ടം. അത്രമേലിഷ്ടമുള്ള പാട്ടുകളും അത്രമേലിഷ്ടമുള്ള കാര്യങ്ങളും.
1: വീഴാതെ വയ്യ, വസന്തങ്ങൾ പടിയിറങ്ങുമ്പോൾ പൂക്കൾക്ക് കരയാതിരിക്കുവാൻ വയ്യ. ഒക്കെ തിരികെ തരുന്നു ഞാനും പടിയിറങ്ങുന്നു, ഗാന്ഡീവവും പടച്ചട്ടയും അമ്പൊടുങ്ങാത്ത ആവനാഴിയും തിരികെ തരാം. കാർവർണ നീ പകർന്നേകിയ മനോബലം ഞാൻ തിരികെ കൊടുക്കുവതെങ്ങനെ? കരുതി വെച്ച കവിതകളിലൊന്നാണിത്. ഒരു കവിതാസമാഹാരം സ്വപ്നമായിരുന്ന കാലത്തിലേത്, ഇന്നത് പൊടി പിടിച്ചിരിക്കുന്നു. ഉറങ്ങാത്ത കണ്ണുകളുണ്ടായിരുന്ന ആ കവിതക്കാലം ഇഷ്ടം.

ആടിക്കൊഴിഞ്ഞ തൻ കൊച്ചരിപ്പല്ലുകൈ വെള്ളയിൽ വെച്ചു വിതുമ്പലോടി. ആരാരുമില്ലാത്ത ഫ്ളാറ്റിൽ ജനാലക്കൽ ആറു വയസ്സുള്ള മുത്തിയമ്മ. അല്ലല്ല ഒരാളുണ്ട് കൂട്ടിന്, സിറ്റൗട്ടിൽ ആലോലമാടുന്ന കൂട്ടിനുള്ളിൽ പല്ലില്ല പക്ഷേ കിളിക്കൂട്ടുകാരിക്ക് അതോർത്തിട്ട് അവൾക്ക് ചിരിയുമുണ്ട്. അൻവർ അലിയുടെ വരികളാണ് പുതിയ കവിത മെഹബൂബ് എക്സ്പ്രസ് എന്ന കവിതാ സമാഹാരത്തിൽ ഇത്. മഴക്കാലമാണ് മനസ്സീർപ്പമാർന്നു മഹാരോഗമെന്നും വരുത്തേണ്ട കുഞ്ഞേ എന്നെഴുതിയ കവി. ഇഷ്ടം അത്രമേൽ.

ആകാശവാണിയിൽ രാത്രി പ്രക്ഷേപണം ചെയ്യുന്ന യുവവാണിയിൽ കവിതകൾ വായിച്ചിരുന്ന കാലം. കവിത സ്വീകരിച്ചിരിക്കുന്നു എന്നറിയിച്ചുകൊണ്ട് റെക്കോർഡിങ്ങിന്റെ തീയതി കുറിച്ചു വരുന്ന കത്ത് കയ്യിൽ കിട്ടുമ്പോഴുണ്ടാകുന്ന സന്തോഷം അതൊന്ന് വേറെയാണ്. യുവവാണിയിൽ ആദ്യം വായിച്ചത് വലിയ വീട് എന്ന കവിതയാണ്. അതിൽ ഒരു പൂവുമനിയത്യാചിച്ച പാവയും ഒരു നാളുമേ തന്നു മിണ്ടാത്തൊരച്ഛനെ ഓർക്കുന്നതെങ്ങനെ, കിനാവിലാണെങ്കിലും അറിയുന്നതെങ്ങനെ, ചിരിക്കുന്നതെങ്ങനെ എന്ന വരികൾ കേട്ട് കത്തയച്ച ഒരു ശ്രോതാവിന് മറന്നിട്ടില്ല. അത് അയാളുടെ കഥയാണെന്ന് പറഞ്ഞ് കരഞ്ഞയാൾ. അതുകൊണ്ട് തന്നെ യുവവാണിയിൽ വന്ന ആ കവിത ഇഷ്ടം അത്രമേയിൽ.

ശ്രോതാക്കൾ കേട്ടുകൊണ്ടിരിക്കുന്നത് കരുണാസായി റേഡിയോ 91.2 FM. കാതോർത്ത് കേൾക്കൂ, കാത്തിരുന്ന് കേൾക്കൂ, ഒരു ദേശത്തിൻ്റെ സ്വന്തം റേഡിയോ. ജീവിത പാഠങ്ങളുടെ ശ്രവ്യാവിഷ്കാരം കരുണാസായി റേഡിയോ 91.2.

ശ്രോതാക്കൾ കേട്ടുകൊണ്ടിരിക്കുന്നത് കരുണാസൈ റേഡിയോ 91.2 FM. കാതോർത്ത് കേൾക്കൂ, കാത്തിരുന്ന് കേൾക്കൂ. ഒരു ദേശത്തിൻ്റെ സ്വന്തം റേഡിയോ, ജീവിത പാഠങ്ങളുടെ ശ്രവ്യാവിഷ്കാരം, കരുണാസൈ റേഡിയോ 91.2.

ശ്രോതാക്കൾ കേട്ടുകൊണ്ടിരിക്കുന്നത് കരുണാസായി റേഡിയോ 91.2 FM. കരുണാസായി റേഡിയോ ഒരു ദേശത്തിന്റെ സ്വന്തം റേഡിയോ. ജീവിത പാഠങ്ങളുടെ ശ്രവ്യ ആവിഷ്കാരം.

സുഖതമീ രാത്രിയിലേക്ക് സുസ്വാഗതം. എം എൻ കാരശ്ശേരി മാഷിനെ കോഴിക്കോട് വെച്ചുള്ള പരിചയമാണ്. പിന്നൊരിക്കൽ പൂവച്ചൽ ഖാദറുമായി മാഷെന്നെ കാണാൻ വന്നതും ഇന്നലെ എന്നതുപോലെ ഓർമ്മയിലുണ്ട്. ഇപ്പോൾ മാഷിനെക്കുറിച്ച് ഓർക്കാൻ കാര്യം ഭാഷാഭൂഷണിയിൽ മാഷ് എഴുതിയത് വായിച്ചതുകൊണ്ടാണ്. മാഷിൻ്റെ പരോക്ഷമായ അനുമതിയോടെ ഞാനത് വായിക്കുകയാണ്. ശ്രോതാക്കൾ കേൾക്കണം. മേലനങ്ങി പണി ചെയ്യുന്ന എല്ലാവരെയും നികൃഷ്ട ജാതിയാക്കിയ ഒരു സംസ്കാരത്തെ കാൽച്ചുവട്ടിലാക്കാൻ ഇംഗ്ലീഷുകാരന് അധികം ബുദ്ധിയും തന്ത്രവും ഒന്നും പ്രയോഗിക്കേണ്ടി വന്നില്ല. ശാരീരിക അധ്വാനത്തെ അവമതിച്ചു എന്നതാണ് ആർഷഭാരത സംസ്കാരം തലമുറകളോട് ചെയ്ത ഏറ്റവും വലിയ ക്രൂരത. അതിവിദഗ്ധമായ കരവിരുതും കലാവിരുതും സമ്മേളിപ്പിച്ച് സുന്ദരമായ മൺകുടങ്ങളും കലങ്ങളും നിർമ്മിച്ചവൻ വെറും കോശവൻ. മഹാക്ഷേത്രങ്ങളും കൊട്ടാരങ്ങളും തീർത്ത് അതിശയിപ്പിച്ച തച്ചൻ ജാതിയിൽ നീചൻ. വെട്ടിത്തിളങ്ങുന്ന സ്വർണ്ണാഭരണങ്ങൾ മെനഞ്ഞ തട്ടൻ പിന്നാക്ക ജാതി. ഇരുമ്പു പണിക്കാരൻ ജാതിയിൽ വെറും തുരുമ്പ്. കൊടിയ ചുളുങ്ങിയ നമ്മളുടെ മുഖങ്ങളെ മിനുക്കി പഞ്ചാര കുട്ടപ്പന്മാരാക്കുന്ന ബാർബർ മ്ലേച്ഛൻ മലയാള സിനിമയിലെ സ്ഥിരം പരിഹാസ കഥാപാത്രം. മണ്ണിൽ പണിയെടുത്ത് നൂറുമേനി കാർഷിക വിപ്ലവം നടത്തിയ പുലയൻ ദൃഷ്ടിയിൽപ്പെട്ടാൽ പോലും ദോഷമുള്ളവൻ. ഒന്നാന്തരം വട്ടിയും കുട്ടയും നെയ്ത് നാട്ടുകാരുടെ ജീവിതം സുഖപ്രദമാക്കിയ പറയൻ അധകൃതരിൽ അധകൃതൻ. അധ്വാനിക്കുന്ന എല്ലാ മനുഷ്യരെയും ഹീനജാതിയാക്കി മാറ്റിയ ഭാരതീയ സംസ്കാരത്തെ എന്തു ജോലിയും ചെയ്യാൻ മടിയില്ലാത്ത സായിപ്പ് വലിയ ബുദ്ധിമുട്ടൊന്നുമില്ലാതെ കോളനിയാക്കി. ഇന്ത്യ ഇന്നും പിന്നാക്കാവസ്ഥയിൽ തുടരാനുള്ള ഒരു കാരണം വിയർപ്പൊഴുക്കി ജോലി ചെയ്യുന്നവരോടുള്ള പരിഹാസവും പുച്ഛവും വെറുപ്പുമാണ്. കൽപ്പണിക്കാരനും കവിക്കും ഒരേ പരിഗണന കിട്ടാത്ത ഒരു സംസ്കാരത്തെയും ശ്രേഷ്ഠമെന്ന് വിളിക്കാനാവില്ലെന്ന് ബുക്കർ ടി വാഷിങ്ടൺ പറഞ്ഞത് ഒരുപക്ഷെ ഇന്ത്യയെ നിരീക്ഷിച്ചിട്ടായിരിക്കണം. എം എൻ കാരശ്ശേരി മാഷെ, ഇഷ്ടം തോന്നുന്നു, സത്യത്തോടുള്ള ഇഷ്ടം. ഒരു പാട്ട് കേൾക്കാം.

എല്ലാ പീരങ്കികളും നിശബ്ദമായി തുരുമ്പിക്കും, എല്ലാ കോട്ടക്കൊത്തളങ്ങളും ഇടിഞ്ഞു വീഴും. പക്ഷെ എൻ്റെ മക്കൾ അവരുടെ ചുമലിലും അവൻ്റെ കൈകൾ പതിയുമല്ലോ എന്നോർക്കുമ്പോഴാണ്, കടമ്മനിട്ടയുടെ വരികളാണ്, ജാതിമതങ്ങളുടെ കോട്ടകൾ ഇടിഞ്ഞു വീഴുമെന്ന് അതോട് ചേർത്ത് വായിക്കാൻ ഇഷ്ടം. ആരാധനാലയങ്ങളുടെ വസ്തുവകകളെല്ലാം സർവകലാശാലകൾക്ക് സ്വന്തമാകുന്ന കാലം വരുമെന്ന് ചേർത്തു വായിക്കാൻ ഇഷ്ടം. ശിശിരകാലങ്ങളെല്ലാം പോയി വസന്തം ചിറകുവിടർത്തുമ്പോൾ മാനവത്വമെന്നൊരേ മതം പിറക്കുമെന്ന ആശ, ഞാനും നീയുമെന്ന വൈജാത്യത്തിൽ നിന്ന് നമ്മൾ എന്ന ഏകത്വം പുലരുമെന്ന പ്രതീക്ഷ. അഫ്ഗാനിസ്ഥാനും ചൈനയും ഭൂട്ടാനും പാകിസ്ഥാനും എന്ന അതിരുകളില്ലാതെ ഒരൊറ്റ ഭൂമി, ഒരൊറ്റ ജനത എന്ന കാലം വരുമെന്ന പൂതി. വെറുതെ ഈ മോഹങ്ങൾ എന്നറിയുമ്പോഴും വെറുതെ മോഹിക്കുവാൻ മോഹം. ഒരു പാട്ട് കേട്ടാലോ?

കുട്ടിക്കാലത്ത് ആദ്യം വിളിച്ച മുദ്രാവാക്യം ഇനിയൊരു യുദ്ധം വേണ്ടേ വേണ്ട എന്നായിരുന്നു. ശാസ്ത്ര സാഹിത്യ പരിഷത്തിന്റെ യുദ്ധവിരുദ്ധ റാലി ആവേശത്തോടെ ഉച്ചത്തിൽ വിളിച്ചു, ഇനിയൊരു യുദ്ധം വേണ്ടേ വേണ്ട. പക്ഷേ യുദ്ധങ്ങൾ നടന്നു, നടന്നുകൊണ്ടേയിരിക്കുന്നു. മനുഷ്യൻ മനുഷ്യനെ കൊല്ലുന്ന ഭീകരത, അതിന്റെ രംഗങ്ങൾ മാത്രം കാണിക്കുന്ന ചലച്ചിത്രങ്ങൾ, വെട്ടി അറഞ്ഞു കൊല്ലുന്ന കാഴ്ചകൾ, ഒരു വിലയുമില്ലാത്ത മനുഷ്യരെന്ന് തോന്നിപ്പോകുന്ന അനുഭവങ്ങൾ, യുദ്ധം ചെയ്തിട്ട് ഇവിടെ ആരെന്തു നേടി, വിഷാദത്തിന്റെ ആഴങ്ങളിലേക്ക് അശോകൻ വീണു, പശ്ചാത്താപത്തിൽ വിവശനായ മാർത്താണ്ഡവർമ്മ തനിക്ക് കിട്ടിയതെല്ലാം പത്മനാഭന് സമർപ്പിച്ചു, ആയിരക്കണക്കിന് മനുഷ്യരെ കൊല്ലാക്കൊല ചെയ്ത ബ്രിട്ടീഷുകാർക്ക് ഇന്ത്യയെ ഇംഗ്ലണ്ടിലേക്ക് കൊണ്ടുപോകാനായില്ല, 18 അക്ഷൗഹിണി പടയെ മുഴുവൻ നിലം പരിശാക്കി, കൗരവരിൽ ഒരാൾ പോലും ശേഷിക്കാതെ നാമാവശേഷമാക്കിയ പാണ്ഡവർ എന്തു നേടി? കൺമുമ്പിൽ പാണ്ഡവപാളയം കത്തി അമർന്നു, ബന്ധുക്കളെല്ലാം ഒടുങ്ങി. എന്തു നേടി പാണ്ഡവർ? ദുഃഖം മാത്രം, ഒടുങ്ങാത്ത ദുഃഖം മാത്രം. ഒരു പാട്ട് കേട്ടാലോ?

വസന്തങ്ങൾ കാമുകർക്ക് വനമാല കൊരുക്കുമ്പോൾ വരാമെന്ന് പറഞ്ഞവൻ വന്നില്ല. ഒരു നാടകഗാനത്തിലെ വരികളാണ്. KPAC യുടെ രണ്ടാം ഘട്ടത്തിലെ കാസറ്റിലേതാണ്. പക്ഷെ അത് എവിടെയോ പോയി, അന്വേഷിച്ചിട്ട് കിട്ടിയില്ല, എവിടെയും കാണാനായില്ല. ആകെ ഓർമ്മയുള്ളത് ഈ വരികൾ മാത്രമാണ്. വസന്തങ്ങൾ കാമുകർക്ക് വനമാല കൊരുക്കുമ്പോൾ വരാമെന്ന് പറഞ്ഞവൻ വന്നില്ല. കാൽപ്പനിക ഭംഗിയാർന്ന വരികൾ. വരികളിൽ വസന്തം പൂത്തു നിൽക്കുന്നു. കാത്തിരിപ്പിന്റെ ദുഃഖത്തിലും കമനീയതയുടെ പുഷ്പസുരഭിലത. ആ പാട്ട് കേൾക്കാൻ ഞാൻ എവിടെയാണ് പോകേണ്ടത്? എവിടെയാണ് അന്വേഷിക്കേണ്ടത്? ആരുടെ കയ്യിലുണ്ടാവും ആ പാട്ട്? അറിഞ്ഞുകൂടാ. എന്നെങ്കിലും ആ പാട്ട് എവിടെയെങ്കിലും കേൾക്കാതിരിക്കില്ല. ഏതോ വിദൂരതയിൽ നിന്നെന്ന പോലെ ഒരു നാൾ ആ പാട്ട് എന്നെ തേടിയെത്തും. കളഞ്ഞുപോയ ഒരു പാട്ട് എന്നാണ് എനിക്കെപ്പോഴും ആ പാട്ടിനെക്കുറിച്ച് തോന്നാറ്. വഴിയിലെവിടെയോ കളഞ്ഞുപോയ ഒരു പാട്ട്. പക്ഷേ വരാതിരിക്കില്ല, വരും, വരാതിരിക്കില്ല. സുഖദിനി രാത്രിയിൽ ഇപ്പോൾ വേറൊരു പാട്ട് കേൾക്കാം.

മനസ്സിൻ്റെ മട്ടുപ്പാവിൽ ഞാൻ നട്ടുനനച്ചു വളർത്തിയ ചെമ്പകപ്പൂക്കൾ, കവിതയായും കഥയായും അത് ഹൃദയത്തിൻ്റെ മാനസ സരോവരങ്ങളിൽ പൊഴിഞ്ഞുകിടക്കുന്നു. അതിൻ്റെ സുരഭിലത ചുറ്റും വസന്ത ചാരുതയ്ക്ക് കളമൊരുക്കുന്നു. കാലത്തിൻ്റെ മുറ്റത്ത് വാടാത്ത പുഷ്പങ്ങളായി അത് നിറഞ്ഞു നിൽക്കുന്നു. അക്ഷരാത്മികെ, കവിതെ, കലാദേവതയെ, കടൽ നീലപോൽ നിറഞ്ഞു നീ എൻ്റെ ആത്മാവിൽ നിത്യമായി നിഴലിച്ചു നിൽക്കണേ എന്നാണ് പ്രാർത്ഥന. ഒരു പാട്ട് കേൾക്കാം.

ഗുൽമോഹർ എന്നത് എത്ര നല്ല വാക്കാണ് അല്ലേ? വാഗ, പൂമരം, ഇംഗ്ലീഷിൽ ഫ്ലെയിം ഓഫ് ദ ഫോറസ്റ്റ്. പക്ഷേ എനിക്കിപ്പോൾ ആ വാക്ക് പരിചിതമായിരിക്കുന്നത് ഒരു SSLC റീയൂണിയന്റെ പേര് എന്ന രീതിയിലാണ്. ഒരു റീയൂണിയന് ഇതേക്കാൾ നല്ല പേര് വേറെന്തുണ്ട്? ഗുൽമോഹർ. അത് എന്തെല്ലാം ഓർമ്മിപ്പിക്കുന്നു!

വേനലവധിയെ, സ്കൂൾ മുറ്റത്തെ, ഗൃഹാതുരതയുടെ ചുവന്ന പൂക്കളാണ് ഗുൽമോഹർ. ഗുൽമോഹർ എൻ്റെ ഹൃദയത്തിലും സൗഹൃദത്തിൻ്റെ രാഗമനോഹാരിത നിറയ്ക്കുന്നു. മിക്കവാറും എല്ലാവരും എൻ്റെ നല്ല സുഹൃത്തുക്കൾ. നല്ല പേര് ഗുൽമോഹർ. അവർക്ക് ഏറെ നല്ല പ്രവർത്തനങ്ങൾ ചെയ്യാൻ കഴിയും. ഒരു പാട്ട് കേൾക്കാം.

ഞാനിപ്പോൾ കിനാവ് കാണുന്നത് പുതിയൊരു ലോകത്തെയാണ്. അന്ധകാര നിബിഡമല്ലാത്ത ഒരു പുതിയ ലോകത്തെ. അവിടെ വേർതിരിവുകളില്ല, ജാതിമത വ്യത്യാസങ്ങളില്ല, അന്ധവിശ്വാസവും അനാചാരങ്ങളുമില്ല. വെളിച്ചമുള്ള ലോകം, മനുഷ്യൻ മനുഷ്യനെ ചതിക്കാത്ത ലോകം, മനുഷ്യൻ മനുഷ്യനെ കൊല്ലാത്ത ലോകം, സുതാര്യ സുന്ദരമായ ലോകം. വരുമോ അങ്ങനെയൊരു ലോകം? തെരുവോരങ്ങൾ നിറയെ പൂമരങ്ങൾ, ആർക്കും പക്ഷികൾക്കും മനുഷ്യർക്കുമൊക്കെ ഇറുത്തു കഴിക്കാവുന്ന പഴങ്ങൾ. ഇവിടമാണ് സ്വർഗം, ഇവിടെ മാത്രമാണ് സ്വർഗം. സർവസുഖങ്ങളും സന്തോഷങ്ങളും ഇവിടെയാണ്. അധ്വാനത്തിലൂടെ ആർജിക്കുന്ന സുഖതത്വത്തെക്കാൾ വലുതായി ഇവിടെ മറ്റൊന്നുമില്ല. മനുഷ്യൻ മനുഷ്യനെ തിരിച്ചറിയുകയും മനസ്സിലാക്കുകയും വിഡ്ഢികളാക്കാതിരിക്കുകയും ചെയ്യുന്ന ലോകത്തെക്കാൾ സുന്ദരമായ സ്വർഗം മറ്റെവിടെയാണ്? മനുഷ്യനെ ഒറ്റപ്പെടുത്തരുത്, ഒഴിവാക്കരുത്, അവമതിക്കരുത്. അപ്പോൾ നമുക്ക് അനുഭവിക്കാൻ കഴിയുന്നതാണ് സ്വർഗം. അതിവിടെയാണ്, ഈ ഭൂമിയിലാണ്. ഒരു പാട്ട് കേൾക്കാം.

വിശക്കുന്ന മനുഷ്യർ ഒരു സമൂഹത്തിലുണ്ടെങ്കിൽ ആ സമൂഹം ദരിദ്രമാണ്. വിശക്കുന്നവരെ ഒഴിവാക്കിക്കൊണ്ടാണ് ഒരു സമൂഹം സൃഷ്ടിക്കുന്നതെങ്കിൽ ആ സമൂഹവും ദരിദ്രമാണ്. വിശപ്പില്ലാത്ത ഒരു സമൂഹം. ഒരു കവിതാശകലമാണ് മനസ്സിൽ വരുന്നത്. ഓരോ ശിശുരോദനത്തിലും കേൾപ്പു ഞാൻ ഒരു കോടി ഈശ്വരവിലാപം. ഓരോ കരിന്തിരി കണ്ണിലും കാണു ഞാൻ ഒരു കോടി ദൈവനൈരാശ്യം. എത്ര നല്ല വരികൾ അല്ലേ! കവിത സത്യവാക്കാകുന്നു, അത് ലോകത്തെ വ്യാഖ്യാനിക്കുന്നു. ലോകത്തിൻ്റെ നേരെ കവിത കണ്ണാടി തിരിച്ചു വച്ചിരിക്കുന്നു. നമുക്ക് ലോകത്തിൻ്റെ അവസ്ഥ കവിതയിലൂടെ കാണാം. അതുകൊണ്ടാണ് കവിത വായിക്കണം എന്ന് പറയുന്നത്, കവിതകൾ ആസ്വദിക്കണം എന്ന് പറയുന്നത്. ഒരു പാട്ട് കേട്ടാലോ?

റേഡിയോ നന്നാക്കാൻ, വലിയ വലിയ വാഹനങ്ങൾ ഓടിക്കാൻ, അരി പൊടിക്കാൻ, വിമാനമോടിക്കാൻ, ഇറച്ചിക്കട നടത്താൻ, മീൻ വിൽക്കാൻ, മാസങ്ങളോളം കപ്പലോടിക്കാൻ, മുടിമിനുക്കാൻ, ഞാറ് നടാൻ, എന്തിനും ഇവിടെ ആളുകളുണ്ട്. അതുകൊണ്ട് മാത്രമാണ് ഈ ലോകം ഇത്രയേറെ അർത്ഥവത്തായിരിക്കുന്നത്, സജീവമായിരിക്കുന്നത്. മനുഷ്യൻ്റെ അധ്വാനമാണ് കാലചക്രത്തെ മുന്നോട്ട് നയിക്കുന്നത്, അല്ലാതെ മതമോ ജാതിയോ ഒന്നുമല്ല. ഇത്രയേറെ സജീവമായിരിക്കുന്നത് ചരിത്രത്തിൻ്റെ ചക്രം തിരിക്കുന്ന മനുഷ്യനുള്ളതുകൊണ്ടാണ്. അല്ലായിരുന്നെങ്കിൽ എന്തു ചെയ്യും അല്ലേ? ഒരു പാട്ട് കേൾക്കാം.

കാലമാണ് അവിശ്രമം പായുമെന്നശ്വം, സ്നേഹജ്വാലയാണ് അതിൽ കാണും. എനിക്കേറെ ഇഷ്ടപ്പെട്ട വരികളാണ് അവിരാമം പായുന്ന കാലാശ്വം, അതിലിളകുന്ന സ്നേഹത്തിൻ്റെ കുഞ്ചിരോമങ്ങൾ. വയലാർ രാമവർമ്മ സ്നേഹസമ്പന്നനായൊരു കവിയായിരുന്നു. മനുഷ്യനാണ് സ്വാർത്ഥലാഭത്തിനു വേണ്ടി മതങ്ങൾ സൃഷ്ടിച്ചത്, മതങ്ങളാണ് മണ്ണ് പങ്കുവച്ചത്, ഹൃദയങ്ങളെ വെട്ടിപ്പിളർത്തിയത്, ഞാനും നീയുമെന്ന രണ്ട് പാതകളാക്കി മാറ്റിയത്. സ്നേഹജ്വാല എന്ന് വയലാർ പറയുന്നതിന് എന്തൊരു ചന്തമാണ്! ചില വരികൾ, വാക്കുകൾ, പാട്ടുകൾ, അവയ്ക്ക് വല്ലാത്തൊരു ചന്തമുണ്ട്. ചന്തമേറിയ പൂവിലും ശബളാഭമാം ശലഭത്തിലും സന്തതം കരതാരി എന്നൊരു ചിത്രചാതുരി കാട്ടിയും ആശാൻ എത്ര രസകരമായിട്ടാണ് വാക്കുകൾ

ഓർത്തെടുക്കുന്നത്. മുല്ലമാല കോർക്കുന്നതുപോലെ ആശാൻ വാക്കുകൾ കോർത്തെടുക്കുന്നു. എനിക്കിപ്പോൾ കാണാം വീടിൻ്റെ ഉമ്മറപ്പടിയിൽ മുറത്തിൽ വാക്കുകളുടെ മുല്ലപ്പൂക്കൾ. അവ ആശാൻ ചാരുതയോടെ കോർത്തു കോർത്തെടുക്കുന്നു, കാവ്യമാലയുണ്ടാക്കുന്നു, അത് നമ്മളിൽ അണിയിച്ചു തരുന്നു. എന്തു രസം, എന്തു ചന്തം. ഒരു പാട്ട് കേൾക്കാം.

സുഖദേവീരാത്രിയിൽ നിന്ന് വിട പറയാനുള്ള നേരമാകുന്നു. എന്തൊക്കെയോ കാര്യങ്ങൾ പറഞ്ഞു, അസ്വസ്ഥതയെക്കുറിച്ചും സ്വസ്ഥതയെക്കുറിച്ചും ഡാർവിനെക്കുറിച്ചും എന്തൊക്കെയോ പറഞ്ഞു. എന്തൊക്കെയോ പറയുക എന്നതാണല്ലോ വർത്തമാനം പറയുക എന്നതാണല്ലോ സുഖദേവീരാത്രി. എന്തായാലും സമയമേറെയാകുന്നു, ചിന്തകളൊന്നും വേണ്ട, വികാരങ്ങളും വേണ്ട, സുഖമായി ഉറങ്ങാം. സുഖമായി ഉറങ്ങിയാലല്ലേ സന്തോഷത്തോടുകൂടി ഉണരാനാവൂ, ഉന്മേഷത്തോടെ ഉണർന്നാലല്ലേ നമുക്ക് കർമ്മനിരതമാകാൻ കഴിയൂ, ഒരു പകൽ നമുക്ക് ക്രിയാത്മകമാകാൻ കഴിയൂ. അതുകൊണ്ട് ഇപ്പോൾ സുഖമായി ഉറങ്ങാം. ഒപ്പമുണ്ടായിരുന്നത് മധുജൻ. സന്തോഷം, സ്നേഹം.